നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും സുപ്രഭാതം. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനമാസം 29 2026 ജൂലൈ 13 തിങ്കളാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 57:33. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടേയിരിക്കൂ. മ്യൂസിക്കലി യുവാഴ്സ്.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, പ്രഭാത വാർത്തകളുമായി ഞാൻ കിരൺ ബേബി. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് അഹമ്മദ് ബിൻ ഖലീഫ അൽത്താനിയുടെ നിര്യാണത്തിൽ ആദരസൂചകമായി ഇന്ത്യ ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. രാജ്യത്തുടനീളം ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും ഔദ്യോഗിക വിനോദ പരിപാടികളൊന്നും ഉണ്ടായിരിക്കുകയില്ല. ഷെയ്ഖ് ഹമീദ് ബിൻ ഖലീഫ അൽത്താനിയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം അറിയിച്ചു. ഖത്തറിനെ വികസനത്തിന്റെയും സമൃദ്ധിയുടെയും വലിയ ഉയരങ്ങളിലേക്ക് നയിച്ച ദീർഘവീക്ഷണത്തോടുകൂടിയ നേതാവായിരുന്നു ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിൽ ഉന്നതതല ഇന്ത്യൻ ബിസിനസ് പ്രതിനിധി സംഘം ഇന്നു മുതൽ 5 ദിവസം സ്പെയിൻ, ബെൽജിയം, ഫിൻലാൻഡ് എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾ സന്ദർശിക്കും. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക വിദ്യ, നവീകരണം, സുസ്ഥിരത എന്നിവയിൽ യൂറോപ്പുമായി ഇന്ത്യയുടെ സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുകയാണ് സന്ദർശന ലക്ഷ്യം. എഥനോൾ കലർത്തിയ പെട്രോൾ ഇന്ധന ടാങ്കിൽ പ്രശ്നങ്ങളുണ്ടാക്കുമെന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ചിത്രം വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ്. രാജ്യത്ത് വിതരണം ചെയ്യുന്ന എഥനോൾ

0: കലർത്തിയ പെട്രോൾ ഏകദേശം കർശന ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിൻ്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും പൊതുജനങ്ങൾക്ക് ഈ മാസം 24 വരെ സമർപ്പിക്കാം. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളുടെ മൃതദേഹങ്ങൾ രാത്രി 10-ഓടെ മുംബൈ വിമാനത്താവളത്തിൽ എത്തിക്കും. മുംബൈയിൽ നിന്ന് വസതിയിലേക്ക് മൃതദേഹങ്ങൾ എത്തിക്കുന്നതിന് പ്രവർത്തനങ്ങൾ നോർക്ക ഏകോപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. മന്ത്രി എ പി അനിൽകുമാർ ജില്ലകളിൽ നടത്തുന്ന റവന്യൂ വകുപ്പ് അവലോകന യോഗങ്ങൾക്ക് കാസർകോട്ട് ഇന്ന് തുടക്കം. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് യോഗം. ഓണാഘോഷവേളയിലെ തിരക്ക് കുറയ്ക്കാൻ 3 പ്രത്യേക ട്രെയിനുകൾ കൂടി റെയിൽവേ അനുവദിച്ചു. തിരുവനന്തപുരം നോർത്ത് മംഗളൂരു, ചെന്നൈ കൊല്ലം ബംഗളൂരു എറണാകുളം എന്നീ ട്രെയിനുകളാണ് അനുവദിച്ചത്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.
1: ന്യൂസ് റെയിൻബോ.

0: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ആഹാ, എഴുന്നേറ്റില്ലേ? സമയം എത്രയായെന്ന് അറിയോ? ദാ ബെഡ് കോഫി റെഡി.

ഹലോ, നമസ്തേ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. റെയിൻബോ എഫ് എമ്മിൽ ഇത് ബെഡ് കോഫിയാണ്. നമുക്ക് വേണ്ടത് നല്ല ചൂടുള്ള ടേസ്റ്റിയായ കോഫിയാണ്, എങ്കിലും അത് ഒഴിച്ചു വച്ചിരിക്കുന്ന കപ്പുകൾ ഒരു അട്രാക്ഷനാണ്, ഒരു ആകർഷണമാണ് അല്ലേ? നല്ല ഭംഗിയുള്ള, കുറച്ച് എക്സ്പെൻസീവ് ആണ് എന്ന് തോന്നുന്ന കപ്പുകൾ കണ്ടാൽ അതല്ലേ ആദ്യം എടുക്കുക? പക്ഷെ നമ്മുടെ ബെഡ് കോഫി എല്ലാവർക്കും ഒരുപോലെ തന്നെ ഭംഗിയുള്ള കപ്പുകളിലാണ് കേട്ടോ. കൂടെ ഞാനും ഉണ്ട്, സുരേഷ് കാഞ്ഞിരക്കാട്ട്. 7 മണി വരെയാണ് നമ്മുടെ സമയം. ഇപ്പോൾ വലിയ വലിയ പൊസിഷൻസിലിരിക്കുന്ന ഒരു ഗ്രൂപ്പ് പഴയ വിദ്യാർത്ഥികൾ, പഴയ കൂട്ടുകാർ, അവർ തങ്ങളുടെ പ്രിയപ്പെട്ട പ്രൊഫസറെ സന്ദർശിക്കാൻ പോയി. കോളേജിൽ പഠിപ്പിച്ച പ്രൊഫസറെ അദ്ദേഹത്തിനെ കണ്ടു, കുശലം പറഞ്ഞു. ജോലിയിലുള്ള ടെൻഷൻസിനെ കുറിച്ചും ജീവിതത്തിലെ ഓരോരോ പ്രശ്നങ്ങളെ പറ്റിയുമൊക്കെ എല്ലാവരും സംസാരിച്ചു അദ്ദേഹവുമായിട്ട്. എല്ലാവരുടെയും വിശേഷങ്ങൾ കേട്ടു കഴിഞ്ഞ് പ്രൊഫസർ അടുക്കളയിൽ ചെന്ന് അതിഥികൾക്ക് കോഫി എടുക്കാൻ പറഞ്ഞു. കൂടെ വേറെ ചില നിർദ്ദേശങ്ങളും കൂടി കൊടുത്തു അടുക്കളയിൽ ജോലി ചെയ്യുന്ന ആൾക്ക്. കുറച്ച് കഴിഞ്ഞപ്പോൾ വലിയൊരു ജഗിൽ കോഫിയും ഒപ്പം പല തരത്തിൽപ്പെട്ട കുറെ കപ്പുകളും എത്തി ഈ സ്റ്റുഡൻസിൻ്റെ മുൻപിൽ. ഒന്നാം തരം ചൈന കപ്പ് മുതൽ ഗ്ലാസ്, സ്റ്റീൽ, പ്ലാസ്റ്റിക് കപ്പുകൾ വരെ ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. ഓരോരുത്തരോടും കോഫി സ്വയം ഒഴിച്ചെടുത്തുകൊള്ളുവാൻ പറഞ്ഞു അദ്ദേഹം. എല്ലാവരും കപ്പിൽ കോഫി എടുത്തു കഴിഞ്ഞപ്പോൾ പ്രൊഫസർ പറഞ്ഞു, നോക്കൂ, വില കൂടിയ, ഭംഗി കൂടിയ എല്ലാ കപ്പുകളും നിങ്ങളുടെ കയ്യിലായി. ബാക്കി വന്നതോ വില കുറഞ്ഞ സാധാരണ കപ്പുകൾ മാത്രം. എല്ലാവർക്കും ഏറ്റവും നല്ലത്, ഏറ്റവും മികച്ചത് തന്നെ വേണം എന്നൊരു നിർബന്ധ ബുദ്ധിയുണ്ട്. അത് സാധാരണമാണ്, പല കാര്യങ്ങളിലും ആവശ്യവുമാണ്. പക്ഷേ എല്ലായിടത്തും അത് അപ്ലൈ ചെയ്യുന്നതാണ് നിങ്ങളുടെ സമ്മർദ്ദങ്ങളുടെയും പ്രശ്നങ്ങളുടെയും പ്രധാന കാരണം. എല്ലാവർക്കും ശരിക്കും വേണ്ടത് എന്താണ്? കോഫി, നല്ല കോഫി. എന്നാലോ അതിലല്ല പൂർണ്ണ ശ്രദ്ധ. മികച്ച കപ്പ് തിരഞ്ഞെടുക്കുന്നതിലും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കയ്യിലിരിക്കുന്ന കപ്പുകൾ ഏത് എന്ന് നോക്കുന്നതിലുമാണ് ശ്രദ്ധ, കോഫിയിലല്ല. ഡിയേഴ്സ്, പ്രൊഫസർ പറഞ്ഞതിൻ്റെ പൊരുൾ പിടിയിട്ടിയോ? നമ്മുടെ ജീവിതം കോഫിയോട് ഉപമിക്കുകയാണെങ്കിൽ ജോലി,

സമ്പത്ത്, പദവികൾ, ഇതെല്ലാം കപ്പുകളാണ് എന്ന് കരുതാം. ജീവിതത്തിന് ആവശ്യമായ സംഗതികളാണ് എല്ലാം തന്നെ. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ആവശ്യമാണ് ഇവരെ. എന്നാൽ ജീവിതത്തിൻ്റെ മൂല്യത്തിന് അവർ വലിയ മാറ്റമൊന്നും ഉണ്ടാക്കുന്നില്ല. കപ്പിൽ മാത്രം ശ്രദ്ധിച്ച് കോഫി ആസ്വദിക്കാൻ മറക്കുന്നത് പോലെ ഈ സംഗതികളെ മാത്രം ശ്രദ്ധിച്ച് ജീവിതം ആസ്വദിക്കാൻ വിട്ടുപോകുന്നു. എങ്ങനെയുണ്ട് ഉപമ? അപ്പോൾ ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചോളൂ കേട്ടോ. കൂടെ കോഫിയുടെ രുചി ആസ്വദിച്ച് കുടിക്കുന്ന കാര്യവും മറക്കണ്ട. And this is Bet Coffee on Akashvani FM Rainbow 107.5.

In the game of life, it's a good idea to have a few early losses, which relieves you of the pressure of trying to maintain an undefeated season. ജീവിതത്തെ ഒരു ഗെയിമായി സങ്കല്പിക്കുകയാണെങ്കിൽ ആ ഗെയിമിൽ തുടക്കകാലത്ത് തന്നെ ചില പരാജയങ്ങൾ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ നല്ലൊരു കാര്യമായിരിക്കും. കാരണം തോൽവിയേയില്ലാത്ത വിജയം മാത്രമുള്ള ഒരു സീസൺ നിലനിർത്തണം എന്ന ചിന്തയുടെ പ്രഷർ നമ്മിൽ നിന്നും ഒഴിഞ്ഞുപോകും അപ്പോൾ. യെസ്, വിജയങ്ങൾക്കിടയിൽ പരാജയങ്ങളും വരാം എന്ന് ഉൾക്കൊള്ളാൻ ആഹ്വാനം ചെയ്യുന്ന ഈ ഒരു പ്രസ്താവനയുണ്ടല്ലോ ബിൽ വോണിൻ്റേതാണ്. പ്രസിദ്ധനായ എഴുത്തുകാരനും കോളമിസ്റ്റുമായ ബിൽ വോൺ താൻ പ്രയോഗിച്ചിട്ടുള്ള പരമ്പരാഗത സൂക്തങ്ങളുടെ പേരിൽ പ്രസിദ്ധമാണ് ഇദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ. ബേർഡ് ദൗ നെവർ വേർട്ട്, സോറി ഐ സ്റ്റേർഡ് ഇറ്റ്, ഹാഫ് ദ ബാറ്റിൽ, ഇതെല്ലാം വോൺ എഴുതിയപ്പോൾ

പോപ്പുലർ പുസ്തകങ്ങളാണ് കേട്ടോ. ബർട്ടൺ ഹിൽ എന്നൊരു തൂലിക നാമത്തിൽ റീഡേഴ്സ് ഡൈജസ്റ്റിലും ബെറ്റർ ഹോംസ് ആൻഡ് ഗാർഡൻസിലും ബിൽ വോൺ ആർട്ടിക്കിൾസ് എഴുതിയിട്ടുണ്ട്. ബെറ്റ് കോഫിയുടെ സെക്കൻഡ് സെഗ്മെന്റ് ഷെയർ ചെയ്ത ഈ ഒരു ഇൻഫർമേഷന് ശേഷം നമ്മൾ രണ്ട് പാട്ടുകൾ കമ്പുകയാണ്. ആൻഡ് ദെൻ ആ തേർഡ് സെഗ്മെന്റ്. സ്റ്റേ ട്യൂൺഡ്. നിലയ്ക്കാത്ത പാട്ട്, പിരിയാത്ത കൂട്ട്. ഇത് 107.5 FM റെയിൻബോ. Musically yours.

0: Musically yours, FM Rainbow 107.5. Stay tuned.
1: The hardest battle you are ever going to fight is the battle to be just you. നിങ്ങൾ പോരാടുന്ന ഏറ്റവും വലിയ യുദ്ധം നിങ്ങളായി തന്നെ ഇരിക്കാൻ വേണ്ടിയുള്ളതായിരിക്കും. നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഒരു പ്രത്യേക സ്വഭാവം. വേറെ ആരുടെയെങ്കിലും ടാലൻസ് നോക്കി എനിക്കതില്ലല്ലോ എന്ന് വിഷമിക്കൽ. പക്ഷേ അവിടെ ഒരു കാര്യം നമ്മൾ മറന്നു പോകുന്നുണ്ട്, നമ്മളെപ്പോലെ ആയിരുന്നെങ്കിൽ എന്ന് മറ്റാരൊക്കെയോ ചിന്തിക്കുന്നുണ്ടാവുമെന്നത്. സ്വയം അംഗീകരിക്കാൻ പറ്റാതെ പോകുന്നതുകൊണ്ടാണ് കേട്ടോ മിക്കപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ, നമുക്കിപ്പോഴേ ഒരു കുഞ്ഞു കഥ കേൾക്കാം. ബെഡ് കോഫിയുടെ തേർഡ് സെഗ്മെൻറ്റ്. കടൽക്കരയിൽ ഇളവയിൽ കൊണ്ട് നിൽക്കുകയായിരുന്നു ആ പെൻഗ്വിൻ. എന്തോ ആലോചിച്ച് തല ഉയർത്തി നോക്കിയപ്പോൾ ആകാശത്തുകൂടെ രാജകീയമായി പറന്നു നീങ്ങുന്ന ഒരു പരുന്തിനെ കണ്ടു ആശാൻ. അല്പം അസൂയ കലർന്ന ആരാധനയോടെ ആള് പരുന്തിൻ്റെ പറക്കൽ കുറച്ചു നേരം നോക്കി നിന്നു. പിന്നെ തല താഴ്ത്തി തൻ്റെ നീളം കുറഞ്ഞ പരന്ന കൈകാലുകളിലേക്ക് നോക്കി. ഛേ, കുന്തം! ഇതിന് കുറച്ച് നീളം ഉണ്ടായിരുന്നെങ്കിൽ ആ പരുന്തിനെ പോലെ എനിക്കും പറന്ന് നടക്കാമായിരുന്നു. പിന്നെ എന്തോ ഐഡിയ തോന്നിയതുപോലെ വേഗം തീരത്തുണ്ടായിരുന്ന പാറയുടെ പുറത്ത് കയറി ചെറിയ കൈകൾ വീശി താഴോട്ട് ചാടി നോക്കി പറക്കാൻ. നേരെ വെള്ളത്തിൽ വീണു, അല്ലാതൊന്നും സംഭവിക്കില്ലല്ലോ. തുടർന്ന് പതിയെ തനിക്കറിയാവുന്ന കഴിവുള്ള കാര്യം ചെയ്തു. എന്താണ്? വെള്ളത്തിലൂടെ ഊളിയിട്ട് നീന്തി കളിച്ചു. അപ്പോഴുണ്ടല്ലോ അതും നോക്കി വട്ടമിട്ട് പറക്കുകയായിരുന്നു ആകാശത്ത് പരുന്ത്. പെൻഗ്വിൻ താഴെ നിന്ന് മുകളിലേക്ക് നോക്കി പരുന്തിനെ പറ്റി എങ്ങനെ ചിന്തിച്ചോ അതേ ആരാധനയോടെയാണ് പരുന്ത് പെൻഗ്വിനെ നോക്കിയത്, താഴെ വെള്ളത്തിൽ നീന്തി കളിക്കുന്ന പെൻഗ്വിനെ നോക്കിയത്. തൻ്റെ ഈ നീണ്ട ചിറകുകൾ ഉപയോഗിച്ച് വെള്ളത്തിലൂടെ നീന്തി നടക്കാൻ കഴിയുമോ എന്നായിരുന്നു കക്ഷിയുടെ ചിന്ത കുറച്ചു നേരം. പിന്നെ പതിയെ യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചുകൊണ്ട് ചിറക് വീശി കൂടുതൽ ഉയരത്തിലേക്ക് പറന്നു. ഇത് തന്നെയാണ് നമ്മൾ ആദ്യം പറഞ്ഞത്, നമുക്കെല്ലാവർക്കും കാണും ഇത്തരമൊരു സ്വഭാവം. മറ്റാരുടെയെങ്കിലും കഴിവും സാമർഥ്യവും കാണുമ്പോൾ ആ സംഗതികൾ എനിക്കും ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ അയാളെ പോലെ ആയിരുന്നെങ്കിൽ എന്നൊക്കെയുള്ള ചിന്ത. ഓക്കെ, അങ്ങനൊരു ചിന്ത വന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അപ്പോൾ നമ്മൾ ആലോചിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട സംഗതി എന്താണെന്നോ, നമ്മൾ ഈ കരുതുന്ന മിടുക്കന്മാരുണ്ടല്ലോ, ഇതുപോലെ തന്നെ മറ്റാരെയെങ്കിലും നോക്കി അവരുടെ ടാലൻസ് തങ്ങൾക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്നവരായിരിക്കുമെന്ന്. ആ ഒരു പരിപാടി ഇങ്ങനെ തുടർന്ന് ആദിയും അന്തവും അറിയാത്ത വൃത്തം പോലെ പോകും. എന്താണ് ഫലം? നിരാശ മാത്രം. ഫ്രണ്ട്സ്, ഒരു പെൻഗ്വിൻ അത്തരത്തിലായിരിക്കുന്നതിന് ഒരു കാരണമുണ്ട്. ആ കാരണത്തിൽ ആ ജീവി നല്ല മിടുക്കുള്ള ആളുമാണ്. പരന്തിൻ്റെ കാര്യവും അങ്ങനെ തന്നെ. ഇതുപോലെ നമ്മൾ ഓരോരുത്തരും നമ്മളായിരിക്കുന്നതിന് ഒരു കാരണമുണ്ട്. നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്തിനാണോ എങ്ങനെയാണോ അതിൽ ഏറ്റവും മികച്ചതാകാനുള്ള അടിസ്ഥാനങ്ങളൊക്കെ ഉണ്ട് നമ്മളിൽ എല്ലാവരിലും. പക്ഷേ അതിലൊന്നും ശ്രദ്ധിക്കാതെ വേറെ ആരുടെയെങ്കിലും മികവിലല്ലേ എപ്പോഴും നോക്കിയിരിക്കുന്നത്? ആണോ? അങ്ങനെയാണോ? എങ്കിലേ അത് വേണ്ട, നമുക്ക് ആ രീതി വേണ്ട. എത്രയും വേഗം നമ്മൾ സ്വയം അംഗീകരിക്കുന്നുവോ അത്ര തന്നെ വേഗം സന്തോഷവും വിജയവും നമുക്കൊപ്പം വരും. ഇപ്പോഴൊപ്പം വന്നിരിക്കുന്നത് പാട്ടാണ്, മ്യൂസിക് ബ്രേക്ക്.
2: You are listening to Rainbow FM Kochi 107.5. Musically yours.

0: Turn up the good vibes. This is Rainbow from Kochi 107.5. Musically yours.
1: ചെയ്യുന്ന ഏത് പ്രവൃത്തിയിലും വിജയിക്കണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. അത് പഠനമായാലും ശരി, ജോലിയായാലും ശരി. എന്നാൽ പലരും പരാജയപ്പെടുന്നത് നമ്മൾ കാണാറുണ്ട്. എന്തുകൊണ്ടാവാം? പുറമെയുള്ള പല ഘടകങ്ങളും കണ്ടേക്കാം കാരണമായിട്ട്. എന്നാൽ പ്രധാനമായും ആ ഒരു വ്യക്തി തന്നെയാണ് പരാജയത്തിന് ഉത്തരവാദി. പക്ഷെയോ, സ്വന്തം കുറവുകൾ തിരിച്ചറിഞ്ഞ് തിരുത്തി വീണ്ടും വീണ്ടും പരിശ്രമിച്ചവരാണ് ഉന്നത വിജയങ്ങളിലേക്ക് ഉയർന്നിട്ടുള്ളത്. അല്ലാത്തവരോ വെറുതെ ജീവിച്ച് മണ്ണടിയുന്നു. ഓൾറൈറ്റ്. പ്രമുഖ വ്യവസായിയും ആഗോള കപ്പൽ നിർമ്മാണ രംഗത്തെ അതിഗായനുമായിരുന്ന ഹെൻറി കൈസറുടെ കഥ കെ പി കേശവമേനോൻ പറഞ്ഞിരിക്കുന്നത് നോക്കാം നമുക്ക് ബെഡ് കോഫിയുടെ ഈ ലാസ്റ്റ് സെഗ്മെന്റിൽ. കൈസറുടെ കുട്ടിക്കാലത്ത് ആളെപ്പറ്റി അയൽപക്കത്തുള്ളവരെല്ലാവരും പറഞ്ഞിരുന്നത് ഇവൻ ഒരു കഴിവില്ലാത്ത കുട്ടിയാണെന്നാണ്. 13 വയസ്സുള്ള സമയത്ത് പുള്ളിക്കാരൻ ജോലി തേടി ന്യൂയോർക്കിലെത്തി. പക്ഷെ ആരും അവനെ ജോലിക്കെടുത്തില്ല. എന്തെല്ലാം ചെയ്യാൻ ശ്രമിച്ചോ അതെല്ലാം പരാജയത്തിലാണ് അവസാനിച്ചത്. ഈ സമയത്ത് നിരാശയിൽപ്പെട്ട് പിന്മാറാതെ ഇതിനെല്ലാം പരിഹാരം കണ്ടെത്തണമെന്ന് ആ കൗമാരക്കാരൻ മനസ്സിലുറപ്പിച്ചു. പിന്നെ പരാജയത്തിന്റെ കാരണങ്ങൾ പഠിച്ച് ജീവിതം ഒരു വിജയമാക്കണമെന്നും ഏറെ ശ്രമിച്ച് ചില ജോലികൾ ഏറ്റെടുത്തു. ഏറ്റ ജോലി രാപ്പകലില്ലാതെ അധ്വാനിച്ച് വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തു. ഓരോ വിജയവും പിന്നീടുള്ള ജോലികൾക്ക് ഉത്തേജനമായിരുന്നു. പതുക്കെ ഹെൻറി കൈസറുടെ പേരും പ്രസിദ്ധിയും നാട് മുഴുവൻ പരന്നു. കൈസർ തൊട്ടാൽ അത് വൻ വിജയമായി മാറുമെന്ന ധാരണ അക്കാലത്ത് സമൂഹത്തിലുണ്ടായി. അങ്ങനെയാണ് നമ്മൾ ഇന്നറിയുന്ന ഹെൻറി കൈസറുടെ നിലയിലേക്ക് പുള്ളിക്കാരനെത്തിയത്. വയസ്സായ സമയത്തും വിശ്രമിക്കാൻ നിൽക്കാതെ എപ്പോഴും പ്രവർത്തന നിരതനായിരുന്നു ഹെൻറി കൈസർ. തൻ്റെ വിജയങ്ങൾക്ക് ആധാരമായി 7 കാര്യങ്ങൾ അദ്ദേഹം ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അവ ആത്മാർത്ഥതയോടെ നടപ്പിലാക്കുന്നവർ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടില്ല എന്ന് കൈസർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞിരിക്കണ്ടേ ആ 7 നിർദ്ദേശങ്ങൾ? വേണ്ടേ? എന്നാൽ താ കേട്ടോളൂ. ഫസ്റ്റ് 1, അധികം ആളുകളും അവരുടെ യഥാർത്ഥ കഴിവിൻ്റെ 1/10 ഭാഗം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ആലോചനാശക്തിയുടെ കാര്യവും വ്യത്യസ്തമല്ല. ആ രീതി മാറ്റി നിങ്ങളുടെ സകല കഴിവുകളും ഏർപ്പെട്ടിരിക്കുന്ന ജോലിയിൽ പൂർണ്ണമായും ഉപയോഗിക്കുക. ഓക്കെ, 2 നിർദ്ദേശം പറയുന്നത് ഏത് കാര്യത്തിനും ഉണ്ടാകും തടസ്സങ്ങൾ എന്നാണ്. എന്നാൽ അത് കാര്യമാക്കാതെ

0: ആരംഭിച്ച ജോലി മുന്നോട്ട് കൊണ്ടുപോകാൻ ഉത്സാഹത്തോടെ ശ്രമിക്കണം, ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. പേടിച്ച് പിന്മാറാതിരുന്നാൽ വഴി മാറിപ്പോകുന്ന തടസ്സങ്ങളേ നമ്മുടെ മുന്നിൽ ഉണ്ടാവുകയുള്ളൂ. ഇനി തേർഡ് വൺ, എന്താണ് ശരിക്കും നിങ്ങൾക്ക് വേണ്ടത് എന്ന് തീർച്ചപ്പെടുത്തണം. അല്ലാതെ ഓരോരുത്തർ പറയുന്നത് കേട്ട് സ്വന്തം ലക്ഷ്യം മാറ്റി മാറ്റിക്കൊണ്ടിരിക്കരുത്. പിന്നെ ആ ലക്ഷ്യം സാധ്യമായാൽ ഉണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ച് ഒന്ന് ഭാവനയിൽ കണ്ടുനോക്കുക, അത് തീവ്രമായി ആഗ്രഹിക്കുക. റൈറ്റ്. നാലാമതായി കൈസർ പറയുന്നത്, സമൂഹത്തിൻ്റെ ആവശ്യങ്ങളെ നിറവേറ്റുന്നതിന് സഹായകരമായ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കാനാണ്. നിങ്ങളുടെ പ്രവൃത്തി മറ്റുള്ളവരുടെ സുഖ സൗകര്യങ്ങളെ സ്പർശിക്കുന്നതുകൂടിയായിരിക്കണം. എത്ര കഴിവുള്ളവനായാലും മറ്റുള്ളവരുടെ സഹായവും സഹകരണവും ഒഴിവാക്കാനാവില്ല എന്നതാണ് അദ്ദേഹം അഞ്ചാമതായി പറയുന്ന പോയിന്റ്. വലിയ നേട്ടങ്ങൾക്ക് എപ്പോഴും സ്വന്തം കഴിവിൻ്റെ കൂടെ മറ്റുള്ളവരുടെ ഉപദേശവും സഹായവും ആവശ്യമാണ്. ഓക്കെ, ഇനി ആറാമത്തെ നിർദ്ദേശം പറയുന്നത് ഇങ്ങനെയാണ്, ഒരു കാര്യത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ശ്രദ്ധ അതിൽ തന്നെ ആയിരിക്കണം. പല കാര്യങ്ങൾ ഒരേ സമയത്ത് തുടങ്ങിയാൽ ഒന്നും വേണ്ട പോലെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. ഹെൻറി കൈസറുടെ ഏഴാമത്തെ തത്വം ഇതാണ്, നിങ്ങളുടെ ജീവിതത്തിലെ അവസാന ദിവസമാണ് ഇന്ന് എന്ന വിശ്വാസത്തോടെ ഓരോ കാര്യവും ചെയ്യുക. അതായത് ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ ചെയ്യുക, നാളത്തേക്ക് മാറ്റിവെക്കാൻ ഇനി ദിവസമില്ലല്ലോ. അങ്ങനെ ചെയ്യുമ്പോഴറിയാം അതിൻ്റെ സംതൃപ്തിയും സന്തോഷവും. ഡിയേഴ്സ്, ഈ പറഞ്ഞതിൽ പലതും നമ്മൾ പല രീതിയിൽ കേട്ടിട്ടുണ്ട്, പക്ഷേ കേൾവിയിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നു അല്ലേ. മറ്റുള്ളവർക്ക് അനുകരിക്കാൻ ബുദ്ധിമുട്ടുള്ളതോ ചെയ്യാൻ സാധിക്കാത്തതോ ആയ ഒന്നുമല്ല താൻ സ്വീകരിച്ച വഴികളും തത്വങ്ങളും എന്ന് ഹെൻറി കൈസർ പറയുന്നു. സോ നമുക്കും തീർച്ചയായും ഉൾക്കൊള്ളാം ഈ പാഠങ്ങൾ. അതിനോടൊപ്പം തന്നെ ഒരു ടാറ്റ ബൈ ബൈയും കൂടെ പറയാം. ഞാൻ ഇന്നത്തെ ദിവസം ഏറ്റവും വിജയകരമാകാനുള്ള ആശംസയും കൂടി പറഞ്ഞല്ലോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നാളെ മീറ്റ് ചെയ്യാം നമുക്ക് ബെറ്റ് കോഫിയിൽ. ബൈ ഫോർ നൗ. ഞാൻ സുരേഷ് കാഞ്ഞിരക്കാട്ട്. 107.5 FM Rainbow.
1: സമയം 6 മണി കഴിഞ്ഞ് 59 മിനിറ്റും 52 സെക്കൻഡുമാകുമ്പോൾ റെയിൻബോ FM കൊച്ചി 107.5 ഇന്ന് ഏതെല്ലാം പ്രോഗ്രാമാണ് പ്രക്ഷേപണം ചെയ്യുന്നത് എന്ന് അറിയണ്ടേ? യെസ്. അപ്പോൾ നമുക്ക് അത് ഏതൊക്കെ പ്രോഗ്രാമുകളാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പം കുറച്ച് മുമ്പ് സുരേഷ് പറഞ്ഞതുപോലെ എല്ലാവർക്കും ഇന്നത്തെ ദിവസം വിജയകരമാകട്ടെ എന്ന് വീണ്ടും ആശംസിക്കുന്നു. അപ്പോൾ 7 മണിക്ക് പഴയകാല ഗാനങ്ങൾ കത്തിലൂടെയും വാട്സപ്പിലൂടെയും ഇമെയിലൂടെയും ഒക്കെ അയച്ചു തന്ന ഗാനങ്ങൾ പ്ലേ ചെയ്യുന്ന ഒരു സമയമാണ് സ്വാഗതം കൊച്ചി. 7:25 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ, 8:15 ഇംഗ്ലീഷ് വാർത്തകൾ ഡൽഹി റിലേ, തുടർന്ന് 8:35 സവാരി ടൈം, 10 മണിക്ക് വാട്സപ്പ്, 11 മണിക്ക് ഡു യു നോ, 12 മണിക്ക് യുവർ ചോയ്സ്, 12:50 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ, 2 മണിക്ക് ഇംഗ്ലീഷ് വാർത്തകൾ ഡൽഹി റിലേ, 2:15 ട്രിപ്പിൾ ട്രീറ്റ്, 2:30 NCERT സ്പോൺസേഡ് പ്രോഗ്രാം, 3 മണിക്ക് വിവിധ് ഭാരതി പ്രോഗ്രാം VB റിലേ, 5 മണിക്ക് ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്, 5:30 ലോകകപ്പ് ഓളപ്പെരുക്കം, 7:25 മലയാളം വാർത്തകൾ, 7:58 ഫിഫ വേൾഡ് കപ്പ് 2026 ഡൽഹി റിലേ. ഡെയിലി അപ്ഡേറ്റ്സ്, 8 മണിക്ക് ഇസൈ തെൻട്രൽ, 9 മണിക്ക് ശ്രുതിലയം, 10 മണിക്ക് അരികെ, 11 മണിക്ക് ഹിന്ദി വാർത്തകൾ ഡൽഹി റിലേ, തുടർന്ന് 11:05 ഇംഗ്ലീഷ് വാർത്തകൾ ഡൽഹി റിലേ. അതോടുകൂടി ഇന്നത്തെ റെയിൻബോ FM കൊച്ചി 107.5 പ്രക്ഷേപണം അവസാനിക്കുന്നതാണ്. ഇനി നമുക്ക് കേൾക്കാം സ്വാഗതം കൊച്ചി. സ്റ്റേ ട്യൂൺഡ് ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5, മ്യൂസിക്കലി യോഴ്സ്.

മക്കൾക്കായി വാഗ്ദാനം കിട്ടിയ സ്വർഗ കവാടത്തിൻ മുൻപിൽ, ദുഃഖിതർ ഞങ്ങൾക്കായി വാഗ്ദാനം കിട്ടിയ സ്വർഗ

അങ്ങനെ എന്താ പറയുക, ഭക്തി സാന്ദ്രമായിട്ട് തന്നെ നമ്മളുടെ സ്വാഗതം കൊച്ചി ആരംഭിച്ചിരിക്കുകയാണ് അല്ലേ? യെസ്, കൊച്ചി സ്വദേശി എല്ലാം ജേക്കബ് കത്തിലൂടെ അയച്ചു തന്ന പഴയകാല മലയാള ചലച്ചിത്ര ഗാനങ്ങളാണ് ഇന്ന് സ്വാഗതം കൊച്ചിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒറ്റപ്പിടി നല്ല അടിപൊളി പാട്ടുകൾ, നമ്മൾ ഈ അടുത്തെങ്ങും കേൾക്കാത്ത കുറേ നല്ല

പാട്ടുകളാണ് കേട്ടോ, നല്ല രസമുണ്ട് പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട്. അപ്പോൾ അങ്ങനത്തെ പാട്ടുകളാണ്, ഞാനിങ്ങനെ പറഞ്ഞ് കൊതിപ്പിക്കുകയല്ല. ഓൾറെഡി നിങ്ങൾക്ക് ഈ പാട്ടുകളൊക്കെ കേട്ട് കഴിയുമ്പോൾ മനസ്സിലാകും നല്ല പാട്ടുകളാണ് അദ്ദേഹം തിരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്നത്. എല്ലാവരും തിരഞ്ഞെടുത്ത് അയക്കുന്നത് നല്ല പാട്ടുകൾ തന്നെയാണെങ്കിലും ഈ പാട്ടുകൾ കുറച്ചുകൂടി ഒരു വ്യത്യസ്തത എനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ കേട്ട ആ ഒരു പാട്ട് എല്ലാവർക്കും അറിയാലോ, 1969 പുറത്തിറങ്ങിയ നദി എന്ന ചിത്രത്തിലെ പാട്ടാണ്. വയലാറിൻ്റെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി, കെ ജെ യേശുദാസും സംഘവും പാടിയ പാട്ടാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ അടുത്തതായിട്ട് വരാൻ പോകുന്നത് പ്രേതങ്ങളുടെ താഴ്വര എന്ന ചിത്രത്തിലെ പാട്ടാണ്. 1973 ഈ ഒരു ചിത്രം പുറത്തിറങ്ങിയത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി, പി ജയചന്ദ്രൻ പാടിയ പാട്ട് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന പാട്ട് ഇതല്ലേ?

സമയം 7 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ ഈ പാട്ടുകളുടെ പ്രത്യേകത തന്നെ ഇത്തിരി ലെങ്തി പാട്ടുകളാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കേട്ട ആ ഒരു പാട്ട് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ ഗാനരചന നിർവഹിച്ച് MS വിശ്വനാഥൻ സംഗീതം നൽകി KJ യേശുദാസ് പാടിയ നല്ല മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. ബാബുമോൻ എന്ന ചിത്രത്തിലെ പാട്ടാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അപ്പോൾ ഇന്നത്തെ സ്വാഗതം കൊച്ചിയിൽ നിങ്ങളോടൊപ്പം ചേരുന്നത് ഞാൻ കിരൺ ബേബിയാണ്. അതുപോലെ നമ്മൾ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അല്ലേ, ചില പാട്ടുകൾ ഗസ് ചെയ്യാനായിട്ട് പറയും. അപ്പോൾ ഇന്നും ഞാൻ 12-ാമത്തെ പാട്ടാണ് ഗസ് ചെയ്യാനായിട്ട് പറയുന്നത്. അതിന് ചില ക്ലൂസൊക്കെ ഞാൻ നിങ്ങൾക്ക് തരാനായിട്ട് പോവുകയാണ്. അപ്പോൾ 12-ാമത്തെ പാട്ടിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ചില ക്ലൂസാണ് ഞാൻ തരുന്നത്. ഒറിജിനലിന് മുമ്പ് പകർപ്പ് റിലീസായ ഒരു ചിത്രമാണ് ഇത്. ഒറിജിനലിന് മുമ്പ് പകർപ്പ് റിലീസായ ഒരു ചിത്രമാണ് ഇത്. അതുപോലെ തന്നെ ഈ ചിത്രം തമിഴ് ചിത്രത്തിൻ്റെ ഒരു റീമേക്ക് കൂടിയായിരുന്നു. അതുപോലെ തന്നെ ഈ ചിത്രത്തിലെ നായിക പിന്നീട് ഒരു MLA ആയിട്ടുണ്ട്. പിന്നെ ഈ ചിത്രം മലയാളികൾ ഇപ്പോഴും ഓർക്കുന്നത് അതിലെ പാട്ടുകളിലൂടെയാണ്. കാരണം വയലാർ സലീൽ ചൗധരി കൂട്ടുകെട്ടിൽ ഒരുക്കിയ ഒരു ഗാനവിരുന്നായിരുന്നു ഈ ചിത്രത്തിലെ ഗാനങ്ങൾ. പിന്നെ ഇതിൻ്റെ കുറേ നാൾ കഴിഞ്ഞിട്ട് ഇതിന് വീണ്ടും ഇതേ പേരിൽ തന്നെ സലീൽ ചൗധരിയുടെ മകനൊക്കെ ഒരു ചെയ്ത ഒരു പാട്ട് ചിത്രം ഇറങ്ങിയിരുന്നുവെങ്കിലും അതിലെ പാട്ടുകളൊന്നും ഹിറ്റായില്ല. പക്ഷേ ഈ ചിത്രത്തിലെ എല്ലാ പാട്ടുകളും വളരെ അധികം ഹിറ്റായിരുന്നു. അപ്പോൾ ഇനി നിങ്ങൾക്ക് സുഖമായിട്ട് കണ്ടുപിടിക്കാം ഏതാണ് ചിത്രമെന്നും ഏതാണ് അതിലെ പാട്ട് എന്നും നിങ്ങൾക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ വേഗം വേഗം നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ അങ്ങോട്ട് കമൻറ്റ് ചെയ്തോളൂ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്ക് ന്യൂസൊക്കെ കഴിഞ്ഞിട്ട് ഈ ക്ലൂ ഒന്നുകൂടെ ഞാൻ പറയാം. സമയം 7 മണി കഴിഞ്ഞ് 17:04 ആകുമ്പോൾ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് അഭിനിവേശം അല്ല സമയമായില്ല പോലും എന്ന് പറയുന്ന ചിത്രത്തിലെ പാട്ടാണ്. 1978 ഈ

ചിത്രം പുറത്തിറങ്ങിയത്. ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾക്ക് സലീൽ ചൗധരിയാണ് സംഗീതം നൽകിയിരിക്കുന്നത്. യേശുദാസ് പാടിയ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്.

0: സമയം 7 മണി കഴിഞ്ഞ് 24:55 ഇനി നമുക്കൊരു ന്യൂസ് ബ്രേക്ക് എടുക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ഗഗൻയാൻ ദൌത്യത്തിലെ ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പ്രധാന പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ISRO. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ നിര്യാണത്തിൽ ആദരസൂചകമായി ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ച് ഇന്ത്യ. കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘത്തിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. 56-ാമത് അന്താരാഷ്ട്ര ഫിസിക്സ് ഒളിമ്പ്യാഡിൽ 5 ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് സ്വർണം. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഊർജ്ജിതം. മരിച്ചവരിൽ 2 മലയാളികളും. വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീടം നിലനിർത്തി ഇറ്റലിയുടെ യാനക് സിന്നർ. വാർത്തകൾ വിശദമായി. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ നിര്യാണത്തിൽ ആദരസൂചകമായി ഇന്ത്യ ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. രാജ്യത്തുടനീളം ഇന്ന് ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. ഔദ്യോഗിക വിനോദ പരിപാടികളൊന്നും ഉണ്ടായിരിക്കില്ല. ഖത്തറിനെ വികസനത്തിന്റെയും സമൃദ്ധിയുടെയും ഉയരങ്ങളിലേക്ക് നയിച്ച ദീർഘവീക്ഷണമുള്ള നേതാവായിരുന്നു ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അനുശോചനം അറിയിക്കുന്നതിനായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഖത്തർ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നരേന്ദ്രമോദി മൊബൈൽ ആപ്ലിക്കേഷൻ മൈ GOV എന്നിവയിലൂടെയും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 24 വരെ സ്വീകരിക്കും. ഗഗൻയാൻ ദൌത്യത്തിലെ ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പരീക്ഷണങ്ങൾ വിജയകരമായി

0: ആയി പൂർത്തിയാക്കി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന. പ്രധാന സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെയാണ് പരീക്ഷിച്ചത്. വിശദാംശങ്ങളിലേക്ക്.
1: കടലിൽ തെറിച്ചു വീണതിനുശേഷം ക്രൂ മൊഡ്യൂളിന് സ്വന്തമായി ശരിയായ സ്ഥാനം കൈവരിക്കാൻ സാധിക്കുമോ എന്നതായിരുന്നു ആദ്യ പരീക്ഷണം. ബഹിരാകാശ യാത്രികർ തങ്ങുന്ന ക്രൂ മൊഡ്യൂളിനും പവറും പ്രൊപ്പൽഷനും നൽകുന്ന സർവീസ് മൊഡ്യൂളിനും ഇടയിലുള്ള വേർതിരിക്കൽ സംവിധാനം രണ്ടാമത്തെ പരീക്ഷണത്തിൽ പരിശോധിച്ചു. പ്രവർത്തനം സുഗമമാണെന്നും ക്രൂ മൊഡ്യൂൾ ഘടനാപരമായി സ്ഥിരതയുള്ളതാണെന്നും പരിശോധനയിൽ സ്ഥിരീകരിച്ചു. ദൌത്യത്തിനിടെ പാരച്യൂട്ടുകൾ

0: വ്യവസായ പ്രതിനിധി സംഘം സ്പെയിൻ, ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഇന്നു മുതൽ ഈ മാസം 17 വരെയാണ് സന്ദർശനം. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക വിദ്യ എന്നിവയ്ക്ക് ഊന്നൽ നൽകുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. തായ്ലന്റ് തലസ്ഥാനമായ ബാങ്കോക്കിൽ മദ്യശാലയിലുണ്ടായ തീപിടുത്തത്തിൽ 27 പേർ മരിച്ചു, 60-ലധികം പേർക്ക് പരിക്കേറ്റു. തീപിടുത്തത്തിന്റെ കാരണം അന്വേഷിച്ചു വരികയാണെന്ന് തായ്ലന്റ് പ്രധാനമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. അപകടകാരണം ഷോർട്ട് സർക്യൂട്ടാണെന്നാണ് പ്രാഥമിക നിഗമനം. കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ പുതിയ കാർഷിക വിപണന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. കാർഷിക ഉൽപാദന വിപണന സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായാണ് പുതിയ സംരംഭം. ഇതോടനുബന്ധിച്ച് ഏക് പേഡ് മാ കെ നാം പ്രചാരണത്തിന് കീഴിൽ ശ്രീ ഷാ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കും. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിൽ നാഗ്പൂരിൽ നടന്ന മൂന്നാമത് ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗം വിജയകരമായി പൂർത്തിയായി. സുസ്ഥിര ഗതാഗതം, അർബൻ മൊബിലിറ്റി, സുസ്ഥിര വ്യോമയാന ഇന്ധനം, റെയിൽവേ ഗവേഷണം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തമാക്കുന്ന പ്രഖ്യാപനങ്ങളോടെയാണ് യോഗം സമാപിച്ചത്. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഊർജ്ജിതം. കൊട്ടാരക്കര സ്വദേശികളായ എ സി തോമസ്, ഭാര്യ ലൊവീനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ ഇന്ന് രാത്രി 10 മുംബൈ വിമാനത്താവളത്തിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. മുംബൈയിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കും തുടർന്ന് കൊട്ടാരക്കരയിലെ വസതിയിലേക്കും മൃതദേഹങ്ങൾ എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നോർക്ക ഏകോപിപ്പിക്കും. കേരളത്തിൽ പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്ന് മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം. ഒഴിവുകളും മറ്റ് വിവരങ്ങളും hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള ഏകജാലക സംവിധാനത്തിലൂടെ ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാതിരുന്നവർക്കും അപേക്ഷിച്ചിട്ടും അലോട്ട്മെന്റ് ലഭിക്കാതിരുന്നവർക്കുമാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി അപേക്ഷിക്കാൻ സാധിക്കുക. സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി ലഭ്യമായ സീറ്റുകളും മറ്റു വിവരങ്ങളും ഇന്ന് രാവിലെ 9 മുതൽ ഏകജാലക വെബ്സൈറ്റിൽ ലഭ്യമാകും. ഇതിനുശേഷം 10 മുതൽ ഓൺലൈനായി അപേക്ഷയും സമർപ്പിക്കാം. മുഖ്യ അലോട്ട്മെന്റ് ലഭിച്ചിട്ടും പ്രവേശനത്തിന് ഹാജരാകാത്തവർക്കും പ്രവേശനം നേടി TC വാങ്ങിയവർക്കും സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപേക്ഷിക്കാൻ സാധിക്കില്ല.
0: കൊളംബിയയിലെ ബുഖറാമംഗയിൽ നടന്ന 56th അന്താരാഷ്ട്ര ഫിസിക്സ് ഒളിമ്പ്യാഡിൽ 5 ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഒന്നാമതെത്തി. പുനെ സ്വദേശി കനിഷ്ക് ജെയിൻ, ഇൻഡോറിൽ നിന്നുള്ള ഋഷേദ് അനന്ത് ബെന്ദാല, ന്യൂഡൽഹിയിൽ നിന്നുള്ള ഋഷിത് ഗാർഗ്, മുംബൈ സ്വദേശി ശ്രേഷ്ഠ് സുരയ്യ, അഹമ്മദാബാദിൽ നിന്നുള്ള സ്വരിത് ജോഷി എന്നിവരാണ് സ്വർണ്ണ മെഡൽ നേടിയത്. 87 രാജ്യങ്ങളിൽ നിന്നുള്ള 381 വിദ്യാർത്ഥികൾ പങ്കെടുത്ത മത്സരത്തിൽ റഷ്യ, ചൈന, കസാഖിസ്ഥാൻ, ദക്ഷിണ കൊറിയ, തായ്വാൻ എന്നിവർക്കൊപ്പമാണ് ഇന്ത്യ ഒന്നാം സ്ഥാനം പങ്കിട്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. August 13 വരെയാണ് സമ്മേളനം. ഇറാനെതിരെ സൈനിക ആക്രമണം കടുപ്പിച്ച് അമേരിക്ക. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഇറാൻ ആക്രമണം തടയുകയാണ് ലക്ഷ്യമിടുന്നതെന്ന് US സെൻട്രൽ കമാൻഡ് പറഞ്ഞു. തെക്കൻ ഇറാനിയൻ നഗരങ്ങളായ ജാസ്ക്, ബന്ദർ അബ്ബാസ്, സിറിക് എന്നിവിടങ്ങളിൽ ആക്രമണമുണ്ടായതായി ഇറാൻ അവകാശപ്പെട്ടു. അതേസമയം ഹോർമുസ് അടച്ചിട്ടില്ലെന്നും ഇറാനുമായുള്ള താൽക്കാലിക കരാർ തകർന്നതായും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യത്തിൽ യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആശങ്ക രേഖപ്പെടുത്തി. വിംബിൾഡൺ ടെന്നീസിൽ പുരുഷ സിംഗിൾസ് കിരീടം നിലനിർത്തി ഇറ്റലിയുടെ യാനിക് സിന്നർ. ഫൈനലിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ പരാജയപ്പെടുത്തിയാണ് കിരീട നേട്ടം. സിന്നറുടെ തുടർച്ചയായ രണ്ടാമത്തെ വിംബിൾഡൺ കിരീടവും അഞ്ചാമത്തെ ഗ്രാൻഡ്സ്ലാം കിരീടവുമാണിത്. വനിതാ ഡബിൾസ് ഫൈനലിൽ ചൈനീസ് ഫ്രഞ്ച് ജോഡി ജേതാക്കളായി. കാനഡ ബ്രസീൽ സഖ്യത്തെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് അവർ പരാജയപ്പെടുത്തിയത്. ഫിഫ ലോകകപ്പിലെ 100 മത്സരങ്ങൾ പൂർത്തിയായി. ഇനി അവശേഷിക്കുന്നത് 2 സെമി ഫൈനലുകളും ഫൈനൽ മത്സരവുമാണ്. വിജയിച്ചവരുടെ വീരഗാഥകൾ വാനോളം ഉയരുമ്പോഴും പോരാട്ട വഴികളിൽ കാൽ ഇടറിയവരുടെ കൂടി ഓർക്കുമ്പോഴാണ് കാൽപന്ത് മഹോത്സവം പൂർണ്ണമാകുന്നത്. ആകാശവാണിക്കുവേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ആഫ്രിക്കൻ ടീമുകളിൽ മൊറോക്കോ, കേപ്പ് വെർദെ, ഗാന, കോംഗോ, ഈജിപ്ത് ടീമുകൾ നടത്തിയ പോരാട്ടം വീറിച്ചതായിരുന്നു. യൂറോപ്യൻ ടീമുകളിൽ പോർച്ചുഗൽ, നെതർലാൻഡ്സ്, സ്വിസ് ബെൽജിയം, ക്രൊയേഷ്യ ടീമുകൾ വമ്പന്മാരുടെ കോർത്താണ് മടങ്ങിയതെങ്കിൽ ജർമ്മനി നിരാശപ്പെടുത്തി. കൊളംബിയയും ജർമ്മനിയുടെ വഴിമുടക്കിയ പരാഗ്വേയും ശ്രദ്ധ പിടിച്ചു പറ്റിയപ്പോൾ മറ്റൊരു തെക്കേ അമേരിക്കൻ ടീമായ ഉറൂഗ്വേ പ്രതീക്ഷയ്ക്ക് തുയർന്നില്ല. ബ്രസീലും വഴിമാറി. ഏഷ്യയിൽ നിന്നുള്ള ജപ്പാൻ, ആസ്ട്രേലിയ ടീമുകൾ ഒഴിച്ച് മറ്റെല്ലാവരുടെയും പ്രകടനം വിചാരിച്ച നിലവാരത്തിലേക്ക് ഉയർന്നില്ല. വടക്കേ അമേരിക്കൻ ടീമുകൾ മെക്സിക്കോ, കാനഡ, അമേരിക്കൻ

0: മുകൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. വാനോളം പ്രതീക്ഷകളും മോഹങ്ങളുമായി വടക്കേ അമേരിക്കയിലെ പുൽമൈതാനങ്ങളിലേക്ക് എത്തിയ 44 ടീമുകളിൽ ചിലരെങ്കിലും എക്കാലവും ഓർക്കാനുള്ള അടയാളങ്ങൾ ബാക്കിയാക്കിയാണ് മടങ്ങുന്നത്.
1: ചൈനയിലെ ഓർഡോസിൽ നടന്ന ഏഷ്യൻ അണ്ടർ 23 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ 4 സ്ഥാനത്ത്. 3 സ്വർണം, 4 വെള്ളി, 9 വെങ്കലം എന്നിവയടക്കം 16 മെഡലാണ് ഇന്ത്യൻ താരങ്ങൾ നേടിയത്. ചൈന 51 പോയിന്റുമായി ഒന്നാമതെത്തി. പ്രധാനമന്ത്രി മുദ്രാ യോജന പ്രകാരം 350 രൂപ പ്രോസസിംഗ് ഫീസ് അടച്ചാൽ 500,000 രൂപ വായ്പ അനുവദിക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. മുദ്രാ പദ്ധതി വഴി വ്യക്തികൾക്കോ ചെറുകിട സംരംഭങ്ങൾക്കോ നേരിട്ട് വായ്പ നൽകുന്നില്ലെന്ന് PIB വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. അടുത്ത 3 ദിവസങ്ങളിൽ ഇന്ത്യയുടെ വടക്കുകിഴക്കൻ മേഖല, പശ്ചിമ ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉൾനാടൻ കർണാടക, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ, തെലങ്കാന എന്നിവിടങ്ങളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. പ്രധാന വാർത്തകൾ വീണ്ടും. ഗഗൻയാൻ ദൌത്യത്തിലെ ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പ്രധാന പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ISRO. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ നിര്യാണത്തിൽ ആദരസൂചകമായി ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ച് ഇന്ത്യ. കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘത്തിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. 56-ാമത് അന്താരാഷ്ട്ര ഫിസിക്സ് ഒളിമ്പ്യാഡിൽ 5 ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് സ്വർണം. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഊർജ്ജിതം. മരിച്ചവരിൽ 2 മലയാളികളും. വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീടം നിലനിർത്തി ഇറ്റലിയുടെ യാനിക് സിനർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
3: എക് പ്രകാർ സേ PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

സമയം 7 മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആകുമ്പോൾ വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്നതും മറക്കാൻ പറ്റാത്തതുമായിട്ടുള്ള, അല്ലെങ്കിൽ മറവിയിൽ എവിടെയോ ഒളിച്ചിരുന്ന ആ പാട്ടുകൾ വീണ്ടും വീണ്ടും കേൾക്കുമ്പോഴുള്ള ആ ഒരു സുഖമാണ് ഇന്നത്തെ ഈ പാട്ടുകളിൽ നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലേ? യെസ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കേട്ട ആ ഒരു പാട്ട് സർപ്പം എന്ന ചിത്രത്തിലെ പാട്ടാണ്. 1979 ഈ ചിത്രം പുറത്തിറങ്ങിയത്. പിച്ചു തിരുമലയുടെ വരികൾക്ക് KJ ജോയി സംഗീതം നൽകി. യേശുദാസും വാണി ജയറാമും ചേർന്ന് പാടിയ നല്ലൊരു പാട്ടാണ് നമ്മൾ കേട്ടത്. ഇനിയും ഇതുപോലെയുള്ള നല്ല പാട്ടുകളാണ് വരാനായിട്ട് പോകുന്നത്. അടുത്ത പാട്ട് അമ്മയെ കാണാൻ എന്ന ചിത്രത്തിലെ പാട്ടാണ്. പി ഭാസ്കരൻ്റെ വരികൾക്ക് കെ രാഘവനാണ് സംഗീതം നൽകിയിരിക്കുന്നത്. എസ് ജാനകി പാടിയ ആ പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ഇന്നത്തെ സ്വാഗതം കൊച്ചിയിൽ കൊച്ചി സ്വദേശിയായിട്ടുള്ള LM ജേക്കബ് കത്തിലൂടെ അയച്ചു തന്നിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഗാനങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ കിരൺ ബേബിയാണ്. അപ്പോൾ പലരും നമ്മുടെ ഫേസ്ബുക്കിൽ കറക്റ്റ് ആൻസറും തെറ്റായ ആൻസറും പാട്ടുകൾ തെറ്റായിട്ടും ഒക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഇന്നത്തെ ആ ചോദ്യങ്ങളുടെ ക്ലൂ ന്യൂസ് കഴിയുമ്പോൾ ഞാൻ പറയാമെന്ന് പറഞ്ഞു, അല്ലേ? അപ്പോൾ ഇതാണ് ആ ക്ലൂ എന്ന് പറയുന്നത്. ഒറിജിനലിന് മുമ്പ്, അതായത് ഒറിജിനൽ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് പകർപ്പ് റിലീസായ ഒരു ചിത്രമാണ് ഇത്. തമിഴ് ചിത്രത്തിൻ്റെ റീമേക്ക്.

ഈ ചിത്രം. ഈ ചിത്രത്തിലെ നായിക പിന്നീട് ഒരു MLA ആയി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഈ ചിത്രം മലയാളികൾ ഇപ്പോഴും ഓർക്കുന്നത് അതിലെ പാട്ടുകളിലൂടെയാണ്. വയലാർ സലീൽ ചൗധരി കൂട്ടുകെട്ടിൽ ഒരുക്കിയ ഒരു ഗാനവിരുന്നായിരുന്നു ഈ ചിത്രത്തിലെ ഗാനങ്ങൾ. ഇത്രയുമാണ് നിങ്ങൾക്കുള്ള ക്ലൂ. അപ്പോൾ വേഗം വീണ്ടും നിങ്ങൾക്ക് കേൾക്കാത്തവർക്ക് വീണ്ടും കമൻ്റ് ചെയ്യാം ഏതാണ് ചിത്രം, ഏതാണ് പന്ത്രണ്ടാമതായിട്ട് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന പാട്ട് എന്നുള്ളത്. സ്റ്റേ ട്യൂൺഡ് ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 മ്യൂസിക്കലി യുവേഴ്സ്.

0: സമയം 7:48:48. യെസ്, കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ആണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്വാഗതം കൊച്ചിയിലേക്ക് മനോഹരമായിട്ടുള്ള പാട്ടുകൾ അയച്ചു തന്ന നമ്മുടെ ജേക്കബ് ചേട്ടൻ നമ്മളുടെ കൂടെയുണ്ട്. ഹലോ, ഹലോ, ഹലോ ചേട്ടൻ, ഫോൺ വെച്ചിട്ട് പോയോ? ഹലോ, ഹലോ, കേൾക്കുന്നില്ലല്ലോ.
1: ഹലോ,
0: ആ എവിടെയാണ്?
1: ഞാൻ ശരിയാണ്.
0: എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
1: നല്ല വിശേഷം.
0: ആദ്യമേ തന്നെ ഞങ്ങൾ നമ്മുടെ സ്വാഗതം കൊച്ചിയുടെ ശ്രോതാക്കൾ എല്ലാവരും ചേട്ടനെ ഒരു ബിഗ് താങ്ക്സ് പറഞ്ഞിട്ടുണ്ട് ഇത്രയും നല്ല പാട്ടുകൾ സെലക്ട് ചെയ്ത് അയച്ചതിന്. പറയൂ, വിശേഷങ്ങളൊക്കെ പറയൂ. കൊച്ചി വിശേഷം, കൊച്ചിയിലെ എവിടെയായിട്ടാണ്? നസ്രത്ത് എന്ന്
1: പറയും.
0: അവിടെയാണ്. ഓക്കെ, എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്?
1: ഇപ്പോ ഒരു വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു ഫാമിലി അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക്
0: ചെയ്യുന്ന ആളാണ്. ഓക്കെ, ഓക്കെ. അപ്പം ഇനി വീട്ടില്?
1: വീട്ടിലിപ്പോ ഞങ്ങൾ രണ്ടു പേര് മാത്രമേ ഉള്ളൂ, ഞാനും വൈഫും. വൈഫിന്റെ പേര് ജമ്മ. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ.
0: അപ്പോ ഈ പാട്ടുകളൊക്കെ എങ്ങനെയാണ് സെലക്ട് ചെയ്തത്?
1: ഇത് ഇങ്ങനെ കൊറേ ഇങ്ങനെ നേരത്തെ മുതൽ അറിയാവുന്ന പാട്ടുകളാണ്, പിന്നെ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് അങ്ങനെ എഴുതിയെടുത്തതാണ്.
0: എഴുതിയെടുത്തതാണ്. എന്നാ കുറച്ച് വെറൈറ്റി വേണമെന്നൊരു നിർബന്ധം അല്ലേ?
1: അതെ.
0: എന്നും കേൾക്കാറുണ്ടോ സ്വാഗതം കൊച്ചി?
1: എന്നും കേൾക്കാറുണ്ട്.
0: ഓക്കെ, ഓക്കെ, ഓക്കെ. പിന്നെ വേറെ പറയൂ, വിശേഷങ്ങൾ പറയൂ. ഓക്കെ, അപ്പോൾ ഇനിയും കുറച്ച് നാളുകൂടി കഴിയുമ്പോഴത്തേക്കും പുതിയൊരു ലെറ്റർ അയക്കണം, ഒരു 6 or 7 months കഴിഞ്ഞ് കഴിഞ്ഞിട്ട്. അപ്പോഴും ഇങ്ങനെ സെർച്ച് ചെയ്ത് പുതിയ വെറൈറ്റി സോങ്സ് ആയിട്ട് വരണം. 1985 വരെയുള്ള പാട്ടുകൾ നമുക്ക് സെലക്ട് ചെയ്യാം ഇപ്പോൾ. ചേട്ടനാകെ എന്താ പറയുന്നത്, ഒരു ടെൻഷൻ ഉള്ളതുപോലെ ഫീൽ ചെയ്യണ്ടല്ലോ? ആദ്യമായിട്ട് എങ്ങനെ റേഡിയോയില്
1: സംസാരിക്കുന്നേ?
0: അതിന്റെ ടെൻഷനാണ്. അങ്ങനെയൊന്നും വേണ്ട, നമ്മളെല്ലാവരും ഒരു ഫാമിലി അല്ലേ, സ്വാഗതം കൊച്ചി ഫാമിലി. അതെ, പിന്നെ പറയൂ. അപ്പൊ ഈ പാട്ടുകള്, ഈ പാട്ടുകൾ ആർക്കെങ്കിലും വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: ഇതിലിപ്പോ നമ്മുടെ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
0: ഓക്കെ,
1: നമ്മുടെ മറ്റുള്ള ശ്രോതാക്കൾക്കും പ്രത്യേകിച്ച് ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
0: ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു, ഇത്രയും നല്ല പാട്ടുകൾ എഴുതി അയച്ച് തന്നതിന്, ഞങ്ങളോട് ഇത്രയും സമയം സംസാരിച്ചതിനും. ഓക്കെ ഏട്ടാ, താങ്ക് യു, താങ്ക് യു സോ മച്ച്.
1: ഓക്കെ,
0: സ്വാഗതം കൊച്ചിയിലേക്ക് നിങ്ങൾക്കും കത്തുകൾ അയക്കാം, വാട്സപ്പ് ചെയ്യാം, മെയിൽ അയക്കാം. കത്തുകൾ അയക്കാൻ വേണ്ടിയിട്ടുള്ള അഡ്രസ്: സ്വാഗതം കൊച്ചി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21 എന്ന അഡ്രസ്. വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാൻ സ്വാഗതം കൊച്ചി എന്ന ഹെഡിങ് കൊടുക്കുക, നിങ്ങളുടെ പേര് കൊടുക്കുക, നിങ്ങളുടെ സ്ഥലം കൊടുക്കുക, നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കുക. സെൻഡ് ചെയ്യേണ്ട നമ്പർ 8547341075 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പാട്ടുകൾ അയച്ചു തരിക. 1985 വരെയുള്ള പാട്ടുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. തുടർന്ന് ഇമെയിൽ അയക്കാം.

ഈ സെയിം ഫോർമാറ്റ് തന്നെയാണ്. സ്വാഗതം കൊച്ചി എന്ന സബ്ജക്റ്റ് കൊടുക്കുക, നിങ്ങളുടെ പേര് കൊടുക്കുക, നിങ്ങളുടെ സ്ഥലം കൊടുക്കുക, നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കുക, തുടർന്ന് നിങ്ങളുടെ പാട്ടുകൾ അയക്കേണ്ട അഡ്രസ് fmrainbowinbox@gmail.com. അപ്പോൾ ഈ മൂന്ന് രീതിയിലാണ് നിങ്ങൾ സ്വാഗതം കൊച്ചിയിലേക്ക് കത്തുകൾ അയക്കേണ്ടത്. അപ്പോൾ ഇനി നാളെ മറ്റൊരു സ്വാഗതം കൊച്ചിയുമായിട്ട് നമുക്ക് കേട്ടുമുട്ടാം എന്ന് പറഞ്ഞ് ഇത് സൈൻ ഓഫ് ചെയ്യുമൊന്നുമില്ല കേട്ടോ. അടുത്ത പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അയലത്തെ സുന്ദരി എന്ന് പറയുന്ന പാട്ട്, 1974 പുറത്തിറങ്ങിയ ചിത്രം. ഈ ഒരു സിനിമ പറഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ അവിടെ നിന്ന് പറയുകയാണ്, ഏത് പാട്ടായിരിക്കും? മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ ശങ്കർ ഗണേഷ് കൂട്ടുകെട്ടിൽ പിറന്ന പാട്ടാണ്. കെ ജെ യേശുദാസാണ് അത് പാടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏത് പാട്ടായിരിക്കും വരുന്നത്? ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴത്തേക്കും വരുന്ന പാട്ട് ദാ ഇതാണ്.

സ്വാഗതം കൊച്ചിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സമയം 8 മണി കഴിഞ്ഞ് 2 മിനിറ്റും 16 സെക്കൻഡുമായിട്ടുണ്ട്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിലെ അനുപല്ലവി എന്ന ചിത്രത്തിലെ പാട്ടാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. ബിച്ചു തിരുമല, കെ ജെ ജോയ് കൂട്ടുകെട്ടിൽ പി സുശീല പാടിയ പാട്ട്. ഇനി നമ്മൾ 2 പാട്ട് അടുപ്പിച്ച് കേൾക്കാനായിട്ട് പോവുകയാണ്. വിഷുക്കണി എന്ന ചിത്രം 1977 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിലെ ശ്രീകുമാരൻ തമ്പി സലീൽ ചൗധരി കൂട്ടുകെട്ടിൽ എസ് ജാനകി പാടിയ പാട്ടാണ് ആദ്യം കേൾക്കുന്നത്. തുടർന്ന് കേൾക്കുന്നത് ആൽമരം എന്ന ചിത്രത്തിലെ പാട്ടാണ്. 1969 പുറത്തിറങ്ങിയ പി ഭാസ്കരൻ എ ടി ഉമ്മർ കൂട്ടുകെട്ടിൽ പി ജയചന്ദ്രനും എസ് ജാനകിയും ചേർന്ന് പാടിയ പാട്ട്. അപ്പോൾ ഇനി ഈ 2 പാട്ടുകൾ കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം നമ്മുടെ 12-ാമത്തെ പാട്ടിലേക്ക്.

സമയം 8 മണി കഴിഞ്ഞ് 11 മിനിറ്റ് ആകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്വാഗതം കൊച്ചിയാണ്. കൂടെയുള്ളത് കിരൺ ബേബിയാണ്. അങ്ങനെ നമ്മൾ നമ്മളുടെ 12-ാമത്തെ പാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ 12-ാമത്തെ പാട്ടിൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 12-ാമത്തെ പാട്ട് വെച്ചുകൊണ്ടാണ് ഇന്നത്തെ നിങ്ങൾ പാട്ടുകൾ ഗസ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പാട്ടും സിനിമയും ഓക്കെ. അപ്പോൾ ഒറിജിനലിന് മുമ്പ് പകർപ്പ് റിലീസായ ചിത്രം, തമിഴ് ചിത്രത്തിൻ്റെ റീമേക്ക്, ചിത്രത്തിലെ നായിക പിന്നീട് ഒരു MLA ആയി. ഈ ചിത്രം മലയാളികൾ എപ്പോഴും ഓർക്കുന്നത് അതിലെ പാട്ടുകളിലൂടെയാണ്. വയലാർ സലീൽ ചൗധരി കൂട്ടുകെട്ടിൽ ഒരുക്കിയ ഗാനങ്ങളായിരുന്നു ഈ ചിത്രത്തിലെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്നൊക്കെയുള്ള ക്ലൂസാണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. അപ്പോൾ ഈ ക്ലൂ കേട്ടുകൊണ്ട് നമ്മളുടെ പ്രിയപ്പെട്ട ലിസണേഴ്സ് ഒത്തിരി ആളുകൾ കറക്റ്റ് ആൻസർ എഴുതിയിട്ടുണ്ട്. അതായത് സിനിമ ഏതാണ് എന്നുള്ള കറക്റ്റ് ആൻസർ എഴുതിയിട്ടുണ്ട്, പക്ഷേ പാട്ട് ഏതാണ് എന്നുള്ളത് എഴുതിയിട്ടില്ല. പക്ഷേ രണ്ട് ലിസണേഴ്സ് ചെയ്ത ഒരു കാര്യം, എല്ലാ ആ സിനിമയിലെ എല്ലാ പാട്ടുകളും അങ്ങ് എഴുതി അയച്ചു. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു പാട്ടായിരിക്കുമല്ലോ. അത് പറ്റത്തില്ല. നമ്മൾ ഗസ് ചെയ്യാനായിട്ടാണ് ഈ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ മറ്റൊരു ശ്രോതാവ് ഈ 12-ാമത്തെ പാട്ട് ഏതാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ പാട്ടിനെ കുറിച്ചുള്ള സൂചനകൾ അല്ലേ കൊടുക്കേണ്ടത്, ഇന്ന് നൽകിയ സൂചനകൾ സിനിമ ഏതാണെന്നാണ് കണ്ടുപിടിക്കാൻ പറ്റുക. ചേട്ടാ, ഇത് എന്ന് പറയുന്നത് വെറും എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയാണ്. ഈ ക്ലൂ തന്നുകൊണ്ട് നിങ്ങൾ പാട്ടും അതുപോലെ തന്നെ സിനിമയും ഗസ് ചെയ്യാൻ പറയുന്നത്. ഇപ്പോൾ ഇവിടെ സിനിമ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ സിനിമയിലെ ഏതെങ്കിലും ഒരു പാട്ട്

ല്ലോ അതാണ് നിങ്ങളോട് ഗസ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അത്രയും ഇതിനെ എങ്ങനെ വിചാരിച്ചാൽ മതി. പക്ഷെ ഒരേ ഒരാൾ മാത്രമാണ് സിനിമയും പാട്ടും കറക്റ്റായിട്ട് ഗസ് ചെയ്തിരിക്കുന്നത്, അത് സൽമയാണ്, സൽമ ജമാലുദ്ദീൻ. അപ്പോൾ ഈ സൽമയ്ക്ക് മാത്രമാണ് ഇന്നത്തെ വിജയിയാകാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. കാരണം ബാക്കിയുള്ളവരെല്ലാം മനക്കിലത്തത്തെയും അതുപോലെ മറ്റ് അതിൽ ആ ചിത്രത്തിൽ തന്നെ മറ്റ് പാട്ടുകളാണ് ഗസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും സൽമ മാത്രമാണ് ഈ ഒരു പാട്ട് ഗസ് ചെയ്തിരിക്കുന്നത്. രാസലീല എന്ന ചിത്രത്തിലെ പാട്ടാണ് 12-ാമതായിട്ടുള്ള സിനിമ. ഈ സിനിമയിലെ പാട്ട് നീയും വിധവയോ എന്ന് തുടങ്ങുന്ന പാട്ടാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. വയലാറിന്റെ വരികൾക്ക് സലീൽ ചൗധരി സംഗീതം നൽകി. പി സുശീല പാടിയ പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത്രയും സമയം സ്വാഗതം കൊച്ചിയുമായി നിങ്ങളുടെ കൂടെയുണ്ടായിരുന്നത് ഞാൻ കിരൺ ബേബിയാണ്. നാളെ സ്വാഗതം കൊച്ചിയിലേക്ക് പാട്ടുകൾ അയച്ചിരിക്കുന്നത് തോമസ് കോരയാണ്, ഇടുക്കിയിൽ നിന്നും. സ്റ്റേ ട്യൂൺഡ് ടു ആകാശവാണി കൊച്ചി FM Rainbow 107.5. മ്യൂസിക്കലി യുവേഴ്സ്.

0: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना के तहत लगभग 60 करोड़ लोग बने हैं 5 लाख रुपए के मुफ्त उपचार के हकदार। अब तक 12 करोड़ से भी ज्यादा मुफ्त उपचार किए जा चुके हैं, जिससे गरीब परिवारों के चिकित्सा खर्च में लगभग 2 लाख करोड़ रुपए की बचत हुई। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाएं। ज्यादा जानकारी के लिए 1-4-5-5-5 पर कॉल करें।
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റും 53 സെക്കൻഡും ആകുമ്പോൾ കുറച്ച് ചുറ്റുവട്ടത്തുള്ള കുറച്ച് വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ചില അറിയിപ്പുകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ജവഹർ നവോദയ വിദ്യാലയത്തിൽ 2027-28 അധ്യയന വർഷത്തെ 6-ാം ക്ലാസ് പ്രവേശനത്തിനായിട്ടുള്ള സെലക്ഷൻ ടെസ്റ്റിന് ഓൺലൈനായിട്ട് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 31 പ്രവേശന പരീക്ഷ നവംബർ 28 നടത്തുന്നത്. cbseitms.rcil.gov.in/nvs/ എന്ന ഔദ്യോഗിക ലിങ്ക് വഴിയാണ് പ്രവേശന പരീക്ഷയ്ക്കായിട്ട് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ടൂറിസം വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ചേർത്തല ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2026-27 അധ്യയന വർഷത്തെ 1 വർഷം ദൈർഘ്യമുള്ള ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സിൽ SC ST OEC ജനറൽ OBC കാറ്റഗറിയിൽ സീറ്റ് ഒഴിവുണ്ട്. ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് കോഴ്സിലേക്കാണ് സീറ്റ് ഒഴിവുള്ളത്. താല്പര്യമുള്ളവർ സ്പോട്ട് അഡ്മിഷൻ അതിനു വേണ്ടിയിട്ട് അസൽ സർട്ടിഫിക്കറ്റുകളുമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ട് ഹാജരാകണം എന്നാണ് അറിയിപ്പ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ നമ്മുടെ സംസ്ഥാന സാക്ഷരതാ മിഷൻ നടത്തിവരുന്ന 4-ാം തരം തുല്യതാ കോഴ്സ് 18-ാം ബാച്ച്, 7-ാം തരം തുല്യതാ കോഴ്സ് 19-ാം ബാച്ച് എന്നിവയുടെ പൊതുപരീക്ഷ ജൂലൈ 11-12 തീയതികളിൽ അത് ഓൾറെഡി നടന്നു കഴിഞ്ഞ ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മളുടെ തോട്ടപ്പള്ളി ഫിഷറീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് ട്രോൾ ബാൻ 2026 ശേഷം താൽക്കാലിക അടിസ്ഥാനത്തിൽ കടൽ രക്ഷാ പ്രവർത്തനങ്ങൾക്കായിട്ടുള്ള ലൈഫ് ഗാർഡുകളെ തിരഞ്ഞെടുക്കുന്നു. 20-നും അതുപോലെ തന്നെ 60-നും ഇടയിൽ പ്രായമുള്ളവരും രജിസ്ട്രേഡ് മത്സ്യത്തൊഴിലാളികളും പ്രതികൂല കാലാവസ്ഥയിലും കടലിൽ നീന്താൻ കായികക്ഷമതയുള്ളവരും ഗോവയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്ടിൽ നിന്ന് പരിശീലനം ലഭിച്ചവർക്കുമായവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ അപേക്ഷകൾ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫിഷറീസ് സ്റ്റേഷൻ തോട്ടപ്പള്ളി ഹാർബർ ആലപ്പുഴ എന്ന വിലാസത്തിലാണ് എത്തിക്കേണ്ടത്. അവസാന തീയതി ജൂലൈ 16. അതുപോലെ നമ്മുടെ ജില്ലയിൽ ആരോഗ്യവകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളിലെ ഡോക്ടർമാരുടെ ഒഴിവുകൾ താൽക്കാലികമായി നികത്തുന്നതിന് ജൂലൈ 13 രാവിലെ 11 ജില്ലാ മെഡിക്കൽ ഓഫീസിൽ അഭിമുഖം നടത്തും. ഇന്നാണ് ആ ദിവസം. യോഗ്യരായവർ സർട്ടിഫിക്കറ്റുകൾ സഹിതം പങ്കെടുക്കും.

ണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. സമയം 8 മണി കഴിഞ്ഞ് 33 മിനിറ്റ്. ഇനി നമ്മൾക്ക് റെയിൻബോ FM കൊച്ചി 107.5 കേൾക്കാം സവാരി ടൈം. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ബ്ലാസ്റ്റ് യുവർ മോർണിംഗ്സ് വിത്ത് ബ്ലിസ്റ്ററിംഗ് മ്യൂസിക്. സവാരി ടൈം, ഡ്രൈവ് ടൈം മ്യൂസിക്.
2: ചിങ്ങി ചക്കിടി ചിങ്ങി ചക്കിടി ചിക്കാൻ ചാഞ്ചാ ആ ചിങ്ങി ചക്കിടി ചിങ്ങി.

ഇന്ന് മലയ നാളെ കൊലമ്പ് കോലാലമ്പോ നോക്കിക്കെട്ടുകൾ തൂക്കി കെട്ടിയ പോറിൻ കാറിൽ മാങ്കുഞ്ഞെത്തിച്ച് ചീരിപ്പായണം.

അപ്പൊ നമ്മള് നല്ല അടിപൊളി ഒരു സോങ്ങോട് കൂടി സവാരി ടൈം ആരംഭിച്ചിരിക്കുകയാണല്ലേ. സവാരി ടൈമിൽ കൂടെയുള്ളത് ഞാൻ കിരൺ ബേബിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വിളിക്കാം, നിങ്ങൾ ഒരു യാത്ര പുറപ്പെടുന്നുണ്ട് എങ്കിൽ, യാത്രയ്ക്ക് പോകുകയാണ് എങ്കിൽ, യാത്ര കഴിഞ്ഞ യാത്രയെക്കുറിച്ചും, അതായത് നിങ്ങൾക്കിനി യാത്ര പോകാൻ ആഗ്രഹമുള്ള സ്ഥലങ്ങളെക്കുറിച്ചും ഒക്കെ പറയാനായിട്ട് നിങ്ങൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0484-242-8101. അപ്പോൾ യാത്രയെക്കുറിച്ച് മാത്രമാണ് ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് സംസാരിക്കാനായിട്ട് പറ്റുള്ളൂ. അത് നിങ്ങൾ പോയ ഒരു യാത്രയെക്കുറിച്ചാകാം, പോകാനിരിക്കുന്ന ഒരു യാത്രയെക്കുറിച്ചാകാം. ഇപ്പം ഇവിടുന്ന് എനിക്ക് അമ്പലത്തിലേക്ക് പോകണം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ റൊട്ടീനായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതല്ല യാത്ര എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കുറച്ചുകൂടിയൊക്കെ ലെങ്തി യാത്രകളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള കോളേഴ്സ് വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0484-242-8101 എന്ന് പറയുന്ന നമ്പറാണ്. വേഗം വേഗം വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ യാത്രയെക്കുറിച്ചൊക്കെ സംസാരിച്ച് ഇങ്ങനെ പോകാന്നേ. അപ്പോൾ വിളിക്കേണ്ട നമ്പർ മനസ്സിലായല്ലോ, 0484-242-8101. അപ്പോൾ സവാരി ടൈം കേട്ടുകൊണ്ടേയിരിക്കൂ. ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5, മ്യൂസിക്കലി യോഴ്സ്.

0: അപ്പോൾ നമ്മുടെ ഇന്നത്തെ സവാരി ടൈമിലെ ആദ്യത്തെ യാത്രക്കാരൻ എത്തിയിരിക്കുകയാണ്. ഹലോ,
1: ഹലോ,
0: കേൾക്കുന്നില്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എവിടുന്നാണ് വിളിക്കുന്നേ?
1: മൂവാറ്റുപുഴ എബ്രഹാം.
0: എബ്രഹാം എന്നാണ് പേര്. ഓക്കെ.
1: അതെ.
0: ആ, എന്താണ് യാത്രയെക്കുറിച്ച്, ഏത് യാത്രയെക്കുറിച്ച് പറയാനാണ് വിളിച്ചത്?
1: യാത്ര ഇപ്പൊ തൃശ്ശൂർ പോണ യാത്രയാണ്. മൂവാറ്റുപുഴ.
0: മൂവാറ്റുപുഴയിൽ നിന്ന് തൃശ്ശൂർക്ക് പോവാനായിട്ട് പോവുകയാണ്.
1: അതെ.
0: എന്താണ് യാത്ര ഉദ്ദേശം?
1: യാത്ര ഉദ്ദേശം അവിടെ ഒരു ഒരു മരണത്തിന്റെ ചടങ്ങുണ്ട്.
0: ഓ, അതിനു വേണ്ടിട്ട് പോവുകയാണ്.
1: അതെ അതെ.
0: ഓക്കെ, അപ്പോ യാത്ര തുടങ്ങാറായോ?
1: ആ, യാത്ര തുടങ്ങാറായോ? അവിടേക്ക് എത്തി.
0: എവിടെ എവിടെ എത്തി?
1: വണ്ടി എടുക്കാൻ വേണ്ടി ഇറങ്ങി.
0: ആ, ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. ആ, അപ്പോൾ എന്തായാലും യാത്ര ബ്ലോക്കൊന്നും ഇല്ലാതെ അവിടെ എത്താനായിട്ട് സാധിക്കട്ടെ. ചടങ്ങിലൊക്കെ പങ്കെടുത്ത്
1: പരിപാടികളെ, എല്ലാ പരിപാടിയും അറുപത് വർഷമായിട്ട് നമ്മള് റേഡിയോ ശരണം വെച്ച് കണ്ടുന്ന ആളാ.
0: ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു.
1: എല്ലാ പരിപാടികളും ഭംഗിയാവുണ്ട്. അതൊരു ഒരു ജീവൻ നൽകുന്ന കാര്യങ്ങളാണ്.
0: ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു കേട്ടോ. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ചടങ്ങുകൾക്കും, മീൻസ് നിങ്ങളൊരു യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ആ യാത്ര ഏത് സ്ഥലത്തേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പോയ ഒരു യാത്രയെക്കുറിച്ച്, ഒത്തിരി യാത്രകളുണ്ടല്ലോ, പല സ്ഥലങ്ങളിലും നിങ്ങൾ പോയിട്ടുണ്ടാകും. അപ്പോൾ ആ യാത്രയെക്കുറിച്ചൊക്കെ സംസാരിക്കാനായിട്ടാണ് നിങ്ങൾ വിളിക്കേണ്ടത്. വിളിക്കേണ്ട നമ്പർ 0484242810 1. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. മ്യൂസിക്കലി യുവേഴ്സ്.

0: ചെറിയതും വലിയതുമായിട്ടുള്ള ഒത്തിരി ഒത്തിരി യാത്രകളുണ്ട് അല്ലേ. യെസ്, സമയം 8 മണി കഴിഞ്ഞ് 54 മിനിറ്റ് ആകുമ്പോൾ അടുത്ത ആള് നമ്മളുടെ കൂടെ ചേരുന്നു. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ഇതാരാണ് വിളിക്കുന്നേ?
1: പ്രദീപാണ്.
0: പ്രദീപ്, പ്രദീപ് എവിടെന്നാ വിളിക്കുന്നേ?
1: നോർത്ത് പറവൂര്, നന്ദികുളങ്ങര.
0: നോർത്ത് പറവൂര്, ഓക്കെ. നോർത്ത് പറവൂര്. പ്രദീപ് എന്ത് ചെയ്യുന്നു?
1: ഞാൻ ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്തതാണ്. ഇപ്പൊ ഞാൻ പാസഞ്ചർ ഓട്ടോറിക്ഷ ഓടിക്കുന്നു.
0: പാസഞ്ചർ ഓട്ടോറിക്ഷ ഓടിക്കുന്നു, ഓക്കെ. അപ്പൊ ഈ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് ഇന്ന് എങ്ങോട്ടേക്കൊക്കെയാണ് പോയത്?
1: ഞാൻ മുഗാംബി കെഎസ്ആർടിസി സെന്ററില്ലേ, മുഗാംബി.
0: ആ
1: ആ, അവിടെ പോയിരുന്നു. പിന്നെ മെഡിബറ.
0: ആ,
1: അങ്ങനെ മറ്റൊരു രണ്ടുകൂടെ കൈ ചെയ്യും. അടുത്തിപ്പോ ഒരാൾ പോകും, വിളിക്കാറുണ്ട്.
0: ഓക്കെ ഓക്കെ. ഈ പോയ സ്ഥലങ്ങളിലൊക്കെ ബ്ലോക്ക് ഒക്കെ ഉണ്ടോ?
1: ഇപ്പൊണ്ടാവൂല, കുറച്ച് കഴിയുമ്പോ പുറത്ത് ചെന്നാലും ജംഗ്ഷനൊന്നും രക്ഷയില്ല, പോവാൻ
0: രക്ഷയില്ല അല്ലേ. ആ, ഇത് ഈ ഓട്ടോറിക്ഷ എന്ത് ഓട്ടോറിക്ഷയാണ്?
1: പാസഞ്ചർ ആപ്പേ.
0: ആപ്പാണ്, ഡീസലാണ്.
1: അതെ സാറേ.
0: ഓക്കെ. പിന്നെ വേറെ എന്താണ് പറയാനുള്ളത് യാത്രയെ കുറിച്ച്?
1: കഴിഞ്ഞ ദിവസം ഈ 3-4 ദിവസത്തിനു മുമ്പ് മുത്തപ്പനെ കാണാൻ പോയിരുന്നു, കണ്ണൂര് പറശ്ശിനിക്കടവ്.
0: ആ, പറശ്ശിനിക്കടവ്. ആ
1: ആ, പറശ്ശിനിക്കടവ് പോയിരുന്നു ഞാനും എന്റെ കൂട്ടുകാരനും കൂടി.
0: ആ
1: പോയി.
0: ആ പറശ്ശിനിക്കടവ് പോയ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് പറയാമോ?
1: അത് ഞങ്ങൾ ട്രെയിനാണ് ബുക്ക് ചെയ്ത് പോയത്.
0: ഓക്കെ. അപ്പൊ എത്ര ദിവസം മുമ്പ് ബുക്ക് ചെയ്യേണ്ടി വന്നു?
1: അത് ഒരാഴ്ചക്ക് മുമ്പ് ബുക്ക് ചെയ്തു.
0: ഒരാഴ്ചക്ക് മുമ്പേ ബുക്ക് ചെയ്തു. എന്നിട്ട് അവിടെ പോയി മുത്തപ്പനെ കണ്ടു കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ തിരിച്ചു പോന്നു?
1: ഇല്ല, അന്ന് അവിടെ നിന്ന് പിറ്റേ ദിവസം പോന്നു.
0: പിറ്റേ ദിവസം പോന്നു. പറയേ വിശേഷങ്ങൾ പറയേ.
1: പിറ്റേ ദിവസം ഞങ്ങൾ അവിടെ ട്രെയിൻ ഇതുപോലെ തന്നെ സിറ്റിക്ക് ബുക്ക് ചെയ്ത് തിരിച്ചു.
0: ഓക്കെ. കൂടെ വന്ന കൂട്ടുകാരന്റെ പേരെന്താ?
1: സരിൻ.
0: സൗബിൻ.
1: സജിൻ.
0: ഓക്കെ ഓക്കെ. എപ്പോഴും കറങ്ങാറുണ്ട്. അതെ അതെ, ഓക്കെ. അപ്പൊ ഒരു അടിച്ചുപൊളി പാട്ട് പറഞ്ഞു.
1: പിന്നെ ഇന്നലെ എന്റെ പോക്കടെ കുട്ടിയുടെ
0: അക്ഷരായിരുന്നു.
1: അപ്പൊ ഇന്നലെ ആയിരുന്നു. എന്റെ മോക്കടെ പേര് എന്റെ ഭാര്യയുടെ ഒരു സിന്ധു, എന്റെ മരുമോന്റെ ഒരു പ്രവീഷ്, മോക്കടെ പേര് അശ്വതി, മക്കളുടെ പേര് പ്രണവ് കൃഷ്ണ, സുധി കൃഷ്ണ.
0: സുധി കൃഷ്ണ, ഓക്കെ.
1: ഇത് അവർ
0: ഒരടിച്ചുപൊളി പാട്ട് പറയാമോ?
1: ഒരടിച്ചുപൊളി പാട്ട് നമുക്ക് ജാനിയമ്മയുടെ പാട്ട് കേട്ടാ കൊള്ളാന്നുണ്ട്. നല്ലൊരു പാട്ട്.
0: നല്ലൊരു പാട്ട്, ഓക്കെ. അപ്പൊ
1: നല്ലൊരു പാട്ട്.
0: ആ, ജാനകി അമ്മയുടെ നല്ലൊരു പാട്ട് നമുക്ക് പ്ലേ ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഓക്കെ. അപ്പോ ഇനി വരുന്ന പാട്ടിന് ശേഷം നമുക്കൊരു ജാനകി അമ്മയുടെ പാട്ട് കഴിഞ്ഞിട്ട് അടുത്ത ആളെ പരിചയപ്പെടുത്താം. ഓക്കെ. സ്റ്റേ ട്യൂൺഡ് ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. സവാരി ടൈമാണ്. വിളിക്കേണ്ട നമ്പർ 04842428101 ആണ്. 2 സോങ് ബാക്ക് ടു ബാക്ക്.

സൂപ്പർ ഹിറ്റ് സോങ്, സൂപ്പർ ഹിറ്റ് ഷോസ്, സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ് ഓൺലി ഓൺ റെയിൻബോ FM 107.5. സ്റ്റേ ട്യൂൺഡ്.

സമയം 9 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് ഒരു യാത്ര പോകാനുള്ള ഒരു ചെറിയ സജഷൻ ഞാൻ പറയാം. അപ്പോൾ നമ്മൾ ഈ യാത്ര പോകുന്നത് മലക്കപ്പാറ അതുപോലെ തന്നെ വാൽപ്പാറയിലേക്കാണ്. അപ്പോൾ ഈ മലക്കപ്പാറ വാൽപ്പാറയിലേക്ക് പോകാൻ ആയിട്ട് ഉദ്ദേശിക്കുന്നവർ ആദ്യമേ ചെയ്യേണ്ടത് നമ്മളുടെ

ഗൂഗിളിൽ കയറിയിട്ട് അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കയറിയിട്ട് ഇ പാസ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമേ ചെയ്യേണ്ടത് ഇ പാസ്സാണ്. അപ്പോൾ നമ്മൾ പോകുന്ന ഡേറ്റിന് കുറച്ച് ദിവസം മുമ്പേ ഇ പാസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെ മലക്കപ്പാറയിലേക്ക് പോകേണ്ടത് നമ്മൾ അതിരപ്പള്ളി വാഴച്ചാല് വഴിയാണ് പോകേണ്ടത്. അങ്ങനെ പോകുമ്പോൾ നമ്മൾ ആദ്യം അതിരപ്പള്ളിയിൽ ചെന്ന് അതിരപ്പള്ളി വാട്ടർഫാളൊക്കെ കാണാം. വാഴച്ചാലിലെ വാട്ടർഫാൾസൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോവുകയാണ് ഷോളയാർ, മീൻസ് ഐ മീൻ എന്താണ്, ഒരു കാടിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ കാട് എന്ന് പറയുന്നത് തമിഴ്നാടിൻ്റെ അതുപോലെ തന്നെ നമ്മളുടെ രണ്ട് വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ആ രണ്ട് സ്ഥലത്തൂടെയും നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഏകദേശം ഒരു 50 കിലോമീറ്ററോളം നമ്മൾ കാടിനുള്ളിലൂടെ യാത്ര ചെയ്യേണ്ടതായിട്ട് വരും. ഈ ഒരു സമയത്തൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു മഴയും കോടയും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല രസമുള്ള ഒരു യാത്രയാണത്. ഇനി നമ്മൾ ആ യാത്ര ചെയ്ത് മലക്കപ്പാറ ഹിൽ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്ന് പറയുന്നത് ഒരു പീസ്ഫുൾ ബോർഡർ ടൗണാണ്. അവിടെ നമുക്ക് കാണാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ടാറ്റാ ടീ എസ്റ്റേറ്റ് ഉണ്ട്, തിക്ക് റെയിൻ ഫോറസ്റ്റാണ്. അതുപോലെ തന്നെ ബേർഡ് വാച്ചിങ് നമുക്ക് നടത്താം, ട്രക്കിങ്ങിന് പോകാം, അങ്ങനെ അതുപോലെ ഒത്തിരി വൈൽഡ് ലൈഫിന് നമുക്ക് സ്പോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പ്രധാനമായിട്ടും ആനകളെ ആയിരിക്കും കൂടുതൽ കാണുന്നത്. ഇത് കൂടാതെ പുലിയുണ്ട്, അതുപോലെ തന്നെ ഈ കുറേ മങ്കീസ്, വെറൈറ്റി മങ്കീസ് ഉണ്ട്. അങ്ങനെ അങ്ങനെ കുറേ സാധനങ്ങളെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അത് പോകുന്ന വഴിയിൽ നമുക്ക് ഷോളയാർ ഡാം കാണാനായിട്ട് പറ്റും. പക്ഷെ ഇവിടെ ഒന്നും നമുക്ക് നിർത്താൻ പറ്റില്ല കേട്ടോ. ഡാം കണ്ട് ആ അടിപൊളി ഡാം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ കയറി നിർത്താനൊന്നും പറ്റത്തില്ല. കാടിലൂടെ അതിരപ്പള്ളിയിൽ നിന്ന് നമ്മൾ ടോക്കൺ എടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുക വാൽപ്പാറയിലായിരിക്കും അല്ലെങ്കിൽ മലക്കപ്പാറയിലായിരിക്കും. കാരണം അതിനിടയിൽ മുഴുവൻ കാടാണ്, അവിടെ എങ്ങും വണ്ടി നിർത്താൻ പാടില്ല, ഇത്ര ടൈമിനുള്ളിൽ അപ്പുറത്ത് എത്തണം എന്നുള്ള നിർബന്ധം കൂടിയുണ്ട്. ഇനി വാൽപ്പാറയിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഏകദേശം മലക്കപ്പാറ കഴിയുമ്പോൾ നമ്മൾ റോമിങ്ങിലേക്ക് വന്നു, തമിഴ്നാട്ടിലേക്ക് കടന്നു. വാൽപ്പാറയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള, അതായത് ശരിക്കും നമ്മൾ വിചാരിക്കും ഓ ഇത്ര മനോഹരമായിട്ടുള്ള തേയിലത്തോട്ടവും ഇത്ര മനോഹരമായിട്ടുള്ള സ്ഥലവും ഇത്ര മനോഹരമായിട്ടുള്ള അറ്റ്മോസ്ഫിയറും ഒക്കെ നമുക്ക് കിട്ടിയല്ലോ എന്നുള്ള ആ ഒരു ഭയങ്കര സന്തോഷം നമ്മുടെ മനസ്സിൽ വരും. അപ്പോൾ വാൽപ്പാറയിൽ വാൽപ്പാറ ടീ എസ്റ്റേറ്റ് ഉണ്ട്. ഏകദേശം എന്താ പറയുന്നത്, വളരെ വലിയൊരു ടീ എസ്റ്റേറ്റാണ് അത്. അതുപോലെ തന്നെ നല്ലമുടി വ്യൂ പോയിൻ്റ് ഉണ്ട്, ബാലാജി ടെമ്പിൾ ഉണ്ട്. ഇങ്ങനെ കുറേ സംഭവങ്ങൾ അതിരപ്പള്ളിയിൽ, ഐ മീൻ വാൽപ്പാറയിൽ നമുക്ക് കാണാനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പോകേണ്ട, യാത്ര ചെയ്യുന്നവർ അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസമൊക്കെ ഒരു ദിവസം സ്റ്റേ ചെയ്ത് ഒരു 2-3 ദിവസത്തെ ഒരു ട്രിപ്പൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു യാത്രയായിരിക്കും അതിരപ്പള്ളി, അതുപോലെ തന്നെ മലക്കപ്പാറ വാൽപ്പാറ. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വാൽപ്പാറയിലെ സ്ഥലങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പൊള്ളാച്ചിയിലൂടെ നമുക്ക് തിരിച്ച് കേരളത്തിലേക്ക് എത്താം. പൊള്ളാച്ചിയിലൂടെ പോകുന്ന ആ ഒരു വരവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ത്രില്ലിംഗ് ആണ്. കാരണം വളരെ അധികം ഹെയർ പിന്നുകൾ കറങ്ങിയിട്ട് വേണം നമുക്ക് ഇതിലാക്കി എത്താനായിട്ട് സാധിക്കുക. ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള കുറേ ഹെയർ പിൻ. അപ്പോൾ നല്ല ത്രില്ലിംഗ് ഒക്കെ ആസ്വദിക്കുന്ന ആളുകൾക്ക് അങ്ങനെയും വരാം. കാടിലൂടെ ഉള്ള യാത്രയാണ്, ചിലപ്പോൾ ആനേനെ സ്പോട്ട് ചെയ്യാം, കരടിയെ സ്പോട്ട് ചെയ്യാം, കുറേ മാനുകളുണ്ട്, അതുപോലെ തന്നെ കുറേ ജീവികളെ നമുക്ക് അവിടെ സ്പോട്ട് ചെയ്യാനായിട്ട്, വളരെ ഫ്രീ ആയിട്ട് നടക്കുന്ന ജീവികളെ നമുക്ക് സ്പോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കും ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 സവാരി ടൈം. ഇതുപോലുള്ള നിങ്ങൾ പോയിട്ടുള്ള യാത്രകളെക്കുറിച്ച് നിങ്ങൾക്ക് പറയാം. വിളിക്കേണ്ട നമ്പർ 0484242-8101, അല്ലെങ്കിൽ നിങ്ങൾ ഇനി പ്ലാൻ ചെയ്യുന്ന ആ യാത്രയെക്കുറിച്ച് നിങ്ങൾക്ക് പറയാം. കേട്ടുകൊണ്ടേയിരിക്കൂ ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5, മ്യൂസിക്കലി യുവേഴ്സ്.

0: ഒൻപത് മണി കഴിഞ്ഞ് 23 മിനിറ്റ് ആകുമ്പോൾ നിങ്ങളൊരു യാത്ര പോയിട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കാം. നിങ്ങൾ യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ എന്നെ വിളിക്കാം. നിങ്ങൾ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്നെ വിളിക്കാം. അങ്ങനെ യാത്രയെ കുറിച്ച് കൂടുതൽ സംസാരിക്കുവാനായി ഒരാൾ നമ്മളുടെ കൂടെ ചേരുന്നു. ഹലോ,
1: ഹലോ,
0: ഇതാരാണ് സംസാരിക്കുന്നേ?
1: റീമ ഫ്രം ഡൽഹി.
0: റീമ ഫ്രം ഡൽഹി. ആ, അവിടെ എങ്ങനെയാണ്, നമ്മളുടെ ആപ്പ് ഉപയോഗിച്ചാണോ പ്രോഗ്രാം കേൾക്കുന്നത്? നാട്ടിലെവിടെയാണ്?
1: തൃശ്ശൂർ.
0: തൃശ്ശൂരിൽ നിന്ന് ഡൽഹിയിലേക്ക് അല്ലേ? ഓക്കെ, അപ്പൊ ഈ യാത്രയെ കുറിച്ച് പറയൂ. ലാസ്റ്റ് പോയ യാത്ര എങ്ങോട്ടേക്കായിരുന്നു?
1: ലാസ്റ്റ് ഞാൻ ഏപ്രിലില് ബാലിയിലേക്കാണ് പോയത്.
0: ബാലിയിലേക്കാണ് പോയത്?
1: ബാലി.
0: ആ, ബാലിയിലേക്കാണ് പോയത്. ഓക്കെ, അപ്പോ ആ യാത്രയെ കുറിച്ച് ഒന്ന് പറയൂ. എങ്ങനെ ഉണ്ടായിരുന്നു ആ യാത്ര എക്സ്പീരിയൻസ്?
1: ബാലി ശരിക്കും കേരളം പോലെ തന്നെയാണ്. അവിടെ നെൽപ്പാടങ്ങളും വെള്ളച്ചാട്ടങ്ങളും ആൾക്കാരും ഒക്കെ മലയാളികൾ പോലെ തന്നെയാണ്.
0: ഓക്കെ,
1: പക്ഷെ ഞാൻ അവിടെ ആദ്യമായിട്ട് ചെന്നപ്പോ എനിക്ക് ഭയങ്കര കൗതുകം തോന്നിയത്, ഞാനൊരു ചെമ്പകപ്പൂ കണ്ടു അവിടെ. അതാണ് എനിക്ക് ഭയങ്കര കൗതുകം
0: തോന്നിയത്.
1: പിന്നെ നമ്മുടെ ഓണക്കാലത്ത് ഉണ്ടാവുന്ന ഒരു മഞ്ഞ പൂവ് ഒക്കെ അതൊക്കെ കണ്ടു ഞാൻ അവിടെ. എനിക്ക് ഭയങ്കര സന്തോഷമായി കണ്ടപ്പോ. പിന്നെ ബാലിയിലെ ആൾക്കാരാന്ന് വെച്ചാൽ വളരെ പൊളൈറ്റും വളരെ സൗഹൃദപരമായ ആൾക്കാരാണ്. എല്ലാ നമുക്ക് ഹെൽപ്പ് ചെയ്യാനും ഒക്കെ. പിന്നെ ഒരു ഗോവൻ വൈബാണ് അവിടെ ഉള്ളത്. കഫേസും ഭക്ഷണവും ഒക്കെ അങ്ങനെ തന്നെയാണ്.
0: അങ്ങനെ തന്നെയാണ്. ഒരു ഒരു ബീച്ച് വൈബ്.
1: ആ, ബീച്ച് വൈബ് കൊറേ വിക്കലുണ്ട്. കൊറേ പിന്നെ കൊറേ ടെമ്പിൾസ് ആണ് അവിടെ ഉള്ളത്.
0: ഓക്കെ,
1: എല്ലാ വീടുകളിലും ഓരോ അമ്പലം ഉണ്ടാവും.
0: എല്ലാ വീടുകളിലും ഓരോ അമ്പലം.
1: ആ, എല്ലാ വീടിലും ഓരോ അമ്പലം അവരുണ്ടാക്കിയിട്ടുണ്ടാവും.
0: ഓക്കെ ഓക്കെ.
1: അവര് പക്ഷെ ദൈവങ്ങളെക്കാൾ കൂടുതല് പൂർവികരെയാണ് അവര് ആരാധിക്കുന്നത്.
0: ആരാധിക്കുന്നത്.
1: അവരെന്നും രാവിലെയും വൈകുന്നേരം പൂർവികർക്ക് ഒരു ഇത് ഓഫറിങ്സ് ഉണ്ടാവും അവരുടെ വക. അതങ്ങനെയാണ് അവിടെ.
0: ഓക്കെ ഓക്കെ. ഇത് എന്ന് മുതലാണ് ഈ യാത്ര പോവാൻ തുടങ്ങിയത്?
1: കൊറോണയ്ക്ക് ശേഷം.
0: കൊറോണയ്ക്ക് ശേഷം എവിടെയെല്ലാം പോയിട്ടുണ്ട്?
1: ഞാൻ ഫസ്റ്റ് എന്റെ കൊറോണയ്ക്ക് ശേഷമുള്ളത് ലേലഡാക്കായിരുന്നു.
0: ആ,
1: അതെന്റെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒരു ട്രാവൽ ആയിരുന്നു.
0: ആഗ്രഹിച്ച് പോയത്.
1: അതെ അതെ, മൗണ്ടനുകളുടെ ഇടയിലൂടെ ഉള്ള യാത്ര എനിക്ക് ഇത് പറ്റ ഭയങ്കര ഒരു ഇതായിരുന്നു. അത് സന്തോഷം തരുന്നതായി.
0: അത് ഏത് ഏത് സമയത്ത് ആ യാത്ര പോയത്?
1: ഞാൻ ജൂണിലാണ് പോയത്.
0: ജൂണില്. ആ ഒരു സമയത്ത് പോവുകയാണോ നല്ലത്?
1: പറയാൻ പറ്റില്ല. ഞാൻ പോണേല് ഒരാഴ്ച മുൻപ് അവിടെ ലാൻഡ് സ്ലൈഡും കാര്യങ്ങളായിരുന്നു.
0: ആയിരുന്നു. ഓക്കെ ഓക്കെ.
1: അവിടുത്തെ വെദർ എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും.
0: ചേഞ്ച് ആയി,
1: എപ്പോഴും മഴ വരാന്ന് പറയാൻ പറ്റില്ല.
0: ഓ ഓ, ലാൻഡ് സ്ലൈഡിംഗും ഉണ്ടാവും.
1: പിന്നെ പിന്നെ ഞാൻ മേഘാലയക്ക് പോയി, ബാലിക്ക് പോയി. ഇപ്പോ പിന്നെ മിക്ക നോർത്ത് ഇന്ത്യൻ കൺട്രി സ്റ്റേറ്റ്സും ഞാൻ കണ്ടു.
0: കണ്ടു.
1: പക്ഷെ കേരളത്തിന്റെ ചില ഭാഗങ്ങൾ കാണാൻ പറ്റിയിട്ടില്ല. അതൊരു ഇതാണ്.
0: കേരളത്തിലേക്ക് വാ. കേരളവും എന്താണ് ഇഷ്ടം പോലെ സ്പോട്ടുകളല്ലേ ഇപ്പൊ ഉള്ളത്? ഇപ്പം സ്പോട്ടുകൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് മലയാളികൾ.
1: നമ്മള് അവിടെ അങ്ങനെ സ്റ്റേ ചെയ്യണില്ലല്ലോ, ഒരു 10 ദിവസത്തേക്കൊക്കെ വന്ന് പോണു എന്നല്ലാണ്ട്.
0: അപ്പൊ ഇനിയുള്ള 10 ദിവസം വന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു 3 ദിവസം മാറ്റി വെക്ക്, കേരളത്തിലെ പ്രധാനപ്പെട്ട സ്പോട്ടുകൾ കണ്ടുപിടിക്കാനായിട്ട്. അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് ഒരു 3 ദിവസം, ആദ്യം ഒരു ദിവസം വൺ ഡേ പോയാൽ മതി, എല്ലായിടത്തും വൺ ഡേ പോയിട്ട് തിരിച്ചെത്താൻ പറ്റുന്ന സ്പോട്ടുകള്.
1: ഓക്കെ,
0: അപ്പൊ എന്തായാലും താങ്ക് യു, നല്ല ഒരു യാത്രാ വിവരണം പറഞ്ഞു തന്നതിന്. അതിന്റെ കൂട്ടത്തില് നമുക്ക് അവിടുത്തെ വീടുകളിലൊക്കെ എല്ലാ വീടുകളിലും അമ്പലമുണ്ടെന്നൊക്കെ നമുക്കതൊക്കെ ഒരു പുതിയ അറിവാണ്. ഓക്കെ, അപ്പോ എന്തായാലും ഏത് പാട്ടാ വേണ്ടത്?
1: ഏത് പാട്ടായാലും വേണ്ടില്ല, ഞാൻ ശ്രേയ ഘോഷാലിന്റെ ഏത് പാട്ടായാലും വേണ്ടില്ല.
0: ആരാധികയാണ് ശ്രേയ ഘോഷാലിന്റെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ശ്രേയ ഘോഷാലിന്റെ ഒരു പാട്ട് കേൾക്കാം. ഓക്കെ, ഇതാ വരുന്നു.
1: പിന്നെ നിങ്ങള് നമ്പർ പറയുമ്പോ ഇത്തിരി പതുക്കെ പതുക്കെ പറയണട്ടാ, നമ്പർ എഴുതിയെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഞാൻ എന്നിട്ട് ഗൂഗിളില് പോയി സെർച്ച് ചെയ്തിട്ടാണ് ഈ നമ്പർ കിട്ടിയത്.
0: കിട്ടിയത്. ഓ, അപ്പൊ ഇത്രയും സ്പീഡിന് പറയരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, തീർച്ചയായും. ഇത് ഓക്കെ, ഞാൻ മനസ്സിൽ കരുതിക്കോളാം. നമ്പർ പതിയാണ് പറയുന്നത്.

0: ഉള്ളൂ. ഓക്കെ, പതിയല്ല, സ്പീഡ് കുറച്ച്.
1: ഓക്കെ,
0: ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് ശ്രേയ ഘോഷാലിന്റെ പാട്ടിലേക്ക് പോകാം.
1: ഓക്കെ.
0: ഓക്കെ, ഇതുപോലെ നിങ്ങളൊരു സഞ്ചാരിയാണോ? നിങ്ങൾ സഞ്ചരിച്ച സ്ഥലങ്ങൾ, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആ ഒരു യാത്ര, ഇതിനെക്കുറിച്ചൊക്കെ പറയാനായിട്ട് വിളിക്കേണ്ട നമ്പർ 0484-242-8101. 0484-242-8101. സ്റ്റേ ട്യൂൺഡ് ടു ആകാശവാണി, കൊച്ചി FM റെയിൻബോ 107.5. മ്യൂസിക്കലി യോഴ്സ്.

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 9 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആകുമ്പോൾ അടുത്ത സഞ്ചാരി നമ്മളുടെ കൂടെ ചേരുന്നു. ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ, ഓക്കെ ഓക്കെ. അപ്പം എനിക്ക് തോന്നുന്നു കോള് ഡ്രോപ്പായി പോയി കാണും. അപ്പോൾ നിങ്ങൾക്കും വിളിക്കാം 0484-242-8101. നിങ്ങളൊരു സഞ്ചരിച്ച കഥ പറയാം, അല്ലെങ്കിൽ യാത്ര പോയ കഥ പറയാം, യാത്രയ്ക്ക് പോകാനിരിക്കുന്ന കഥ പറയാം, യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന കഥ പറയാം. വിളിക്കേണ്ട നമ്പർ 0484-242-8101. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. മ്യൂസിക്കലി യുവേഴ്സ്.

0: സവാരി ടൈമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മറ്റൊരു സവാരി നമ്മളുടെ കൂടെ ചേരുന്നു. ഹലോ,
1: ഹലോ,
0: ഇതാരാണ് സംസാരിക്കുന്നത്? എവിടെ നിന്നാണ്?
1: ഞാൻ എന്റെ പേര് ഹരിജ, ആലുവയിലാണ് വിളിക്കുന്നത്.
0: ഹരിജ, ആലുവ. ഓക്കെ, ആ എങ്ങോട്ടേക്കാണ് യാത്ര? എങ്ങോട്ടേക്കാണ്
1: യാത്ര? ഇപ്പോ ഞങ്ങൾക്ക് ഇപ്പോ സെൻസിലാണ് ഒരു ടീച്ചർ ആണ്.
0: ആ
1: സെൻസസ് ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് സെൻസസ് ഡ്യൂട്ടിയിലാണ് ഇപ്പോ.
0: ഓക്കെ ഓക്കെ. ഈ ടീച്ചർ പഠിപ്പിക്കുന്നത് എവിടെയാണ്?
1: ഞാൻ പെരുമ്പാവൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ ടീച്ചറാണ്.
0: ഹൈസ്കൂൾ ടീച്ചറാണ്. ടീച്ചറിന്റെ സബ്ജക്ട്?
1: സബ്ജക്ട് മലയാളം.
0: മലയാളം. ഓ, മലയാളം ടീച്ചർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി സഞ്ചാരത്തിനെ കുറിച്ചൊക്കെ വായിക്കാനും അതുപോലെ തന്നെ പഠിപ്പിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് അല്ലേ?
1: തീർച്ചയായും.
0: ഓക്കെ, അപ്പോ ഈ സെൻസസ് യാത്ര എങ്ങനെയുണ്ട്? ആ ഒരു എക്സ്പീരിയൻസ് പറ.
1: അതെ, നമ്മുടെ സർവീസിൽ വളരെ വ്യത്യസ്തമായൊരു അനുഭവമാണ്. ഒരുപാട് നമുക്ക് അറിഞ്ഞുകൂടാത്ത വഴികളിലൂടെ സഞ്ചരിക്കാനും ഒരുപാട് ആളുകളെ പരിചയപ്പെടാനും ഒക്കെ കിട്ടിയൊരു അവസരം.
0: അതെ, ഒരു വ്യത്യസ്തമായ യാത്ര.
1: അതെ,
0: അത് അങ്ങനെ ഒരു സംഭവം. ശരിക്കും ഇപ്പം ടീച്ചറിന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഇടവഴിയിൽ കൂടെ പോലും നമ്മള് സഞ്ചരിച്ചിട്ടുണ്ടാവില്ല അല്ലേ?
1: വീടിന്റെ അടുത്തല്ല ഞങ്ങൾക്ക് സ്കൂള്. എവിടെ നമ്മൾ എവിടെയാണ് ജോലി ചെയ്യുന്നത് അതിനടുത്തുള്ള ഏരിയയിലാണ് നമുക്ക്
0: കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അല്ല അതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു സ്ഥലങ്ങളിൽ നമ്മൾ അവിടെ പോകുന്നു, തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് വരുന്നു, ഇതിന്റെ ഇടയിലുള്ള കുറേ നല്ല നല്ല വഴികളും നല്ല നല്ല കാഴ്ചകളും ഒക്കെ ഉണ്ടാകും.
1: നമുക്ക് ആൾക്കാരാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ടാണ്, നമുക്ക് വളരെ നല്ല നല്ല സഹകരണമാണ് എല്ലാവരും.
0: ഇത് പണ്ട് ഇതിനോട് ചേർത്ത് ഞാൻ പറയുകയാണ്, ഞങ്ങള് ഞാനൊരു ദിവസം ബൈക്കിന് ഒരു ബ്ലോക്ക് കിട്ടിയപ്പോഴത്തേക്കും ഇടവഴി കയറിയതാ. ഇടവഴി കയറി പോയി, വഴിതെറ്റി ചെന്ന് എത്തിയ സ്ഥലം, ഓ എന്താ സീനറി എന്നറിയാമോ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം. ഞാൻ ആദ്യമായിട്ടാണ് ആ സ്ഥലം കാണുന്നത്, അത് വഴിതെറ്റി പോയത് കൊണ്ട് മാത്രം. ഇതുപോലെ തന്നെയാണ് ഈ സെൻസസ് ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്തും അല്ലേ? ഓക്കെ, അപ്പൊ ഈ ആലുവ ഭാഗത്തൊക്കെ എങ്ങനെയാ, ഇപ്പം ബ്ലോക്ക് ഉള്ള സമയമാണോ?
1: ഇപ്പില്ല, നമുക്കൊരു 9 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ താരതമ്യേന കുറവ് ആണ്
0: ബ്ലോക്ക് കുറയും. അപ്പം ഈ ഓഫീസിലൊക്കെ പോകാനുള്ളവരും മറ്റുള്ളവരും ഒക്കെ പോയിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഓക്കെ, അപ്പോ ഇപ്പൊ എവിടെ എത്തി?
1: ഞാനിപ്പോ പോകുന്ന വഴിയിലൊന്നും എത്തിയതാണ്. ഞാന് ആലുവ കുടുംബാവ് റൂട്ടിലാണ്.
0: ആ പോകുന്ന വഴിയിൽ പ്രശ്നങ്ങളൊന്നുമില്ല, ബ്ലോക്കൊന്നും ഇല്ലാതെ നല്ല ഇതായിട്ട് പോയി. ഓക്കെ, അപ്പൊ നമ്മളുടെ പ്രോഗ്രാം കേട്ടിട്ട് നിർത്തി വിളിച്ചു.
1: ഞാൻ കേൾക്കാറുണ്ട്, ഞാൻ ശരിക്കും പറഞ്ഞ ആകാശവാണിയുടെ ഒരു സ്ഥിരം ശ്രോതാവാണ്. ഈ രണ്ട് ചാനലും എപ്പോഴും കേൾക്കാറുള്ള ഒരാളാണ്.
0: ഓക്കെ,
1: അപ്പോ മുൻപ് ഒരു മറ്റേ പ്രോഗ്രാം ഉണ്ടായിരുന്നില്ലേ, മറ്റേ ഉലക സഞ്ചാരം?
0: ആ
1: അതെനിക്ക് വളരെ എന്റെ ഫേവറേറ്റ് പ്രോഗ്രാമാണ്.
0: ഉലക സഞ്ചാരം ഇപ്പോഴും ഉണ്ട്,
1: അത് സമയം മാറ്റി
0: ഫ്രൈഡേ ആക്കി. അപ്പോ എന്തായാലും താങ്ക് യു വിളിച്ചതിന്. ടീച്ചറിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ആവശ്യപ്പെടാം.
1: എനിക്ക് പാട്ട് പെട്ടെന്ന് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോ എല്ലാ പാട്ടുകളും ഒരുവിധം ഇഷ്ടമാണ്. ജാനകിയമ്മയുടെ ഏതെങ്കിലും ഒരു നല്ല പാട്ട് വെച്ചാൽ മതി.
0: ഓക്കെ, തീർച്ചയായും ജാനകിയമ്മയുടെ നല്ലൊരു പാട്ട് വെക്കുന്നതായിരിക്കും ഈ ഒരു പാട്ടിന് ശേഷം. ഓക്കെ
1: ഓക്കെ,
0: അപ്പൊ പാട്ട് കേട്ടുകൊണ്ട് തന്നെ പൊയ്ക്കോളൂ, എല്ലാവിധ ആശംസകളും. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇനി വിളിക്കാനായിട്ട് സാധിക്കില്ല, കാരണം സമയം ഏകദേശം തീരാറായി. എന്നാലും നിങ്ങൾ വിളിച്ചോ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചിലപ്പോൾ നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റും. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി FM Rainbow 107.5, മ്യൂസിക്കലി യോഴ്സ്.

0: സമയം അങ്ങനെ 9 മണി കഴിഞ്ഞ് 54 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ ഒരാളെ കൂടി കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ വേഗം യാത്രയെക്കുറിച്ച് പറഞ്ഞോളൂ. ഹലോ. ആ വേഗം യാത്രയെക്കുറിച്ച് പറഞ്ഞോളൂ. ആരാണ് വിളിക്കുന്നത്?
1: കൊടുങ്ങല്ലൂരിന്ന് ഷീലയാണ്.
0: ഷീലയാണ്. എങ്ങോട്ടേക്കാണ് യാത്ര?
1: ഞാൻ മതിലകത്തേക്ക് പോകുന്നു.
0: മതിലകത്തേക്ക് പോകുന്നു. എന്താണ് യാത്രാ ഉദ്ദേശം?
1: യാത്ര ഉദ്ദേശം വീട്ടിലേക്ക് പോവുകയാണ്.
0: ഓ, സ്വന്തം വീട്ടിലേക്ക് പോകുന്ന ആ ഒരു

0: എക്സൈറ്റ്മെന്റ്. കുറെ നാള് കൂടിയാണോ വീട്ടിലേക്ക് ചെല്ലുന്നേ? ഒരു വർഷത്തെ വർഷം കഴിഞ്ഞിട്ടാണ് സ്വന്തം വീട്ടിലേക്ക് ചെല്ലുന്നത്. അപ്പൊ ഈ ഷീലക്ക് വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് ഞാനും
0: മോളുടെ കുട്ടിയുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് പേരക്കുട്ടിയെ കൂട്ടിക്കൊണ്ടാണോ പോകുന്നേ? അത് കൊള്ളാം. അപ്പൊ ആദ്യം അംഗൻവാടിയിലേക്കാണ് യാത്ര, അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഓക്കെ. അപ്പോ നമുക്ക് സമയം വളരെ പരിമിതമാണ്. 10 മണിക്ക് നമുക്ക് വാർത്തകളുണ്ട്, അതിനുശേഷം വാട്സാപ്പ് ഉണ്ട്. അപ്പൊ നമുക്ക് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യേണ്ട ഒരു സമയത്താണ് വിളിച്ചത്. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത ഒരു പാട്ട് ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു. ഇനി ഇപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ വിളിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് കൂടുതൽ സംസാരിക്കാം. ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പോ സമയം 9 മണി കഴിഞ്ഞ് 56 മിനിറ്റ് ആകുമ്പോൾ ഇന്നത്തെ സവാരി ടൈമും സ്വാഗതം കൊച്ചിയും ഒക്കെ ആയിട്ട് ഞാൻ ഇത്രയും സമയം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് റെയിൻബോ വാർത്തയുണ്ട്, അതിനുശേഷം വാട്സാപ്പ് ഉണ്ട്, നിങ്ങളുടെ മെസ്സേജുകൾ നിങ്ങൾക്ക് അയക്കാം. ഡെഡിക്കേഷൻ ഉണ്ടാകും, അതുപോലെ തന്നെ വിഷസ് ഉണ്ടാകും, അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് വാട്സാപ്പിലേക്ക് അയക്കാം. തുടർന്ന് നിങ്ങൾക്ക് വിളിക്കാം യുവർ ചോയ്സിൽ, എന്നിട്ട് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം. പാട്ടുകൾ, നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ നിങ്ങൾക്ക് ആവശ്യപ്പെടാം. അപ്പോൾ ഇത്രയും സമയം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ കിരൺ ബേബിയാണ്. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി, കൊച്ചി FM, റെയിൻബോ 107.5, മ്യൂസിക്കലി yours.
2: Wow!

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. വിയറ്റ്നാമിലെ ഫുക്കട് ദ്വീപിനടുത്ത് ബോട്ട് മറിഞ്ഞ് മരിച്ച 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളുമായി വിയറ്റ്നാം എയർലൈൻസ് വിമാനം ഹോച്ച്മിൻ സിറ്റിയിൽ നിന്ന് ഇന്ത്യൻ സമയം വൈകിട്ട് 6 പുറപ്പെടും. രാത്രി 9:30 വിമാനം മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുമെന്ന് വിയറ്റ്നാമിലെ ഇന്ത്യൻ എംബസി സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. ഗഗൻയാൻ ദൌത്യത്തിലെ ക്രൂ മൊഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ISRO. പ്രധാന സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെയാണ് പരീക്ഷിച്ചത്. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകളുമായി മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് അല്പസമയത്തിനകം ചർച്ച നടത്തും. KSRTC യുടെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി സംബന്ധിച്ച് സ്വകാര്യ ബസ്സുകളുടെ ആശങ്കകൾ പരിഹരിക്കാനാണ് ചർച്ച. CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ സമാപിക്കും. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിലാണ് 2 പ്രത്യേക കേന്ദ്ര കമ്മിറ്റി യോഗം ചേർന്നത്. വിമാനയാത്രാ കൂലിയിലെ ഏറ്റക്കുറച്ചിലുകൾ നിയന്ത്രിക്കാൻ മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചേക്കും. സാമൂഹിക പ്രവർത്തകൻ S. ലക്ഷ്മിനാരായണൻ നൽകിയ ഹർജി ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ R. സുഗതൻ സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറഞ്ഞേക്കും. കാപ്പ കേസിൽ പ്രതിയായ VU സെൻട്രൽ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന സുഗതന്റെ ജാമ്യാപേക്ഷ കാപ്പ ഉപദേശക സമിതി തള്ളിയതോടെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഓണാഘോഷവേളയിലെ കേരളത്തിലെ തിരക്ക് കുറയ്ക്കാൻ 3 പ്രത്യേക ട്രെയിനുകൾ കൂടി റെയിൽവേ അനുവദിച്ചു. തിരുവനന്തപുരം നോർത്ത് മംഗളൂരു, ചെന്നൈ കൊല്ലം, ബംഗളൂരു എറണാകുളം ട്രെയിനുകളാണ് അനുവദിച്ചത്. ചൈനയിലെ ഓർഡോസിൽ ഏഷ്യൻ U23 അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ 4 സ്ഥാനത്ത്. 3 സ്വർണം, 4 വെള്ളി, 9 വെങ്കലം എന്നിവയടക്കം 16 മെഡലുകളാണ് ഇന്ത്യൻ താരങ്ങൾ നേടിയത്. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
2: ന്യൂസ് റെയിൻബോ.
3: വാട്സ്ആപ്പ്, വാട്സ്ആപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സ്ആപ്പിലൂടെ കേൾക്കാം. വാട്സ്ആപ്പ് ഓൺ റെയിൻബോ FM കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ഗുഡ് മോർണിംഗ്. സ്റ്റേ ക്ലോക്കിൽ സമയം എന്താ, 10 കഴിഞ്ഞ 4 ആവുമ്പോൾ ഇനി അങ്ങോട്ട് വാട്സപ്പിന്റെ സമയമാണ്. അപ്പോൾ കിരൺ ബേബി എന്റെ കയ്യിലേക്ക് ബാറ്റൺ കൈമാറിയിട്ട് ഇവിടെ നിന്ന് പതിയെ യാത്രയായി. അപ്പോൾ ബാറ്റണുമായിട്ട് കൂടെയുള്ളത് ഞാൻ RJ ജുവൽ. സമയം ഇങ്ങനെ രാവിലെ സമയം എന്ന് പറയുമ്പോൾ നല്ല തിരക്കിലെല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്, തിരക്കൊക്കെ കുറയുന്ന സമയമാണ് 10 എന്ന് പറയുമ്പോൾ. അപ്പോൾ ആ ഒരു തിരക്ക് കുറയുമ്പോൾ കൂട്ടുകൂടാനായിട്ട് ഞാനങ്ങ് എത്തുകയാണ് നിങ്ങളോടൊപ്പം. ഇനി ഒരു 3 വരെ നിങ്ങളോടൊപ്പം കൂട്ടുകൂടും.

കൂടി ഞാനുണ്ടാവും. അപ്പോൾ പിന്നെ എൻ്റെ കൂടെ കൂട്ടുകൂടാനായിട്ട് റെഡി ആണെങ്കിൽ വേഗം വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചോളൂ. വാട്സപ്പ് നമ്പർ ഇതാണ്, 8547341075. ഓരോ ദിവസങ്ങൾക്കും എന്തെല്ലാം പ്രത്യേകതകളാണല്ലേ. ഒരു ദിവസത്തെ പോലെ പിറ്റേ ദിവസമെന്ന് നമുക്ക് ഒരിക്കലും അവകാശപ്പെടാൻ പറ്റില്ല. എന്തെങ്കിലും ഒരേപോലെ തന്നെയാണെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ ഡിഫറൻസ് എങ്കിലും ഉണ്ടാവും. ഒരു ചെറിയ കാര്യമെങ്കിലും മറ്റതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, മറ്റൊരു ദിവസത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സംഭവിച്ചിരിക്കും. അപ്പം ഇന്നത്തെ ദിവസത്തിൻ്റെ ഒത്തിരി പ്രത്യേകതകളുള്ള ദിവസമാണ്. നിങ്ങൾക്കറിയാവുന്ന പ്രത്യേകതകൾ, എനിക്കറിയാവുന്ന കുറേ പ്രത്യേകതകൾ, അങ്ങനെ അതൊരു വേൾഡ് ഫേമസ് ആയിട്ട് നടക്കുന്ന കുറേ കാര്യങ്ങൾ. അതുപോലെ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ ബർത്ത്ഡേസ്, വെഡിങ് ആനിവേഴ്സറീസ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അവരെയൊക്കെ വിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു വാട്സപ്പിൻ്റെ സമയം ഉപയോഗിക്കാം. അപ്പം നേരെ ഞാൻ ഇനി അധികം വർത്താനമൊന്നും പറയുന്നില്ല കേട്ടോ, നേരെ നിങ്ങളുടെ മെസ്സേജിലേക്ക് പോവാണ്. ഫസ്റ്റ് മെസ്സേജിലേക്ക് തുടങ്ങാം. ഹായ് വാട്സപ്പ്, ഞാൻ തൊടുപുഴയിൽ നിന്ന് വിദ്യയാണ്. എൻ്റെ കുഞ്ഞ് ആദവിന് വേണ്ടി ഓലത്തിമ്പത്തിരുന്ന് ഉയലാടുമെന്ന പാട്ട് വെച്ച് തരാമോ? പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന മൂവിയിലെ സോങ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ആദവിന് വേണ്ടിയിട്ട് എന്തായാലും ആ പാട്ട് നമ്മൾ പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ. ആൻഡ് സോണിക മോഹൻ ദാ 10 മണിക്ക് തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. കുറേ മെസ്സേജുകൾ അയച്ച്, എല്ലാം ഡിലീറ്റ് ചെയ്ത് അവസാനം ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ടുഡേ ഇന്നത്തെ മെസ്സേജ് ഡിലീറ്റ് ചെയ്തിട്ടില്ല കേട്ടോ, അതിന് മുമ്പുള്ള മെസ്സേജുകളൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്ത് പറ്റി? ആ മെസ്സേജൊക്കെ അവിടെ കിടന്നോട്ടെ, ഒരു കുഴപ്പമില്ല. സോണിക, സോണികയാണ്. ഏതാണ് മൂവി? മരക്കാർ മൂവിയിലെ സോങ് അല്ലെങ്കിൽ ഹൃദയ മൂവിയിലെ സോങ് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ, ഇന്ന് നമ്മുടെ ആക്ടർ പ്രണവ് മോഹൻലാലിൻ്റെ ബർത്ത്ഡേ ആണ്. ഓക്കെ ഡിയർ, അപ്പോൾ ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി സോണിക. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രണവ് മോഹൻലാലിന് നമുക്ക് എല്ലാവർക്കും കൂടെ ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ വിഷസ് നൽകാം. 107.5 FM റെയിൻബോയുടെയും വക. അപ്പോൾ എന്തായാലും ഇന്നത്തെ സ്പെഷ്യൽ നമുക്ക് ഇന്നത്തെ ട്രിപ്പിൾ ട്രീറ്റിൽ നമുക്ക് പ്രണവ് മോഹൻലാലിന് വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേഷൻ പാട്ടുകളും കൊടുക്കാം കേട്ടോ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് നോക്കുവാണെങ്കിൽ നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണ്? മുഹമ്മദ് വടക്കേ വാവനൂരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇന്ന് 28-ാം പിറന്നാൾ ആഘോഷിക്കുന്ന അനിഗ ടീച്ചർക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ബന്ധുക്കൾ ശത്രുക്കൾ സിനിമയിലെ മലയാളി പെണ്ണേ നിന്റെ മനസ്സ് എന്ന ഗാനം വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. PV മുഹമ്മദ് വടക്കേ വാവനൂരാണ്. ഓക്കെ, അപ്പോൾ അനിഗ ടീച്ചർക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും വക ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ വിഷസ്. ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ഭായ് ചേട്ടന്മാർ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇത് ഷുർവീർ, ആ പാട്ടാന്ന് തോന്നുന്നു, ഏതൊരു സിനിമയിൽ പാട്ടാണ് വെച്ചിരിക്കുന്നത്. ഹിരൺമയി വർമ്മ, അങ്ങനെ തുടങ്ങുന്ന കുറേ വർമ്മ ചേട്ടന്മാരെല്ലാവരും കൂടെ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും ഒരു ബിഗ് ഹായ്. എനിക്കൊന്നും ഒരു കറക്റ്റ് 10 മണിക്ക് ഷെഡ്യൂൾ ചെയ്ത് വെച്ചേക്കാന്ന് തോന്നുന്നുട്ടോ. അതുപോലെ തന്നെ മൈ റേഡിയോ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഇതാ വീണ്ടും കുറേ ഭായ് ചേട്ടന്മാർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവർക്കും എൻ്റെ ഒരു ബിഗ് ഹായ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, കാക്കക്കറുമ്പൻ കണ്ടൽ കുറുമ്പൻ ഈ പുഴയും കടന്ന് എന്ന മൂവിയിലെ സോങ് കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചിരിക്കുന്നത് ആതിര പൂഞ്ഞാറാണ് അടിവാരത്ത് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നിങ്ങളോടൊപ്പം ഇത്രയും എപ്പോഴും ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും നല്ല അവതാരകരോടൊപ്പം കൂടാതിരിക്കുന്നത് എങ്ങനെയാണ്, കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. സരോജ പുത്തൻകുരിശാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവാണെങ്കിൽ ബീന രാജ ആയിക്കാട് മെസ്സേജ് അയച്ചിരിക്കുന്നു. കൊച്ചു സന്തോഷങ്ങൾ സിനിമയിലെ കോടമഞ്ഞ് താഴ്വരയിൽ ഈ ഗാനം വെച്ച് തരണം, എല്ലാ പ്രിയ ശ്രോതാക്കൾക്കുമായിട്ട് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഡിയർ, ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് എന്ന് പറയുന്ന വലിയൊരു മെസ്സേജാണ്. എന്താണിത്? ഗുഡ് മോർണിംഗ്, ഞാൻ നോർത്ത് പറവൂരിൽ നിന്നും സിനിയാണ്. എനിക്ക് ഹെലോ മമ്മി മൂവിയിലെ അരുമക്കിളി നീയല്ലേ എന്ന സോങ് വെച്ച് തരുമോ? എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ഇന്നേക്ക് വീട് പറഞ്ഞിട്ട് 2 വർഷം. എൻ്റെ അമ്മയെക്കാളും ഒരുപാട് ഒരുപാട് സ്നേഹത്തോടെ എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ഇന്നും മരിച്ചു എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്കും ഇഷ്ടമായിരുന്നു. എൻ്റെ അമ്മയിൽ നിന്നും കിട്ടാത്ത സ്നേഹം ഒരുപാട് തന്നു, ഒരുപാട് ഓർമ്മകൾ ബാക്കി വെച്ചു, ഞങ്ങളിൽ നിന്നും വിട്ടുപോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഒത്തിരി സന്തോഷം. ഹസ്ബൻഡിൻ്റെ അമ്മ ഇത്രയും ഒരു നല്ല അമ്മയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നതിലും ആ ഒരു കാര്യം ഓർക്കുന്നതിലും അത് മറ്റുള്ളവരുടെ അടുത്ത് ഷെയർ ചെയ്യുന്നതിലും വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ. എന്തായാലും ഞങ്ങളും ആ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിക്കുന്നു. നല്ലൊരു പാട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയും വരുന്നുണ്ട് മെസ്സേജുകൾ. മെസ്സേജ് അയക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, 8547341075 ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ. വേഗം മെസ്സേജ് അയച്ചോ, അപ്പോഴേക്കും 2 പാട്ടിൻ്റെ ദൂരം. സ്റ്റേ ട്യൂൺഡ്.

വെൽക്കം ബാക്ക് ഡിയർ. സമയം ഇങ്ങനെ 10 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആകുന്നു. യെസ്, നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകളുമായിട്ട് കൂടെയുണ്ട് ഞാൻ ആർജെ ജ്വൽ. യെസ്, അപ്പോൾ ഇനിയും കുറേ മെസ്സേജുകൾ ഇങ്ങനെ റെഡിയാണ്. മെസ്സേജുകളിലേക്ക് പോവുകയാണെങ്കിൽ, സൂര്യൻ മൂവിയിലെ 18 വയസ്സ് ഇളമൊട്ട് മനത് ഈ പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ദിവ്യ സന്തോഷാണ് കൊടുങ്ങല്ലൂരിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ ആർജേഴ്സിനും സുഖമല്ലേ, രാജേശ്വരിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഞങ്ങളുടെ MD രാജേഷ് സാർ, അതുപോലെ തന്നെ മുൻ MD GM സതീഷ്, ഫിനാൻസ് മാനേജർ ജോയ് സാർ, പ്രൊഡക്ഷൻ മാനേജർ ശ്രീകുട്ടൻ സാർ, ക്വാളിറ്റി ഹെഡ് ആനന്ദ് സാർ, HR പ്രേംകുമാർ സാർ, രതീഷ് സാർ, എഞ്ചിനീയർ ആകാശ് എന്നിവർക്ക് വേണ്ടിയിട്ട് ശ്രേയ ഘോഷാലിൻ്റെ ഹിന്ദി സോങ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഏത് പാട്ടായാലും മതി, താങ്ക് യു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ, എന്തൊക്കെയുണ്ട് വിശേഷം? എനിക്ക് ഇവിടെ, ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അവിടെയോ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി നല്ലൊരു പാട്ട് വെക്കാമോ? ഇത് ആരാണിത് മെസ്സേജ് അയച്ചിരിക്കുന്നത്? സാലിഹാണ് സൗത്ത് കൊറിയയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ദീന, റുക്സാന, ജാസ്മിൻ, അസൂറ, സൽന, സുമയ്യ, ഹസീന, ഫർസാന, സിഫ്ന, അഫ്സൽ, മുബീൻ, ഇവരെല്ലാം എടവനക്കാട് HISS സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. 25 വർഷമാകുന്നു പഠിച്ചിറങ്ങിയിട്ട്. ഇന്നും സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് തന്നെ പ്ലേ ചെയ്തേക്കാട്ടോ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ചലനം ജ്വലനം ഈ പാട്ടാണ്. അയ്യർ ദ ഗ്രേറ്റ് മൂവിയിലെ സോങ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജാനകി അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഈ ഗാനം വെച്ച് തരുമോ എന്ന് ചോദിച്ചിരിക്കുന്നത് ലീബ പുരുഷോത്തമൻ തിരുവാങ്കുളാണ്. നമ്മൾ ഓൾറെഡി പ്ലേ ചെയ്തു കേട്ടോ, കുറച്ച് മുമ്പ് കേട്ട പാട്ട് കേട്ടല്ലോ അല്ലേ, നമ്മുടെ ജാനകി അമ്മ പാടിയത് ആ പാട്ട് തന്നെയായിരുന്നു കേട്ടോ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, ഇനി എൻ്റെ ഓമലിനായൊരു ഗീതം. ദാസേട്ടൻ പാടിയ ഈ മനോഹരമായിട്ടുള്ള ഗാനം വയ്ക്കാമോ? ചിത്രം 1 വർഷം 1 മാസം, ഗാനം റെയിൻബോ ശ്രോതാക്കൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന RK നായരാണ് ഒറ്റപ്പാലത്ത് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ, എൻ്റെ മകൻ മിലിൻ ഷായുടെ 11ാം ജന്മദിനമാണ്. അവൻ ഇഷ്ടപ്പെട്ട സർവമായ ചിത്രത്തിലെ ചിരിതൊട്ട് എന്ന് തുടങ്ങുന്ന ഗാനം വെച്ച് തരുമോ? മറ്റു മക്കളായ അലൻ ഷാ, അമിത് ഷാ ഇവർക്കും കൂടിയാണ് കേട്ടോ ഈ ഗാനം എന്ന് പറഞ്ഞിട്ടുണ്ട്. ജിജീഷാണ് കടമക്കുടിയിൽ നിന്നും. ഓക്കെ, അപ്പോൾ ഇന്നാണോ മിലിൻ ഷായുടെ ബർത്ത്ഡേ? അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ എല്ലാവരുടെയും ഒക്കെ ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ വിഷൻ എല്ലാവർക്കും. എല്ലാവർക്കും വേണ്ടിയിട്ട് മക്കൾക്ക് 3 പേർക്കും പറഞ്ഞിട്ടുണ്ട് പേര്, അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പാട്ടും കൂടെ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും പാട്ട് വെച്ച് തരാം. ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവാണെങ്കിൽ, ഉത്രാളിക്കാവിലെ അതാണ് പാട്ട്, ചിത്രം വിദ്യാരംഭം, ഇന്ദുവാണ്. ഇന്ദു, ഇങ്ങനെ ഓരോ വാക്കിൻ്റെ ഇടയിലും ഡോട്ട് ഇടണ്ട കേട്ടോ. ഇന്ദുവിൻ്റെ മെസ്സേജ് വായിക്കുമ്പോഴേ ഗുഡ് മോർണിംഗ് ഇംഗ്ലീഷ്, ഉത്രാളി കഴിഞ്ഞൊരു കുത്ത്, പിന്നെ കാവിലെ കഴിഞ്ഞൊരു കുത്ത്, പിന്നെ ചിത്രം കഴിഞ്ഞൊരു കുത്ത്, പിന്നെ വിദ്യാരംഭം കഴിഞ്ഞൊരു കുത്ത്, പിന്നെ ഇന്ദു, പിന്നെ കുത്ത്, വൈക്കം, ഡെഡിക്കേഷൻ, എല്ലാത്തിനും ഓരോ ഡോട്ട് ഡോട്ട്. എന്തിനാണ് ഇങ്ങനെ ഓരോന്നിനും ഡോട്ട് ഇടുന്നത്? എല്ലാം കഴിഞ്ഞിട്ട് ഒരൊറ്റ ഡോട്ട് മതി കേട്ടോ. അതുപോലെ മലയാളത്തിൽ എഴുതുവാണെങ്കിൽ ഫുൾ മലയാളം എഴുതിക്കോ, ഇംഗ്ലീഷ് എഴുതുവാണെങ്കിൽ ഫുൾ ഇംഗ്ലീഷ് എഴുതിക്കോ, ഇനി മംഗ്ലീഷ് ആണെങ്കിൽ അങ്ങനെ. ഈ ഓരോ വാക്കും മംഗ്ലീഷ്, ഇംഗ്ലീഷ്, ഇംഗ്ലീഷ്, മലയാളം, അങ്ങനെ വയ്ക്കുമ്പോൾ ഇച്ചിരി ടഫാണ് കേട്ടോ. ഹിന്ദു പെട്ടെന്ന് വായിച്ചു പോകുന്നതുകൊണ്ടാണ് പാവങ്ങൾ ഞങ്ങൾ ജീവിച്ചു പോകണ്ടേ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവാണെങ്കിൽ, ഫോർട്ട് കൊച്ചിയിൽ നിന്ന് കുഞ്ഞുമോളാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. റെയിൻബോ സ്ഥിരം കേൾക്കുന്ന ആളാണ്. ഇന്ന് എനിക്ക് നമ്മുടെ ജാനകി അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള തേനും മയമ്പും എന്ന് തുടങ്ങുന്ന ഗാനം വെച്ച് തരുമോ? ഈ ഗാനം റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പിന്നെ റെയിൻബോയുടെ എല്ലാ ആർജേഴ്സിനും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നല്ലൊരു പാട്ട് വരുന്നുണ്ട്. സൂര്യൻ എന്ന മൂവിയിലെ സോങ് ഇവിടെ റെഡിയാണ്. മറ്റൊരു ഹിന്ദി സോങ്ങും കൂടെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും പാട്ട് വരുന്നുണ്ട്, കേട്ടിട്ട് നമുക്ക് വേഗം തിരിച്ചെത്താം.

നോ ബ്രേക്സ് നോ ബോറിംഗ് ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക് യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5 107.5

അങ്ങനെ നമ്മൾ ഹിന്ദി പാട്ട് റീപ്ലേസ് ചെയ്തത് സർവമായയിലേക്ക് പോയി. സർവമായയിലെ പാട്ട് കേട്ടല്ലോ, സന്തോഷമായി കാണാമല്ലോ. കൊച്ചു കുട്ടീസിന് വേണ്ടിയിട്ടായിരുന്നു ആ പാട്ട് ആവശ്യപ്പെട്ടത്. അപ്പോൾ എന്തായാലും പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരുന്ന സമയം ഇത്. 10 മണി കഴിഞ്ഞ് 27 മിനിറ്റ് കൂടെയുണ്ട്. ഞാൻ RJ ജുവൽ, കേട്ടുകൊണ്ടിരിക്കുന്നു പാട്ട്സ് അപ്പ്. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോയാലോ. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, എനിക്ക് വേണ്ടി ജാനകി അമ്മ പാടിയ എനിക്ക് വേണ്ടി ജാനകിയമ്മ പാടിയ എന്നിട്ട് നീ പാടിയില്ലല്ലോ. ഓ, എനിക്ക് വേണ്ടിയുള്ള പാട്ട് എന്നാണ് ഉദ്ദേശിച്ചത് അല്ലേ. ജാനകിയമ്മ പാടിയ എന്നിട്ട് നീ പാടിയില്ലല്ലോ, മഴയത്ത് മുൻപേ എന്ന ഗാനം വെക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. മഴയത്ത് മുൻപേ എന്ന സിനിമയിലെ ഗാനം ശ്രീജ ദീപു ആണ്. പുത്തനങ്ങാടി ചേർത്തലയിൽ നിന്നാണ് ഈ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, സിനിയാണ് ജൂലൈ 16 എൻ്റെ ഇളയ മകൾ അനഹയുടെയും അതുപോലെ ജൂലൈ 18 മൂത്ത മകൾ ഹർഷയുടെയും ബർത്ത്ഡേ ആണ്. അവർക്ക് വേണ്ടി നല്ലൊരു പാട്ട് വെക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ജൂലൈ 16 എന്ന് പറയുമ്പോൾ ഇനിയും 3 ദിവസമുണ്ട്, 18 സമയമുണ്ട്. അപ്പം അന്നത്തെ ദിവസം തീർച്ചയായിട്ടും മെസ്സേജ് അയക്കണം. തീർച്ചയായിട്ടും അവർക്ക് അന്നത്തെ ദിവസം പാട്ട് നമ്മൾ പ്ലേ ചെയ്ത് കൊടുത്തിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് മുമ്പേ നമ്മൾ പാട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അന്നത്തെ ദിവസം കിട്ടിയെന്ന് വരില്ല. ഇത് എല്ലാവരുടെയും ഒരു ഓർമ്മയ്ക്കായിട്ട് ഞാൻ പറയാം കേട്ടോ. ഒരു മാസം മുമ്പേ ഒക്കെ പാട്ട് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ദിവസം വരുമ്പോൾ അവർക്ക് പാട്ട് കിട്ടില്ല. അതിനേക്കാളും ആ ദിവസം വരുമ്പോൾ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാട്ട് കിട്ടും. അപ്പോൾ എന്തായാലും ഇവർക്ക് രണ്ടുപേർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും ഒക്കെ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ വിഷസ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് സിന്ധു നെല്ലായിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പുല്ലൂർ കശുവണ്ടി കമ്പനിയിലെ തൊഴിലാളികൾ 45 പേരും പാട്ട് കേട്ടുകൊണ്ട് കൂടെയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ, സന്തോഷം സന്തോഷം. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് സരസ്വതി രാജനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ജോഡി എന്ന മൂവിയിലെ സോങ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് മാഗി ജോർജ് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എനിക്ക് സങ്കടമുള്ള ദിവസമാണ്, എന്നെ പഠിപ്പിച്ചിരുന്ന ലിസി ടീച്ചർ അന്തരിച്ച വിവരം അറിഞ്ഞപ്പോൾ സ്കൂൾ ലൈഫും ടീച്ചറും മനസ്സിലേക്ക് ഓടി വന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്.

ഗോഡ് ഫാദർ എന്ന മൂവിയിലെ സോങ് കേൾപ്പിക്കാമോ എന്നും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങളും ആ ടീച്ചറിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുവാണ് കേട്ടോ. നല്ല നല്ല ടീച്ചേഴ്സ് എപ്പോഴും നമ്മുടെ ഓർമ്മയായിരിക്കും. നമ്മൾ മരിക്കുന്നവരെ ആ ടീച്ചേഴ്സിൻ്റെ ഓർമ്മയുണ്ടാവും. ഞാൻ അഭിനയിച്ച ഒരു സിനിമ ട്രിപ്പ് എന്ന് പറയുന്ന സിനിമയും ഇതുപോലെ തന്നെ ഒരു ടീച്ചറിൻ്റെ റോളാണ് ഞാൻ ചെയ്തിരിക്കുന്നത്, മൃദുല ടീച്ചർ എന്ന് പറയുന്നത്. അതിനകത്ത് മെയിൻ ക്യാരക്ടർ ടീച്ചറിനെ തേടി നടക്കുന്ന, മരണം വരെ ടീച്ചറിനെ തേടി നടക്കുന്ന ഒരു കാഴ്ചയാണ് ആ ഒരു സിനിമയിൽ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു സിനിമയും അതിലെ മൃദുല ടീച്ചറിനെയൊക്കെ ഓർമ്മ വന്നു. ആ മൃദുല ടീച്ചറിനെ അഭിനയിച്ചിരിക്കുന്നു.

ാണ് ആ ഒരു സിനിമയിൽ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു സിനിമയും അതിലെ മൃദുല ടീച്ചറിനെയൊക്കെ ഓർമ്മ വന്നു. ആ മൃദുല ടീച്ചറിനെ അഭിനയിച്ചിരിക്കുന്നത് ഞാനാണ്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ടീച്ചറിന് എന്നെ തേടി നടക്കുന്ന വിവരവും അതുപോലെ ടീച്ചറിനെ കുറിച്ചൊക്കെ ഓർമ്മ എന്ന് പറയുമ്പോൾ അതാണ് എൻ്റെ മനസ്സിലേക്ക് പോയത്. എന്തായാലും ആ ടീച്ചറിന് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു അശ്രു പൂജ അർപ്പിക്കുകയാണ് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് നമുക്ക് പോവാം. ഇടക്കൊച്ചിയിൽ നിന്നുമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. വിജിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എനിക്ക് നിന്നിഷ്ടം എന്നിഷ്ടം എന്ന സിനിമയിലെ ജാനകി അമ്മ പാടിയ പാട്ട് വെച്ച് തരുമോ പ്ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കേ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ ഹായ് മുരളീധരനാണ് വയലാർ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എനിക്ക് ചിച്ച ചിച്ച എന്ന ഗാനം വെച്ച് തരുമോ? മഴയത്ത് മുൻപേ എന്ന മൂവിയിലെ സോങ് ആണ്. എൻ്റെ ഭാര്യ മായയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും നമ്മുടെ ജാനകി അമ്മ പാടിയ പാട്ട് തന്നെയാണല്ലേ. അപ്പോൾ ജാനകി അമ്മയുടെ പാട്ട് ചോദിച്ച് എല്ലാവർക്കും വേണ്ടിയിട്ട് ദാ ഈ ഒരു പാട്ട് വരുന്നുണ്ട് കേട്ടോ. വേറൊരു മെസ്സേജ് വന്നിരിക്കുന്നത് ഇത് വോയിസ് മെസ്സേജാണ് കേട്ടോ അയച്ചിരിക്കുന്നത്. വോയിസ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്കത് കേട്ടിട്ട് മെസ്സേജ് വായിക്കാൻ പറ്റില്ല. ഇനി ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്നൊരു പേപ്പറിൽ എഴുതിയിട്ട് അത് നമുക്ക് അയച്ചു തന്നാലും കുഴപ്പമില്ല. നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വോയിസ് മെസ്സേജ് കേൾക്കാൻ പറ്റില്ല. അത് ഇനി വോയിസ് യുവർ ചോയ്സിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ അതിന് വോയിസ് യുവർ ചോയ്സിന് ഇട്ടിട്ട് മെസ്സേജ് അയക്കണം കേട്ടോ. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ വേലായുധനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അങ്കമാലിയിൽ നിന്നാണ്. എനിക്ക് നോക്കത്താ ദൂരത്ത് കണ്ണുന്നട്ടെ എന്ന സിനിമയിലെ ആയിരം കണ്ണുമായി എന്ന ഗാനം വെച്ച് തരുമോ? എൻ്റെ വൈഫ് ഷീലയ്ക്ക് വേണ്ടിയിട്ട് ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കേ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് വലിയ മെസ്സേജാണ്. ജുവൽജി, കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ട് രഹ്നഫിൻ്റെ 16-ാമത് വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അന്ന് മെസ്സേജ് ഇടാൻ എനിക്ക് കഴിഞ്ഞില്ല. രഹ്നഫിനും നബുലയ്ക്കും ആശംസകൾ പറയണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൗസിയ മൻസൂറാണ് കടുങ്ങല്ലൂരിൽ നിന്ന്. ഓക്കേ ജുവൽജി. അതുപോലെ എൻ്റെ ഇത്തയുടെ പേരക്കുട്ടി മുന്നാസിൻ്റെ ബർത്ത്ഡേ ആണ്. മോനും ആശംസകൾ പറയണേ. ബട്ടർഫ്ലൈസിലെ വാവാ മനോരഞ്ജിനി എന്ന ഗാനം വെക്കാമോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ച അവരുടെ പേരെന്താണ്, റഹ്നഫിനും നബുലയ്ക്കും ഞങ്ങളുടെ എല്ലാവരുടെയും ആശംസകൾ. അതുപോലെ തന്നെ പേരക്കുട്ടി മുന്നാസിൻ്റെ ബർത്ത്ഡേ ആണ്. മുന്നാസിന് ഞങ്ങളുടെ ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ വിഷസ്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് സോണിയാണ്. എനിക്ക് താപ്പാന മൂവിയിലെ സോങ് മണിവാഗ പൂത്ത എന്ന് തുടങ്ങുന്ന ഗാനം വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കേ. ഇന്ന് എൻ്റെ മകൾ അച്ചുകുട്ടിയുടെ പിറന്നാളാണ്. ആഹാ, എൻ്റെ മോൾക്ക് വേണ്ടി തിങ്കൾ പൂവിൻ ഇതളിവൾ എന്ന പാട്ട് വെച്ച് തരുമോ? പാച്ചുവും അത്ഭുത വിളക്കും എന്ന മൂവിയിലെ സോങ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അച്ചുവിന് ആശംസകൾ അറിയിക്കണേ. പിന്നല്ലേ ജുവൽ പാട്ട് തരണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. റോഷ്നി പ്രദീപാണ് പൊന്നിടുത്തിയിൽ നിന്നും. ഓക്കേ, പാട്ട് വെച്ച് തരാലോ. ബോഡിക്കാർക്ക് പാട്ട് വയ്ക്കാതെ പിന്നെ ആർക്കാ വയ്ക്കാല്ലേ. ഓക്കെ. അപ്പം എന്തായാലും അച്ചുകുട്ടി, ഞങ്ങളുടെ എല്ലാവരുടെയും മക, ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ വിഷസ്. ഓക്കെ. അതുപോലെ നല്ല കുട്ടിയായിട്ടിരിക്കുക, എല്ലാ സൗഭാഗ്യങ്ങളും വന്ന് ചേരട്ടെ. ഞങ്ങളുടെ ആശംസകൾ റെയിൻബോയുടെയും മക. ഓക്കെ. അപ്പം എന്തായാലും പാട്ടുകൾ വൺ ബൈ വൺ ആയിട്ട് വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺ ടു 107.5 FM റെയിൻബോ.

0: ആവശ്യമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: No breaks, no boring. Just your favorite tracks back to back. You are listening to Rainbow FM 107.5.
2: നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയം 10 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആവുന്നു. പാട്ട്സപ്പുമായിട്ട് കൂടെയുണ്ട് ഞാൻ ആർജെ ജ്വൽ. കുറേ പേര് മെസ്സേജ് അയച്ച് കാത്തിരിക്കുന്നുണ്ട്, അതുകൊണ്ട് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവാണ്. ഷുട്ടുക്കുട്ടനെ കേൾക്കാൻ കല്യാണരാമൻ മൂവിയിലെ തുമ്പി കല്യാണത്തിന് വന്നെത്തിയ എന്ന സോങ് വെച്ച് കൊടുക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒത്തിരി സ്നേഹത്തോടെ സീതാ രമേശാണ് കടക്കരപ്പള്ളിയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് ജിഷ ജോൺസൺ ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പാട്ട് കേട്ടുകൊണ്ട് കൂടെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് അയച്ച് കുറേ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, എന്താണെന്നറിയില്ല. പാട്ട് കഴിഞ്ഞ ദിവസം കിട്ടിയത് കൊണ്ടാണെന്ന് തോന്നുന്നു. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇതാരാണ്, മനു രാമപുരത്ത് നിന്നാണ്. ധം ധം മൂവിയിലെ ഒരു ഹിന്ദി സോങ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഗാനം വെച്ച് തരണമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഡിയർ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, പ്ലീസ് പ്ലേ സോങ് നിലാവേ നിലാവേ നീ മയങ്ങിലേ. മൂവി ചട്ടക്കാരി മൂവിയിലെ സോങ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബിജു ഷാരോൺ ആണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. ഹായ്, ഇതാരാണ്, കളമശ്ശേരി ചെങ്ങമ്പുഴ നഗറിൽ നിന്ന് അർത്ഥനിയാണ്. അമൽ ചേട്ടന് വേണ്ടി ഒരു പാട്ട് വേണം, സുനിൽ ചേട്ടന് വേണ്ടി ഒരു പാട്ട് വേണം. ആദ്യ പാട്ട് വേണ്ടി പാടണം. ആദ്യ പാട്ട് വേണ്ടി പാടണം, എന്താണിത്? സമ്മർ ഇൻ ബെത്ലഹേമിലെ സോങ് ആണ് മാരിവില്ലിൻ ഗോപുരങ്ങൾ. ഈ പാട്ടാണ് വെച്ചു തരണേ. മെസ്സേജ് വായിക്കണേ, മറക്കല്ലേ. ഇത് മെസ്സേജ് വായിച്ചിരിക്കുന്നു, പക്ഷേ മെസ്സേജ് അത്ര ക്ലിയർ അല്ല കേട്ടോ. എന്തൊക്കെയാണ്? ആദ്യ ചേട്ടന് വേണ്ടി പാട്ട് വേണമെന്നായിരിക്കും അല്ലേ ഉദ്ദേശിച്ചേക്കുന്നത്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, അവതാരം എന്ന സിനിമയിലെ ഞാൻ കാണുന്ന നേരം തൊട്ടേ ഈ ഗാനം വെച്ച് തരുമോ? എൻ്റെ പേര് സിഫ്ന, പള്ളിപ്പുറം മുനമ്പത്ത് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകണമെങ്കിൽ ആ മെസ്സേജും ഈ പറഞ്ഞതുപോലെ തന്നെ വോയിസ് മെസ്സേജാണ് അയച്ചിരിക്കുന്നത്. വോയിസ് മെസ്സേജ് നമുക്ക് അയക്കല്ലേ. ഇനി വോയിസ് യുവർ ചോയ്സിലേക്ക് അയച്ചതാണെങ്കിൽ അത് വോയിസ് യുവർ ചോയ്സ് എന്ന് പറഞ്ഞ് ഒരു ടൈപ്പ് ചെയ്തിട്ടതിന് ശേഷം വോയിസ് മെസ്സേജ് അയക്കൂ കേട്ടോ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, ഒന്നാമൻ എന്ന ചിത്രത്തിലെ മിഴി ഇതളിൻ നില നില എന്ന് തുടങ്ങുന്ന ഗാനം, ഇസബെല്ല എന്ന ചിത്രത്തിലെ ഗാനം, രണ്ട് മൂന്ന് പാട്ടുകൾ ചോദിച്ചിട്ടുണ്ട്. സൽമ ജമാലുദ്ദീൻ ആണ് ഇടയക്കുന്നത്ത് നിന്നാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, കിഴക്കമ്പലം ഗ്രാമത്തിലെ ഒരു റേഡിയോ അവതാരക. ഓ ജുവൽ, നമസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ട്. സി ജി എൻ ഇ ഡിയിൽ നിന്നാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ ഓക്കെ. എന്തായാലും സന്തോഷം, നമ്മളെ ഇങ്ങനെ ഇടയ്ക്ക് മെസ്സേജ് അയച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, ഞാൻ ഗീത ഉദയൻ, നമ്മൾ ഭിന്നശേഷി ദിനത്തിൽ കേട്ടുമുട്ടിയതാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. 90s ഒരു തമിഴ് ഡ്യുവറ്റ് ഇട്ട് തരാമോ? പ്രതീക്ഷയൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട്, അയ്യോ അങ്ങനെയൊക്കെ പറയല്ലേ, സങ്കടപ്പെടുത്തല്ലേ രാവിലെ തന്നെ. സംഗീത വർമ്മ എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. വരുന്നുണ്ടല്ലോ, നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ കേൾക്കുന്നില്ലേ? സംഗീത ചേച്ചി ഉണ്ടല്ലോ. സോങ് ഫോർ ഹെയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഞാൻ ചേലാമറ്റത്ത് നിന്നാണ് മെസ്സേജ് അയക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗീത ആണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാട്ട് പ്ലേ ചെയ്യാം കേട്ടോ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ, ഹായ് എഫ് എം റെയിൻബോ, പാട്ട് കേട്ടുകൊണ്ട് കൂടെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിരിക്കുന്നത് ജിനോയ് മേപ്പിള്ളിയാണ്, അയ്യമ്പുഴയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ്, ആലുവയിൽ നിന്ന് നയനയാണ്, ഒരു പാട്ട് വെച്ച് തരുമോ? അച്ഛനെ ഞാൻ എനിക്കിഷ്ടം എന്ന മൂവിയിലെ ശലഭം വഴിമാറുമോ മിഴി രണ്ടിലും എന്ന് തുടങ്ങുന്ന ഗാനം, അല്ലെങ്കിൽ ഡ്രീംസ് മൂവിയിലെ കാശിത്തുമ്പകൾ എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ഡിയർ. ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ, മഞ്ഞുതുള്ളി ഫിലിമിൽ അതിമനോഹരമായ ഒരു പാട്ട് ഉണ്ട്, തരാമോ എന്ന് ചോദിച്ചിരിക്കുന്നത്. ഉദയംപേരിൽ നിന്ന് സുരേഷാണ്. പ്രണയിക്കുകയായിരുന്നു നാം ഓരോരോ ജന്മങ്ങളിൽ, ഈ സോങ് പ്ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നോക്കട്ടെ, സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്ലേ ചെയ്തു തരാം. ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ, വണക്കം ഓൾ എല്ലാവർക്കും ഫിലിം തുടരും മൂവിയിലെ സോങ്ങാണ്, കൺമണിപ്പൂവേ എന്ന സോങ്ങാണ്. 4 years ബർത്ത്ഡേ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നെയിം എന്താണ്, അല്ലെങ്കിൽ ജില്ലയിലെ പാട്ടാന്ന് തോന്നുന്നു ചോദിച്ചിരിക്കുന്നത്. ഇത് 4 years ബർത്ത്ഡേ ശ്രീ പൂർണ തേജസ്വി. ഓക്കെ, ആളുടെ ബർത്ത്ഡേ ആണ്. എനിക്കൊന്ന് തമിഴാന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഇത് അത്ര പൂർണ്ണ അല്ല നമ്മുടെ മെസ്സേജ്. 4 years ബർത്ത്ഡേ പറഞ്ഞിരിക്കുന്നത് പൂർണ്ണയ്ക്കാണോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ എല്ലാവരുടെയും വക ഹാപ്പി ബർത്ത്ഡേ വിഷസ്. ഓക്കെ, കേട്ടുകൊണ്ട് കൂടെ ഉണ്ട് എന്ന് മോബിഷ് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകണേ, എൻ്റെ പേര് വിനു വിജയൻ ഫ്രം പുത്തൻകുരിശ്. എനിക്ക് കാഞ്ചന 3 മൂവിയിലെ കാതൽ ഒരു വിഴിയിൽ എന്ന സോങ് വെച്ച് തരുമോ? ഫീമെയിൽ വേർഷൻ തന്നെ വെക്കണേ. ഇതിനു മുമ്പ് സോങ് ചോദിച്ചപ്പോൾ ഒന്നും വെച്ച്

മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. 11 മണിവരെയാണ് നമ്മുടെ സമയം, പക്ഷേ മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ, നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് റംസീന ഹാഷിമാണ്, എടവനക്കാട് നിന്ന്. എനിക്ക് 10 മക്കളാണ്, ഈ സോങ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടായിരിക്കും. കട്ടുറുമ്പിന് കല്യാണം, പ്രിയ മൂവിയിലെ സോങ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ, നെക്സ്റ്റ് മെസ്സേജ്, വാഴയിലെ ബൊമ്മലെ എന്ന സോങ് വെച്ച് തരുമോ, ഇന്ന് എൻ്റെ കൊച്ചുമോനായ അമ്പാടിക്കുട്ടന് വേണ്ടിയിട്ട് വേണോട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് സ്കൂളിൽ പോയില്ല. എൻ്റെ പേര് മിനി റെജി, തിരുവല്ലയിൽ നിന്നാണ്. ഞാൻ ഒത്തിരി പ്രാവശ്യം മെസ്സേജ് അയച്ചു, പ്ലീസ് എനിക്കൊരു സോങ് വെച്ച് തരുമോ, അമ്പാടിക്കുട്ടൻ LKG-യിലാണ് പഠിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അമ്പാടിക്കുട്ടൻ്റെ ഫേവറേറ്റ് പാട്ടായിരിക്കും അല്ലേ, വാഴയിലെ ബൊമ്മല, ബൊമ്മല എന്ന സോങ് അല്ലേ. അപ്പോൾ എന്തായാലും അമ്പാടിക്കുട്ടനെ വേണ്ടിയിട്ട് പാട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി സമയമില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ കർണാടകയിൽ നിന്ന്

ആദ്യം ഞാൻ പറഞ്ഞ ആ ഒരു തമിഴ് പാട്ട് ചോദിച്ച് അല്ല തുടരും മൂവിയിലെ സോങ് ചോദിച്ച് തമിഴ് മെസ്സേജ് ഒക്കെ അയച്ചത്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഞാൻ നെക്സ്റ്റ് ടൈം പാട്ട് വെച്ച് തരാം. ഇനി പാട്ട് കിട്ടാത്തവർ ദാ നമ്മുടെ യു ആർ ചോയ്സിൻ്റെ സമയം 12 മണിക്ക് വിളിച്ചാൽ മതി, വിളിച്ച് ചോദിച്ചാൽ മതി. പാട്ട് കിട്ടാത്തവർ അവർക്ക് ഞാൻ പാട്ടുകൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വേറൊരു കാര്യം കൂടെ, ഒരു 3-4 മാസമായിട്ട് പാട്ട് കിട്ടാത്തവർ അല്ലെങ്കിൽ വിളിച്ചിട്ട് കിട്ടാത്തവർ വേണേ വിളിക്കാനായിട്ട്, കഴിഞ്ഞ ദിവസമൊക്കെ പാട്ട് കിട്ടിയവരാണെങ്കിൽ ഒന്ന് മാറി നിൽക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ സമയം എന്താ 10 മണി കഴിഞ്ഞ് 55 മിനിറ്റ് ആവുന്നു. നമ്മുടെ ഇന്ന് ക്ലാസ്സിൽ പോകാത്ത LKG കുട്ടി അമ്പാടിക്കുട്ടിന് വേണ്ടിയിട്ട് പാട്ട് ഇവിടെ റെഡിയാണ്. സ്റ്റേ ട്യൂൺഡ്.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. ലക്നൗ കാൺപൂർ എക്സ്പ്രസ് ഹൈവേ ഉദ്ഘാടനം ഇന്ന്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവർ ചേർന്നാണ് ഉച്ചയ്ക്ക് ഹൈവേ ഉദ്ഘാടനം ചെയ്യുക. എൽഡിഎഫ് ഗവൺമെന്റിന്റെ കാലത്ത് ആരോഗ്യവകുപ്പിൽ ഉപകരണങ്ങൾ വാങ്ങിയതടക്കം കാര്യങ്ങൾ മൂന്നംഗ ഐഎഎസ് ഉദ്യോഗസ്ഥതല കമ്മിറ്റി അന്വേഷിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. രണ്ടാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും അദ്ദേഹം കോഴിക്കോട് അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനാ നേതാക്കളുടെ യോഗം മറ്റന്നാൾ ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് ചേരും. മന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ച യോഗത്തിൽ മന്ത്രി എൻ ഷംസുദ്ദീനും പങ്കെടുക്കും. സിപിഐഎം കേന്ദ്ര കമ്മിറ്റിയുടെ രണ്ട് ദിവസത്തെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ സമാപനം. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിലാണ് പ്രത്യേക കേന്ദ്ര കമ്മിറ്റി യോഗം ചേർന്നത്. വിമാനയാത്രാക്കൂലിയിലെ ഏറ്റക്കുറച്ചിലുകൾ നിയന്ത്രിക്കാൻ മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചേക്കും. സാമൂഹിക പ്രവർത്തകൻ എസ് ലക്ഷ്മിനാരായണൻ നൽകിയ ഹർജി ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ബിജെപി കൌൺസിലർ ആർ സുഗതൻ സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറഞ്ഞേക്കും. സുഗതന്റെ ജാമ്യാപേക്ഷ കാപ്പ ഉപദേശക സമിതി തള്ളിയിരുന്നു. തൃശൂർ പഴഞ്ഞിയിൽ നാലംഗ കുടുംബത്തിന്റെ കൂട്ട ആത്മഹത്യാ ശ്രമത്തിൽ പിതാവും മകളും മരിച്ചു. അമ്മയെയും മകനെയും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലോകകപ്പ് ഫുട്ബോൾ സെമി ഫൈനലിന് ബുധനാഴ്ച തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനെ നേരിടും. വ്യാഴാഴ്ച സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
2: ന്യൂസ് റെയിൻബോ.
3: ഹായ്, ഹലോ. ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 ൽ ഡു യു നോ. ജനോപകാരപ്രദമായ അറിവുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 എപ്പോഴും പ്രതിജ്ഞാബദ്ധമാണ്. അത്തരത്തിൽ ഗവൺമെന്റിന്റെ വിവിധ പദ്ധതികൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പരിപാടിയാണ് ഡു യു നോ. ഡു യു നോയിൽ ഇന്ന് സ്വച്ഛ് ഭാരത് മിഷനെ കുറിച്ചും അതിന്റെ ഭാഗമായിട്ടുള്ള സ്വച്ഛ് സർവേക്ഷൻ സർവേയെ കുറിച്ചും അറിയാം. കൂടെയുണ്ട് ഞാൻ വി എസ് മിത.
4: ശുദ്ധവും ആരോഗ്യകരവുമായ ഭാരതം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെ 2014 ഒക്ടോബർ 2 ഭാരത സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയാണ് സ്വച്ഛ് ഭാരത് മിഷൻ. ഗ്രാമപ്രദേശങ്ങളിൽ മിനിസ്ട്രി ഓഫ് ജൽശക്തിയുടെ കീഴിൽ സ്വച്ഛ് ഭാരത് മിഷൻ ഗ്രാമീൺ എന്നും നഗരങ്ങളിൽ ഭവന നഗരകാര്യ മന്ത്രാലയത്തിന് കീഴിൽ സ്വച്ഛ് ഭാരത് മിഷൻ അർബൻ എന്നും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഗ്രാമപ്രദേശങ്ങളിൽ വ്യക്തിഗത കമ്മ്യൂണിറ്റി ടോയ്ലറ്റുകൾ നിർമ്മിക്കുക, തുറന്ന മലമൂത്ര വിസർജനം ഇല്ലാതാക്കുക തുടങ്ങിയ കാര്യങ്ങളിലാണ് ഈ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെങ്കിൽ നഗരങ്ങളിൽ തെരുവുകളുടെയും പാതകളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും ശുചിത്വത്തിന് സ്വച്ഛ് ഭാരത് മിഷൻ ഊന്നൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്വച്ഛ് ഭാരത് മിഷനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാം. ഒരു പാട്ടിന് ശേഷം തിരിച്ചു വരാം.

വെൽക്കം ബാക്ക് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5 ഡു യു നോയിൽ. ഇപ്പോൾ സ്വച്ഛ് ഭാരത് മിഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. കേരളത്തിൽ ശുചിത്വ മിഷനും കുടുംബശ്രീയും ഹരിതകർമ്മസേനയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. വീടുകൾ തോറുമുള്ള മാലിന്യ ശേഖരണം, ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ, ബയോഗ്യാസ് ആൻഡ് കമ്പോസ്റ്റിംഗ് തുടങ്ങിയവയെല്ലാം പദ്ധതിയുടെ ഭാഗമായി നടന്നു വരുന്നുണ്ട്. ഇതുകൂടാതെ സ്ത്രീകളുടെ സുരക്ഷയ്ക്കും ഡിഗ്നിറ്റിക്കും പ്രൈവസിക്കും ഈ പദ്ധതി പ്രാധാന്യം

വെൽക്കം ബാക്ക് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5 ഡു യു നോയിൽ. സ്വച്ഛ് ഭാരത് മിഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇന്ത്യയിലെ യുവാക്കളെയും സ്കൂൾ കുട്ടികളെയും ശുചിത്വത്തിന്റെ ആവശ്യകതയെപ്പറ്റി ബോധവൽക്കരിക്കാനായിട്ട് സ്വച്ഛ് സാത്തി പ്രോഗ്രാം, സർക്കാർ സ്ഥാപനങ്ങളിലെ ശുചിത്വം ഉറപ്പുവരുത്തുന്നതിനായിട്ട് സ്വച്ഛ് ഓഫീസ് ഡ്രൈവ്, രാജ്യത്തെ സ്കൂളുകളിലും ഗ്രാമപഞ്ചായത്തുകളിലും ശൗചാലയങ്ങൾ നിർമ്മിക്കാനുള്ള പദ്ധതി സ്വച്ഛ് ഭാരത് കോശനിധി, സ്കൂളുകളിലെ ബാൽ സ്വച്ഛതാ മിഷൻ തുടങ്ങിയ പദ്ധതികളും സ്വച്ഛ് ഭാരത മിഷന്റെ കീഴിൽ നടന്നു വരുന്നുണ്ട്. നഗരങ്ങൾ ശുചിയായി നിലനിർത്തുക, മാലിന്യ സംസ്കരണം മെച്ചപ്പെടുത്തുക, പൊതുജന പങ്കാളിത്തം വർദ്ധിപ്പിക്കുക, തുറസായ സ്ഥലങ്ങളിലുള്ള മലമൂത്ര വിസർജനം ഒഴിവാക്കുക, ശുചിത്വ മത്സര മനോഭാവം സൃഷ്ടിക്കുക തുടങ്ങിയവയൊക്കെയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ.

വെൽക്കം ബാക്ക് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5 ഡു യു നോയിൽ സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായുള്ള സ്വച്ഛ് സർവേക്ഷൻ സർവേയെ കുറിച്ച് അറിയാം. സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായി നടത്തുന്ന രാജ്യവ്യാപക ശുചിത്വ സർവേയാണ് സ്വച്ഛ് സർവേക്ഷൻ. ഇന്ത്യയിലെ നഗരങ്ങളും പഞ്ചായത്തുകളും എത്ര ശുചിയായി നിലനിൽക്കുന്നു എന്ന് വിലയിരുത്തുന്ന ഒരു വാർഷിക ശുചിത്വ റാങ്കിംഗ് സംവിധാനമാണ് സ്വച്ഛ് സർവേക്ഷൻ.

മതളം ചവിട്ടി പൊട്ടിച്ച്, ചെട്ടി മതളം ചവിട്ടി പൊട്ടിച്ച്.

ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 ഡൂയുനോയിൽ സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായുള്ള സ്വച്ഛ് സർവേക്ഷൻ സർവേയെ കുറിച്ച് അറിയാം. മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് ആണ് നഗരമേഖലയിലെ സ്വച്ഛ് സർവേക്ഷൻ നടത്തുന്നത്. ഗ്രാമീണ മേഖലയിൽ മിനിസ്ട്രി ഓഫ് ജലശക്തിയുടെ കീഴിലുള്ള സ്വച്ഛ് ഭാരത് മിഷൻ ഗ്രാമീൺ ആണ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിലെ നഗരങ്ങളും ഗ്രാമങ്ങളും കൂടുതൽ ശുചിത്വമുള്ളതും ആരോഗ്യകരവുമാക്കുക എന്ന ലക്ഷ്യമാണ് സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായി നടത്തുന്ന സ്വച്ഛ് സർവേക്ഷനുള്ളത്.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 ഡൂയുനോയിൽ സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായുള്ള സ്വച്ഛ് സർവേക്ഷൻ സർവേയെ കുറിച്ച് അറിയാം. സ്വച്ഛ് സർവേക്ഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കാനായിട്ട് ശുചിത്വ മിഷന്റെ കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷനിലെ യങ് പ്രൊഫഷണൽ അനൈന കെയെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്.
1: സ്വച്ഛ് ഭാരത് മിഷന്റെ നിരവധി പ്രൊജക്ടുകൾ ഇപ്പോൾ കൊച്ചി നഗരസഭയിൽ ഓൺഗോയിങ് ആണ്. നമ്മുടെ സ്വച്ഛ് സർവേക്ഷൻ ദേശീയ റാങ്കിങ് നിലവിൽ ഇപ്പോൾ കൊച്ചി നഗരസഭയ്ക്ക് 50-ാമത്തെ റാങ്കിങ് ആണ്. സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായിട്ട് കൊച്ചി നഗരസഭ നടപ്പിലാക്കിയ മാതൃകാപരമായ ശുചിത്വ പ്രവർത്തനങ്ങളിലൂടെയാണ് നമുക്ക് ഈ സ്വച്ഛ് സർവേക്ഷൻ 2024-25 റാങ്കിങ്ങില് നാഷണൽ ലെവലിൽ 50-ാമത്തെ സ്ഥാനം കരസ്ഥമാക്കാൻ സാധിച്ചത്. ഇതോടൊപ്പം തന്നെ നഗരസഭയ്ക്ക് OD++ എന്ന സർട്ടിഫിക്കേഷനും ഗാർബേജ് ഫ്രീ സിറ്റീസ് പദവിയിൽ 1-സ്റ്റാർ റേറ്റിംഗ് ലഭിക്കുകയുണ്ടായി.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 ഡൂയുനോയിൽ സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായുള്ള സ്വച്ഛ് സർവേക്ഷൻ സർവേയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. കൂടെയുണ്ട് ശുചിത്വ മിഷന്റെ കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷനിലെ യങ് പ്രൊഫഷണൽ അനൈന കെ.
1: ഒരു നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 2025-26 സ്വച്ഛ് സർവേഷനിലും നമ്മൾ മികച്ച റാങ്കിംഗ് ലക്ഷ്യമിട്ടുകൊണ്ട് വിപുലമായ പ്രവർത്തനങ്ങളാണ് കൊച്ചിൻ കോർപ്പറേഷൻ നടത്തി വരുന്നത്. ഇപ്പോൾ ഒരു സ്വച്ഛ സർവേഷന്റെ ഭാഗമായിട്ട് ഒരു നോഡൽ സെല്ല് രൂപീകരിക്കുകയും എല്ലാ സർക്കിളുകളും 21 സർക്കിളുകളാണ് കൊച്ചി നഗരസഭയുടെ അണ്ടറിൽ വരുന്നത്. ഈ ഓരോ നഗരസഭകളിലും ക്ലീനിങ് ഡ്രൈവ്, അതുപോലെ തന്നെ സാനിറ്റേഷൻ വർക്കേഴ്സിനുള്ള ഹെൽത്ത് ചെക്കപ്പ്, അതുപോലെ തന്നെ അവരെ കൊണ്ട് പറ്റാവുന്ന IEC ആക്ടിവിറ്റികൾ, പിന്നെ എല്ലാ സർക്കിളുകളിലും വേസ്റ്റ് ടു വണ്ടർ പാർക്ക്, അതായത് ഒരു വസ്തുവും വേസ്റ്റ് അല്ല എന്നൊരു അവയർനെസ് ജനങ്ങളിലോട്ട് എത്തിക്കാൻ വേണ്ടിയാണ് എല്ലാ സർക്കിളുകളിലും വേസ്റ്റ് ടു വണ്ടർ പാർക്ക് എന്ന രീതിയിൽ നമ്മൾ നിരവധി ഇൻസ്റ്റലേഷൻ ആർട്ട് ഇൻസ്റ്റലേഷൻസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർട്ട് കൊച്ചി സോണൽ ഓഫീസ് നോക്കുകയാണെങ്കിൽ തന്നെ വാർത്തകളിലെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്. കാരണം നമ്മൾ അവിടെ ചെയ്തൊരു വർക്ക് തന്നെ കുറേ വേസ്റ്റ് മെറ്റീരിയലിൽ നിന്ന് നമ്മൾ നിരവധി ആർട്ട് രൂപങ്ങൾ ഉണ്ടാക്കി, പഴയ ഉപയോഗിച്ച് ശൂന്യമായ സൈക്കിൾ ഒരു സെൽഫി പോയിന്റ് ആക്കി മാറ്റി, അതുപോലെ തന്നെ ഉപയോഗശൂന്യമായ വഞ്ചി ഒരു പ്ലാസ്റ്റിക് അവയർനെസ് അവബോധം കൊണ്ടുവരാനുള്ള ഒരു ആർട്ടാക്കി മാറ്റി, അങ്ങനെ നിരവധി കാര്യങ്ങൾ നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ട്.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 ഡു യു നോയിൽ സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായുള്ള സ്വച്ഛ് സർവേക്ഷൻ സർവേയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. കൂടെയുണ്ട് ശുചിത്വ മിഷന്റെ കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷനിലെ യങ് പ്രൊഫഷണൽ അനൈന കെ.
1: നമ്മുടെ ജലാശയങ്ങളിലോട്ട് വൻതോതിൽ മാലിന്യ നിക്ഷേപം കണ്ടുവരുന്നുണ്ട്. ഇത് തടയുന്നതിനായി ജലാശയങ്ങളിലോട്ടുള്ള മാലിന്യ നിക്ഷേപം നിരോധിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക ബോർഡുകൾ, അതായത് നമ്മൾ IEC ആക്ടിവിറ്റി ബോർഡുകൾ വിവിധ ജലാശയങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ജലാശയങ്ങളിൽ ഒന്നും മാലിന്യം വലിച്ചെറിയുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നുണ്ട്. രാത്രി കാലങ്ങളിലും മറ്റും നമ്മുടെ കോർപ്പറേഷന്റെ ഫ്ലയിങ് സ്കോഡ് നിരന്തരം ഇത് പരിശോധിക്കുന്നുമുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ ആഴ്ച തോറും മാസ് ക്ലീനിങ് ഡ്രൈവുകൾ, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ മുന്നിട്ട് നിൽക്കുന്ന ക്ലീനിങ് ടീമുകളെ നമ്മൾ ഡയറക്റ്റ്ലി കോണ്ടാക്ട് ചെയ്ത് അവരുടെ ഹെൽപ്പോടുകൂടിയും നിരവധി ക്ലീനിങ് ഡ്രൈവുകൾ ആഴ്ച തോറും നടത്തുന്നുണ്ട്. 2024 ഫലപ്രഖ്യാപനം മുതൽ കൊച്ചി കോർപ്പറേഷൻ ODF++ എന്ന കാറ്റഗറിയിലാണ് നിൽക്കുന്നത്. ഈ വർഷം നഗരസഭയെ ഒരു വാട്ടർ പ്ലസ് പദവിയിലോട്ട് ഉയർത്തുന്നതിനുള്ള നടപടി

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 ഡു യു നോയിൽ സ്വച്ഛ് ഭാരത് മിഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. കൂടെയുണ്ട് ശുചിത്വ മിഷന്റെ കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷനിലെ യങ് പ്രൊഫഷണൽ അനീന കെയെ.
1: സ്വച്ഛ് ഭാരത് മിഷന്റെ പ്രൊജക്ടുകൾ ഫണ്ട് സ്വീകരിച്ചിട്ടുള്ള പ്രൊജക്ടുകളിലോട്ട് വരികയാണെങ്കിൽ IHSL ആണ് നമ്മുടെ മെയിൻ ആയിട്ട് വരുന്ന പ്രൊജക്ട്. അതായത് വ്യക്തിഗത ഗാർഹിക ശൗചാലയം, വ്യക്തിഗത ഗാർഹിക ശൗചാലയം OD++ പദവി നിലനിർത്തുന്നതിന്റെ ഭാഗമായിട്ട് നഗരവാസികൾക്ക് വ്യക്തിഗത ശൗചാലയങ്ങൾ നിർമ്മിക്കുന്നതിന് യൂണിറ്റ് 1 6,667 രൂപ വരെ 533 ഗുണഭോക്താക്കൾക്കായി വിതരണം ചെയ്യാൻ സാധിച്ചു. കൂടാതെ തന്നെ നിലവിലെ 155 പബ്ലിക് ടോയ്ലറ്റുകളാണ് കൊച്ചിൻ കോർപ്പറേഷന്റെ അണ്ടറിൽ വരുന്നത്. പൊതു ശൗചാലയങ്ങളുടെ നവീകരണത്തിനായി തന്നെ നമ്മൾ ആവശ്യമുള്ള ഫണ്ട് എടുക്കുകയും 22 പൊതു ശൗചാലയങ്ങൾ അറ്റകുറ്റപ്പണികൾ നടത്തി പുതിയതാക്കുകയും പൂർത്തിയാക്കുകയും

അവശേഷിക്കുന്ന മെയിൻ്റനൻസ് ആവശ്യമുള്ള ടോയ്ലറ്റുകളുടെ മെയിൻ്റനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതും കൂടാതെ നമ്മളുടെ വിവിധ സ്ഥലങ്ങളിലായി 200 സീറ്റുകളുള്ള പബ്ലിക് ടോയ്ലറ്റുകളുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആസ്പിറേഷണൽ ശൗചാലയങ്ങൾ, കമ്മ്യൂണിറ്റി ടോയ്ലറ്റുകൾ എന്നിവയെല്ലാം നിർമ്മാണ നടപടികൾ നടന്നു വരികയാണ്.

0: ഡു യു നോയിൽ സ്വച്ഛ് ഭാരത് മിഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. കൂടെയുണ്ട് ശുചിത്വ മിഷന്റെ കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷനിലെ യങ് പ്രൊഫഷണൽ അനീന കെയെ.
1: കൊച്ചിയുടെ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആണ് നമ്മുടെ സ്വച്ഛ് ഭാരത് മിഷന്റെ ഫണ്ട് കൊണ്ടും നമ്മുടെ ഭാരത് പെട്രോളിയത്തിന്റെ ഫണ്ട് കൊണ്ടും നിലവിൽ ഇപ്പോൾ നമ്മുടെ CBG പ്ലാന്റ് ഇനാഗ്രേഷൻ കഴിഞ്ഞ് ഇപ്പോൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. പ്രതിദിനം 150 ടൺ വരെ ജൈവമാലിന്യം നമ്മൾക്ക് വേസ്റ്റിൽ നിന്ന് ബയോമെത്തനൈസേഷൻ വഴി ഗ്യാസ് ആക്കി മാറ്റാൻ അവിടെ സാധിക്കുന്നുണ്ട്. BPCLന്റെയും കൊച്ചിൻ കോർപ്പറേഷന്റെയും അതുപോലെ തന്നെ സ്വച്ഛ് ഭാരത് മിഷന്റെയും ഫണ്ട് ഉപയോഗിച്ചാണ് നമ്മൾ ഈ CBG പ്ലാന്റ് പൂർത്തിയാക്കിയിരിക്കുന്നത്. നമ്മുടെ കോർപ്പറേഷനിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ജൈവമാലിന്യങ്ങളെല്ലാം CBG പ്ലാന്റുകളിലോട്ടും ബ്രഹ്മപുരത്തുള്ള ഫാബ്കോയുടെയും സിഗ്മയുടെയും തന്നെ ജൈവമാലിന്യ ട്രീറ്റ്മെന്റ് പ്ലാന്റുകളിലോട്ടും നമ്മൾ കളക്ട് ചെയ്യുന്ന മാലിന്യങ്ങൾ കടന്നു പോകുന്നുണ്ട്.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 ഡു യു നോയിൽ സ്വച്ഛ് ഭാരത് മിഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. കൂടെയുണ്ട് ശുചിത്വ മിഷന്റെ കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷനിലെ യങ് പ്രൊഫഷണൽ അനീന കെയെ.
1: സ്വച്ഛ് ഭാരത് മിഷന്റെ ക്യാമ്പയിനുകളെല്ലാം കൊച്ചി നഗരസഭ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. ഈ സ്വച്ഛ് സർവേഷനിൽ നമ്മൾക്ക് 50-ാമത്തെ റാങ്ക് നേടിത്തരുന്നതിന് മെയിനായിട്ടൊരു റീസണാണ് നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എല്ലാ ക്യാമ്പയിൻസും ഏറ്റെടുത്തിട്ടുണ്ട്. സഫായി അപ്നാവോ ബിമാരി ബഗാവോ, അതുപോലെ തന്നെ സ്വച്ഛത ഹൈ സേവ, ഹർ ഘർ തിരംഗ, അങ്ങനെയുള്ള ക്യാമ്പയിനുകളെല്ലാം നമ്മൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ മഴക്കാല പകർച്ചവ്യാധികളായ മഞ്ഞപ്പിത്തം, കോളറ തുടങ്ങിയ ജലജന്യ രോഗങ്ങൾ തടയുന്നതിനുള്ള മുൻകരുതലുകളുടെ ഭാഗമായി നഗരസഭയുടെ മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് വാൻ മുഖേന കുടിവെള്ള സ്രോതസ്സുകളുടെ ഗുണനിലവാര പരിശോധനകൾ കർശനമായി നടത്തി വരുന്നുണ്ട്. ഇതിനു പുറമെ നിലവിൽ നഗരസഭാ പരിധിയിലെ 5 സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ജലഗുണനിലവാര പരിശോധനാ ലാബുകളും വിജയകരമായി പ്രവർത്തിച്ചു വരുന്നുണ്ട്. സ്കൂളുകളിലെ കുട്ടികൾക്കും അതുപോലെ തന്നെ നമ്മളുടെ CDS കുടുംബശ്രീ കേന്ദ്രീകരിച്ചും നമ്മൾ ബോധവൽക്കരണം നടത്തിക്കൊണ്ട് വരികയാണ്. മറ്റ് ദേശീയ ക്യാമ്പയിനുകളും എല്ലാം കൊച്ചി നഗരസഭ ഏറ്റെടുത്ത് വിജയകരമായി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സ്വച്ഛ സർവേഷനിലെ 50-ാമത്തെ റാങ്കിനേക്കാളും മികച്ച റാങ്കിങ് കിട്ടാനുള്ള കാര്യങ്ങൾ കൊച്ചി നഗരസഭയിൽ ചെയ്തുകൊണ്ട് വരികയാണ്.
0: നന്ദി മാം, നമ്മുടെ നഗരം നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്ന സന്ദേശവും നമ്മുടെ സർക്കാരുകൾ നടത്തുന്ന പ്രയത്നത്തെക്കുറിച്ചും നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന്. അപ്പോൾ ഇന്നത്തെ ഡു യു നോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ഡു യു നോ ആയിട്ട് ഇന്ന് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ VS മേതയാണ്. അടുത്ത ആഴ്ച പുതിയ പദ്ധതികളുമായിട്ട് വരാം. ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കൂ ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5.

0: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: Your choice. Your one-stop destination for finest music. Your choice.

നിങ്ങളുടെ സമയമാണെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ ചോദിക്കാനുള്ള സമയം. അപ്പൊ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്, ഒന്ന് ഒരു ഗ്യാപ്പൊക്കെ ഇട്ട് വിളിക്കണം, ഒരു 3 മാസത്തെ ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് നമ്മളെ വിളിക്കണോട്ടോ എന്ന് പറയാറുണ്ട്. അത് ഇന്നും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, കാരണം ഒത്തിരി പുതിയ കോളേഴ്സ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾക്ക് വന്നിരുന്നു. അപ്പോൾ പുതിയ കോളേഴ്സിനെ കൂടി ഒന്ന് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിളിച്ചവരൊരു 3 മാസമൊക്കെ കഴിഞ്ഞ് വിളിക്കുകയാണെങ്കിൽ കുറേ പുതിയ കോളേഴ്സിനെ കൂടി നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പോൾ എന്നെ വിളിക്കേണ്ട നമ്പർ ഏതാണെന്ന് വെച്ചാൽ 0484-242-8101 എന്ന നമ്പറിലേക്ക് വേഗം വിളിച്ചോളൂ, എന്നിട്ട് നിങ്ങളുടെ വിശേഷങ്ങളും എല്ലാം പറഞ്ഞോളൂ. അപ്പം ഞാൻ ഇന്നിങ്ങനെ എന്താണ് ഇന്ന് നിങ്ങൾ ഇങ്ങനെ വിളിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കണം എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഐഡിയ കിട്ടിയത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കേട്ടുപോകുന്ന നിരവധി പേരുകൾ ഉണ്ടാവില്ലേ, ഓരോരുത്തരുടെയും പേരുകൾ എത്ര പേരുകളാണ്. ചില പേരുകൾ കേൾക്കുമ്പോൾ നമ്മൾക്ക് തന്നെ ഓരോ ദിവസം അത്ഭുതമാണ്, ഇങ്ങനെ പേരുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണല്ലോ, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കാറില്ലേ. പക്ഷേ നമ്മൾ എപ്പോഴും കേട്ട് കേട്ട് കേട്ട് കേട്ട് ഒത്തിരി പ്രാവശ്യം 10,000 വട്ടമെങ്കിലും കേട്ടിട്ടുള്ള ഒരു പേര്, ആ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിലപ്പോൾ വീടിനടുത്തുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ഒരേ പേര് പല പ്രാവശ്യം പലർക്കും റിപ്പീറ്റ് ചെയ്ത് ആ പേരുകൾ നമുക്കറിയാം അല്ലേ. ഇപ്പോൾ എൽദോ എന്ന് നമ്മൾ കോതമംഗലത്ത് നിന്ന് വിളിച്ചാണെങ്കിൽ 1,000 എൽദോമാർ ആ എന്തോ എന്ന് വിളി കേൾക്കും. അങ്ങനെയുള്ള ചില പേരുകൾ, ഇപ്പോൾ ബിജു എന്നുള്ള പേര്, ഷിജു, അങ്ങനെയൊക്കെ ഉള്ള പേരുകൾ എപ്പോഴെപ്പോഴും നമ്മൾ കേൾക്കുന്ന പേരുകളാണല്ലേ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളൊരു പേര് ഏതാണ് എന്നുള്ളതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചിട്ട് എന്നെ വിളിക്കുമ്പോൾ അതും കൂടെ പറയാനായിട്ട് മറക്കണ്ട. പിന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ട്, അത് ഏത് സിനിമയിലെ പാട്ടാണ്, ഇതെല്ലാം ഓർത്തു വെച്ചിട്ട് വേഗം വിളിച്ചോ. അപ്പോഴേക്കും ഒരു പാട്ടിന്റെ ദൂരം കേട്ടുകൊണ്ടിരിക്കുന്നു 107.5 FM റെയിൻബോയിൽ, യുവർ ചോയ്സ്.

ഗുഡ് ആഫ്റ്റർനൂൺ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 12 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആകുമ്പോൾ ആ ഗുഡ് മോർണിംഗ് പറഞ്ഞ് ഞാൻ തുടങ്ങി. ഇപ്പോൾ ഗുഡ് ആഫ്റ്റർനൂണിൽ എത്തി നിൽക്കുകയാണ്. യെസ്, യുവർ ചോയ്സിൻ്റെ സമയമാണ്. ഇനി അങ്ങോട്ട് കൂടെ ഉണ്ട് യുവർ ചോയ്സുമായി ഞാൻ ആർ ജെ ജു.

0: വെൽക്കം ബാക്ക് ഡിയർ. സമയം അങ്ങനെ 12 മണി കഴിഞ്ഞ് 12 മിനിറ്റ് ആകുമ്പോൾ യു ആർ ചോയ്സിലെ നമ്മുടെ ഫസ്റ്റ് കോളർ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ, നമസ്കാരം. ഹലോ, ഇത് എവിടെ നിന്നാണ് ഒത്തിരി അകലേന്ന് സംസാരിക്കുന്ന പോലെ തോന്നുന്നല്ലോ. ഇതാരാണ്? എവിടെ നിന്നാ? തൃപ്രയാർ. ഓക്കെ, ആദ്യമായിട്ട് വിളിക്കുകയാണോ നമ്മളെ? ആദ്യമായിട്ട് വിളിക്കുകയാണോ? ഓ, 12 മണിയുടെ പരിപാടിക്ക്, അതായത് യു ആർ ചോയ്സിന് ആദ്യമായിട്ട് വിളിക്കുകയാണ്. ഞാൻ വിചാരിച്ചു നമ്മളെ റെയിൻബോയിലേക്കേ ആദ്യമായിട്ട് വിളിക്കാന്ന് വിചാരിച്ചു. ഓ ശരി ശരി. ഓക്കെ, എന്തൊക്കെയാണ് വിശേഷങ്ങള്? ആ, സുഖാണോ? ഓക്കെ. വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് രണ്ടു മക്കളുണ്ട്, മക്കളെ കല്യാണം കഴിഞ്ഞു, രണ്ടാളെ. ഒരു വർഷമായി
0: സ്വസ്ഥമായിട്ട് ഇപ്പൊ വീട്ടിലിരിക്കുകയാണ്. അതിനെന്താ, ഞങ്ങള് കൂട്ടുണ്ടല്ലോ എപ്പോഴും. ഞാനിങ്ങനെ ചോദിക്കായിരുന്നു, ഇങ്ങനെ ഇന്ന് നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും ഇങ്ങനെ ചോദിക്കാൻ വരുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള ഒരു പേരുണ്ടാവുമല്ലോ ജീവിതത്തിൽ, ഏതെങ്കിലും ഒരു പേര്, ഇഷ്ടംപോലെ പേരുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്, ഇഷ്ടംപോലെ ആളുകളുടെ പേര് കേൾക്കുന്നു. എന്നാൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു പേര് പറയാമോ?
1: ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള പേര്
0: വിഷ്ണു. ഓ ശരി ശരി. ഓക്കെ, ഓരോരുത്തരുടെ അടുത്ത് ഞാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഇരിക്കാന്ന് വിചാരിക്കുകയായിരുന്നു. കാരണം ഓരോരുത്തർക്കും പറയാനുണ്ടാവുമല്ലോ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളൊരു പേര്. ഓക്കെ, അപ്പോൾ ഇന്ന് നല്ലൊരു പാട്ട് ഞാനൊന്ന് പ്ലേ ചെയ്ത് തരട്ടെ. ഓക്കെ ചേച്ചി, എന്തായാലും വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കണം കേട്ടോ, ഒരു 3 മാസമൊക്കെ കഴിഞ്ഞിട്ട്. ഓക്കെ, ബൈ
1: ബൈ.

0: എന്തൊക്കെയാണ് തുറവൂര് വിശേഷങ്ങൾ?
1: നല്ല വിശേഷം.
0: സുഖം?
1: സുഖം.
0: ഓക്കെ. ആരൊക്കെയുണ്ട് വീട്ടില്?
1: വീട്ടില് വൈഫും രണ്ടു പിള്ളേരും അമ്മയും.
0: ആഹാ. അവരൊക്കെ പേര് പറഞ്ഞോളൂ.
1: അവരുടെ പേര്, ഒരാളുടെ പേര് ദേവി, ഒരാളുടെ പേര് ലക്ഷ്മി, വൈഫിന്റെ പേര് ബീന, അമ്മയുടെ പേര് ഇന്ദിര.
0: അപ്പൊ സ്കൂളിൽ പോയേക്കാണോ അവരതോ?
1: അല്ല,
0: വലിയ കുട്ടികളാണ്.
1: അമൃതയില് ജോലി ചെയ്യണോ?
0: ഓ, വലിയ ആളാണ്. ഒരാള്?
1: ഒരാള് LLB പഠിക്കുന്നു.
0: ഓക്കെ. അപ്പൊ എന്തായാലും നല്ല പേരാണ് അവരുടെ. ഞാനിങ്ങനെ പറഞ്ഞു വരുമായിരുന്നു, ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു പേര് ജീവിതത്തിൽ. അങ്ങനെ ഒത്തിരി പേരുകൾ നമ്മൾ കേൾക്കും, പക്ഷെ ചില പേരുകൾ റിപ്പീറ്റ് ആയിട്ട് കേൾക്കൂലെ, മറ്റുള്ളവരുടെ പേരുകൾ അങ്ങനെ മനസ്സിൽ.
1: ഏറ്റവും കൂടുതൽ പേരായിട്ട് കേട്ടിട്ട് എല്ലാ ജാതിയിലും മതത്തിലുള്ള പേര് ഷാജി എന്ന.
0: ഷാജി? അത് ശരിയാട്ടോ, പറഞ്ഞ കറക്റ്റാ. എല്ലാവർക്കും ഉണ്ടല്ലേ ഈ പേര്?
1: എല്ലാ മതത്തിലുള്ള ആൾക്കാർക്കും പേരുണ്ട് ഷാജി.
0: ആ, അത് ശരിയാ, കറക്റ്റാ. ഇങ്ങനെ പറഞ്ഞു വരുമ്പോ എന്തേലും ഓർമ്മയിലേക്ക് കുറെ ഷാജികൾ മിന്നി മറയുന്നുണ്ട്. ഓക്കെ, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? ഏത് പാട്ടാണ് ഇന്ന് വേണ്ടത്? ആഹാ, പഴയ ഹിറ്റ് പാട്ടാണല്ലേ. പാടുവോ?
1: ഇല്ല,
0: പാട്ട് കേൾക്കുള്ളൂ. അപ്പൊ ഈ പാട്ട് ഇന്ന് ആർക്ക് വേണ്ടിട്ടാ?
1: എന്റെ ലോഡ്ജിന്റെ ഓണറായ ഷൺമുഖനെ വേണ്ടിയിട്ട്.
0: ഷൺമുഖൻ? ഓക്കെ, ലോഡ്ജിന്റെ ഓണർ ആണ് അല്ലേ? എവിടെയാണ്? തുറവൂര്?
1: അല്ല, തൈക്കടിച്ചില്ല, പുള്ള വീട്.
0: ആഹാ, ഓക്കെ. അപ്പൊ സ്പെഷ്യൽ ഡെഡിക്കേഷൻ പുള്ളിക്കാനായിരിക്കട്ടെ. ഓക്കെ, അപ്പൊ പാട്ട് കേക്കട്ടെ. അപ്പൊ വിളിച്ചതിൽ സന്തോഷം. ബൈ.
1: ഓക്കെ മാഡം, ബൈ.

0: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: You are listening to Rainbow FM Kochi 107.5. 107.5.

0: വെൽക്കം ബാക്ക് ഡിയർ. സമയം അങ്ങനെ 12 മണി കഴിഞ്ഞ് 28 മിനിറ്റ് ആകുന്നു. യു ആർ ചോയ്സിന്റെ സമയമാണ്. നമ്മുടെ നെക്സ്റ്റ് കോളർ റെഡിയാണ്. ആരാ നോക്കാം. ഹലോ ഹലോ ഹലോ
1: ഹലോ,
0: നമസ്കാരം. ഇതാരാണ്?
1: നമസ്കാരം, ഇത് കോതമംഗലത്തുനിന്ന് രമയുണ്ട്. എന്റെ കൂടെ എന്റെ ഫ്രണ്ട് അനീനയുണ്ട്. അനീന,
0: അപ്പൊ ഇപ്പൊ സംസാരിക്കുന്ന രമയാണ്?
1: ഇപ്പൊ സംസാരിക്കുന്നത് രമ. ഞങ്ങളിവിടെ ഒരു ഷോപ്പിൽ ജോലി ചെയ്യാണ്, കോതമംഗലം ടൗണില്.
0: ഓക്കെ, ഏത് ഷോപ്പാ
1: ഇത്? റെഡിമെയ്ഡ് ഷോപ്പ്, ജെന്റ്സ് വെയർ, പിന്നെ ഒരാള് നമ്മുടെ ലേഡീസ് സെന്റർ.
0: നമ്മളെപ്പോഴോ നേരത്തെ സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു.
1: ഒരു 3 ഒരു 4 മാസമായി.
0: 4 മാസമായി, കറക്റ്റ് കണക്ക് പിടിച്ചിട്ടുണ്ടെന്നല്ലേ. ഓക്കെ, അപ്പം ഇന്നപ്പോ തിരക്ക് കുറവാണോ?
1: ഇന്ന് ഇപ്പൊ ഈ സമയത്ത് ഞങ്ങൾ കുറെ നേരം ട്രൈ ചെയ്തോണ്ടിരിക്കണു.
0: ആണോ?
1: അപ്പൊ ഓരോ പാട്ട് കഴിയുമ്പോ അപ്പൊ ട്രൈ ചെയ്തോണ്ടിരിക്കും. ഇത് കഴിഞ്ഞ അപ്പൊ തന്നെ കിട്ടും കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ട്രൈ ചെയ്തപ്പോ കിട്ടി.
0: ഓ ശരി ശരി, അപ്പൊ മറ്റേ കയ്യിലേക്കും കൊടുക്കും. മറ്റേ കൂടെ ഒന്ന് സംസാരിക്കട്ടെ. അനീന,
1: ഹലോ.
0: അനീന കേട്ടോണ്ടിരിക്കണോ?
1: അതെ അതെ.
0: എന്തൊക്കെയാണ് വിശേഷം?
1: നല്ല വിശേഷം.
0: സുഖം?
1: ആ സുഖം.
0: അനീനയുടെ വീടും കോതമംഗലം തന്നെയാണോ?
1: ഓക്കെ.
0: കോതമംഗലം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര നൊസ്റ്റു ഫീലാണ്, കാരണം എന്റെ അമ്മ വീട് കോതമംഗലാണ്. ആ, അന്ന് പറഞ്ഞിരുന്നല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: ഞങ്ങൾക്ക് അംശം.
0: അംശം മൂവിയിലെ ഏതാണ്?
1: അംശം പാട്ടില്ലേ?
0: അംശം മൂവിയിലെ അംശം എന്ന പാട്ട്. എന്താണ് ഈ പാട്ടിനോട് ഇത്ര പ്രിയം?
1: നല്ല പാട്ടാണ്.
0: ആ, പാടുവോ ആരെങ്കിലും? ഇല്ലേ, എന്തുപറ്റി? ശബ്ദം ശരിയല്ലേ? അത് കസ്റ്റമർ ഉണ്ടോ? അതുകൊണ്ടാണല്ലേ.
1: അല്ലെങ്കിൽ ഞാൻ പാടും കേട്ടോ. ഞാൻ പാട്ടൊക്കെ ഇടയ്ക്കൊക്കെ പാടും, രണ്ടുപേരൊക്കെ പാടാറുണ്ട്.
0: അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് പാടാത്തെ?
1: അതുകൊണ്ടാണ്.
0: പാട്ടുകാരിയാണോ?
1: അങ്ങനെയല്ല, ചെറുതായിട്ട് പാട്ട്, ചെറിയ ഡാൻസ്, ഞാൻ തിരുവാതിര കളി അങ്ങനെയൊക്കെ ഉണ്ട്.
0: കൊറേ കാര്യങ്ങൾ കയ്യിലുണ്ടെന്നല്ലേ?
1: കൊറച്ചൊക്കെ ഉണ്ട്, കൊറേ ഇല്ല, കൊറച്ചുണ്ട്.
0: ഓക്കെ, ഈ അംശം പാട്ട് അതിനകത്തെ പാട്ട് ഇല്ലെങ്കിൽ വേറെ ഏത് പാട്ടാ വേണ്ടേ?
1: വേറെ ഏത് പാട്ട് വേണം? വേറെ അംശം കിട്ടുന്നില്ല, വേറെ ഏത് പാട്ട് വേണ്ട?
0: വേഗം പാട്, വേഗം പറ.
1: ജാനകമ്മയുടെ പേരെങ്കിലും ഒരു പാട്ട് വെച്ചോളൂ. അതേ പാട്ട്, ജാനകമ്മയുടെ ഓർമ്മക്കായിട്ട് ഒരു പാട്ട്.

0: നോക്കട്ടെ ഏത് പാട്ടാന്ന് നോക്കട്ടെ കേട്ടോ.
1: നല്ല
0: അപ്പൊ ഞാൻ
1: പാട്ടാണ്.
0: ഇങ്ങനെ ഇങ്ങനെ എല്ലാവരുടെ അടുത്തും ചോദിക്കാൻ, ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു പേര് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്ന പേരുകൾ ഏതൊക്കെയാ?
1: പേര് ഇവിടെ ഈ കോതമംഗലത്ത് നോക്കുമ്പോ ബേസില് എൽദോസ്,
0: അത് തന്നെ കറക്റ്റാ.
1: പിന്നെ നമുക്ക് പെണ്ണുങ്ങളുടെ പേര് പറയുകയാണെങ്കിൽ നമുക്ക് ഞാൻ കേട്ടങ്ങളുടെ പേര് അനു എന്ന് പറഞ്ഞ പേര് കുറെ കേട്ടിട്ടുണ്ട്
0: അനു. ആ
1: ഇല്ലേ അനു. പിന്നെ അങ്ങനെ കുറച്ച് പേരുകളൊക്കെ നമുക്ക്. മിനി
0: മിനി ശരിയാ, കറക്റ്റാ. ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന പേര് ഈ പറഞ്ഞ പോലെ തന്നെ കോതമംഗലത്ത് ഇറങ്ങി കഴിഞ്ഞാൽ ബേസിലാണ് ഏറ്റവും കൂടുതൽ, പിന്നെ എൽദോ, ഇത് രണ്ടും ആയിരിക്കും അല്ലേ.
1: അങ്ങനെയാണ് കൂടുതലും കേൾക്കുന്നത്.
0: ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും വിളിച്ചതിൽ സന്തോഷം. രണ്ടു പേർക്കും വേണ്ടിയിട്ട് ഞാൻ ജാനകി അമ്മ പാടിയ ഒരു പാട്ട് ഞാൻ പ്ലേ ചെയ്തു തരാം കേട്ടോ.
1: നല്ല അടിപൊളി നല്ലൊരു പാട്ട്,
0: നല്ലൊരു പാട്ട് വരുന്നുണ്ട്. പക്ഷെ ഇത് ഇച്ചിരി ഇച്ചിരി സാഡ് സോങ് ആ.
1: സാഡ് സോങ്
0: ജാനകി അമ്മ പാടിയ പാട്ടല്ലേ.

0: എന്തായാലും വിളിച്ചതിൽ സന്തോഷം. രണ്ടുപേർക്കും വേണ്ടിയിട്ട് ഞാൻ ജാനകി അമ്മ പാടിയ ഒരു പാട്ട് തന്നെ പ്ലേ ചെയ്തു തരാം കേട്ടോ.
1: നല്ല അടിപൊളി നല്ലൊരു പാട്ട്.
0: നല്ലൊരു പാട്ട് വരുന്നുണ്ട്, പക്ഷെ ഇത് ഇച്ചിരി ഇച്ചിരി സാഡ് സോങ് ആ.
1: ആ
0: ജാനകി അമ്മ പാടി പാട്ടല്ലേ, അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ എന്തായാലും വിളിച്ചതിൽ സന്തോഷം. അപ്പൊ ഇനി ഒരു 3 മാസം കഴിഞ്ഞല്ലേ വിളിക്കത്തുള്ളൂ.
1: ഞാൻ അന്ന് പറഞ്ഞായിരുന്നു.
0: അത് തന്നെ. ഓക്കെ എന്നാ, വിളിച്ചതിൽ സന്തോഷം കേട്ടോ. ഓക്കെ ബൈ.

0: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना के तहत लगभग 60 करोड़ लोग बने हैं 5 लाख रुपए के मुफ्त उपचार के हकदार। अब तक 12 करोड़ से भी ज्यादा मुफ्त उपचार किए जा चुके हैं, जिससे गरीब परिवारों के चिकित्सा खर्च में लगभग 2 लाख करोड़ रुपए की बचत हुई। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाएं। ज्यादा जानकारी के लिए 1-4-5-5-5 पर कॉल करें।
1: Musically yours. You are listening to Rainbow FM Kochi 107.5.
2: തിരിച്ചെത്താം യുവർ ചോയ്സിലേക്ക്. സമയം അങ്ങനെ 12 മണി കഴിഞ്ഞ് 38 മിനിറ്റ് ആകുന്നു. നമ്മുടെ കൂടെ ഒരാളും കൂടെ ജോയിൻ ചെയ്യാണ്. ആരാ നോക്കാം. ഹലോ ഹലോ ഹലോ ഹലോ, നമസ്കാരം. ഹലോ ഹലോ ഹലോ ഹലോ. ആ കോളെന്തോ ഡ്രോപ്പായി പോയെന്ന് തോന്നുന്നു, കിട്ടുന്നില്ലല്ലോ. ഹലോ ഹലോ, ഇല്ല, ആ കോളെന്തോ ഡ്രോപ്പായി പോയെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത് സംസാരിക്കാനായിട്ട് നിന്നത് വള്ളി എന്ന് പറയുന്ന ചേച്ചിയാണ് കേട്ടോ. ആ ചേച്ചി കുറേ വിശേഷങ്ങളും ഒക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമായിരുന്നു. ജാനകി അമ്മയുടെ പാട്ട് വേണം എന്നും പറഞ്ഞ് നമ്മുടെ അടുത്ത് മദനോത്സവ മൂവിയിലെ സോങ്ങൊക്കെ എടുത്ത് വെച്ച് റെഡിയായിട്ട് നിൽക്കുമ്പോഴാണ് ആളുടെ കോൾ ഡ്രോപ്പായി പോയത്. കുഴപ്പമില്ല, എന്തായാലും നമുക്ക് ആ പാട്ടൊക്കെ പറഞ്ഞു തന്ന സ്ഥിതിക്ക് നമുക്ക് ആ പാട്ട് തന്നെ പ്ലേ ചെയ്യാം. ഞാനൊന്നും കൂടെ ഹലോ ഹലോ ഹലോ
3: ഹലോ,
2: ആരാണിത്?
3: ഞാൻ വരാപ്പുഴ ജലജ വിളിക്കുന്നു.
2: ആ, ഇത് വേറെ ആളാണല്ലേ. ഞാൻ മറ്റേ ചേച്ചി തന്നെയാണോന്ന് ചോദിച്ചു. ഓക്കെ, ജലജ ചേച്ചി എന്തൊക്കെയാ വിശേഷം?
3: നല്ല വിശേഷം. ഞാനൊരു വീട്ടമ്മയാണ്, രണ്ട് മക്കളുണ്ട്, രണ്ട് ആൺകുട്ടികളുണ്ട്, രണ്ടുപേരും കല്യാണം കഴിച്ചു. രണ്ടുപേർക്ക് 2 കുട്ടികളുണ്ട്.
2: ഓക്കെ, വീട്ടിലെ പണികളൊക്കെ തീർന്ന് സ്വസ്ഥായിട്ടിരിക്കുന്ന സമയാണ്.
3: സ്വസ്ഥായിട്ടില്ല, ഒരുവിധ പണിയൊക്കെ ഒതുങ്ങി അതിന്റെ വെയിലുണ്ടല്ലോ. അപ്പൊ തുണിയൊക്കെ വിരിക്കും.
2: ആ, വെയില് വന്നു കഴിഞ്ഞാ പിന്നെ എല്ലാവർക്കും പണിയുണ്ടല്ലോ. മഴയാണെങ്കിൽ അത്രയും പണിയില്ല, അല്ലെങ്കിൽ മുറ്റം അടിക്കലോട്ട് പണിയുണ്ടല്ലോ അല്ലേ.
3: പണിയുണ്ട് വീട്ടിലെ, പണിയൊക്കെ പൈസയില്ല.
2: ആ, അതന്നെ. സമയം പോകുന്നു അറിയില്ല.
3: ആ, സമയം പോലും അറിയില്ല. ഇനിയിപ്പോ ഒരു മണി വരെ നല്ല പണി, അത് കഴിയുമ്പോ ഇത്തിരി റെസ്റ്റ് ആയിട്ട് അവിടെ കിടക്കാം.
2: വീട്ടിലും മക്കള്?
3: മക്കള് രണ്ട് ആൺകുട്ടികൾ, രണ്ടുപേരും കല്യാണം കഴിച്ച്, രണ്ടുപേർക്ക് 2 കുട്ടികളുണ്ട്. ഒരാൾ മാറി താമസിക്കുന്നു, ഒരാൾ ഇപ്പൊ വീട്ടിലോട്ട് പോയേക്കണേ.
2: ഓക്കെ, ഞാനിങ്ങനെ ചോദിക്കുന്നു,
3: രാവിലെ ഇവിടെ നിന്ന് ജോലിക്ക് പോയി.
2: ഓക്കെ, എല്ലാവരുടെ അടുത്തും ഇങ്ങനെ ചോദിക്കുന്നത്, ഏറ്റവും കൂടുതൽ നമ്മൾ ജീവിതത്തിൽ ചില പേരുകൾ മറ്റുള്ളവരുടെ പേരുകളാണ് കേട്ടോ ഞാൻ പറയുന്നത്. അത് ചിലപ്പോ കേട്ടിട്ടുണ്ടാവും, ഒത്തിരി സിമിലാരിറ്റി ഉള്ള ഒരേപോലത്തെ പേരുകള്, അങ്ങനെ എന്തെങ്കിലും പേരുകൾ ഓർമ്മ വരുന്നുണ്ടോ മനസ്സിലേക്ക്? ഒത്തിരി ഒത്തിരി ഒത്തിരി കേട്ടിട്ടുള്ള
3: പേര്.
2: ആ, അത് ശരിയാ. സിജു ബൈജു ഒക്കെ ഈ പറഞ്ഞ പോലെ ഒത്തിരി കേട്ടിട്ടുള്ള പേരാണല്ലേ. ആ, ശരി ശരി. അപ്പൊ ഇനി ഏത് പാട്ടാ വേണ്ടേ?
3: എനിക്ക് അല്ലിമുള്ളം പൂവോ എന്നുള്ള പാട്ട് വേണം.
2: ഏതാണ് സിനിമ?
3: സിനിമ അറിയില്ല.
2: എന്താണ് ഈ പാട്ടിനോട് ഇത്ര ഇഷ്ടം?
3: പാട്ടും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആരാ വിളിക്കണ?
2: ഇത് ജുവൽ ജുവൽ. ഈ പാട്ടാണ് അപ്പൊ ഫേവറേറ്റ് പാട്ടാണ്, പക്ഷെ സിനിമ ഏതാന്ന് അറിയില്ല അല്ലേ.
3: അറിയില്ല.
2: ആ, പാടിക്കോ, പാടുന്ന ആളാണെങ്കിൽ പാടിക്കോ.

0: പറയുന്ന സിനിമയിലെ പാട്ടല്ലേ അല്ലി ഇളം പൂവോ?
1: അല്ലി മുളം പൂവോ ഇല്ലി മുളം തേനു.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ ആ പാട്ട് വെച്ചുതരാം. മംഗളം നേരുന്നു എന്നതാണ് ആ സിനിമ. അപ്പൊ ഒരു പാട്ട് വരുന്നുണ്ട്, അത് നമ്മുടെ വള്ളി എന്ന് പറയുന്ന ചേച്ചി വിളിച്ചിട്ട് ചോദിച്ച പാട്ടാണ്. ആ പാട്ടിന് ശേഷം ഈ പാട്ട് പ്ലേ ചെയ്ത് തരാം കേട്ടോ.
2: ഓക്കെ,
0: അപ്പൊ എന്തായാലും വിളിച്ചതിൽ സന്തോഷം. ബൈ.
2: ഓക്കെ ബൈ.

0: മറന്നുപോയി.
1: അയ്യോ നല്ല രസമായിട്ട് പാടുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ പാട്ട്
0: പാടും, കുടുംബശ്രീയിലും അയൽക്കൂട്ടത്തിലൊക്കെ പാട്ട് പാടും.
1: മംഗളം.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. ഗഗൻയാൻ ദൌത്യത്തിൽ സുപ്രധാന ചുവടുവയ്പുമായി ഐഎസ്ആർഒ. ക്രൂ മൊഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട മൂന്ന് പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. മരിച്ചവരുടെ കുടുംബങ്ങളുമായി ചേർന്ന് തുടർ നടപടികൾ ഏകോപിപ്പിക്കാൻ സംസ്ഥാന സർക്കാരുകളോട് നിർദ്ദേശിച്ചതായി ഇന്ത്യൻ എംബസി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള വ്യവസായ പ്രതിനിധി സംഘത്തിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ശിക്ഷാവിധി മറ്റന്നാൾ. അറബ് രാഷ്ട്രങ്ങളിലെ യുഎസ് സൈനിക താവളങ്ങളിൽ നടത്തിയ മിസൈൽ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇറാൻ. ഹോർമുസ് കടലിടുക്ക് സംരക്ഷിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അമേരിക്ക. വാർത്തകൾ വിശദമായി. ഗഗൻയാൻ ദൌത്യത്തിലെ ക്രൂ മൊഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട മൂന്ന് പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന. പ്രധാന സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെയാണ് പരീക്ഷിച്ചത്. പ്രവർത്തനം സുഗമമാണെന്നും

0: മൊഡ്യൂൾ ഘടനാപരമായി സ്ഥിരതയുള്ളതാണെന്നും പരിശോധനയിൽ സ്ഥിരീകരിച്ചു. ദൌത്യത്തിനിടെ പാരച്യൂട്ടുകളെ സംരക്ഷിക്കുന്ന അപെക്സ് കവർ വേർപ്പെടുത്താനുള്ള ക്രൂ മൊഡ്യൂളിന്റെ ശേഷിയും വിലയിരുത്തി. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച രണ്ട് മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. വിയറ്റ്നാം എയർലൈൻസിന്റെ വിമാനം ഇന്ത്യൻ സമയം രാത്രി 9:30 മുംബൈ ഛത്രപതി ശിവജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്ന് വിയറ്റ്നാമിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. തുടർ നടപടികൾക്ക് ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരുകളോട് അതാത് കുടുംബങ്ങളുമായി ചേർന്ന് ഏകോപന പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് അഭ്യർത്ഥിച്ചതായും എംബസി വ്യക്തമാക്കി. കൊട്ടാരക്കര സ്വദേശികളായ എ സി തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ മുംബൈയിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കും തുടർന്ന് കൊട്ടാരക്കരയിലെ വസതിയിലേക്കും എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നോർക്ക ഏകോപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. അന്തരിച്ച ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയോടുള്ള ആദര സൂചകമായി ഇന്ത്യയിൽ ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം. രാജ്യത്തുടനീളം ഇന്ന് ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അനുശോചനം അറിയിക്കുന്നതിനായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഖത്തർ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല വ്യവസായ പ്രതിനിധി സംഘം സ്പെയിൻ, ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഇന്നു മുതൽ ഈ മാസം 17 വരെയാണ് സന്ദർശനം. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക വിദ്യ എന്നിവയ്ക്ക് ഊന്നൽ നൽകുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. 21 വയസ്സുകാരിയായ പെൺകുട്ടി കൊല്ലപ്പെടുന്നതിന് തൊട്ടുമുമ്പ് കടുത്ത ശാരീരിക മർദ്ദനം നേരിട്ടതായി ആരോപണത്തിൽ കമ്മീഷൻ ആശങ്ക രേഖപ്പെടുത്തി. സംഭവത്തിൽ വിദേശകാര്യ മന്ത്രാലയവുമായും താഷ്കെന്റിലെ ഇന്ത്യൻ എംബസിയുമായി ഏകോപിപ്പിച്ച് അടിയന്തര അന്വേഷണം നടത്താനും പെൺകുട്ടിയുടെ കുടുംബത്തിന് പിന്തുണ ഉറപ്പാക്കാനും ആവശ്യപ്പെട്ട് കമ്മീഷൻ കേരള പോലീസ് മേധാവിക്ക് കത്തയച്ചു. 7 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ലഹരിമുക്ത ഭാരതം എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം സംഘടിപ്പിക്കുന്ന നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് രാജ്യവ്യാപക മത്സരങ്ങളുടെ ജില്ലാതല രജിസ്ട്രേഷൻ ഇന്നു മുതൽ ആരംഭിച്ചു. മേരാ യുവഭാരത് അഥവാ മൈ ഭാരത് പോർട്ടൽ വഴിയാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
1: 15-നും 29-നും ഇടയിൽ പ്രായമുള്ള യുവാക്കൾക്കാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം. വ്യക്തിഗതമായോ ഗ്രൂപ്പുകളായോ അപേക്ഷിക്കാം. നൃത്തം, സംഗീതം, റീൽസ് അല്ലെങ്കിൽ ഹ്രസ്വചിത്രം, തെരുവ് നാടകം, സ്ലാം പോയട്രി എന്നീ 5 വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. മലയാളം ഉൾപ്പെടെയുള്ള പ്രാദേശിക ഭാഷകളിലോ ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിലോ സൃഷ്ടികൾ തയ്യാറാക്കാവുന്നതാണ്. 3 ഘട്ടങ്ങളായാണ് മത്സരം ക്രമീകരിച്ചിരിക്കുന്നത്. ജില്ലാതല മത്സരങ്ങൾ ഈ മാസം 24 മുതൽ 27 വരെ നടക്കും. ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന മികച്ച 3 എൻട്രികൾ ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 6 വരെ നടക്കുന്ന സംസ്ഥാനതല മത്സരങ്ങളിൽ പങ്കെടുക്കും. സംസ്ഥാന ചാമ്പ്യന്മാരാകുന്നവർക്ക് ഓഗസ്റ്റ് 12-13 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന ദേശീയ യുവജന ഉച്ചകോടിയിലെ ഫൈനലിൽ മാറ്റുരയ്ക്കാം. താൽപര്യമുള്ളവർ മൈ ഭാരത് .gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് വഴി തങ്ങളുടെ സർഗാത്മക സൃഷ്ടികൾ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭ മന്ത്രാലയത്തിന്റെയും കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെയും അംഗീകാരത്തോടെ ഡോക്ടർമാർക്കും മറ്റ് പ്രൊഫഷണലുകൾക്കും ഇന്റേൺഷിപ്പ് വാഗ്ദാനം ചെയ്യുന്നതായി കാണിച്ച് സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന ഗൂഗിൾ ഫോം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഒരു മന്ത്രാലയവും ഇത്തരമൊരു ഇന്റേൺഷിപ്പ് പദ്ധതിക്കുള്ള ഔദ്യോഗിക അറിയിപ്പോ അപേക്ഷാ ഫോമോ നൽകിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി പോത്തുണ്ടി തിരുത്തമ്പാടം സ്വദേശി ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ജില്ലാ അഡീഷണൽ ജഡ്ജി കെന്നത് ജോർജാണ് വിധി പ്രഖ്യാപിച്ചത്. ശിക്ഷാവിധി മറ്റന്നാൾ പ്രഖ്യാപിക്കും. 2025 ജനുവരി 27 തിരുത്തമ്പാടത്തെ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയതായാണ് കേസ്. ദേശീയ ആരോഗ്യ ഗവേഷണ കരട് നയത്തിൽ നിർദ്ദേശങ്ങൾ ക്ഷണിച്ച് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം. രാജ്യത്തെ ആരോഗ്യ ഗവേഷണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനും ഉയർന്ന നിലവാരമുള്ളതും ധാർമ്മികവും നൂതനവുമായ ഗവേഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒരു തന്ത്രപരമായ ചട്ടക്കൂട് നൽകുക എന്നതാണ് ലക്ഷ്യം. ഈ മാസം 27-നകം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകാം. അടുത്ത 3 ദിവസങ്ങളിൽ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖല, പശ്ചിമബംഗാൾ, ബീഹാർ എന്നിവ

0: ഇവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിശദാംശങ്ങളിലേക്ക്.
1: ഈ മാസം 15 വരെ കിഴക്കൻ ഉത്തർപ്രദേശ്, ഒഡീഷ, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ജമ്മു കാശ്മീർ, ലഡാക്ക്, ആന്ധ്രാപ്രദേശ്, ബീഹാർ, ഝാർഖണ്ഡ്, ഒഡീഷ, തെലങ്കാന എന്നിവിടങ്ങളിലും വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒഡീഷ, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് ചൂടും ഈർപ്പവും നിറഞ്ഞ കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. അതേസമയം ആന്ധ്രാപ്രദേശിന്റെ തീരദേശ മേഖലകളിൽ നാളെ വരെ ഉഷ്ണതരംഗം അനുഭവപ്പെടുമെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ജോർദാൻ, ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങളിൽ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. ഇറാനിയൻ സൈനിക മേഖലകളിൽ അടുത്തിടെ US സെൻട്രൽ കമാൻഡ് നടത്തിയ ആക്രമണത്തിനുള്ള മറുപടിയായാണ് നടപടിയെന്ന് IRGC അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിൽ കൂടുതൽ US സൈനിക പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെതിരെയും IRGC മുന്നറിയിപ്പ് നൽകി. ഹോർമുസ് കടലിടുക്ക് സംരക്ഷിക്കുന്നതിനും അന്താരാഷ്ട്ര സമുദ്ര വ്യാപാരം തുടരുന്നതിനുമാണ് സെൻട്രൽ കമാൻഡ് ആക്രമണങ്ങൾ ലക്ഷ്യമിട്ടതെന്ന് US പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി വിളിച്ചു ചേർക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം മറ്റന്നാൾ തിരുവനന്തപുരത്ത് ചേരും. പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ യോഗത്തിൽ സംബന്ധിക്കും. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ചർച്ചകൾ യോഗത്തിൽ നടക്കും. ലോകകപ്പ് ഫുട്ബോൾ ജേതാക്കളെ അറിയാൻ ഇനി 7 നാൾ കൂടി. ഈ മാസം 20-നാണ് ഫൈനൽ. സെമി ഫൈനലിന് ബുധനാഴ്ച തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ജലവിഭവ വിനിയോഗത്തിൽ രാജ്യം സ്വയം പര്യാപ്തത കൈവരിക്കാൻ കൂട്ടായ പ്രവർത്തനം ആവശ്യമാണെന്ന് പഞ്ചായത്തീരാജ് മന്ത്രാലയം സെക്രട്ടറി വിവേക് ഭരദ്വാജ്. ന്യൂഡൽഹിയിൽ ഗ്രാമപഞ്ചായത്തുകൾക്കായി സംഘടിപ്പിച്ച വാട്ടർ ബജറ്റിംഗ് ആന്റ് വാട്ടർ സെക്യൂരിറ്റി പ്ലാനിംഗ് മാസ്റ്റർ ട്രെയിനർമാരുടെ ദേശീയതല പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നരേന്ദ്രമോദി മൊബൈൽ ആപ്ലിക്കേഷൻ MyGOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 24 വരെ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഗഗൻയാൻ ദൌത്യത്തിൽ സുപ്രധാന ചുവടുവയ്പ്പുമായി ISRO. ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. മരിച്ചവരുടെ കുടുംബങ്ങളുമായി ചേർന്ന് തുടർ നടപടികൾ ഏകോപിപ്പിക്കാൻ സംസ്ഥാന സർക്കാരുകളോട് നിർദ്ദേശിച്ചതായി ഇന്ത്യൻ എംബസി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള വ്യവസായ പ്രതിനിധി സംഘത്തിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷാവിധി മറ്റന്നാൾ. അറബ് രാഷ്ട്രങ്ങളിലെ US സൈനിക താവളങ്ങളിൽ നടത്തിയ മിന്നൽ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇറാൻ. ഹോർമുസ് കടലിടുക്ക് സംരക്ഷിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അമേരിക്ക. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
2: Your choice. Your one-stop destination for finest music. Music. Your choice.
3: തിരിച്ചെത്താം നമുക്ക് യുവർ ചോയ്സിലേക്ക്. സമയം അങ്ങനെ ഇതാ 1 മണി എത്തിക്കഴിഞ്ഞു. അപ്പോൾ 1 മണിക്ക് അത്യാവശ്യം ഫുഡൊക്കെ കഴിക്കുന്ന സമയമാണ്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഒരു പാട്ട് കേൾക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടൊക്കെ ആലോചിച്ച് അത് ഏത് സിനിമയിലെ പാട്ടാണെന്നൊക്കെ ആലോചിച്ചിട്ട് വേഗം അങ്ങ് വിളിച്ചോ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 04824282810 എന്ന നമ്പറിലേക്ക് വിളിക്കാം. കൂടെ ഉണ്ട് യുവർ ചോയ്സുമായി ഞാൻ RJ ജ്വൽ. നമ്മുടെ നെക്സ്റ്റ് കോളർ ആരാ നോക്കാം. ഹലോ ഹലോ
4: ഹലോ
3: യെസ് ആരാണ്?
4: ഞാൻ ജിജയാണ്.
3: ജിജ, ഓക്കെ. എവിടെ നിന്നാ?
4: മാഞ്ഞാലി.
3: മാഞ്ഞാലിയിൽ നിന്നാണ്. എന്തൊക്കെയാണ് വിശേഷം?
4: നല്ല വിശേഷം, അങ്ങനെ പോകുന്നു.
3: ആരൊക്കെയുണ്ട് വീട്ടില്?
4: ഇതില് ഹസ്ബൻഡ്, മോൻ, മോള്.
3: ആ, അവർക്ക് ജോലിക്കൊക്കെ പോയിരിക്കാണോ?
4: ആ, മോൾ പഠിക്കാൻ പോയേക്കര്.
3: ആണോ? ഓക്കെ, ആദ്യമായിട്ട് വിളിക്കുന്നതാണോ നമ്മളെ?

0: ഇല്ല, ഞാൻ 2 മാസം മുമ്പ് വിളിച്ചത്, ഇതിനു മുമ്പ് 2 തവണ വിളിച്ചിട്ടുണ്ട്.
1: ഓക്കെ, ഞാനിങ്ങനെ എല്ലാവരുടെ അടുത്തും ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു പേര്, മറ്റുള്ളവരുടെ പേരുകളാണ് കേട്ടോ, നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കാറുള്ള പേരുകൾ ഏതൊക്കെയാണെന്ന് പറയാമോ? ചില പേരുകൾ ഇങ്ങനെ പലർക്കും ഒരേ പേര് നമ്മൾ കാണാറില്ലേ. ആ ശരിയാ, കറക്റ്റ്. ആ ഒരുപാട് കേട്ടിട്ടുള്ളതാ അല്ലേ. ഓക്കെ, മക്കളുടെ പേരെന്തൊക്കെയാ?
0: മോന്റെ പേര് നിതിൻ കൃഷ്ണ, മോള് നന്ദന.
1: നന്ദന, ഓക്കെ. അപ്പൊ അവരെ അന്വേഷണം പറയണോ കേട്ടോ. ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
0: ഇന്ന് എനിക്ക് സ്പിരിറ്റിലെ പാട്ട്, മരണം എത്തും ഒരു നാളെന്ന് പറഞ്ഞ പാട്ടില്ല.
1: അമ്മ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ശോകഗാനാണല്ലോ, എന്ത് പറ്റി?
0: അതിന് രാവിലെ ടി വിയിൽ വെച്ചപ്പോ കണ്ടിരുന്നു, അപ്പൊ നിങ്ങളുടെ ഇന്ന് ഈ പ്രോഗ്രാം കണ്ടപ്പോ എനിക്ക് അതൊന്ന് കേൾക്കണം ഒരു ആഗ്രഹം.
1: ഓ അങ്ങനെ, ഭയങ്കര ഡെപ്ത് ഉള്ള ഒരു പാട്ടാണത് അല്ലേ. അതിങ്ങനെ കേട്ട് കഴിയുമ്പോ നമുക്ക് ആ മനസ്സിൽ നിന്ന് പോവില്ല, ഭയങ്കര ഡെപ്ത് ആണ്. അതിന്റെ വരികൾക്കും എല്ലാം ഭയങ്കര ഒരു ഡെപ്ത് ആയിട്ടുള്ള പാട്ടാ. എന്തായാലും ചോദിച്ചല്ലേ, ഞാൻ ആ പാട്ട് പ്ലേ ചെയ്യാം കേട്ടോ.
0: ഓക്കെ, താങ്ക് യു.
1: ഓക്കെ, അപ്പൊ ആ പാട്ട് കേട്ടോളൂ.
0: ഓക്കെ,
1: ബൈ.

0: You are listening to FM Rainbow 107.5.
1: തിരിച്ച് താം യുവർ ചോയ്സിലേക്ക്. സമയം അങ്ങനെ 1 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആകുന്നു. നമ്മുടെ നെക്സ്റ്റ് കോളർ റെഡിയാണ്. ആരാ നോക്കാം. ഹലോ ഹലോ,

0: ഹലോ,
1: നമസ്കാരം.
0: നമസ്കാരം മാഡം.
1: ആരാണിത്?
0: ഞാൻ കുഴപ്പില്ല ബീച്ചിന്ന് ബിന്ദു.
1: ബീച്ചിനടുത്താണ് വീട്?
0: ആ അടുത്താണ്,
1: തൊട്ടടുത്താണ്.
0: തൊട്ടടുത്താണ്.
1: ആഹാ, ഞങ്ങളവിടെ ഇടയ്ക്കൊക്കെ വന്ന് പൊളിച്ചടുക്കിട്ട് ഇങ്ങ് പോരാറുള്ളതാ. അപ്പൊ ഇനി വരുമ്പോ വരാട്ടോ അവിടെ.
0: ആ വരണം.
1: തൊട്ടടുത്താണോ?
0: തൊട്ടടുത്താണ്.
1: ആഹാ,
0: ബീച്ചില് ഇന്ദ്രിയാറ് ഫോട്ടോ.
1: അയ്യോ, അവിടെ കഴിഞ്ഞു ഇന്നാളും കൂടെ വന്നോളൂ. അതിന്റെ എത്രാമത്തെ വീടാ?
0: അതിന്റെ ഇത്തിരി തക്കോശം നീങ്ങി. വൈറ്റ് ബേ എന്ന് പറഞ്ഞ റിസോർട്ട് ഉണ്ട്, അതിന്റെ പക്കിലാണ് ഞങ്ങള്.
1: ആണല്ലേ? അപ്പൊ ഇനി വരുമ്പോ തീർച്ചയായിട്ടും ഞാൻ അവിടെ വരും കേട്ടോ. ബിന്ദു ചേച്ചി എവിടെയെന്ന് ചോദിച്ചിട്ട് ഞാൻ വരും.
0: ആ വന്നോ വന്നോ.
1: ഈ ബീച്ച് അടുത്തായിരിക്കുമ്പോ നിങ്ങൾക്ക് എപ്പോഴും എപ്പോഴും കണ്ടു കണ്ടു ബോറടിക്കോ?
0: ഏയ്, അങ്ങനെയില്ല.
1: അങ്ങനെയില്ല അല്ലെ? അല്ല, ഞങ്ങൾക്കൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ വല്ലപ്പോഴും വരുന്ന ഒരു സ്ഥലമാണേ. അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കൊതിയാണ് എപ്പോഴും ബീച്ച്, അതിന്റെ വൈബ്, ആ ഒരു വൈകുന്നേരം മഴ പെയ്യുമ്പോ എങ്ങനെയായിരിക്കും, ഇങ്ങനെയൊക്കെ ഇടയ്ക്കിരുന്ന് ചിന്തിക്കും എപ്പോഴും ഇങ്ങനെ തിരമാലകളുടെ ശബ്ദം. ആഹാ, നിങ്ങൾക്ക് പക്ഷെ അത് ഇന്നും കണ്ടു കണ്ടു വലിയ രസമൊന്നും തോന്നില്ലായിരിക്കും അല്ലേ?
0: രസമൊന്നും
1: നല്ല ഇടയ്ക്ക് ഒക്കെ പോവോ?
0: ഞങ്ങളുടെ വീട്ടിൽ നിന്ന കാണാല.
1: ഈ മറ്റേ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇടയ്ക്ക് ഒരു സങ്കടമൊക്കെ വരുമ്പോ തിര എണ്ണി ഇരിക്കാറുണ്ടോ?
0: മോളുടെ കുട്ടികളെ കേട്ടൊക്കെ കുറച്ചു നേരമൊക്കെ പോയി വെക്കും. അങ്ങനെയൊക്കെ പിന്നെ അല്ലാതെ ഇടക്ക് പോയി ഞാൻ ഇരിക്കും.
1: ആണല്ലേ? ഓക്കെ. പിന്നെ ഏത് പാട്ടാ വേണ്ടേ?
0: എനിക്ക് ഈ ചമ്പക്കുളം തച്ചല്ല ഒളിക്കുന്നു മിരിക്കുമ്പളിൽ.
1: എന്താണ് ഒളിക്കാനുള്ളത്?
0: ഒന്നുമില്ല, ഭയങ്കര ഇഷ്ടമാണ്. പണ്ടേ
1: പാടുവോ?
0: പാടിയാലും ചെറുക്കുള്ളൂ.
1: ആണോ? ഓക്കെ. കേൾക്കാനാണ് ഇഷ്ടം?
0: കേൾക്കാനാണ് ഇഷ്ടം.
1: അപ്പൊ ഞാൻ ഇന്ന് എല്ലാവരുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുകയായിരുന്നു, നമ്മള് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള പേരുകള്, മറ്റുള്ളവരുടെ പേരുകള്, ചിലത് ഇങ്ങനെ എപ്പോഴും കേൾക്കുന്ന പേരുകളുണ്ടാവില്ല, അങ്ങനെ ഓർമ്മയിലേക്ക് വരുന്ന ഏതെങ്കിലും പേര് പറയാനുണ്ടോ?
0: മറ്റുള്ളവരുടെ
1: കറക്റ്റ്. ബിന്ദു എന്ന് ഒത്തിരി പേരുടെ പേര് കേട്ടിട്ടുണ്ട്.
0: അതുപോലെ ബിജു, ഷിജു, അങ്ങനെ ആശ, ഇതൊക്കെ വേഗം വേഗം എപ്പോഴും ആൾക്കാര് പരസ്പരം ഏത് നേരെ എവിടെ തിരിഞ്ഞാലും കേൾക്കാം ഈ വക പേര്.
1: അതാണ് ഞാനും ഇങ്ങനെ ചോദിച്ചേ. പിന്നെ ആർക്കു വേണ്ടിയാണ് ഈ പാട്ട്?
0: ഇത് റെയിൻബോ കേൾക്കണ എല്ലാവർക്കും വേണ്ടി.
1: ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും,
0: എല്ലാവർക്കും
1: ഇപ്പൊ ബീച്ചിൽ വന്നിരിക്കുന്നവർക്കും. അവിടെ മഴയുണ്ടോ? മഴയുണ്ടോ? വെയിലുണ്ടോ?
0: ഇന്ന് മഴയില്ല, ഇന്ന് മഴയില്ല, ഇന്ന് നല്ല വെയിലാണ്.
1: നല്ല വെയിലാണ്, വൈകുന്നേരം ആകുമ്പോഴേക്കും നല്ല രസമായിരിക്കും അല്ലേ?
0: അപ്പൊ ഇനി മാഡം കുഴിപ്പുള്ളി ബീച്ചിൽ വരുമ്പോ വന്നു.
1: മാഡം ഒന്നും വിളിക്കണ്ട, ജുവൽ. ജുവൽ തീർച്ചയായിട്ടും ഇനി അങ്ങോട്ട് വരുമ്പോ ഇന്നാൾ ഇന്ദ്രിയ റിസോർട്ടിലൊക്കെ വന്ന് ഞങ്ങൾ അടിച്ച് പൊളിച്ച് എല്ലാരും ഫാമിലി ആയിട്ട് വന്നതായിരുന്നു. ശേ, അറിഞ്ഞില്ല, അല്ലെങ്കിൽ വീട്ടിൽ വന്നേനെ. അപ്പൊ ഇനി വരുമ്പോ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും ബിന്ദു ചേച്ചിയുടെ വീട്ടില്.
0: എന്റെ വീട്ടിൽ വന്നോട്ടാ.
1: ഓ, അതിനെന്താ, ഇനി വരുമ്പോ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ പാട്ട് കേട്ടോളൂ, ഫേവറേറ്റ് സോങ്. ഓക്കെ, ബൈ.

0: You're listening to FM Rainbow 107.5.
1: തിരിച്ചെത്താം യുവ ചോയ്സിലേക്ക്. സമയം അങ്ങനെ ഒരു മണി കഴിഞ്ഞ 19 മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ നെക്സ്റ്റ് കോളർ നമ്മളോടൊപ്പം ചേരുകയാണ്. ആരാ നോക്കാം. ഹലോ ഹലോ, നമസ്കാരം.
2: ഹലോ,
1: ആരാണിത്?
2: എന്റെ പേര് അനു.
1: അനു, എവിടെ നിന്നാ?
2: അതെ, തൊടുപുഴയിൽ നിന്ന്.
1: ഓക്കെ, എന്താ ചെയ്യുന്നേ?
2: ഞാൻ ഹൗസ് വൈഫ് ആണ്.
1: ഓക്കെ, അപ്പൊ ഇന്ന് അത്യാവശ്യം പണികളൊക്കെ തീർന്ന് ചോറൊക്കെ ഉണ്ടിട്ടിരിക്കുകയാണോ അതോ ചോറ് ഇനി ഉണ്ണാൻ പോകുന്നോ? നോക്കിയിരിക്കല്ലേ, മഴ വന്നാ പിന്നെ ഒരു ഓട്ടാണ്. അയ്യോ, കഴിഞ്ഞ ദിവസം എനിക്കും പറ്റി നല്ലൊരു പണി. അതെ അതെ, ഒരു 95% ഉണങ്ങിയ ഡ്രസ്സുകളായിരുന്നു. അപ്പൊ ഒന്നും കൂടെ ഒന്ന് ചൂട് ഒന്ന് കൊള്ളിച്ചേക്കാന്ന് വിചാരിച്ചു എടുത്തിട്ട് ഒരൊറ്റ മഴ പെയ്തിട്ട് നന്നായിട്ട് നഞ്ഞുപോയി. ഇതൊക്കെ എപ്പോഴും നമുക്ക് പറ്റാറുള്ളതാണല്ലോ അല്ലെ? എന്തായിരുന്നു സ്പെഷ്യൽ?
2: സ്പെഷ്യൽ അങ്ങനെയൊന്നുമില്ല.
1: എന്നാലും എന്താ ഉണ്ടാക്കിയേ?
2: അങ്ങനെ സാമ്പാറുണ്ട്, തോരനുണ്ട്, പപ്പടം ഉണ്ട്.
1: ആഹാ, മതിയല്ലോ അല്ലേ?
2: അത് മതി.
1: ഓക്കെ, അപ്പോ ഇന്ന് ആർക്ക് വേണ്ടിയാണ് പാട്ടൊക്കെ? ഏത് പാട്ടാ വേണ്ടേ?
2: ഏതെങ്കിലും ഒരു പാട്ട് വെച്ചാ മതി.
1: ആദ്യമായിട്ട് വിളിക്കുകയാണോ നമ്മളെ?
2: അതെ അതെ, ആദ്യമായിട്ട്.
1: ആഹാ, വീട്ടിലാരൊക്കെയുണ്ട്?
2: വീട്ടില് എന്റെ ഹസ്ബൻഡും രണ്ട് മക്കളും.
1: അവരുടെ പേരൊക്കെ പറയൂ.
2: ഹസ്ബൻഡിന്റെ പേര് രാജു. രണ്ട് മക്കളുണ്ട്, ഒരാൾ എൽ കെ ജിയില്, തേജസ്, പിന്നെ മൂത്തയാള് 6 തനുശ്രീ.
1: തനുശ്രീ,
2: അതെ,
1: തേജസും തനുശ്രീ അല്ലേ?
2: അതെ.
1: ഞാനിവിടെ എല്ലാവരുടെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു പേര്, മറ്റുള്ളവരുടെ പേര്, അത് ഏറ്റവും കൂടുതൽ ചിലരുടെ പേര്, ഇപ്പൊ ബിന്ദു, അങ്ങനെ രമ്യ, അതൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന പേരുകളാണല്ലോ, അങ്ങനെ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു പേര് പറയാമോ?
2: ഇപ്പം ഞാനൊക്കെ പഠിക്കുമ്പോ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ കേട്ടിരുന്ന അശ്വതി.
1: അശ്വതി, അത് ശരിയാണ്, അത് കറക്റ്റാ.
2: അത് കഴിഞ്ഞ് പിന്നെ നമ്മള് അവരെ കറക്റ്റ് ആയിട്ട് പറയാനായിട്ട് പൊക്കം കൂടിയത്, പൊക്കം കുറഞ്ഞത്,
1: അതെ,
2: അങ്ങനെ ഓരോന്ന്.
1: അശ്വതി എൻ അല്ലെങ്കിൽ അശ്വതി വി, അത് ശരി. അനു അനു എന്ന് നമ്മൾ എത്ര, എനിക്ക് തന്നെ അനു ഫ്രണ്ട്സ് ഒരു 5 മിനിമം ഉണ്ട് കേട്ടോ.
2: ബോയ്സ് ആണെങ്കിൽ വിഷ്ണു, അഖില്, അതാണ് കൂടുതൽ കേട്ടിട്ടുള്ളത്.
1: അത് ശരിയാ, കറക്റ്റ്. അപ്പൊ എന്തായാലും ഇന്നത്തെ പാട്ട് ആർക്ക് വേണ്ടിയിട്ടാണ്?

0: പാട്ട് ഹസ്ബൻഡിനും മക്കൾക്കും വേണ്ടി ആയിക്കോട്ടെ.
1: ഓക്കെ, അപ്പൊ നല്ലൊരു പാട്ട് വരുന്നുണ്ട്, ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന മൂവിയിലെ സോങ് വരുന്നുണ്ട് കേട്ടോ.
0: ആ ഓക്കെ
1: ഓക്കെ, വിളിച്ചതിൽ സന്തോഷം, ബൈ.
0: ഓക്കേ.

0: വെൽക്കം ബാക്ക് ഡിയർ. സമയം അങ്ങനെ 1 മണി കഴിഞ്ഞ് 25 മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ നെക്സ്റ്റ് കോളർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാണ്. ആരാ നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ്?
1: ഗീത.
0: ഗീത എവിടെ നിന്നാ?
1: മാമംഗലം.
0: മാമംഗലം ആദ്യമായിട്ട് വിളിക്കണോ? ആണോ? ഓക്കെ, ഞാൻ വിചാരിച്ചു ഞാൻ ആദ്യമായിട്ട് വിളിക്കുന്ന ആളാണോ എന്ന് വിചാരിച്ചു. വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് ഹസ്ബൻഡ്, മോളുണ്ട്.
0: അവിടെ റേഡിയോയുടെ വോളിയം ഒന്ന് കുറച്ച് വെക്കണേ, അതിങ്ങനെ എക്കോ അടിച്ച് കേൾക്കുന്നുണ്ട്. ഓക്കെ, അവന്റെ പേരൊക്കെ ഒന്ന് പറയൂ.
1: മോളുടെ ഹസ്ബൻഡ് പുറത്തായ കാരണം മോൾ ഇവിടെ ഉണ്ട്.
0: ഓക്കെ, ആളുടെ പേരെന്താ?
1: ജ്യോതി.
0: ജ്യോതി. ഓക്കെ, പിന്നെ ഏത് പാട്ടാ വേണ്ടേ?
1: പാട്ട് പഴയ പാട്ടൊന്നും എടുക്കില്ലേ?
0: പഴയ പാട്ട് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള പാട്ടാണെങ്കിൽ നമുക്ക് നോക്കാം. ഏത് പാട്ടാ? അതിനെന്താ സിനിമ പേര് പറയൂ. ഈ പാട്ടാണ് ഓർക്കുന്നേ?
1: പഴയ പാടായ കാരണം പെട്ടെന്ന് പാട്ട് കേൾക്കണം, ഭയങ്കര ഇഷ്ടമാണ്.
0: ആണോ? പാട്ട് പാടുവോ?
1: ഇല്ല ഇല്ല, ചെറുതായിട്ടൊക്കെ പാടും.
0: ഭാര്യമാർ സൂക്ഷിക്കുക, അതാണ് ആ സിനിമയുടെ പേര്. ഇനി മറക്കരുത് കേട്ടോ.
1: ഇല്ല ഇല്ല.
0: ഓക്കെ, അപ്പൊ ഈ പാട്ട്

0: ഞാനിവിടെ ഉണ്ടോ എന്ന് നോക്കാം. ഭാര്യമാർ സൂക്ഷിക്കുക എന്ന് ഇത് ഇച്ചിരി പഴയ സിനിമയല്ലേ. അതിൽ ഏതാണ്? ചന്ദ്രിക അലിയെന്നു അല്ലേ. ഈ പാട്ട് ആർക്ക് വേണ്ടിയാണ്? ഡെഡിക്കേഷൻ
1: വീട്ടിലെ ഹസ്ബൻഡിന്,
0: ഹസ്ബൻഡിനാണ് സ്പെഷ്യലായിട്ട്, മക്കൾക്കും. ഓക്കെ, ഞാനിങ്ങനെ എല്ലായിടത്തും ചോദിച്ചു വരുന്ന ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള, നമ്മൾ ലൈഫിൽ കേട്ടിട്ടുള്ള ചില പേരുകൾ, ഇങ്ങനെ പലർക്കും ഒരേ പേരുകളുണ്ടാവും, അങ്ങനെ ഏതെങ്കിലും പേരുകളൊക്കെ ഓർമ്മയിൽ വരുന്നുണ്ടോ?
1: പേര് എന്റെ മോളെ പേരിടുന്നതിന് മുമ്പൊക്കെ ശ്രീകുട്ടി അങ്ങനെയുള്ള പേരുകളൊക്കെ വിളിച്ചിട്ടില്ല, പേരിടാണ്ട് തന്നെ ശ്രീമോള്, ശ്രീകുട്ടി അങ്ങനെ.
0: അല്ല, ഞാൻ ചോദിച്ചത് ചില പേരുകള് എപ്പോഴും കേൾക്കുന്നു, ഇപ്പൊ മിനി എന്നൊക്കെ പറയുന്ന പേരുകൾ നമ്മൾ
1: കേൾക്കാറുണ്ട്.
0: അപ്പൊ കൂടുതൽ അങ്ങനെ കേൾക്കുന്ന ഒരു പേര് പറയാൻ പറ്റുമോ പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോ?
1: മാളു, അമ്മു,
0: മാളു,
1: അങ്ങനെയുള്ള പേരുകളൊക്കെ പണ്ടുള്ള ആൾക്കാർ വിളിക്കുന്ന പേരുകളാണ് അതൊക്കെ.
0: ഒത്തിരി പേർക്ക് ഉള്ള പേരാണ് അല്ലേ.
1: അതെ.
0: ഓക്കെ, അപ്പോ ചേച്ചിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട് വരുന്നുണ്ട്, കേട്ടോളൂ എല്ലാവർക്കും വേണ്ടി. ഓക്കെ, ഇനി മറക്കരുത് കേട്ടോ, ഭാര്യമാർ സൂക്ഷിക്കുക എന്ന സിനിമയിലെ പാട്ടാണ്.
1: ആ ആ ശരി ശരി.
0: ഓക്കെ, ബൈ
1: ബൈ.

0: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.
1: വെൽക്കം ബാക്ക് ഡിയേഴ്സ്, യുവർ ചോയ്സിലേക്ക് തിരിച്ചെത്താവും കൂടെ ഉണ്ട്. ഞാൻ ആർ ജെ ജ്വൽ, നമ്മുടെ നെക്സ്റ്റ് കോളർ. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. മാഡം എന്ന് വിളിക്കണ്ട, ജ്വൽ ജ്വൽ ജ്വൽ ഉള്ളി. എന്താ പേര്?
2: എന്റെ പേര് സരിത സുരേഷ്.
1: സരിത, എവിടെ നിന്നാ?
2: താന്തോണിത്തുരുത്ത്.
1: എവിടെ സ്ഥലം? താന്തോന്നി തുരുത്തോ?
2: എനിക്കറിയില്ല.
1: വന്നിട്ടൊക്കെ ഉണ്ട്, പക്ഷെ ഈ താന്തോന്നി തുരുത്തുന്ന ആദ്യമായിട്ട് കേൾക്കും. നല്ല പേരുട്ടോ. എന്തുകൊണ്ടാണ് ആ സ്ഥലത്തിന് ആ പേര് വന്നത്?
2: താന്തോന്നി തുരുത്ത് ഞങ്ങളുടെ തുരുത്തിൽ ഒരു സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്.
1: ഓ യെസ് യെസ് യെസ്, അറിയാം. അതിനകത്ത് അതിൽ ഞാൻ ഡബ്ബൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, വീട്ടിലാരൊക്കെയുണ്ട്?
2: വീട്ടില് ഭർത്താവും രണ്ട് കുട്ടികളും.
1: അവരുടെയൊക്കെ പേര് പറയൂ.
2: കുട്ടികളുടെ പേര്, മൂത്താളുടെ പേര് ശരൺദേവ് പത്താം ക്ലാസ്സില്, ഇളയാള് സൗരവ് ദേവ് എട്ടാം ക്ലാസ്സില്.
1: ഓക്കെ. ഹസ്ബൻഡിന്റെ പേര്?
2: ഹസ്ബൻഡിന്റെ പേര് സുരേഷ്.
1: അവിടെ ഉണ്ടെന്ന് തോന്നുന്നു സുരേഷ് ഏട്ടൻ?
2: ആ, സുരേഷ് ഏട്ടൻ ഇവിടെ ഉണ്ട്, കേൾക്കുന്നുണ്ട്.
1: ആ, അതാണ് ശബ്ദം കേട്ടു
2: പറയുന്നുണ്ട്.
1: ഓക്കെ, ഹായ്. സുഖമായിട്ടിരിക്കുന്നു എല്ലാരും?
2: എല്ലാരും സുഖമായിട്ടിരിക്കുന്നു.
1: അപ്പൊ ഏത് പാട്ടാ വേണ്ടേ?
2: പുതിയ കരുക്കള എന്ന സിനിമയിലെ മഞ്ഞുമത് മാരി.
1: എന്താണ് ഈ പാട്ടിനോട് ഇത്ര ഇഷ്ടം?
2: പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ പാട്ട്. അച്ഛൻ മരിച്ചിട്ട് ഇപ്പൊ 6 വർഷം കഴിഞ്ഞു.
1: ഓ, അപ്പൊ അച്ഛന്റെ ഒരു ഓർമ്മയിൽ ഉള്ള ഒരു പാട്ടാണ് ഇതല്ലേ?
2: അതെ. എനിക്കന്ന് മാഡത്തിന് എനിക്ക് എപ്പോഴും ഞാൻ റേഡിയോ വെച്ചാണ് വീട്ടില് വെക്കുന്നത്.
1: ആ, മാഡം ഒന്നും വിളിക്കണ്ട, ജുവൽ എന്ന് വിളിച്ചാ മതി കേട്ടോ. അതാണ് എനിക്ക് ഇഷ്ടം. ഓക്കെ. അപ്പൊ
2: രാവിലെ സാറിന്റെ അത് ഞാൻ രാവിലെ കേൾക്കും. അത് ഞാൻ പണി തുടങ്ങണം. പിന്നെ കുട്ടികളെ വിട്ടിട്ട് ഞാൻ ചെറിയൊരു ജോലിക്ക്
1: പോകുന്നുണ്ട്.
2: അത് ഞാൻ റേഡിയോ കേൾക്കും. സംസാരിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. ഒട്ടും പ്രതീക്ഷിക്കാണ്ട് വിളിച്ചപ്പോ എനിക്ക് കിട്ടി.
1: എന്തായാലും സന്തോഷമായില്ലേ?
2: ആ, സന്തോഷം.
1: എനിക്കും ഒത്തിരി സന്തോഷമായി. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പാട്ടിലേക്ക് പോയാലോ? അപ്പൊ ഈ പാട്ട് എല്ലാവർക്കും വേണ്ടി, മക്കൾക്കും ഒക്കെ. ഓക്കെ, എന്തായാലും സന്തോഷം. ബൈ.

0: വെൽക്കം ബാക്ക് ഡിയർ. സമയം ഇങ്ങനെ ഒരു മണി കഴിഞ്ഞാൽ 42 മിനിറ്റ് ആവുന്നു. യുവർ ചോയ്സിന്റെ സമയമാണ്. നമ്മുടെ നെക്സ്റ്റ് കോളർ റെഡിയാണ്. ആരാ നോക്കാം. ഹലോ ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: ആരാണിത്?
1: ഞാൻ ഷാജി. ഷാജി.
0: ഷാജി എവിടെ നിന്നാ?
1: കാക്കനാട്. കാക്കനാട്.
0: ഓക്കെ, അപ്പൊ നമ്മുടെ തൊട്ടടുത്തുനിന്നാണ്.
1: അതെ.
0: എന്ത്?

0: ഞാൻ ഡ്രൈവറാ.
1: ഓക്കെ, അപ്പൊ ഇപ്പോ ഡ്രൈവ്
0: ഇപ്പൊ ഞാൻ
1: ചെയ്യാ.
0: അല്ലല്ല ഞാൻ ഊണിന് ഇറങ്ങിയതാണ്. ഞാൻ ചുമ്മാ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്.
1: അപ്പൊ എവിടെ ശരിക്കും വീട്?
0: ഞാൻ അടൂരുള്ളതാ,
1: ആഹാ,
0: ഇപ്പൊ ജോലി ചെയ്യുന്ന എറണാകുളത്ത്. ഞാൻ ഇവിടാണ് ഇപ്പൊ ഇവിടെ നിന്ന് ജോലി ചെയ്യാണ്. ഞാൻ
1: ഓ,
0: ആഴ്ചയിൽ ഒരിക്കലും വീട്ടിൽ പോയിട്ടുണ്ട്.
1: ആഹാ ഹാ. അപ്പൊ ഇന്നലെ എത്തിയോ അതെയോ ഇന്ന് എത്തിയോ അടൂരിൽ നിന്ന്?
0: ഇല്ല, ഞാൻ ഈ ആഴ്ച പോയില്ല.
1: ആഹാ ഹാ.
0: ഞാൻ
1: വീട്ടിലാരൊക്കെയുണ്ട്?
0: വീട്ടില് വൈഫുണ്ട്, മോനും മോളും. മോന് ദുബൈയില, മോനും ഫാമിലി ദുബൈയില. മോള് അടുത്ത് തന്നെ വിവാഹം കഴിച്ചു.
1: ഓ ശരി ശരി. ശബ്ദം കേട്ടാ വളരെ ചെറുപ്പമായിട്ട് തോന്നുന്നു കേട്ടോ. അപ്പൊ ഇവിടെ ഇവിടെ എവിടെയാ സ്റ്റേ ചെയ്യുന്നേ?
0: ഞാൻ കമ്പനിയുടെ തന്നെ റൂമുണ്ട്,
1: ആ അവിടെ സ്റ്റേ ചെയ്യും അല്ലേ.
0: അവിടെ സ്റ്റേ ചെയ്യും.
1: എന്ത് വണ്ടിയാ?
0: ഇത് നമ്മുടെ ഏഷ്യന്റെ ഏഷ്യ.
1: ആ വലിയ വണ്ടി അല്ലേ.
0: വലിയ വണ്ടി.
1: ഓ ശരി ശരി ശരി. അപ്പൊ ആദ്യമായിട്ട് വിളിക്കാണ് നമ്മളെ?
0: ഞാൻ ആദ്യമായിട്ട് വിളിക്കുക. എന്തോ പേരത്?
1: എന്റെ പേര് ജുവൽ. ജുവൽ
0: ജുവൽ ഞാൻ ആദ്യമായിട്ട് വിളിക്കുകയാണ്. ഞാൻ പാട്ട് കേട്ടോണ്ടിരിക്കുകയായിരുന്നു, അപ്പൊ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.
1: ഓ,
0: മൂന്ന് നാലാമത്തെ കോളിന് അത് എടുത്തെന്നുള്ളതാണ്.
1: അതാണ് അതാണ്.
0: ഇതിന് മുമ്പ് ഞാൻ കുറെ പ്രാവശ്യം ട്രൈ ചെയ്തായിരുന്നു,
1: അന്ന് കിട്ടിയില്ല അല്ലേ.
0: അന്ന് കിട്ടിയില്ല.
1: അപ്പൊ നമ്മൾ സംസാരിക്കണമെന്നായിരുന്നു. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
0: ഞാന് പിക്നിക്കിലെ തേൻപൂവേ നീയൊരൽപ്പം തേൻ കുടിക്കാൻ താ എന്ന് പറയുന്ന പാട്ട്.
1: ഈ പാട്ട് എന്താണ് ഇത്ര ഇഷ്ടം?
0: അങ്ങനെ അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമില്ല. എല്ലാ പഴയ പാടത്തിലെ പാട്ടുകളെല്ലാം എനിക്കിഷ്ടം. അതിലെ അതിലെ തന്നെ കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോൾ, അതിലെ എല്ലാ പാട്ടുകളും നല്ല
1: ഈ പിക്നിക്കിലെ പാട്ട്. പിക്നിക് കേൾക്കുമ്പോ തന്നെ എനിക്ക് ഓർമ്മ വരുന്നത് അതിനകത്ത് ഒരു പാട്ടുണ്ട്. അത് ഞാൻ കുട്ടിയായിരുന്നപ്പോ സ്കൂളിലൊക്കെ പാടിക്കൊണ്ടിരുന്ന ശില്പികൾ നമ്മൾ, ഭാരത ശില്പികൾ നമ്മൾ. ആ പാട്ട് എപ്പോഴും അന്ന് പാടിയിരുന്നോണ്ട് പിക്നിക്ന്ന് കേൾക്കുമ്പോ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ആ
0: പാട്ടാണ്.
1: അതെ അതെ അതെ. അവരെന്തോ കോളേജ് ഡേയ്സ് എന്തോ കാണിക്കുമ്പോ
0: കോളേജിൽ നിന്ന് ടൂർ പോകുന്നു.
1: അത് തന്നെ. അപ്പൊ ആ പാട്ട് ഞാൻ പഠിച്ച സ്കൂളിൽ പാടുമായിരുന്നു, അപ്പൊ അങ്ങനെ എനിക്ക് ഓർമ്മയുണ്ട് ആ പാട്ട്. അപ്പൊ ഇന്നത്തെ ഈ പാട്ട് ഇപ്പൊ ആർക്ക് വേണ്ടിട്ടാണ്? ഡെഡിക്കേഷൻ.
0: റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും.
1: എല്ലാവർക്കും. റേഡിയോ ആസ്വാദകനാണോ ചേട്ടനും? എപ്പോഴും റേഡിയോ കേൾക്കുന്ന ആളാണോ?
0: റേഡിയോ
1: വെച്ചോണ്ടിരിക്കും അല്ലെ. പാട്ടാണ് കൂട്ടുകാര് ഞങ്ങളൊക്കെയാണ്.
0: പാട്ട് നിങ്ങളൊക്കെ വാർത്ത അങ്ങനെയൊക്കെ ഉള്ള പരിപാടി.
1: ഓ സന്തോഷം. അപ്പൊ എന്തായാലും ഇനി വീട്ടിൽ പോകുമ്പോ എല്ലാരും അന്വേഷണം പറയാ, ഇങ്ങനെ റേഡിയോയിലൊക്കെ വിളിച്ച് കിട്ടി പാട്ടൊക്കെ എല്ലാവർക്കും വേണ്ടി വെച്ചു എന്നൊക്കെ പറഞ്ഞേക്കണം കേട്ടോ. ഓക്കെ. അപ്പൊ ഞാനിങ്ങനെ എല്ലാവരുടെ അടുത്തും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഏറ്റവും കൂടുതൽ നമ്മള് ഇപ്പൊ ചേട്ടനൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഒത്തിരി പുറത്തിറങ്ങി നടക്കുന്ന ആളാണ്, ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള പേര്? ഇപ്പൊ വിജയൻ, അജയൻ, അതുപോലെ അങ്ങനെ കുറെ പേരുകൾ നമ്മൾ എപ്പോഴും കേൾക്കുന്ന, അങ്ങനെ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്ന ഏതെങ്കിലും പേരുണ്ടോ പറയാൻ?
0: അങ്ങനെ ഒരുപാട് പേരുള്ള ഒരുപാട് പേരുണ്ട്. അജി, സജി, ബിജി.
1: അതെ അതെ അതെ.
0: അനു ഇപ്പൊ തന്നെ എന്റെ പേര് തന്നെ ഞാൻ കേട്ടപ്പോ ഒരു മാഡം പറഞ്ഞായിരുന്നു, ഒരു സ്ത്രീ പറഞ്ഞായിരുന്നു, പിന്നെ ഷാജി. ഷാജി എന്നാ എന്റെ പേര്. ഷാജി എന്നുള്ള എല്ലാ എല്ലാ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും ഉണ്ട്. ക്രിസ്ത്യൻസിനുണ്ട്, ഹിന്ദുവിനുണ്ട്, മുസ്ലിംസിനുണ്ട്,
1: എല്ലാവർക്കും ഉണ്ട്.
0: അതുപോലെ തന്നെ അജി. അജി ഉണ്ട് ക്രിസ്ത്യൻസിനും ഹിന്ദുവിനും എല്ലാവർക്കും ഉണ്ട്. അത് ഏറ്റവും കൂടുതൽ വരുന്ന അജി, സജി, ബിജു.
1: അപ്പൊ എന്തായാലും ആ പാട്ട് വരുന്നുണ്ട് പിക്നിക് എന്ന മൂവിയിലെ സോങ്. ഓക്കെ, അപ്പൊ വിളിച്ചാൽ ഒത്തിരി സന്തോഷം. ബൈ
0: ബൈ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി 107.5 നിലയ്ക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.
1: വെൽക്കം ബാക്ക് ഡിയർ. സമയം അങ്ങനെ ദാ ഒരു മണി കഴിഞ്ഞ് 50 മിനിറ്റ് നമ്മുടെ സമയം ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ദാ ഒരു കോള് വരുന്നുണ്ട്, ആരാ നോക്കട്ടെ. ഹലോ
2: ഹലോ,
1: നമസ്കാരം.
2: എന്റെ പേര് അമിത.
1: അമിത എവിടെ നിന്നാ?
2: വൈപ്പിൻ പണിക്കരുടെ നിന്നാണ്. അപ്പൊ ഇന്ന് എന്റെ അച്ഛന്റെ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണ്.
1: അപ്പൊ
2: അവർക്ക് വേണ്ടിയിട്ടാണ്, 40th വെഡിങ് ആനിവേഴ്സറി ആണ്.
1: അടിപൊളി.
2: എനിക്ക് നടക്കാൻ പറ്റില്ല മേഡം, ഞാൻ വികലാംഗയാണ്.
1: അപ്പൊ
2: ഞാൻ കൊറേ ആയി ട്രൈ ചെയ്യണ, എല്ലാ വർഷവും ട്രൈ ചെയ്യും. ഞാനൊരു വിജയ് ഫാനാണ്, അതുകൊണ്ട് അപ്പൊ അച്ഛന്റെ അമ്മയുടെ സെലക്ഷന് വേണ്ടിട്ടാണ് ഈ പാട്ട്.
1: അവരുടെ വെഡിങ് ആനിവേഴ്സറി ആണല്ലോ, അപ്പൊ അവർക്ക് വേണ്ടി പാട്ട് കൊടുക്കണം. അതെ,
2: നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റി വെച്ചിട്ട് അവരുടെ ഇഷ്ടമാണല്ലോ നമ്മൾ നോക്കേണ്ടത്.
1: അച്ഛന്റെ അമ്മയുടെ പേരെന്താ?
2: അച്ഛന്റെ പേര് സുരേഷ്, അമ്മയുടെ പേര് എൽസി.
1: എൽസി
2: രണ്ടുപേരും പ്രേമിച്ച് കല്യാണം
1: കഴിച്ചതാണ്.
2: മാരേജ് ആയിരുന്നു. ഇന്നത്തെ ദിവസം അമ്പലത്തിൽ ചോറ്റാനിക്കൽ അമ്പലത്തിൽ പോയി അച്ഛാമ്മ എല്ലാരും കൊണ്ട് ഇന്നാണ് കല്യാണം കഴിപ്പിച്ചത്. എല്ലാരും അമ്മയുടെ അച്ഛനും അമ്മയും മരിച്ച്, എന്റെ അച്ഛന്റെ അച്ഛാമ്മയും അച്ഛാച്ചനൊക്കെ
1: എല്ലാരും മരിച്ചു.
2: ഇപ്പൊ
1: 40 വർഷത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്.
2: ഇന്ന്
1: എന്താ ഇന്ന് കേക്ക് കാണാൻ മുറിക്കുന്നത്? പായസാണോ?
2: കേക്ക് കട്ടിംഗ് ഉണ്ട്.
1: വൈകുന്നേരമാണോ?
2: ഒരു 4 മണിയോടെ അനിയത്തിയും ഹസ്ബൻഡ് ഒക്കെ വരുമ്പോ അവരാ താമസിക്കണം.
1: ആഹാ, ഞങ്ങളുടെ നാട്ടിലാണ്.
2: നിങ്ങളുടെ നാട്ടില്? അക്ക അനിയത്ര പേര് കീർത്തി, അനിയന്റെ പേര് സുജിത്ത്.
1: അപ്പൊ അവര് വരും.
2: അല്ല, അനില്ല, അവര് ഒരു വെക്കേഷൻ

0: കഴിഞ്ഞ് പോയേ ഉണ്ടായിരുന്നുള്ളൂ.
1: ഓ ശരി
0: ആ
1: ശരി.
0: പനി ഒരു കുഞ്ഞി എന്റെ മോനുണ്ട്, അയാൻ
1: ആ
0: 4 വയസ്സ് ആഗസ്റ്റിലാകും, ഓഗസ്റ്റ്
1: ഓ
0: 23-ാം തീയതി.
1: ആ
0: അപ്പൊ അവരും ഞങ്ങളും ചേർന്നിട്ടാണ് ഇതൊക്കെ ഇതാക്കിയേക്കണം. അപ്പൊ അമ്മയ്ക്കും അച്ഛനും ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞാണ് ഞാൻ
1: അടിപൊളി.
0: റേഡിയോ റേഡിയോ വിളിച്ചത്. അമ്മ ഭയങ്കര റേഡിയോ ആരാധികയാണ്, അച്ഛനും അമ്മയ്ക്കും ഭയങ്കര പഴയ പാട്ടിനോടൊക്കെ ഭയങ്കര താല്പര്യമാണ്. അപ്പൊ കലാഭവൻമണിയുടെ പാട്ട് അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ മിന്നാ മിനിങ്ങി എന്ന് പറഞ്ഞൊരു പാട്ടില്ലേ, ആ മണി കലാഭവൻമണിയുടെ അവസാന പാടിയ പാട്ടെന്ന് പറയില്ലേ,
1: യെസ് യെസ്.
0: ആ
1: ആ പാട്ടാണ് അപ്പൊ ഇനി വേണ്ടത്.
0: വേണ്ടത്
1: കബഡി കബഡി എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണ് കേട്ടോ അത്. ഹലോ,
0: ശരി ശരി.
1: ഓക്കെ, അപ്പൊ അച്ഛനും അമ്മയുടെ അടുത്ത് അന്വേഷണം പറയണം, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി പറയണം. ആ അവർക്ക് രണ്ടുപേർക്കും ഹാപ്പി ഹാപ്പി വെഡിങ് ആനിവേഴ്സറി വിഷസ്. ഓക്കെ, കേട്ടല്ലോ രണ്ടുപേരും. ഓക്കെ, അപ്പൊ അവർക്ക് രണ്ടുപേർക്കും ഇനിയും സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഐശ്വര്യമായിട്ട് ജീവിക്കാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. പാട്ട് വെച്ചു കൊടുക്ക അവർക്ക് വേണ്ടി, പാട്ട് വെച്ചു തരാട്ടോ.
0: ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു.
1: ഓക്കെ, ബൈ.

ഇന്നത്തെ യുവർ ചോയ്സ് ഇവിടെ സമയം തീർന്നിരിക്കുകയാണ്. 1 മണി കഴിഞ്ഞ് 58 മിനിറ്റ് ആവുന്നു. അപ്പൊ ഇത്രയും സമയം യുവർ ചോയ്സുമായിട്ട് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ RJ ജ്വൽ.

0: Rainbow FM presents Triple Treat. Three songs back to back. Triple Treat. Enjoy the tracks and stay tuned. 3, 2, 1, let's go! Triple Treat.
1: ഇന്നത്തെ ട്രിപ്പിൾ ട്രീറ്റ് ഒരു സ്പെഷ്യൽ ട്രിപ്പിൾ ട്രീറ്റ് ആണ്. ഇന്ന് പ്രണവ് മോഹൻലാലിന്റെ ബർത്ത്ഡേ ആണ്, ജൂലൈ 13th. സോ സ്പെഷ്യൽ ട്രിപ്പിൾ ട്രീറ്റ് ഫ്രം FM റെയിൻബോ കൊച്ചി. ഹാപ്പി ബർത്ത്ഡേ പ്രണവ് മോഹൻലാൽ, ഹാപ്പി ബർത്ത്ഡേ വിഷസ്. അപ്പോൾ ഫസ്റ്റ് വരുന്ന സോങ് എന്ന് പറയുന്നത് പ്രണവ് തന്നെ എഴുതി, പ്രണവ് തന്നെ പാടിയ ആദി എന്ന് പറയുന്ന സോങ്ങിലെ ജിപ്സി വുമൺ സോങ് ആണ് വരുന്നത്. അതിനുശേഷം ഹൃദയ മൂവിയിലെയും മലക്കാർ മൂവിയിലെയും സോങ് വരുന്നു. സോ special triple treat. Once again, happy birthday Pranav Mohanlal.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ്എം കൊച്ചി 107.5. നിലക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.
1: ട്രിപ്പിൾ ട്രീറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. സമയം ചുടികുളക്കിൽ 2 മണി കഴിഞ്ഞ് 29 മിനിറ്റ് ആയി കഴിഞ്ഞു. ഇനി കേൾക്കാം NCERT സ്പോൺസേർഡ് പ്രോഗ്രാം ഉമംഗ്.

0: 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. വാർത്തകളുമായി ഞാൻ ആർജി പ്രിയ പത്മജിത്ത്. അയോധ്യ ക്ഷേത്രത്തിൽ ലഭിച്ച സംഭാവനകൾ സംബന്ധിച്ച് നിലവിലെ വിശദാംശങ്ങൾ സമർപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് സുപ്രീംകോടതി നിർദ്ദേശം. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച രണ്ട് മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. മേളയുടെ 3rd പതിപ്പാണിത്. സാമ്പത്തിക സേവനങ്ങളുമായി ബന്ധപ്പെട്ട സൈബർ സുരക്ഷാ ഭീഷണി, ഡാറ്റ മോഷണം, തട്ടിപ്പ് തുടങ്ങിയവയിൽ മാത്രമായി ഒതുങ്ങുന്നില്ലെന്ന് കേന്ദ്ര സർക്കാർ. PSC പരീക്ഷാക്രമക്കേടിൽ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇടുക്കി മാങ്കുളത്ത് വെള്ളച്ചാട്ടത്തിൽ വീണ് വിനോദസഞ്ചാരി മരിച്ചു. ആന്ധ്രാപ്രദേശ് സ്വദേശി സലീമാണ് മരിച്ചത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ 153 പേർ കൂടി അറസ്റ്റിലായി. 149 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ ഈ മാസം 20. മറ്റന്നാൾ നടക്കുന്ന ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും.
1: ന്യൂസ് റെയിൻബോ.

0: ഹലോ, ഗുഡ് ഈവനിങ്.
1: ഗുഡ് ഈവനിങ്.
0: അപ്പോ നമുക്ക് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ് ഇനി അങ്ങോട്ട് 8 മണി വരെ.
1: യെസ്, അതെ. അപ്പൊ ഞങ്ങളാണ് നിങ്ങളുടെ കൂടെ ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്.
0: അതെ, ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഡ്രൈവ് ചെയ്ത് നിങ്ങളെ ഇങ്ങനെ പല പല സ്ഥലങ്ങളിലേക്കായിട്ട് ഇങ്ങനെ കൊണ്ടുപോകും.
1: അതെ, അതിന്റെ കൂടെ ഞങ്ങൾ കുറെ ക്വസ്റ്റ്യൻസ് തരും, നിങ്ങൾ അതിന് രസകരമായ ഉത്തരങ്ങൾ തരും.
0: അതെ അതെ, ഒരു യാത്ര എന്ന് പറയുമ്പോ അങ്ങനെയൊക്കെ അല്ലേ.
1: അതെ
0: അല്ലെ, രസകരമാക്കാൻ വേണ്ടിട്ട് നമ്മൾ വൈവിധ്യമാർന്ന പല കാര്യങ്ങളും അതിനകത്ത് വരണം.
1: തീർച്ചയായിട്ടും.
0: അപ്പൊ അതുപോലെ തന്നെ ഇന്ന് ഞങ്ങളും ഇതുപോലെ വൈവിധ്യമാർന്ന കുറെ കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോ ഇന്ന് നിങ്ങളുടെ കൂടെ ഉള്ളത് ഞാൻ റെയിൻബോ ആർ ജെ പ്രിയ പത്മജിത്ത് ആണ്.
1: ഞാൻ ആർ ജെ സാന്ദ്ര.
0: യെസ്. അപ്പോ നമുക്ക് ഒരു പാട്ടിലേക്ക് പോയിട്ട്,
1: നല്ലൊരു പാട്ടിലേക്ക് പോയിട്ട്,
0: നല്ലൊരു പാട്ടിലേക്ക്
1: ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളും ചോദ്യങ്ങളും നമ്മുടെ
0: ഐശ്വര്യ. അപ്പൊ സ്റ്റേ ട്യൂൺ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ
1: 107.5.

0: പറഞ്ഞതുപോലെ വാക്ക് പാലിച്ചുകൊണ്ട് നല്ല നല്ല പാട്ടുകളൊക്കെ ആയിട്ട്
1: യെസ്
0: നമ്മൾ ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന്
1: ഇന്നത്തെ ദിവസത്തെ,
0: ജൂലൈ 13,
1: അതെ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്?
0: കുറെ പ്രത്യേകതകളുണ്ട്. അതിൽ നമുക്ക് അന്താരാഷ്ട്ര റോക്ക് ദിനം. ഈ റോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ റോക്ക് ആൻഡ് റോൾ അല്ല കേട്ടോ, റോക്ക് പാറകൾ.
1: അതെ, പാറകൾ. പാറകൾ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എവിടെ ആയിരിക്കും?
0: ഒരു എന്താ പറയാ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യമാണ് അല്ലെ, പാറ അല്ലെങ്കിൽ കല്ല് എന്നത് ഒന്നോ അതിൽ അധികമോ ധാതുക്കളുടെയോ മിനറലോയിഡുകളെയോ ഒക്കെ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു എന്താ പറയാ ഖര രൂപത്തിലുള്ള ഒരു സംയോജനമാണ് നമ്മുടെ ഈ പാറ എന്ന് പറയുന്നത്.
1: അതെ, സാധാരണ പാറ, ഗ്രാനൈറ്റ്, ഹെൽറ്റ് സ്പാർ, ബയോടൈറ്റ് അങ്ങനെയൊക്കെയുള്ള ധാതുക്കളുടെ ഒരു സംയോജനമാണ് ആക്ച്വലി ഈ സംഭവം.
0: അതായത് ഭൂമിയുടെ പുറം ഭാഗത്തെ ഖരപാളിയായിട്ടുള്ള ലിത്തോസ്ഫിയർ പാറകൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. നമ്മളിപ്പോ തോന്നും എല്ലാരും ജിയോഗ്രഫി
1: പഠിപ്പിക്കുകയാണെന്നല്ലേ,
0: ഈ ഒരു ഡേയുടെ പ്രത്യേകത ആയതുകൊണ്ട് നമ്മളൊന്ന് പറയാണ്. അപ്പൊ ചരിത്രത്തിലെ ഉടനീളം എന്തായിരുന്നു മനുഷ്യവർഗം പാറകൾ, ചരിത്രത്തിലുടനീളം മനുഷ്യവർഗം എന്താ പറയാ പാറകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ശിലായുഗം മുതൽക്ക് പാറകൾ ഉപകരണങ്ങളായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്.
1: അതെ,
0: പാറകളിൽ കാണപ്പെടുന്ന ധാതുക്കളും ലോഹങ്ങളും മനുഷ്യ നാഗരികതയ്ക്ക് തന്നെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്.
1: കറക്റ്റ് ആണത്. അതെ, ഇനി ലോകമെമ്പാടും തന്നെ വ്യത്യസ്തമായിട്ട് പാറകളെ കുറിച്ചും പാറകളുടെ വ്യത്യസ്ത ഉപയോഗങ്ങളെ കുറിച്ചും ഒക്കെ ഉള്ള ഗവേഷണം നടത്തുക എന്നൊക്കെ ഉള്ളതാണ് ഈ ദിവസം എങ്ങനെ ആഘോഷിക്കാം എന്നുള്ളതിനുള്ള ഒരു ആൻസർ.
0: ഒരു പാറക്കല്ല് എടുത്തിട്ട് ചാന്ദ്രക്കര ഏറെ വന്നാലോ,
1: അങ്ങനെയാണോ നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത്?
0: ലോകമെമ്പാടും ലഭ്യമായ വ്യത്യസ്ത തരം പാറകളെ കുറിച്ചും ഈ പാറകളുടെ വ്യത്യസ്ത ഉപയോഗങ്ങളെ കുറിച്ചൊക്കെ ഗവേഷണം നടത്തുക. പിന്നെ ഈ അറിവ് നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടും കുടുംബാംഗങ്ങളൊക്കെ ആയിട്ട് പങ്കിടാം. അപ്പൊ നമ്മളിപ്പോ കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും വേണ്ടി, നമ്മുടെ ഒരു ശ്രോതാക്കൾക്ക് വേണ്ടി നമ്മൾ പങ്കിട്ടില്ലേ, അതുപോലെ തന്നെ കാര്യങ്ങൾ പാറകളെ കുറിച്ചൊക്കെ നമ്മൾ റിസർച്ച് ചെയ്ത് അല്ലെങ്കിൽ ഇതിലൊക്കെ ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് നമുക്ക് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാം എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു അവസരത്തിൽ ചെയ്യാൻ പറ്റുന്ന.
1: എനിക്ക് പാറകൾ എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ ആദ്യം ഓർമ്മ വരുന്നത്, അന്യൻ മൂവിയിലെ അണ്ടങ്കാക്ക കൊണ്ടക്കാര്, ആ മൂവിയിൽ പാറകള് പെയിന്റ് ചെയ്തിട്ടില്ലേ,
0: നല്ലൊരു കാഴ്ചയാണ്. അതെ അതെ അതെ അതെ. അപ്പൊ പാറകളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ വരെ കൊണ്ടെത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു.
1: അതെ, പാട്ടിലേക്ക് വരെ,
0: പാട്ടിലേക്ക് വരെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അപ്പോ നമുക്ക് ഇനി എന്താ പാറകളെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? പിന്നെന്തോ ഈ ദിനം ആഘോഷിക്കാനായിട്ട് പാറകൾ ഉൾപ്പെടുന്ന ഒരു കലാപദ്ധതി, ദാറ്റ് മീൻസ് ഇപ്പൊ പറഞ്ഞതുപോലെ നമ്മുടെ ഫിലിമിൽ കണ്ടല്ലോ ചിത്രങ്ങളും ഡിസൈനും ഒക്കെ ഉള്ള ആ ഒരു ഫിലിമിലെ പാട്ടിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടതുപോലെ നമുക്കും പാറകള് അല്ലെങ്കിൽ വീട്ടിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ചിത്രങ്ങളോ ഡിസൈനുകളൊക്കെ ചെയ്ത് അതിനെ പ്രതലങ്ങള് വളരെ മനോഹരമാക്കി മിനുസമാക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യാം അല്ലേ.
1: അക്രിലിക് പെയിന്റ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും.
0: ആ അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പൊ പരീക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന സാങ്കേതിക വിദ്യകളെ ആശ്രയിച്ച് വ്യത്യസ്ത തരം ബ്രഷുകളൊക്കെ ഉപയോഗിക്കാം നമുക്ക് ഈ പാറകളുടെ പുറത്ത്. പിന്നെ ഡിസൈൻ സീലുകളൊക്കെ ചെയ്യാം, പുതിയ നിറങ്ങൾ ഇഫക്റ്റുകളൊക്കെ ഉപയോഗിച്ചിട്ട് പരീക്ഷിക്കാം. അങ്ങനെ വ്യത്യസ്ത തീമുകൾ നമുക്ക് പാറകളുടെ എന്താ പറയാ

0: ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും.
1: അതെ, പിന്നെ അതുപോലെ തന്നെ ചില ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ വ്യത്യസ്ത തരം കളറുള്ള കല്ലുകൾ ഉപയോഗിച്ച് നിറം ഉണ്ടാക്കുന്നത്. അത് മിക്കവാറും ഞാൻ കണ്ടിട്ടുണ്ട്, റെഡ് ടീൽ കളറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് അതൊക്കെ ഇങ്ങനെ ഇടിച്ചു പൊടിച്ച് എടുക്കുന്നതൊക്കെ നല്ലതാണത്.
0: അതെ, അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ധാതുക്കളും പാറകളും അസാധാരണമായി കാണപ്പെടുന്നതിനാൽ ഐതിഹ്യങ്ങളും കെട്ടുകഥകളൊക്കെ ഉണ്ട് കേട്ടോ അതിന്റെ പുറകിലൊക്കെ. പാറകളുടെയൊക്കെ ഉദാഹരണത്തിന് കല്ലുകളായി മാറിയ ചുരുണ്ട പാമ്പുകളുടെ അവശിഷ്ടങ്ങളാണ് പാമ്പുകല്ലുകൾ എന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞ് കുറെ ഐതിഹ്യങ്ങളൊക്കെ ഇതിന്റെ പുറകിലുണ്ട്. എത്രത്തോളം ഇതാണെന്നുള്ള നമുക്കൊന്നും ആധികാരികമായിട്ട്
1: പറയാൻ പറ്റില്ല, ഇതൊക്കെ ഇൻഫർമേഷൻസ് ആണ്.
0: അതെ,
1: യെസ്, അതെ.
0: ഭൂമിയിൽ പതിക്കുന്ന ലോഹത്തിന്റെയോ പാറയുടെയോ കഷ്ണങ്ങളാണ് ഈ ഉൽക്കകൾ. നമ്മുടെ പാറകളുടെ മറ്റൊരു രൂപമാണ്, അതിന് നമുക്ക് ഒട്ടും വിടാൻ പറ്റില്ല.
1: ഇത് പൊട്ടി ചിഹ്നഗ്രഹങ്ങളൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്.
0: വ്യാഴത്തിനും ചൊവ്വയ്ക്കും ഇടയിൽ സൂര്യനെ ചുറ്റുന്ന വലിയ പാറക്കഷ്ണങ്ങളാണ് ഈ പറഞ്ഞ ഉൽക്കകളൊക്കെ. ഇപ്പൊ ഒരു വലിയ ഉൽക്കാശില ഭൂമിയിൽ പതിച്ചാൽ അതൊരു ഗർത്തമുണ്ടാക്കാൻ വലിയൊരു കാരണക്കാരനാവുന്നാണ് പറയുന്നത്.
1: അതെ, ആ ചുറ്റുപാട് തന്നെ മാറും.
0: അതെ, അപ്പൊ പാറകള് ചില്ലറക്കാരല്ല എന്നുള്ളതും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാം കേട്ടോ.
1: അങ്ങനെ നമുക്ക് നല്ലൊരു പാട്ടിലേക്ക് പോയാലോ?
0: തീർച്ചയായിട്ടും. സമയം 5 മണി കഴിഞ്ഞ് 21 മിനിറ്റും 15 സെക്കൻഡിലേക്കും കടക്കുകയാണ്. അപ്പൊ നമുക്ക് അടുത്ത നല്ലൊരു പാട്ടിലേക്കാണ് പോകുന്നത്. സ്റ്റേ ട്യൂൺ.
1: യെസ്.

0: Lupa, calo, acal.
1: യെസ് പക്ക ലോക്കൽ ഒക്കെ ആയിട്ട് നല്ല അടിപൊളി പാട്ടുകളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ പോവാണ്. സമയം 5 മണി കഴിഞ്ഞ് 34:29 കടക്കുമ്പോൾ ലോൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ്.
2: കൂടെയുള്ളത് ഞാൻ സാന്ദ്രയാണ്.
1: ഞാൻ പ്രിയ പത്മജിത്ത് ആണ്. അപ്പോഴേ നമുക്ക് ഈ ചൂടൊക്കെ കൂടുന്ന സമയത്ത് നമ്മൾ എന്താണ് സൺഗ്ലാസ് ഒക്കെ ധരിക്കാറുണ്ട്.
2: അതെ അതെ,
1: ശരിയല്ലേ? അപ്പൊ ഈ സൺഗ്ലാസ് ധരിക്കുമ്പോ നമ്മൾ വിചാരിക്കും ഏതെങ്കിലും ഒക്കെ ഒരു ഗ്ലാസ് ഇട്ടാ മതിയല്ലോ എന്ന് ചോദിച്ചിട്ട് നമ്മള് ചിലപ്പോ റോട്ടിലൊക്കെ കാണുന്ന സൺഗ്ലാസുകളൊക്കെ ചിലപ്പോ നമ്മൾ മേടിക്കാറുണ്ടല്ലേ,
2: ഭംഗിക്കും.

0: ഫാഷനും ഒക്കെ വേണ്ടിട്ട് വാങ്ങി വെക്കാറുണ്ട്.
1: പക്ഷെ അതിലെന്താ ഒരു കുഴപ്പം?
0: എന്താണ്,
1: നമ്മുടെ കണ്ണിന്റെ കാഴ്ചയെ കുറച്ച് ബാധിക്കുന്ന തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ അതിനകത്തുണ്ട്.
0: പ്രത്യേകിച്ച് നമ്മൾ ബീച്ചിലൊക്കെ പോകുന്ന സമയത്താണ് ഇതുപോലത്തെ ഗ്ലാസസ് ഒക്കെ കൂടുതൽ വാങ്ങി വെക്കാറുള്ളത്.
1: കത്തുന്ന വെയിലിൽ നിന്ന് രക്ഷ നേടാനൊക്കെ ആയിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഒരു നല്ല കൂളിംഗ് ഗ്ലാസ് പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്യണം. എന്തൊക്കെയാണെന്നറിയോ?
0: പറയൂ.
1: സൂര്യനിൽ നിന്നുള്ള അമിതമായ വെളിച്ചം കുറയ്ക്കുക, ഹാനികരമായ അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്ന് കണ്ണുകളെ സംരക്ഷിക്കുക, പിന്നെന്താ,
0: വെള്ളം, മണൽ, റോഡ് തുടങ്ങിയ പ്രതലങ്ങളിൽ നിന്ന് പ്രതിഫലിച്ച് കണ്ണിലേക്ക് അടിക്കുന്ന കഠിനമായ തിളക്കം തടയുക,
1: ഒരു ഗ്ലെയർ തടയുക. ഈ മൂന്ന് കാര്യങ്ങൾ ഒരുപോലെ നിർവഹിക്കുന്ന കണ്ണടകളാണ് കണ്ണിന് ഏറ്റവും നമുക്ക് പ്രധാനമായിട്ട് ഉള്ളത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് പറയുന്നത്, നമ്മൾ ഈ വഴിയോരങ്ങളിലൊക്കെ ഇങ്ങനെ ഭൂരിഭാഗം കുറേ കണ്ണടകളൊക്കെ നമ്മളിങ്ങനെ കാണാറുണ്ട്. പക്ഷെ അതിന്റെ എത്രത്തോളം ഗുണനിലവാരം ഉണ്ട് എന്നുള്ളത് നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാറില്ല.
0: ഫാഷന് വേണ്ടിയിട്ടൊക്കെ ഇത്തരം കണ്ണടകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ

0: അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് പറയുന്നത്, നമ്മൾ ഈ വഴിയോരങ്ങളിലൊക്കെ ഇങ്ങനെ ഭൂരിഭാഗം കുറേ കണ്ണടകളൊക്കെ നമ്മളിങ്ങനെ കാണാറുണ്ട്. പക്ഷെ അതിന്റെ എത്രത്തോളം ഗുണനിലവാരം ഉണ്ട് എന്നുള്ളത് നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാറില്ല.
1: അതെ, ഫാഷന് വേണ്ടിയിട്ടൊക്കെ ഇത്തരം കണ്ണടകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കണ്ണിന് കാഴ്ചയെ തന്നെ അത് സാവധാനമില്ലാതെയാക്കും. അതൊക്കെ എല്ലാവരും
0: അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും അല്ലെ. അപ്പൊ ചെറിയൊരു ഓർമ്മപ്പെടുത്തലായിട്ടാണ്. അപ്പൊ സമയം 5 മണി കഴിഞ്ഞ് 36 മിനിറ്റിലേക്ക് കടന്നു. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്
1: ഓൺ ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.
2: കാന്ത കണ്ണടകി, ഉനക്ക് നാ മിനിസ്ട്രിയിൽ ഇടം പാക്കുറേ. ദ ബാക്ക് ലെ പുഷ്.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം ലോകകപ്പ് 2026 ഓളപ്പെരുക്കം.
1: ലോകകപ്പ് ഓളപ്പെരുക്കം 2026

ലോകകപ്പ് അതിന്റെ അവസാന ആരവങ്ങളിലേക്ക് അടുക്കുകയാണ്. ഫിഫ റാങ്കിങ്ങിൽ ആദ്യ നാല് സ്ഥാനക്കാർ അവസാന ലാപ്പിലെത്തിയത് കൗതുകമായി. ഇനി രണ്ട് സെമി മത്സരങ്ങൾ സ്പെയിൻ ഫ്രാൻസ് 15-ാം തീയതിയും അർജന്റീന ഇംഗ്ലണ്ട് 16-ാം തീയതിയും ഏറ്റുമുട്ടും. വമ്പൻ ടീമുകൾ എന്നതിലുപരി അവരുടെ ഇടയിലുള്ള ചരിത്രപരമായ ശത്രുതയും സൗഹൃദവുമൊക്കെ മാറ്റുരയ്ക്കപ്പെടുന്ന മത്സരങ്ങൾ. അർജന്റീനയ്ക്ക് അത് 1966 ചതിയുടെ കണക്ക് പറയാനുണ്ടെങ്കിൽ, ഇംഗ്ലണ്ടിന് അത് 1986 ദൈവത്തിന്റെ കൈ കണക്കാണ് തീർക്കേണ്ടത്. 1966 അർജന്റീന ക്യാപ്റ്റൻ അന്റോണിയോ റാറ്റിൻ ഇക്കഴിഞ്ഞ ദിവസം മരിച്ചതു കൂടിയായപ്പോൾ ഒരു വിജയത്തിൽ കുറഞ്ഞൊന്നും അർജന്റീന ലക്ഷ്യമിടുന്നില്ല. അതുപോലെ ഇംഗ്ലണ്ടും പോയ കാലത്തെ കണക്ക് തീർക്കാൻ കളരികളിലെ ചേകോവന്മാരെ പോലെ ടീമുകൾ കളിമൈതാനങ്ങളിൽ ഏറ്റുമുട്ടുമ്പോൾ മത്സരങ്ങൾ തീപാറുമെന്ന് തന്നെ ഊഹിക്കാം. ഈ ലോകകപ്പിൽ ഏറ്റവും ഒത്തിണക്കവും പോരാട്ട വീര്യം കാണിക്കുന്ന സ്പെയിനും ഫ്രാൻസും ഏറ്റുമുട്ടുമ്പോൾ ഫുട്ബോളിന്റെ ചാരിതയാർന്ന ആവേശം മൈതാനങ്ങളിൽ പ്രതിഫലിക്കുമെന്നതിന് രണ്ടു പക്ഷമില്ല.

0: അങ്ങനെയുള്ള രണ്ട് സെമിയിൽ ആര് കലാശക്കളിക്ക് യോഗ്യത നേടും എന്നത് പ്രവചനാതീതമാണ്. ആര് നേടും ന്യൂജേഴ്സി മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലെ ഫ്ലഡ്ഡിറ്റ് പ്രഭയിൽ നടക്കുന്ന ആ മോഹ മത്സരത്തിലേക്കുള്ള ടിക്കറ്റുകൾ. കാത്തിരിക്കാം ഇനി വരുന്ന ദിനങ്ങളിൽ. ഈ വഴി കനൽ വഴി അവസാന നാലിലേക്കുള്ള പ്രയാണത്തെ ആവേശത്തോടെ നമ്മൾ എത്തിക്കുന്നത് സ്പോർട്സ് കമന്റേറ്ററായ ശ്രീ ഹാരിസ് നെന്മേനി.
1: അർജന്റീന ലോക കിരീടം നിലനിർത്തുമോ? ഫ്രാൻസ് കഴിഞ്ഞ തവണത്തെ തോൽവിയുടെ കടം വീട്ടി വീണ്ടും ഒരിക്കൽ കൂടി കപ്പുയർത്തുമോ? സ്പെയിനോ ഇംഗ്ലണ്ടോ തങ്ങളുടെ പതിറ്റാണ്ടുകൾ നീണ്ട പ്രൗഢ ഫുട്ബോൾ ചരിത്രത്തിൽ ഒരു രണ്ടാം വട്ടം കൂടി ലോക കിരീടം ചൂടുമോ? അത്രയും സസ്പെൻസ് മാത്രമേ ഇനി ലോകകപ്പിൽ കാര്യമായി ബാക്കിയുള്ളൂ. അതെ, ലോകകപ്പിന്റെ സെമി ചിത്രം നമുക്ക് മുന്നിൽ ഇതാ തെളിഞ്ഞിരിക്കുന്നു. മത്സരങ്ങളുടെ വിശദ വിവരങ്ങളിലേക്ക്. ആദ്യം സ്പെയിൻ ബെൽജിയം ക്വാർട്ടർ ഫൈനൽ. ലോകകപ്പിന് മുമ്പ് പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന കരുത്ത് രണ്ട് യൂറോപ്യൻ ശക്തികളും കളത്തിലേക്ക് പകർന്നാടുന്നത് കണ്ട മികവുറ്റ മത്സരത്തിൽ ഒടുവിൽ ജയം സ്പെയിനിന്. യൂറോപ്യൻ കരുത്തരുടെ പോരിൽ മുൻ ലോക ചാമ്പ്യന്മാർ ജയിച്ചു കയറുന്നത് 2-1. ഫാബിയൻ റൂയിസും മൊറീനോയും വിജയികൾക്കായി വലകുലിക്കിയപ്പോൾ ഡിക്കറ്റ്ലേറെ ബെൽജിയത്തിന്റെ മടക്കഗോൾ കുറിച്ചു. 10th minute സ്പെയിനിന്റെ റോഡ്രിയുടെ ആദ്യ ശ്രമം തന്നെ ഗോളിൽ നിന്നകന്നു. മറുപടിയായി ചാൾസ് ഡിക്കറ്റ്ലേറയുടെ ശ്രമവും പാഴായി. 21st minute യമീൻ ലമാനിന്റെ കുതിപ്പ് കണ്ടുവെങ്കിലും അടി പോസ്റ്റിനെ ഒഴിഞ്ഞുപോയി. 30th minute സ്പെയിൻ ലീഡെടുത്തു. കൂട്ടായ മുന്നേറ്റത്തിനൊടുവിൽ പെഡ്രോ പോറോയുടെ പാസിൽ ഓൾമോയുടെ അടി ഗോൾ കീപ്പർ തിബോ കോട്ട്വാ തടഞ്ഞിട്ടപ്പോൾ കിട്ടിയ റീബൗണ്ട് ഫാബിയൻ റൂയിസ് വലയിലേക്ക് തൂക്കി. സ്പെയിൻ 1-0. തുടർന്ന് യമാലിന്റെ ഫ്രീ കിക്ക് കോട്ട്വ നിർവീര്യമാക്കുന്നതും പിന്നാലെ യമാലിന്റെ തന്നെ അടി പോസ്റ്റിനെ ഒഴിഞ്ഞുപോകുന്നതും കണ്ടു. തൊട്ടടുത്ത മിനിറ്റിൽ ബെൽജിയം സമനില പിടിച്ചു. ഡിബ്രൂയിനെ നൽകിയ പാസിനെ കാസ്റ്റഗെയ്ൻ മികച്ചൊരു ക്രോസാക്കി ബോക്സിലേക്ക് നൽകിയപ്പോൾ ഉയർന്നു ചാടി തലവച്ച ഡിക്കറ്റ്ലാരെ ബെൽജിയത്തെ ഒപ്പമെത്തിച്ചു. സ്പെയിൻ 1-1. 70th minute പരിചയസമ്പന്നനായ ഗോൾ കീപ്പർ കോട്ട്വ പരിക്കേറ്റ് പിൻവാങ്ങുന്നതും പകരം സെന്നെ ലാമൻസിനെ ബെൽജിയം ഇറക്കുന്നതും കണ്ടു. 86th minute കളത്തിലിറങ്ങിയ മെറീനോ 86th minute ഗോളടിച്ചു. കുപാർസിയുടെ അടി കയ്യിലൊതുക്കാൻ ഗോളി ലാമൻസിന് കഴിയാതെ പോയപ്പോൾ പന്ത് ലഭിച്ച മെറീനോ അത് വലയിലേക്ക് തൊടുത്തു. സ്പെയിൻ 2-1. അവസാന ഘട്ടത്തിൽ ഗോളായേക്കാവുന്ന അവസരം ഒഴിഞ്ഞ പോസ്റ്റിന് ചാരെ നിന്ന് രക്ഷപ്പെടുത്തി പ്രതിരോധ പടൻ ഐമെറിക് ലപ്പോർട്ട് സ്പെയിനിന്റെ കോട്ട കാത്തു. ഒടുവിൽ 2-1 ജയത്തോടെ സ്പെയിൻ സെമിയിലേക്ക് കടന്നു. ഇംഗ്ലണ്ട് നോർവെ. ബ്രസീലിനെ തോൽപ്പിച്ച് ക്വാർട്ടറിൽ കടന്ന നോർവേ ഒരുവേള ഇംഗ്ലണ്ടിന്റെ വഴിയും മുടക്കിയേക്കുമെന്ന് കരുതിയവരുണ്ടായിരുന്നു. 120th minute നീണ്ട കളിയിൽ ജയം ഇംഗ്ലണ്ടിന്. മഡ്വക്കയും ഒറേലയും ഉൾപ്പെട്ട മുന്നേറ്റം പക്ഷേ ഫലം കണ്ടില്ല. 28th minute അപകടകരമായ നിലയിൽ നിന്നും കിട്ടിയ ഫ്രീ കിക്ക് ഹാരി കെയ്ൻ തൊടുത്തത് ബാറിന് മീതെ പറന്നു. 34th minute ഹാളന്റിന്റെ ഹെഡർ പിക്ഫോർഡ് പിടിച്ചെടുത്തതിന് പിന്നാലെ നോർവേ ഗോളടിച്ചു. ഓഡെഗാർഡ് നൽകിയ പന്തുമായി ബോക്സിൽ കടന്ന ഷെൽറോപ്പ് തൊടുത്ത തകർപ്പനടി പോസ്റ്റിൽ തട്ടി ഇംഗ്ലീഷ് വലയിൽ കയറി. നോർവേ 1-0. 1 ഇംഗ്ലണ്ട് ആദ്യ പകുതിയിലെ പരിക്കു സമയത്ത് തിരിച്ചടിച്ചു. ആൻഡേഴ്സൺ തുടക്കമിട്ട ആ നീക്കത്തിൽ നിന്നും ഗോർഡന്റെ പാസ് പിടിച്ചെടുത്ത് പന്തുമായി ബോക്സിലേക്ക് കടന്ന് 4 പ്രതിരോധ പടന്മാർക്കിടയിൽ നിന്നും ജൂഡ് ബെല്ലിംഗാമിന്റെ ഉഗ്രൻ ഫിനിഷ്. ഇംഗ്ലണ്ട് 1-1. പിന്നാലെ ഹാരി കെയ്ൻ വീണ്ടും പന്ത് വലയിലേക്ക് എത്തിച്ചുവെങ്കിലും ഓഫ്സൈഡ് വിധിക്കപ്പെട്ടു. 52th minute 53rd minute നോർവേക്ക് തുടരെ 3 corners ലഭിച്ചു. 3rd വട്ടത്തിൽ നോർവേ ഇംഗ്ലീഷ് വലയിൽ പന്തെത്തിച്ചുവെങ്കിലും സുദീർഘമായ വാർ പരിശോധനയ്ക്ക് ശേഷം ഗോളല്ലെന്ന് നിർണയിക്കപ്പെട്ടു. ഹാളണ്ട് ആൻഡേഴ്സനെ ബോക്സിൽ വീഴ്ത്തിയതിനായിരുന്നു പിഴ. 76th minute മറ്റൊരു കോർണർ കൂടി ഇംഗ്ലണ്ടിനെ വിറപ്പിച്ചു. കൂട്ടപ്പൊരിശിലിനിടയിൽ അയറിന്റെ ഹെഡർ ബാറിൽ തട്ടി മടങ്ങി. സാധാരണ സമയം അവസാനിച്ചപ്പോൾ സ്കോർ 1-1 തന്നെ തുടർന്നപ്പോൾ കളി അധിക സമയത്തിലേക്ക് നീങ്ങി. എക്സ്ട്രാ ടൈമിന്റെ തുടക്കത്തിൽ തന്നെ ഇംഗ്ലണ്ട് ലീഡ് പിടിച്ചു. മോർഗൻ റോജേഴ്സിന്റെ ഡ്രൈവ് കീപ്പർ നൈലൻഡ് തടുത്തിട്ടപ്പോൾ അവസരത്തിന് തുയർന്ന് കുതിച്ചെത്തിയ മാർക്കസ് റാഷ്ഫോർഡ് ഗോളിലേക്ക് ടാപ്പ് ചെയ്തു. ഇംഗ്ലണ്ട് 2-1. 98th minute പകരക്കാരൻ വിങ്ങർ സ്പെൻസിന്റെ കുതിപ്പിനൊടുവിൽ ഇംഗ്ലണ്ടിന് പെനാൾട്ടി ലഭിച്ചുവെങ്കിലും വാർ നിർണയത്തിൽ അത് ഒഴിവാക്കപ്പെട്ടു. മൈതാനത്ത് ക്രിയാത്മകമല്ലാതെ തളർന്ന മട്ടിൽ നീങ്ങിയ സ്റ്റാർ സ്ട്രൈക്കർ ഹാളണ്ടിനെ നോർവേ പിൻവലിക്കുന്നതും കണ്ടു. ഒടുവിലെ നിമിഷങ്ങൾ തന്ത്രപൂർവ്വം അതിജീവിച്ച് ഇംഗ്ലണ്ട് സെമിയിൽ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തു. അർജന്റീന സ്വിറ്റ്സർലാൻഡ്. അർജന്റീന 3-1. അണുവിട വിട്ടുകൊടുക്കാതെ അവസാനം വരെ പൊരുതി. അതും 2nd പകുതിയിൽ പാതി മുതൽ ആളെണ്ണം കുറവായിട്ടും തകർപ്പൻ പ്രതിരോധം തീർത്താണ് സ്വിറ്റ്സർലാൻഡ് മടങ്ങുന്നത്. ആദ്യ പകുതിയിൽ മക്കലിസ്റ്റർ അടിച്ച ഗോളിന് അർജന്റീനയാണ് തുടക്കത്തിൽ ലീഡ് പിടിച്ചത്. മെസ്സിയുടെ കോർണറിൽ കൃത്യതയോടെ തലവെച്ച് ഗോൾ. 10th minute പ്രഹരത്തിന് ശേഷം സ്വിസുകാർ കളിയിലേക്ക് പതിയെ മടങ്ങി വന്നു. പക്ഷേ സ്കോർ നിലയിൽ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. 67th minute അവർ സമനില നേടുകയും ചെയ്തു. എൻഡോയും റോഡ്രിഗസും പരസ്പരം പന്ത് കൈമാറി മുന്നേറിയ നീക്കത്തിനൊടുവിൽ പ്രയാസമുള്ള ആംഗിളിൽ നിന്നും എൻഡോയുടെ ഫിനിഷ് ഗോൾ. സ്വിറ്റ്സർലാൻഡ് 1-1. 72nd minute ഡൈവിംഗിന്

0: പ്രീൽ എംബോളയ്ക്ക് രണ്ടാം മഞ്ഞക്കാർഡും തുടർന്ന് ചുവപ്പ് കാർഡും ലഭിക്കുന്നു. അതോടെ സ്വിറ്റ്സർലാൻഡിന് മുമ്പോട്ടുള്ള വഴിയടഞ്ഞ മട്ടായി. വിജയഗോളിനായി അർജന്റീന തുടരെ ആക്രമിച്ചു. 92 മിനിറ്റിൽ മെസ്സിയുടെ അടി പോസ്റ്റിൽ നിന്നും കഷ്ടിച്ച് അകലേക്ക് നീങ്ങി. 98 മിനിറ്റിൽ മാർട്ടിനസിന്റെ അടി സിസ്കോളി കോബൽ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഒടുവിൽ 112 മിനിറ്റിൽ അർജന്റീന കാത്തുകാത്തിരുന്ന നിമിഷം പിറന്നു. ലോപ്പസിന്റെ പാസ് പിടിച്ച് ജൂലിയൻ ആൽവരസിന്റെ ബോക്സിന് പുറത്തുനിന്നുള്ള തകർപ്പനടി ഗോൾ. സെമിയിൽ ഇംഗ്ലണ്ടാണ് അർജന്റീനയുടെ എതിരാളികൾ. അതെ, ഇനി സെമി ഫൈനൽ മത്സരങ്ങൾ. ആദ്യം സ്പെയിനും ഫ്രാൻസും തമ്മിലാണ് ഏറ്റുമുട്ടൽ. കോപ് വർഡോയുടെ ഗോൾരഹിത സമനിലയിൽ കുടുങ്ങിക്കൊണ്ട് പതിഞ്ഞ മട്ടിലുള്ള തുടക്കമായിരുന്നു സ്പെയിനിന്റേത്. പക്ഷേ പതിയെ പതിയെ അവർ സ്ഥിരതയിലേക്ക് ഉയർന്നു. സൌദി അറേബ്യ ഉറൂഗ ടീമുകളെ ഗ്രൂപ്പ് ഘട്ടത്തിൽ തോൽപ്പിച്ചു. നോക്കൌട്ട് മത്സരത്തിലും മികവ് തുടർന്നു. ആദ്യം ഓസ്ട്രിയ, പിന്നെ പോർച്ചുഗൽ, ഒടുവിൽ ബെൽജിയവും. കുറിയ പാസുകളിലൂടെ എതിർ ഗോൾ മുഖം റെയ്ഡ് ചെയ്യുന്ന പതിവ് തുടരുന്ന സ്പെയിനിനായി 4 ഗോളുകൾ നേടിയ ഒസ്ട്രാബോൾ മികവ് തുടരുന്നു. പകരക്കാരുടെ ബെഞ്ചിൽ നിന്നിറങ്ങി നിർണായക ഗോളുകൾ നേടിയ മൊറീനോയും മികവ് കാട്ടുന്നുണ്ട്. എടുത്തു പറയുന്ന മറ്റൊരു കാര്യം കടുകട്ടിയായ സ്പാനിഷ് പ്രതിരോധമാണ്. ഉനോയ് സൈമൻ കാവൽ നിൽക്കുന്ന സ്പാനിഷ് വലയിൽ ഈ ലോകകപ്പിൽ ഇതുവരെയായി ഒരേയൊരു വട്ടം മാത്രമാണ് പന്തെത്തിയത്. ക്വാർട്ടറിൽ ബെൽജിയം മാത്രമാണ് സ്പെയിനിനെതിരെ ഒരു ഗോൾ സ്കോർ ചെയ്തത്. ടീനേജ് താരം കുപാർസിയും പരിചയസമ്പന്നനായ ഐമറിക് ലപ്പോട്ടും കോട്ടകെട്ടുന്ന പിന്നിര ഫ്രാൻസിനെ വിയർപ്പിക്കുമെന്ന് ഉറപ്പാണ്. ഫ്രാൻസിന്റെ സെമിയിലേക്കുള്ള കുതിപ്പ് അപരാജിതമായിരുന്നു, ആധികാരികമായിരുന്നു. സെനഗലിനും ഇറാനുമെതിരെ 3 ഗോൾ കണ്ടെത്തിയ അവർ നോർവേയുടെ വലയിലേക്ക് തൊടുത്തത് 4 ഗോളുകളാണ്. നോക്കൌട്ടിൽ സ്വീഡനും പരാഗ്വേയും, ഒടുവിൽ മൊറോക്കോയും ഫ്രഞ്ച് വീര്യത്തിന് മുമ്പിൽ നിഷ്പ്രഭമായി. ക്യാപ്റ്റൻ കിലിയൻ എംബപ്പെ ഗോളടിച്ചു തകർത്ത് മുന്നേറുന്നുമുണ്ട്. ഇതുവരെയായി 8 ഗോളുകൾ ഈ മുന്നേറ്റക്കാരൻ നേടിക്കഴിഞ്ഞു. സ്പെയിൻ മാത്രമല്ല ആരും വിയർക്കാതെ കടന്നുകയറില്ല ഫ്രഞ്ച് കരുത്തിനെ എന്നതാണ് സത്യം. ഇംഗ്ലണ്ടും അർജന്റീനയും തമ്മിൽ കൊമ്പുകോർക്കുന്ന രണ്ടാം സെമിയും ക്ലാസിക് പോരാട്ടമാവുമെന്ന് തീർച്ച. ഗ്രൂപ്പിലെ 3 മത്സരങ്ങളും കാര്യമായ വെല്ലുവിളിയില്ലാതെ ജയിച്ചു കയറിയ അർജന്റീന പക്ഷേ നോക്കൌട്ട് ഘട്ടത്തിൽ വിറച്ചു വിറച്ചാണ് കരവറ്റിയത്. ക്വാർട്ടറിൽ സ്വിറ്റ്സർലാൻഡും ലാറ്റിനമേരിക്കക്കാരെ മികച്ച രീതിയിൽ പ്രതിരോധിച്ചു. 8 ഗോളുകളുമായി മുമ്പിൽ നിന്ന് നയിക്കുന്ന നായകൻ ലയണൽ മെസ്സിയാണ് പതിവ് പോലെ ടീമിന്റെ ന്യൂക്ലിയസ്. ഗോളടിക്കുക മാത്രമല്ല നിർണായകമായ ഘട്ടങ്ങളിൽ അസിസ്റ്റുകളും നൽകുന്നുണ്ട് നായകൻ. മക്കലിസ്റ്ററും മാർട്ടിനസുമെല്ലാം മികച്ച പിന്തുണയും നായകന് നൽകുന്നുണ്ട്. 1966 ശേഷം വീണ്ടും ഒരു വട്ടം കൂടി കിരീടം സ്വപ്നം കാണുന്ന ഫുട്ബോളിന്റെ ജന്മനാട്ടുകാരായ ഇംഗ്ലണ്ടും ഫൈനൽ പ്രതീക്ഷയിൽ തന്നെയാണ്. ക്രൊയേഷ്യക്കെതിരെ മികച്ച ജയത്തോടെ തുടങ്ങിയ ഇംഗ്ലണ്ട് പക്ഷേ ഗാനയുടെ കടുത്ത പ്രതിരോധത്തിൽ പരിങ്ങിപ്പോയിരുന്നു. എന്നാൽ പനാമയെ തോൽപ്പിച്ച് നോക്കൌട്ടിൽ കടന്നു. റൌണ്ട് ഓഫ് 32 ആദ്യം കോങ്കോയോട് പിന്നിൽ പോകുന്നതും പിന്നീട് ജയിച്ചു കയറുന്നതും കണ്ടു. മെക്സിക്കോയോട് യുദ്ധം പോലൊരു കളിയിൽ 3-2 ജയം. ഒടുവിൽ നോർവേയോട് പിന്നിൽ നിന്ന് പൊരുതിക്കയറിയ ജയത്തോടെ സെമി പ്രവേശവും. 6 ഗോൾ വീതം നേടി അക്രമണത്തിന്റെ നെടുനായകത്വം വഹിക്കുന്ന നായകൻ ഹാരി കെയ്നും മുൻനിര കളിക്കാരൻ ജൂഡ് ബെല്ലിംഗാമും ചേർന്ന ദ്വയമാണ് ഇംഗ്ലീഷുകാരുടെ കരുത്ത്. 2002 ഇരു ടീമുകളും ഒടുവിൽ ലോകകപ്പിൽ ഏറ്റുമുട്ടിയത്. അന്ന് ഒറ്റ ഗോൾ ജയം ഇംഗ്ലണ്ടിനായിരുന്നു. അത് പക്ഷേ പഴയ കഥ. 2026 പോരാട്ടത്തിന്റെ തലം വ്യത്യസ്തമാണ്. സമവാക്യങ്ങളും അക്ഷരാർത്ഥത്തിൽ പ്രവചനം അസാധ്യമാവുന്ന മത്സരം അതായിരിക്കും ഇംഗ്ലണ്ട് അർജന്റീന പോരാട്ടം. ഏതായാലും ലോകകപ്പിലെ സെമി മത്സരങ്ങൾക്ക് ആരവമുണരുമ്പോൾ ഉയരുന്ന വലിയ ചോദ്യം, ഒരേ ഒരു ചോദ്യം, അത് മറ്റൊന്നുമല്ല 2026 ലോകകപ്പിന്റെ ഫൈനലിൽ ആരെല്ലാം തമ്മിലാവും ഏറ്റുമുട്ടുക. അതെ, നമുക്ക് കാത്തിരിക്കാം.
1: ഫുട്ബോൾ കാഴ്ചയുടെ ഉത്സവമാണ്. മൈതാനങ്ങളിൽ ഉയരുന്ന ആർപ്പുവിളികൾക്കിടയിലും ഉയർന്ന താഴുന്ന മെക്സിക്കൻ അലകൾക്കിടയിലും ഈയിടെ കാഴ്ചയിലെത്തിയ തുഴച്ചിൽ ഹുങ്കാര ഘോഷങ്ങൾക്കിടയിലും ഇരുന്ന് കളി കാണുക എന്നത് ഏതൊരു ഫുട്ബോൾ പ്രേമിയുടെയും അഭിലാഷമാണ്. ഒട്ടേറെ ലോകകപ്പുകൾക്ക് ദൃക്സാക്ഷിയായ ചന്ദ്രിക ദിനപത്രത്തിന്റെ എഡിറ്റർ ശ്രീ കമാൽ വരദൂർ അമേരിക്കയിൽ നിന്ന് ലോകകപ്പ് വേദിയിൽ നടന്ന കളികളെ വിലയിരുത്തുന്നു.
2: വേൾഡ് കപ്പ് അതിന്റെ സമാപനത്തിലേക്ക് നീങ്ങുമ്പോഴോ വളരെ രസകരമായ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, സെമിഫൈനൽ ലൈനപ്പിൽ 4 ടീമുകളെ നമ്മൾ നോക്കിയാൽ, അതായത് ഫിഫയുടെ റാങ്കിംഗ് എടുത്താൽ ആദ്യ 4 സ്ഥാനക്കാരാണ് അർജന്റീന, ഫ്രാൻസ്, സ്പെയിൻ, ഇംഗ്ലണ്ട്. ആദ്യ 4 കളികളെ നമ്മൾ വിലയിരുത്തിയാല് നമ്മളിപ്പം ഒരു മാസം കഴിഞ്ഞു. നല്ല 104 മത്സരങ്ങളാണ് ഇത്തവണ വേൾഡ് കപ്പില്. കഴിഞ്ഞ തവണത്തിലും വ്യത്യസ്തമാണ്. കഴിഞ്ഞ തവണ നമ്മൾ ഖത്തർ വേൾഡ് കപ്പ് റിപ്പോർട്ട് ചെയ്തപ്പോൾ 32 ടീംസ് ആണെങ്കിൽ ഇത്തവണ 48 ടീമുകളുണ്ട്. മത്സരങ്ങൾ ധാരാളമായിട്ടുണ്ട്. അപ്പൊ നമുക്ക് അമേരിക്കയിൽ നമ്മൾ നേരിടുന്ന വലിയൊരു പ്രയാസം വേദികൾ തമ്മിലുള്ള അകലമാണ്. നമ്മൾ ലോസ് ആഞ്ചലസിൽ പോയിട്ട് ഒരു മത്സരം റിപ്പോർട്ട് ചെയ്ത് അടുത്ത മത്സരം ഡാലസിലേക്ക് വരണമെങ്കിൽ 2000 കിലോമീറ്ററോളം നമ്മൾ ഫ്ലൈറ്റ് യാത്ര തന്നെയാണ്, 3, 4, 5 മണിക്കൂറുകൾ. അപ്പൊ നമുക്ക് ഒരു കളി മാത്രമാണ് ഒരു ദിവസം റിപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റുക.

0: ഇപ്പൊ കളിയുടെ ഒരു മികവിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവസാന നാലിലേക്ക് എത്തി നിൽക്കുമ്പോൾ നല്ല മത്സരങ്ങളായിരുന്നു. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സരം ഏത് എന്ന് ചോദിച്ചാൽ ഒന്ന് രണ്ട് മത്സരങ്ങളുണ്ട്. അതിലൊന്ന് ഇംഗ്ലണ്ട് വേഴ്സസ് മെക്സിക്കോ ആയിരുന്നു. ഗംഭീര മത്സരമായിരുന്നു അത്. ആ മത്സരത്തിൽ ഇംഗ്ലണ്ട് പിറകിൽ നിന്നും തിരിച്ചു വന്ന കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ അത്ഭുതം തോന്നിയിട്ടുണ്ടായിരുന്നു മെക്സിക്കോക്കെതിരെ. ഇനി ഇംഗ്ലണ്ട് തന്നെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോക്കെതിരെ നടന്ന ആ മത്സരം ഉണ്ടായിരുന്നു, നോക്കൌട്ട് ആയിരുന്നു അതും. ഇപ്പൊ ഇംഗ്ലണ്ടിന്റെ രണ്ട് കളികൾ ഗംഭീരമായിട്ട് അവർ തിരിച്ചു വന്നൊരു ടീമാണ്. അപ്പം നമ്മൾ അർജന്റീനയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ പെർഫോമൻസ് എടുത്ത് ടീം എന്ന രീതിയിൽ അർജന്റീന നമ്മൾ കണ്ട മത്സരങ്ങളിൽ ഒന്നും മികവിലേക്ക് വന്നിട്ടില്ല. ഇപ്പൊ കാബോ വെർദെ എന്ന് പറയുന്ന ഒരു കുഞ്ഞൻ രാഷ്ട്രമുണ്ട്, വളരെ ചെറിയ പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യം, ആദ്യമായിട്ട് വേൾഡ് കപ്പ് കളിക്കുന്ന ഒരു രാജ്യം. ആ രാജ്യം സ്പെയിനിനെയൊക്കെ ഗോൾ രഹിത സമനിലയിൽ തളച്ചു വരുന്ന ഒരു കാഴ്ച എന്നിട്ട് അർജന്റീനയെ നേരിടുന്നു. അർജന്റീനയെ വെല്ലുവിളിച്ചുകൊണ്ട്, അതായത് മത്സരം അധിക സമയത്തേക്ക് പോയി എന്ന് പറയുമ്പോഴാണ് അതിന്റെ ഒരു ഒരു ശക്തി. അപ്പോൾ അർജന്റീന വെല്ലുവിളിക്കപ്പെട്ട ഏറ്റവും ഒടുവിൽ സ്വിറ്റ്സർലൻഡിനെതിരായ ക്വാർട്ടർ ഫൈനലിൽ പോലും. പക്ഷെ മെസ്സി ഫാക്ടർ അവിടെയുണ്ട്, മെസ്സി മനോഹരമായിട്ട് കളിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഇപ്പൊ നമ്മള് എനിക്കിപ്പോ ഇത് നാലാമത് വേൾഡ് കപ്പാണ്. ഞാൻ 2014 ബ്രസീൽ വേൾഡ് കപ്പിൽ മെസ്സി ഫൈനൽ വരെ കളിക്കുന്നത് കണ്ടതാണ്. 2018 മെസ്സിയും അർജന്റീന നേരത്തെ പുറത്തായി റഷ്യൻ വേൾഡ് കപ്പിൽ. പക്ഷേ 2022 ഖത്തർ വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ അവർ ചാമ്പ്യന്മാരായിട്ട് മാറുന്നു. ഇപ്പോഴും ഇതേ മെസ്സി നമ്മൾ അത്ഭുതപ്പെടുത്തുകയാണ് അയാള്. അതായത് ആ രീതിയിൽ ആണ് മെസ്സി എന്ന പെർഫോമൻസ് അവിടെയുണ്ട്. നമ്മൾ ഫ്രഞ്ച് ടീമിലേക്ക് വരുമ്പോൾ കിലിയൻ എംബാപ്പയെ പോലെ ഒരാളുണ്ട്. അയാൾ മാത്രമല്ല ഉസ്മാൻ ഡെംബാലെ, അങ്ങനെ ഫ്രാൻസിന്റെ മിക്ക മത്സരങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ആ മിക്ക മത്സരങ്ങളിലും കണ്ടൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും സമ്പൂർണമായ ടീം ഈ 48 ഫ്രാൻസ് ആണ്. കാരണം അവർ ഗോൾ കീപ്പർ മുതൽ ഡിഫൻസ് മിഡ്ഫീൽഡ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒക്കെ ടാലന്റഡ് പ്ലെയേഴ്സ് ആണ്. ടാലന്റഡ് പ്ലെയേഴ്സ് അതായത് ഇൻഡിവിജ്വലി നമ്മൾ എടുക്കുമ്പോൾ പോർച്ചുഗൽ സംഘത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. പക്ഷേ ആ പോർച്ചുഗൽ പുറത്തായി. പക്ഷേ ഇവിടെ ഫ്രാൻസിലേക്ക് വരുമ്പോഴുള്ള മാറ്റം എന്ന് പറയുന്നത് അവർ പോർച്ചുഗലിനേക്കാൾ വളരെ കമ്പൈൻഡ് ആണ്. നല്ലൊരു യൂണിറ്റ് ആയിട്ട് അവർ കളിക്കുന്നുണ്ട്. ഉസ്മാൻ ഡെംബാലെ, മൈക്കൽ എലീസെ എന്നൊരു പ്ലെയറുണ്ട്, മിഡ്ഫീൽഡറാണ്, പ്ലേ മേക്കറാണ് അദ്ദേഹം. ബാർക്കോള എന്ന് പറയുന്ന മറ്റൊരു സ്ട്രൈക്കറുണ്ട്. ദുവോ, അങ്ങനെ കുറെ നല്ല പ്ലെയേഴ്സിന്റെ ഒരു താവളമായിട്ട് ഇത് മാറുന്നുണ്ട്. എന്തായാലും അങ്ങനെ വരുമ്പോൾ ഫ്രാൻസ് നല്ല ടീമായിട്ട് മാറിയിരിക്കുന്നു. പിന്നീട് നമ്മൾ മറ്റ് ടീമുകളുടെ, അതായത് ഇപ്പൊ സ്പെയിന്, ലമീൻ യമാൽ എന്ന് പറയുന്ന ഒരു 18-കാരന്റെ ടീമാണ് ഈ സ്പെയിൻ. പക്ഷേ സ്പാനിഷ് സംഘം എന്ന് പറഞ്ഞാൽ ഇപ്പം യൂറോപ്യൻ ഫുട്ബോൾ ആസ്വദിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് സ്പാനിഷ് ലാലിഗ സോക്കർ ആസ്വദിക്കുന്നവർക്ക് അറിയാം, ബാഴ്സലോണ കളിക്കുന്ന ഒരു കേളി ശൈലി, ടിക്കാട്ടാക്ക എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നു. അപ്പോൾ അതേ ശൈലിയിൽ കളിക്കുന്ന ഒരു സ്പാനിഷ് ടീമാണ്. യമാൽ മാത്രമല്ല, ഒസർസബാൽ എന്ന് പറയുന്ന പ്ലെയറുണ്ട്, കുറേ നല്ല പ്ലെയേഴ്സ് ഉണ്ട്. അവർ നല്ലൊരു ടീം എന്ന രീതിയിൽ, ഏറ്റവും നല്ല യുണൈറ്റഡ് ടീം എന്ന് പറയുന്നത്. കരിവർ കൊടുക്കുന്ന പാസ് പോലും ഒരു മത്സരത്തിൽ 600, 700, 800 വളരെ സക്സസ് പാസുകൾ കൊടുക്കുന്ന ഒരു ടീമായിട്ട് അവർ മാറുന്നുണ്ട്. സ്പെയിൻ എന്ന് പറയുമ്പോൾ അതാണ്. പിന്നീട് നമ്മൾ ഇംഗ്ലണ്ടിലേക്ക് വരുമ്പോൾ ഇപ്പം അവസാന നാലിൽ എത്തി നിൽക്കുന്ന ഇംഗ്ലണ്ട്, ഇംഗ്ലണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതുവരെ അവർ ഫുട്ബോളിന്റെ തറവാട്ടുകാരാണ്. ഫുട്ബോൾ ആദ്യമായിട്ട് അവരാണ് കളിച്ചത്. അവർ ഏകദേശം 8 വേൾഡ് കപ്പ്, 66 വേൾഡ് കപ്പ് അവർ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതിനുശേഷം അവർ ഒരു 90 സെമി കളിച്ചു, പിന്നീട് 2018 റഷ്യൻ വേൾഡ് കപ്പിൽ സെമി കളിച്ചു, അതിലപ്പുറത്തേക്ക് പോയിട്ടില്ല. പക്ഷെ ഇത്തവണ നമ്മൾ നോക്കുമ്പോൾ ജൂഡ് ബെല്ലിംഗ്ഹാം എന്ന് പറയുന്ന ഒരു മിഡ്ഫീൽഡറുണ്ട്, അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്, മനോഹരമായി കളിക്കുന്നത്. എത്രയോ 6-7 ഗോളുകളൊക്കെ അദ്ദേഹം സ്വന്തമാക്കി. അവരുടെ ക്യാപ്റ്റൻ ഹാരി കെയ്ൻ ഉണ്ട്, നല്ല പ്ലെയറാണ് അദ്ദേഹം. മൊത്തം ഇംഗ്ലണ്ടും, അതായത് ശരിക്കും പറഞ്ഞാൽ തോമസ് തുഷേൽ എന്ന് പറയുന്ന കോച്ചിന്റെ ശരിക്കും ഒരു ടീമാണത്. അദ്ദേഹമാണ് ശരിക്കും അടിമുടി ആ ടീം നിയന്ത്രിക്കുന്നയാൾ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇംഗ്ലണ്ടും കരുത്തരാണ്. അപ്പൊ നമ്മൾ ഈ വേൾഡ് കപ്പ് മൊത്തം വിലയിരുത്തുമ്പോൾ കുറച്ച് അട്ടിമറികൾ നടന്നു. കേബോ വെർദെ ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വന്നു. അതേപോലെ ഈജിപ്ത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവർ മുന്നോട്ട് വന്ന് കളിച്ച ഒരു ടീമാണ്. അതേസമയത്ത് നിരാശപ്പെടുത്തിയവരുമുണ്ട്. അപ്പൊ നമ്മൾ ഈ വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുമ്പ് സാധ്യതാ പട്ടികയിൽ പെടുത്തിയ രണ്ട് ടീമുകൾ, ഒന്ന് ജർമ്മനി, ഒന്ന് നെതർലൻഡ്സുമാണ്. ആ രണ്ട് ടീമുകളും ആദ്യമേ അങ്ങ് പുറത്തായി പോയി. നെതർലൻഡ്സ് എന്ന് പറഞ്ഞാൽ വിർജിൽ വാൻ ഡിജിക്കിനെ പോലെയുള്ള നല്ല കളിക്കാരുടെ ഒരു സംഘമായിരുന്നു. പക്ഷെ തുടക്കത്തിൽ അവരങ്ങ് പുറത്താവുന്നു. മൊറോക്കോയുമായിട്ടുള്ള മത്സരം, ഇതൊക്കെ മൊറോക്കോ നന്നായി കളിച്ചു. പക്ഷെ പിന്നീട് പുറത്തായെങ്കിൽ പോലും നെതർലൻഡ്സിനെ തോൽപ്പിക്കാൻ മാത്രമുള്ള ഒരു അനുഭവ സമ്പത്ത് മൊറോക്കോ സംഘത്തിനുണ്ടായതില്ല. പക്ഷെ അവർ തോൽക്കുകയാണ് നെതർലൻഡ്സ്. ജർമ്മനി, ജർമ്മനിയുടെ കാര്യമാണെങ്കിൽ ജർമ്മനി നല്ല, നമ്മൾ നേരത്തെ ഓരോ ടീമിനെയും വിലയിരുത്തിയതുപോലെയാണ്, ഇൻഡിവിജ്വലി നല്ല കുറേ പ്ലെയേഴ്സ് ഉള്ള ഒരു ടീമാണ് ജർമ്മനി എന്ന് പറയുന്നത്. അവർ നേരത്തെ പുറത്താവുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു. അങ്ങനെ നോക്കുമ്പോൾ കുറെ അട്ടിമറികൾ ആദ്യമേ നടന്നത് നമ്മളെല്ലാ വേൾഡ് കപ്പ് പ്രതീക്ഷിക്കുന്നതാണ്. പക്ഷെ ഇതിനൊരു ക്ലൈമാക്സിലേക്ക് വരുമ്പോഴാണ് ഏറ്റവും നല്ല നാല് ടീമുകളാണ്. ഇനി ബാക്കി നിൽക്കുന്നത് രണ്ട് സെമി ഫൈനലുകളും ഒരു ഫൈനലും. ലൂസേഴ്സ് ഫൈനൽ പിന്നെ നമ്മൾ അതിന്റെ ഒരു ഔദ്യോഗിക തല മാത്രമാണ്. എന്തായാലും അമേരിക്ക, കാനഡ, മെക്സിക്കോ, ഈ മൂന്ന് രാജ്യങ്ങൾ ഹോസ്റ്റ് ചെയ്ത ഒരു വേൾഡ് കപ്പാണ്. ആ വേൾഡ് കപ്പിൽ നമ്മൾ ഇൻഡിവിജ്വലി കുറെ നല്ല പ്ലെയേഴ്സിനെ കാണുന്നുണ്ട്, നല്ല കുറെ ഗോളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, നല്ല മത്സരങ്ങൾ കണ്ടിട്ടുണ്ട്. ഇനി ഇപ്പോഴും ക്ലൈമാക്സ് പറയുന്നത് ആര് ചാമ്പ്യന്മാരോ നമുക്ക് പ്രവചിക്കാൻ കഴിയും.
1: ഏതാണ്ട് 40 ദിവസത്തോളം നീണ്ടുനിന്ന മത്സരങ്ങൾക്കൊടുവിൽ സംഭവിച്ചേക്കാവുന്ന മടുപ്പ് ഇതാ അവസാന 4 ടീമുകൾ നേർക്കുനേർ വരുമ്പോൾ തീർത്തും ഇല്ലാതാവുന്നു. പലർക്കും പലതായ ലോകകപ്പ്, വാതുവെപ്പുകളുടെയും വെല്ലുവിളികളുടെയും പഴിച്ചാരലിന്റെയും വിജയങ്ങളുടെയും ആശ്വാസങ്ങളുടെയും ലോകകപ്പ്. വിജയങ്ങളുടെയും തോൽവിയുടെയും

0: ആരവങ്ങളും കണ്ണീരും വീണ മൈതാനങ്ങളിൽ വിയർപ്പൊഴുക്കിയ ഒട്ടേറെ താരങ്ങളുടെ സ്വപ്നം കൂടിയായ ലോകകപ്പ് അതിന്റെ പരിസമാപ്തിയിലേക്ക് അടുക്കുമ്പോൾ ഒരിക്കലും അവസാനിക്കരുതാത്ത എന്തോ ഒന്ന് നമ്മെ കീഴടക്കുന്നില്ലേ? അതാണ് ഫുട്ബോൾ എന്ന വിസ്മയപന്ത്. ലോകകപ്പ് ഓളപ്പെരുക്കം ഇനി അടുത്ത വെള്ളിയാഴ്ച ലോകകപ്പ് അന്തിമവേദിയിൽ ആരൊക്കെ എന്ന തീർപ്പുമായി നിങ്ങൾക്കൊപ്പം എത്തും. ലോകകപ്പ് ഓളപ്പെരുക്കം 2026 സമാപിക്കുന്നു. നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ, സഹായം സീന യഹിയ.
1: No breaks, no boring. Just your favorite tracks back to back. You are listening to Rainbow FM 107.5. 107.5.

0: യെസ്, അങ്ങനെ ഓളപ്പെരുക്കത്തിന് ശേഷം നമ്മൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്.
1: അതെ, ഓളപ്പെരുക്കത്തിന് ശേഷം നല്ല രണ്ട് പാട്ടുകളൊക്കെ കൊടുത്ത് നമ്മളിങ്ങനെ വന്നു. അപ്പോ നമുക്കിനി ഗെയിം കൊടുക്കണ്ടേ?
0: വേണം.
1: അപ്പൊ അതിനിപ്പോ നമ്മൾ എന്തൊക്കെയാണ് നമുക്കിനിയിപ്പോ ചെയ്യേണ്ടത് എന്നുള്ളതാണ്.
0: നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്നാ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഗെയിം കൊടുക്കാം.
1: ഓക്കെ.
0: നമ്മുടെ മലയാളം ഫിലിം ആക്ടേഴ്സിനൊക്കെ സ്ക്രീൻ നെയിം എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷെ അവരുടെ റിയൽ നെയിം എന്താണെന്നുള്ളത് അങ്ങനെ അറിയണമെന്നില്ല.
1: അതെ,
0: അതിനെ പറ്റി തന്നെയാവട്ടെ ഇന്നത്തെ.
1: ആ, അതായത് ചിലവരെ നമുക്ക് അവരുടെ സിനിമയിലുള്ള പേരുകളിൽ മാത്രം അറിയപ്പെടുന്നു, പക്ഷെ അവർക്ക് യഥാർത്ഥ പേരുണ്ട്, അവരുടെ അച്ഛനും അമ്മയെ കിട്ടിയിട്ടുള്ള യഥാർത്ഥ പേരുണ്ട്, പക്ഷേ അത് ഏതാണ് എന്നുള്ളതാണ് ഇനി നമ്മള് ചോദിക്കാം അല്ലെ.
0: അതെ. അപ്പൊ പോകുന്നേക്ക് മുന്നേ നമുക്ക് നല്ലൊരു ക്വസ്റ്റ്യൻ, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം, ഇത് നമ്മുടെ ശ്രോതാക്കൾക്ക് ഏറെക്കുറെ എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു ഉത്തരായിരിക്കും. മമ്മൂട്ടിയുടെ റിയൽ നെയിം എന്താണ്? ഫുൾ നെയിം അതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഉത്തരം അറിയാവുന്നവർ പെട്ടെന്ന് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്,
1: 0484-248-101.
0: യെസ്, വാട്സപ്പിലും നിങ്ങൾക്ക് ഉത്തരങ്ങൾ അയക്കാം. അയക്കേണ്ട നമ്പർ ഇതാണ്, 8547341075.
1: അപ്പൊ എന്തായാലും സമയം കളയണ്ട അല്ലേ. പിന്നെ നമ്മുടെ ഇൻസ്റ്റയും ഫേസ്ബുക്ക് പേജും ഒക്കെ ഉണ്ട്. ഇൻസ്റ്റയുടെ FM Rainbow Kochi 107.5 എന്നുള്ള ആ ഒരു ഐഡിയിലും
0: FBയില് ആകാശവാണി കൊച്ചി FM Rainbow 107.5 എന്നുള്ള ഐഡിയിലും നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാവുന്നതാണ്. നമ്മുടെ പോസ്റ്റർ ഉണ്ടാവും, അതിന്റെ താഴെ കമന്റ് ആയിട്ട് ഇടാവുന്നതാണ്.
1: അതെ.
0: അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, മമ്മൂട്ടിയുടെ യഥാർത്ഥ പേര് എന്താണ്? വളരെ സിമ്പിൾ ആണ്, ഉത്തരം അറിയാവുന്നവർ
1: തുടക്കം സിമ്പിൾ ആണ്.
0: അതെ, ഇനിയാണ് നമ്മള് കഷ്ടപ്പാടുള്ള ചോദ്യങ്ങൾ.
1: അതെ, തുടക്കം നമുക്ക് ഒന്ന് ഈസി ആക്കി കൊടുക്കാന്ന്, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, നമ്മളിതുപോലെ ഇങ്ങനെ ചോദിക്കുന്നു. അതെ, കുറച്ച് രസകരമായിട്ട് അങ്ങോട്ട് പോവാം എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഞങ്ങൾക്കുള്ളൂ.
0: അതെ.
1: അപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി FM Rainbow 107.5
0: ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.

0: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.
1: Yes, അപ്പൊ ഓൺ ദി ഗോ ടൈപ്പ് ടൈം മ്യൂസിക് ആണ് പ്രിയ ശ്രോതാക്കളെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നല്ല രസകരമായിട്ടുള്ളൊരു
2: ചോദ്യത്തിന് ശേഷം
1: ഒരു ഗെയിമാണ് നമ്മളിപ്പോ തുടങ്ങിയിരിക്കുന്നത്. ഗെയിം മീൻസ് ഒരു ചെറിയ ചോദ്യം. ചോദ്യം എന്തായിരുന്നു സാന്ദ്ര ചോദിച്ച ചോദ്യം എന്നോട് പറഞ്ഞു.
2: മമ്മൂട്ടിയുടെ യഥാർത്ഥ നെയിം എന്താണ്,
1: യഥാർത്ഥ പേര്? സിനിമയിൽ നമ്മൾ അറിയുന്ന അല്ലാത്ത യഥാർത്ഥ പേരെന്താണെന്നാണ്. അപ്പൊ നമുക്കൊരു കോളർ വന്നിട്ടുണ്ട്. ഹലോ.
3: ഹലോ.
1: ആ ഹലോ, ഇതാരാണ്?
2: അപ്പൊ
1: നമ്മുടെ പ്രോഗ്രാം കേട്ടോണ്ടിരിക്കുന്നു.
2: അപ്പൊ ഉത്തരം അറിയാതിരിക്കും അല്ലേ?
3: ഉത്തരം
2: പറഞ്ഞോളൂ.
3: മുഹമ്മദ് കുട്ടി.
1: അതെ, കറക്റ്റ് ആൻസർ ആണ്. അപ്പോ കറക്റ്റ് ആൻസർ പറഞ്ഞ സ്ഥിതിക്ക്
2: സമ്മാനമായിട്ട് ഞങ്ങൾ ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ. ഇതാണ്, പ്രേം നസീറിന്റെ യഥാർത്ഥ പേര് എന്താണ്?
3: പ്രേം നസീറിന്റെ യഥാർത്ഥ പേര് അബ്ദുൽ ഖാദർ.
2: യെസ്,
1: വെരി ഗുഡ്,
2: വെരി ഗുഡ്.
1: അപ്പോ രണ്ട് ആൻസർ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കേട്ടോ.
2: അന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല.
1: എന്തോ
2: സ്നേഹം മാത്രം,
1: സ്നേഹം മാത്രം മാത്രല്ല,
2: നല്ലൊരു പാട്ട്. അതെ, നല്ലൊരു പാട്ട് നമ്മൾ വെച്ച്.
1: പാട്ട് ഏതെങ്കിലും സജഷൻ ഉണ്ടോ?
3: ഏതെങ്കിലും പാട്ട് പെട്ടെന്ന് ചോദിച്ചപ്പോ
1: നല്ലൊരു പാട്ട് ഞങ്ങൾ വെച്ചു തരാം കേട്ടോ.
2: അപ്പൊ വിളിച്ചതിൽ ഒത്തിരി സന്തോഷം,
1: ഒരുപാട് സന്തോഷം. ആൻസർ പറഞ്ഞതിൽ അതിലേറെ സന്തോഷം കേട്ടോ. ഓക്കെ,
2: ബൈ ബൈ. അതുപോലെ നമ്മുടെ ചോദ്യത്തിന് ജിഷ ജോൺസൺ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഗുഡ് ഈവനിങ് പ്രിയ ആൻഡ് സാന്ദ്ര. ഗുഡ് ഈവനിങ്.
1: ഗുഡ് ഈവനിങ്.
2: മുഹമ്മദ് കുട്ടി, പാണപ്പറമ്പിൽ ഇസ്മായിൽ. യെസ്, കറക്റ്റ് ആൻസർ ആണ്. പിന്നെ നമുക്ക് അയച്ചിട്ടുള്ളത് റാണി വർഗീസ്, ചേരാനല്ലൂരിന്ന്. മമ്മൂട്ടിയുടെ യഥാർത്ഥ പേര് മുഹമ്മദ് കുട്ടി, പാണപ്പറമ്പിൽ ഇസ്മായിൽ. യെസ്, കറക്റ്റ് ആൻസർ ആണ്. പിന്നെ നമുക്ക് സെയിം ഉത്തരം ട്രീസയും ജിതിനും അയച്ചിട്ടുണ്ട്.
1: ഓക്കെ, അപ്പൊ എന്തായാലും വളരെ രസകരമായിട്ട് തന്നെയാണ് ആ ഒരു തുടക്കം നമ്മുടെ. അല്ലെ, അപ്പൊ ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്കൊരു കോളർ വന്നിട്ടുണ്ട്, നോക്കാം. ഹലോ. ഹലോ,
2: നമസ്കാരം. ഇതാരാണ്? ഹലോ. ഹലോ,
1: കേൾക്കുന്നില്ലല്ലോ.
2: ഹലോ, ഹലോ.
1: അവിടെ എന്തൊക്കെയോ അനക്കോ.

0: ഒക്കെ കേൾക്കുന്നുണ്ട്, ബട്ട്
1: സംസാരമൊന്നുമില്ല.
0: സംസാരം ഇല്ല.
1: ഹലോ,
0: സാരമില്ല, നമുക്ക് ചിലപ്പോൾ ലൈൻ കണക്ഷൻ എന്തെങ്കിലും
1: അതെ മിസ്റ്റേക്ക്
0: മിസ്റ്റേക്ക്
1: ആയിരിക്കാം.
0: ആയിരിക്കാം, കുഴപ്പമില്ല. നമുക്ക് ഇനിയും വിളിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്ക് നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് വിളിക്കാം കേട്ടോ. 0484-242-8101 എന്ന നമ്പറാണ്.
1: യെസ്, അപ്പോൾ നമുക്ക് നല്ലൊരു പാട്ടിലേക്ക് പോകാം.
0: തീർച്ചയായിട്ടും.

0: അപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 20 മിനിറ്റാണ്. നമ്മളുടെ ചോദ്യങ്ങൾ ഞങ്ങളിങ്ങനെ റെഡിയാക്കിയിട്ടിരിക്കുകയാണ്.
1: അതെ.
0: അതായത് നമ്മുടെ ചലച്ചിത്ര താരങ്ങളുടെ റിയൽ നെയിമാണ് ഇന്ന്

0: പോലത്തെ ചോദ്യങ്ങളായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇവിടെ കരുതി വെച്ചിട്ടുള്ള കേട്ടോ.
1: അതെ, അപ്പോൾ ഉത്തരം പറയാനായിട്ട് പെട്ടെന്ന് വിളിച്ചോളൂ, വിളിക്കേണ്ട. നമ്പർ ഇതാണ്, 04-2424-1001.
0: അതെ, അപ്പോൾ വാട്സപ്പ് നമ്പറുണ്ട് നമ്മുടെ, 854-734-1075 എന്ന വാട്സപ്പ് നമ്പറാണ്. അപ്പം ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരങ്ങൾ വാട്സപ്പിലും അയക്കാവുന്നതാണ്.

0: Dong.
1: Rainbow FM 107.5, musically yours.
2: യെസ്, 6 മണി കഴിഞ്ഞ് 32 മിനിറ്റും 44 സെക്കൻഡിലേക്ക് നമ്മൾ കടക്കുമ്പോൾ
3: യെസ്, നമ്മൾ കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് പോയിരുന്നത്.
2: അതെ, അപ്പോ അടുത്ത ചോദ്യം റെഡിയല്ലേ?
3: ചോദ്യം റെഡിയാണ്. ചോദ്യം ഇനിയൊരു നായികനെ കൊടുക്കാം.
2: ആയിക്കോട്ടെ.
3: നമ്മുടെ ചോദ്യം ഇതാണ്, നയൻതാരയുടെ റിയൽ നെയിം എന്താണ്?
2: അതെ, നയൻതാരയുടെ യഥാർത്ഥ പേര് എന്താണ് എന്നാണ് അടുത്ത ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോ അറിയാവുന്നൊരു വേഗം വിളിച്ചോളൂ. 0484-242-8101 എന്ന നമ്പറിലേക്ക്. ഇനി അതല്ല, വാട്സപ്പിലാണെങ്കിൽ 8574-734-1075.
3: യെസ്.

0: അപ്പോ സമയം 6 മണി കഴിഞ്ഞ് 49 മിനിറ്റിലേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ. ഏ നമ്മള് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാൻ വേണ്ടിട്ട്
1: ഒരു കോളർ വന്നു. അതെ, ഒരു കോളർ
0: വന്നിട്ടുണ്ട്. നോക്കാം. ഹലോ.
1: ഹലോ. പോയി
0: കട്ടായില്ലേ? ഓക്കെ, പ്രശ്നമില്ല. എന്തായാലും നമ്മളിവിടെ ക്വസ്റ്റ്യൻ റെഡിയാണ്. അപ്പോഴേ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, നമ്മുടെ മറവി രോഗം അല്ലേ, ഈ അൽഷിമേഴ്സ് എന്നുള്ള ഒരു അസുഖത്തെ കുറിച്ചിട്ട്. അപ്പോ അതില് ചെറിയൊരു വാർത്ത എന്ന് പറയാനുള്ളത്, അൽഷിമേഴ്സ് ബാധിച്ചവരില് തലച്ചോറിന്റെ സ്വാഭാവിക പ്രതിരോധ ശേഷി വീണ്ടെടുക്കാൻ സഹായിക്കുന്ന പുതിയ OLE എന്ന മോളിക്യൂൾ കണ്ടെത്തി ശാസ്ത്രജ്ഞർ എന്നുള്ളൊരു കാര്യമാണ് പറയാനുള്ളത്.
1: അത് ഭയങ്കര സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. എത്ര ആളുകളാണ് ഓർമ്മയില്ലാതെ അവരെ ഓർക്കാൻ,
0: അതിനൊക്കെ ഒരു ചികിത്സ കിട്ടാന്ന് പറയുന്നത് അല്ലേ?
1: തീർച്ചയായിട്ടും.
0: ഇപ്പോ സ്പെയിനിലെയും സ്വിറ്റ്സർലൻഡിലെയും ഗവേഷകർ സംയുക്തമായി നടത്തിയ ഒരു പഠനത്തിലാണ് OLE കണ്ടെത്തിയത്.
1: തലച്ചോറിലെ പ്രതിരോധ കോശങ്ങളായ മൈക്രോഗ്ലിയ പുനരുജ്ജീവിപ്പിച്ച് സംരക്ഷണ സജ്ജമാക്കാൻ ഈ OLEക്ക് സാധിക്കുമെന്നാണ് പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ.
0: സെൽ ഡെത്ത് ആൻഡ് ഡിസീസ് എന്ന രാജ്യാന്തര ഒരു ജേർണലിസത്തിലൊക്കെയാണ് ഈ പഠനത്തെ കുറിച്ചിട്ടൊക്കെ പ്രസിദ്ധീകരിച്ചു വന്നത്. അപ്പോ കുറച്ച് എന്താ പറയാ, വലിയ വലിയ എന്താ പറയാ ശാസ്ത്രജ്ഞന്മാർ ഇങ്ങനെയും പലതും ഒക്കെ കണ്ടുപിടിച്ച് അല്ലേ ആ ഒരു രോഗത്തിന്.
1: തലച്ചോറിലെ ബീറ്റ അമിലോയിഡ് പ്ലാക്കുകൾ എന്ന വിഷ അടങ്ങിയ ഒരു പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നത് തടയാൻ ഈ പറയുന്ന OLEക്ക് കഴിയുമെന്ന് മൃഗങ്ങളിൽ നടത്തിയ ഒരു പരീക്ഷണത്തിലൂടെയാണ് ഇത് തെളിഞ്ഞത്.
0: അൽഷിമേഴ്സ് രോഗത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് ബീറ്റ അമിലോയിഡ് പ്ലാക്കുകൾ. അപ്പൊ രോഗം കൂടുന്നതോടെ സാധാരണഗതിയിൽ മൈക്രോഗ്ലിയ കോശങ്ങളുടെ പ്രവർത്തനം മന്ദഗതിയിലാവുകയും നാഡികോശങ്ങൾക്ക് നാശമുണ്ടാക്കുകയും ചെയ്യും. എന്നാല് PM20D1 എന്ന ജീൻ ഉൽപ്പാദിപ്പിക്കുന്ന OLE മോളിക്യൂൾ ഈ മൈക്രോഗ്ലിയകളെ ഉണ്ടല്ലോ വീണ്ടും ആക്റ്റീവ് ആക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും അങ്ങനത്തെ രീതിയിലുള്ള ഒരു കണ്ടുപിടുത്തം വരുന്നത് വഴി ഈ രീതിയിലുള്ള നമ്മുടെ തലച്ചോറിൽ വരുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാകും എന്നുള്ളൊരു പ്രത്യാശയോടുകൂടി,
1: ശുഭപ്രതീക്ഷയോടെ
0: നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. അപ്പൊതാ ഞങ്ങൾ ക്വസ്റ്റ്യൻ റെഡിയാക്കിയും വെച്ചിട്ടുണ്ട്. കോളേഴ്സ് രണ്ടു മൂന്ന് കോൾസ് വന്നത് കട്ടായി
1: പോയിട്ടുണ്ട്,
0: മനസ്സിലാവുന്നില്ല.
1: അതെ, നമ്മുടെ ചോദ്യം ഇതായിരുന്നു.

0: നയൻതാരയുടെ യഥാർത്ഥ പേര് എന്തായിരുന്നു എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം.
1: അപ്പോ 0484 242 8101 എന്ന നമ്പറിലേക്ക് വേഗം വിളിച്ചോളൂ.

0: അങ്ങനെ ഉണ്ടല്ലോ, 7 മണി കഴിഞ്ഞ് 1 മിനിറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്.
1: യെസ്, അങ്ങനെ ഓൺ ദി ഗുഡ് റൈഡ് ടൈമിൽ നമ്മൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്.
0: അതിനിടയിൽ നമ്മള് ചോദ്യങ്ങൾ കൊടുക്കുന്നുണ്ട്, ഇടയ്ക്ക് കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്.
1: യെസ്,
0: അതുപോലൊരു കാര്യമാണ് പറയാനുണ്ടായിരുന്നത്. അതിന്റെ ഇടയിൽ ഒരു കോള് വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം.
1: ഹലോ,
2: ഹലോ,
1: നമസ്കാരം, ആരാണിത്? ഷിബു ആണ്. എവിടുന്നാണ്
0: വിളിക്കുന്നേ? മുളന്തുരുത്തി. കോന്തുരുത്തി. ഓക്കെ ഓക്കെ.
1: അപ്പോ ചോദ്യം കേട്ടിട്ടുണ്ടായിരുന്നോ? ആഹാ, നമ്മുടെ ചോദ്യം ഇതായിരുന്നു, നയൻതാരയുടെ. യെസ്, കറക്റ്റ് ആൻസർ. ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ, ജയന്റെ യഥാർത്ഥ പേരെന്താ?
2: കൃഷ്ണൻമായ.
1: യെസ്, വെരി ഗുഡ്.
0: അപ്പോ 2 ചോദ്യത്തിനും ഉത്തരം പറഞ്ഞിരിക്കുന്നു. കൺഗ്രാജുലേഷൻസ്.
1: സിനിമയൊക്കെ ഒത്തിരി കാണാറുണ്ടോ? സിനിമകളൊക്കെ ഒത്തിരി കാണാറുണ്ടോ? ആഹാ, പഴയ പടങ്ങളോടാണോ താല്പര്യം? പഴയ ചിത്രങ്ങളോടാണോ ഇഷ്ടം കൂടുതൽ? ഏറ്റവും പ്രിയപ്പെട്ട ചിത്രം ഏതാ?
2: ഏറ്റവും പ്രിയപ്പെട്ടത് കോളിളക്കം.
1: കോളിളക്കം, അവസാന ചിത്രം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ആ സീൻ നമുക്ക് മറക്കാൻ പറ്റില്ല അല്ലേ? അങ്ങനെ
2: എറണാകുളം ജില്ല തന്നെ ഷൂട്ട് ചെയ്ത പടം.
0: ചോദ്യങ്ങൾക്ക് 2 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയും ചെയ്തു. അപ്പോ എന്തായാലും നമുക്ക് പറഞ്ഞതിന്റെ ആ ഒരു സന്തോഷത്തിൽ നമ്മള് നല്ലൊരു പാട്ട് നമുക്ക് ജയന്റെ തന്നെ വെച്ചു കൊടുത്താലോ?
1: പിന്നെന്താണ്, ഇടയിലെ ഒരു പാട്ട് കേൾക്കാം.
0: കേൾക്കാം ട്ടോ.
1: ഓക്കെ, താങ്ക് യു. കറക്റ്റായിട്ട് ആൻസർ നമുക്ക് കിട്ടി.
0: ആൻസർ ആണ് നമുക്ക് വന്നത്. എന്തായാലും അപ്പൊ നമുക്ക് ഉത്തരം പറഞ്ഞ നമ്മുടെ ശ്രോതാവിന് സന്തോഷപൂർവ്വം നമുക്കൊരു പാട്ട് വെച്ചു കൊടുക്കാം.
1: യെസ്, അല്ലേ?

0: അപ്പോ നമ്മുടെ കസ്തൂരി മാൻമിഴി പാട്ടൊക്കെ കേൾപ്പിച്ച് നമ്മൾ നല്ല രസമായിട്ടിരിക്കുന്നു. നമുക്ക് അടുത്തൊരു കോളർ ഉണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ്, പേര് പറയൂ.
1: ശ്രീജിത്ത്.
0: എവിടെ നിന്ന് വിളിക്കുന്നേ? എറണാകുളം. ഓക്കെ, അപ്പോ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ നേരത്തെ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ?
1: നേരത്തെ ഞാൻ കേട്ടില്ല. ഞാനിപ്പോ ട്രെയിനില് യാത്ര ചെയ്യാണേ.
0: ആണോ? ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ ഞങ്ങളിപ്പോ ഫ്രഷ് ആയിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. ഒരു കൊടുക്കലുമില്ല,
2: എളുപ്പായിരിക്കും.
0: എളുപ്പാണ്,
2: സിമ്പിൾ സിമ്പിൾ ക്വസ്റ്റ്യൻസാ. നമ്മള് നമ്മൾ ചോദിച്ചിരുന്നത് എന്താന്ന് വെച്ചാ, സിനിമയിലുള്ള നായിക നായകന്മാരുടെ യഥാർത്ഥ പേരുകളായിരിക്കില്ലല്ലോ അവർ സിനിമയിൽ ഉപയോഗിക്കാം. അപ്പൊ അവരുടെ യഥാർത്ഥ പേര് എന്താണെന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം. ഓക്കെ, നമ്മുടെ
1: ഗോപാലകൃഷ്ണ.
2: യെസ്. പിന്നെ പോരട്ടെ പോരട്ടെ ലിസ്റ്റ്.
0: അപ്പൊ പിന്നെ അതല്ലാത്ത ചോദ്യം ചോദിക്കാല്ലേ. ബുദ്ധി.
2: മമ്മൂട്ടി.
1: മുഹമ്മദ് കുട്ടി.
2: യെസ്.
0: ഇതൊന്നല്ല ചോദ്യം കേട്ടോ.
2: അതെ, നമ്മൾ നായികമാരെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്.
1: ഓ,
2: ഭാവനയുടെ യഥാർത്ഥ പേരെന്താ?
1: ഭാവനയുടെ യഥാർത്ഥ പേര്? അതാണോ ചോദ്യം?
2: അതാണ് ചോദ്യം.
1: ഭാവനയുടെ യഥാർത്ഥ പേര്? എന്തെങ്കിലും ഒരു ഹിന്റ് തരാമോ?
2: ഹിന്റ് എങ്ങനെ കൊടുക്കാം? എന്തിപ്പോ ഹിന്റ് തരാ? ഒരു നക്ഷത്രമാണ്.
1: നക്ഷത്രമാണെങ്കിൽ
2: പോരട്ടെ.
1: രേവതി നക്ഷത്രമാണ്.
0: രേവതി നക്ഷത്രം.
1: അതെ, ഐ മീൻ നമ്മുടെ ഹോറോസ്കോപ്പ് വെച്ചിട്ടുള്ള അങ്ങനെ അങ്ങനെ അല്ലോ അല്ലേ? അല്ലാതെ,
0: അതായത് നമ്മുടെ നക്ഷത്രങ്ങൾ ഉണ്ടല്ലോ, നമ്മുടെ ജാതകം ഒക്കെ നോക്കാനായിട്ടൊക്കെ നമ്മൾ എടുക്കുന്ന നമ്മുടെ ജന്മ നക്ഷത്രങ്ങൾ ഉണ്ടല്ലോ.
2: ഇതിലും എളുപ്പമുള്ള ക്ലൂ തരാൻ പറ്റില്ല.
0: ഇതിലും എളുപ്പമുള്ള ഒരു ക്ലൂ ഇനി ഇല്ല.
1: അശ്വതി.
2: ആഹാ, ഇപ്പൊ എല്ലാ നക്ഷത്രം പറയുമല്ലോ. സാന്ദ്രയും പ്രിയയും കൂടി ഊഹിച്ചെടുത്തോളൂ, ഞാൻ ഓരോ നക്ഷത്രങ്ങൾ പറയാം. ശ്രീജിത്ത്.
1: രോഹിണി.
0: ഇല്ല, കഴിഞ്ഞു, തീർന്നു, തീർന്നു.
1: അശ്വതിയല്ല, രോഹിണിയല്ല, പിന്നെ രേവതിയല്ല.
0: അല്ല, ഇനി
2: തീർന്നു,
0: തീർന്നു,
1: തീർന്നു. നിങ്ങൾ പറയോ?
2: പറയട്ടെ,
0: പറഞ്ഞോളൂ.
2: കാർത്തിക.
1: ഓ മൈ ഗോഡ്, ഞാൻ പറയാൻ വേണ്ടി
0: കണ്ടോ, ആവശ്യമുള്ളത് പറഞ്ഞില്ല, അല്ലാത്തതൊക്കെ പറഞ്ഞു.
1: അല്ല, തുടക്കം മുതൽ പറയുകയാണെങ്കിൽ.
0: ഓ, ഞങ്ങൾക്ക് ഓപ്ഷൻ തരും അല്ലെ, ഏത് വേണമെങ്കിലും എടുത്തോളൂ, മാർക്കിട്ടോളൂ അല്ലെ. ഓക്കെ ശ്രീജിത്ത്, കുഴപ്പമില്ല കേട്ടോ, എന്തായാലും പങ്കെടുത്തല്ലോ. ട്രെയിനിലൊക്കെ ഇരുന്ന് പങ്കെടുക്കുക എന്ന് പറയുമ്പോ തന്നെ അടുത്ത ആരും ഇല്ലേ? അപ്പോ
1: ഒരുപാടുണ്ട്.
0: ഓക്കെ,
1: ഡയൽ ചെയ്ത് കുറച്ചാണ് എടുത്തു കിട്ടാനായിട്ട്. എന്തായാലും.

0: പിന്നെ വെനസ്ഡേ ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് ഒരു ടൂർ ഉണ്ട്, അത് മലേഷ്യക്കാണ്.
1: അടിപൊളി
2: ഇന്റർനാഷണൽ
0: ഇന്റർനാഷണൽ ടൂർ ആണ്. അതുകൊണ്ട് പോകുന്നുണ്ട്, നാളെ കൂടെ കഴിഞ്ഞ പിന്നെ ഒരാഴ്ച നാട്ടിലുണ്ടാവില്ല.
1: ഓ, അപ്പൊ അതിന്റെ ഒരു ത്രില്ലിലായിരിക്കും.
0: ആയിക്കോട്ടെ,
1: നല്ല അടിപൊളി യാത്ര ആയിട്ടെ.
2: യാത്രക്ക് എല്ലാവിധ
1: ആശംസകളും സന്തോഷമായിട്ടും പോയി വരും.
0: താങ്ക് യു. റെയിൻബോ എഫ്എം ന്യൂസ് ആയിട്ട് കേൾക്കാറുണ്ട്. വിളിച്ചിട്ട് എനിക്ക് കഴിഞ്ഞ മാസം ക്ലാസ്സോ മറ്റോ കിട്ടിയിരുന്നു.
1: ഞാൻ തന്നെയായിരുന്നു തോന്നുന്നുണ്ടായിരുന്നത്. ഞാൻ ആദ്യം സസ്പെൻസ് അടിച്ച് മിണ്ടാതിരുന്നത്,
2: സർപ്രൈസ് ആയിരുന്നു.
1: എന്തായാലും അതും രസമാണല്ലോ അങ്ങനെ പോകുന്നത്. ഒത്തിരി സന്തോഷം കേട്ടോ.
2: അങ്ങനെ ശ്രീജിത്തിന് ചെറുതായിട്ട് ഒന്ന് പാളി, ബാക്കി എല്ലാ നക്ഷത്രങ്ങളും അറിഞ്ഞു.
1: അതെ, അടുത്ത നക്ഷത്രത്തിലേക്ക് വരാൻ പറ്റിയില്ല. നമുക്ക് നോക്കാം അടുത്തൊരു കോളർ വന്നിട്ടുണ്ട്. ഹലോ,
3: ഹലോ,
2: നമസ്കാരം.
1: സിദ്ധാർത്ഥ്, സിദ്ധാർത്ഥ്, സ്ഥലം എവിടെയായിരുന്നു?
3: മഞ്ഞുമൽ.
2: മഞ്ഞുമൽ എന്നാണ് വിളിക്കുന്നത്.
1: സിദ്ധാർത്ഥിനോട് എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ വേഗം.
2: നമ്മുടെ ചോദ്യം ഇതാണ്, നവ്യ നായരുടെ യഥാർത്ഥ പേരെന്താ? ക്ലൂ എന്ത് തരും?
1: നമ്മളിപ്പം പറയാറുണ്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്റെ ജീവിതം
2: അതെ
1: ഹായ് എന്നൊക്ക്ലൂ നമ്മളിങ്ങനെ പറയാറുണ്ട്.
2: ഇത്രയും എളുപ്പമുള്ള ക്ലൂ ഇല്ല.
1: വെരി ഗുഡ്, വെരി ഗുഡ്.
2: ഊഹം തെറ്റിയില്ല. സിദ്ധാർത്ഥ് എന്താ ചെയ്യണേ? പഠിക്കണോ? പഠിക്കണു. ആഹാ, ഫ്രണ്ട്സിനോടൊക്കെ പറയണേ കേട്ടോ, സാന്ദ്ര ചേച്ചിനെയും പ്രിയ ചേച്ചിനെയും വിളിച്ചിട്ട് ഉത്തരമൊക്കെ പറഞ്ഞു. ഓക്കെ ഓക്കെ, ഒത്തിരി സന്തോഷം വിളിച്ചത്.
1: ഒരുപാട് സന്തോഷം വിളിച്ചേ കേട്ടോ. ബൈ
2: ബൈ. എളുപ്പമുള്ള ക്ലൂ ആയിരുന്നു കൊടുത്തത്.
1: എളുപ്പമുള്ള ക്ലൂ ഒക്കെ കൊടുത്തു. അപ്പൊ ഇനി നമുക്കൊരു പാട്ടിലേക്ക് പോവാം.
2: കിടിലം പാട്ടിലേക്ക് പോകുന്നു.

0: ശ്രോതാക്കളെ, അല്പസമയത്തിനുള്ളിൽ കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. പൌരത്വം നിർണയിക്കുന്നതും ഒരാളെ വിദേശിയായി പ്രഖ്യാപിക്കുന്നതും നിയമാനുസൃതമായ നടപടികളിലൂടെയാകണമെന്ന് സുപ്രീംകോടതി. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച രണ്ട് മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. ജോർദാൻ, ബഹ്റൈൻ, കുവൈത്ത് എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിൽ ആക്രമണം നടത്തി ഇറാൻ. ലോർഡ്സിൽ ആദ്യ ടെസ്റ്റ് വിജയം നേടുന്ന വനിതാ ടീം എന്ന റെക്കോർഡ് സ്വന്തമാക്കി ഇന്ത്യ. ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചത് 270 റൺസിന്. പൌരത്വം നിർണയിക്കുന്നതും ഒരാളെ വിദേശിയായി പ്രഖ്യാപിക്കുന്നതും നിയമാനുസൃതമായ നടപടികളിലൂടെയാവണമെന്ന് സുപ്രീംകോടതി. അസമിലെ ഫോറിനേഴ്സ് ട്രൈബ്യൂണലുകൾ വിദേശികളായി പ്രഖ്യാപിച്ച 27 പേരുടെ ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ പരാമർശം. ട്രൈബ്യൂണൽ ഉത്തരവുകൾ ശരിവച്ച ഗുവാഹത്തി ഹൈക്കോടതിയുടെ വിധിയും സുപ്രീംകോടതി റദ്ദാക്കി. ദേശീയ ഐക്യം ശക്തിപ്പെടുത്തുന്നതിനുള്ള മികച്ച സംരംഭമാണ് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് പദ്ധതിക്ക് കീഴിലുള്ള NCCയുടെ കേഡറ്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ.

0: നശാമുക്ത് ഭാരത് അഭിയാൻ, സ്വച്ഛ് ഭാരത് അഭിയാൻ എന്നിവയുൾപ്പെടെയുള്ള എൻസിസിയുടെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളെയും അദ്ദേഹം പ്രശംസിച്ചു. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച രണ്ട് മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. വിയറ്റ്നാം എയർലൈൻസിന്റെ വിമാനം ഇന്ത്യൻ സമയം രാത്രി 9:30 മുംബൈ ഛത്രപതി ശിവജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്ന് വിയറ്റ്നാമിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ എസി തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ മുംബൈയിൽ നിന്നും നാളെ രാവിലെ 6:30 പുറപ്പെടുന്ന എയർ ഇന്ത്യ വിമാനത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല വ്യവസായ പ്രതിനിധി സംഘം സ്പെയിനിലെത്തി. ഇന്ത്യയുടെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി സംഘം ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങളും സന്ദർശിക്കുന്നുണ്ട്. ഈ മാസം 17 വരെയാണ് സന്ദർശനം. സാമ്പത്തിക സേവനങ്ങളുമായി ബന്ധപ്പെട്ട സൈബർ സുരക്ഷാ ഭീഷണി, ഡാറ്റ മോഷണം, ഒറ്റപ്പെട്ട തട്ടിപ്പുകൾ തുടങ്ങിയവയിൽ മാത്രമായി ഒതുങ്ങുന്നില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഇലക്ട്രോണിക്സ് വിവരസാങ്കേതിക മന്ത്രാലയത്തിന്റെ 2025-26 റിപ്പോർട്ടിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നു. വിശദാംശങ്ങളിലേക്ക്.
1: സൈബർ സുരക്ഷ, അപകട സാധ്യതകൾ, ഇടപാടുകളിലെ സമഗ്രത, ഉപഭോക്താക്കളുടെ വിശ്വാസം, പ്രവർത്തന തുടർച്ച, ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യങ്ങളിലുള്ള ആത്മവിശ്വാസം എന്നിവയിലേക്ക് വ്യാപിച്ചിട്ടുണ്ടെന്ന് മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. സാമ്പത്തിക മേഖലയുടെ ദ്രുതഗതിയിലുള്ള ഡിജിറ്റൽ പരിവർത്തനത്തിലെ സൈബർ അപകട സാധ്യതകളും വർദ്ധിച്ചു വരികയാണ്. ബാങ്കിംഗ്, ഇൻഷുറൻസ്, സാമ്പത്തിക സേവനങ്ങൾ എന്നിവയെ രൂപപ്പെടുത്തുന്ന സൈബർ സുരക്ഷാ രംഗത്തിന്റെ സമഗ്രമായ വിശകലനം ഡിജിറ്റൽ ത്രെഡ് റിപ്പോർട്ട് നൽകുന്നു. സൈബർ ഭീഷണികളെ നേരിടുന്നതിന് ധനകാര്യ സ്ഥാപനങ്ങൾ, സൈബർ സുരക്ഷാ പ്രൊഫഷണലുകൾ ഉൾപ്പെടെയുള്ളവർ മുൻകൈയെടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മണ്ഡവ്യ നാളെ തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. തെലങ്കാനയിലെ ESI ആശുപത്രിയിലാണ് ഉദ്ഘാടന ചടങ്ങ്. തെലങ്കാനയ്ക്ക് പുറമെ അസം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കോട്ട, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ESI ആശുപത്രികളിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. അയോധ്യയിലെ രാമജന്മഭൂമി ക്ഷേത്രത്തിൽ ലഭിച്ച സംഭാവനകൾ സംബന്ധിച്ച് നിലവിലെ വിശദാംശങ്ങൾ സമർപ്പിക്കാൻ ഉത്തർപ്രദേശ് സർക്കാരിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. സംഭാവനകളുടെ ദുരുപയോഗം സംബന്ധിച്ച് CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും ക്ഷേത്ര ട്രസ്റ്റിനും കോടതി നോട്ടീസ് അയച്ചു. കഴിഞ്ഞ മാസം 13 ഉത്തർപ്രദേശ് സർക്കാർ 3-അംഗ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. മേളയുടെ 3-ാം പതിപ്പാണിത്. ഒരു റിപ്പോർട്ട്.
1: വസ്ത്രധാരണം, ഫാഷൻ, സുസ്ഥിരത, സാങ്കേതികവിദ്യ, നവീകരണം, നിക്ഷേപം, അന്താരാഷ്ട്ര വ്യാപാരം എന്നിവയിൽ ആഗോളതലത്തിൽ രാജ്യം കൈവരിക്കുന്ന നേട്ടങ്ങൾ വിളിച്ചോതുന്നതാണ് ഭാരത് ടെക്സ് രാജ്യാന്തരമേള. 4 ദിവസം നീളുന്ന മേളയിൽ 20,000-ത്തിലധികം വസ്ത്ര ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കും. 14 രാജ്യങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര പ്രദർശകർ പങ്കെടുക്കുമെന്ന് ഭാരത് ടെക്സ് ട്രേഡ് ഫെഡറേഷൻ ചെയർമാൻ നരേൻ ഗോയങ്ക പറഞ്ഞു. നിർമ്മാതാക്കൾ, കയറ്റുമതിക്കാർ, നിക്ഷേപകർ, അന്താരാഷ്ട്ര പ്രതിനിധി സംഘങ്ങൾ, കരകൌശല വിദഗ്ധർ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവയും മേളയുടെ ഭാഗമാകും. 11 സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തവും ഇത്തവണയുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഈ വർഷം ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ ഇന്ത്യയുടെ മൊത്തം കയറ്റുമതി 232 ബില്യൺ $ യിലധികമാണെന്ന റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 11.37% വളർച്ച രേഖപ്പെടുത്തിയതായി വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. രത്നങ്ങൾ, ആഭരണങ്ങൾ, എഞ്ചിനീയറിംഗ് സാധനങ്ങൾ, ജൈവ അജൈവ രാസവസ്തുക്കൾ, ഇലക്ട്രോണിക് സാധനങ്ങൾ എന്നിവ ജൂണിലെ വ്യാപാര കയറ്റുമതി വളർച്ച രേഖപ്പെടുത്തിയവയിൽ ഉൾപ്പെടുന്നു. കൊളംബിയയിൽ നടന്ന 56-ാമത് അന്താരാഷ്ട്ര ഫിസിക്സ് ഒളിമ്പ്യാഡിൽ സ്വർണമെഡൽ നേടിയ ഇന്ത്യൻ സംഘത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇന്ത്യൻ യുവശക്തിയുടെ വിജയമാണ് ഈ മെഡൽ നേട്ടമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികൾക്ക് സഹായം അഭ്യർത്ഥിച്ച് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യയുമായി മന്ത്രി ബിന്ദു കൃഷ്ണ ചർച്ച നടത്തി. ഡൽഹിയിൽ ശ്രംശക്തി ഭവനിലായിരുന്നു കൂടിക്കാഴ്ച. കേരളത്തിലെ ഐടി കമ്പനികളിലെ ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട നടപടി മന്ത്രി ബിന്ദു കൃഷ്ണ കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ VBGRAMG പദ്ധതികളുടെ നടത്തിപ്പ് വിലയിരുത്തുന്നതിന് കേന്ദ്ര സംഘം എറണാകുളം ജില്ലയിൽ സന്ദർശനം നടത്തി. ജൂലൈ 15 വരെ എറണാകുളം തിരുവനന്തപുരം

0: തിരുവനന്തപുരം ജില്ലകളിലാണ് സംഘം സന്ദർശനം നടത്തുന്നത്. ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുമായി കേന്ദ്രസംഘം ആശയവിനിമയം നടത്തി. കേരളത്തിൽ ആദ്യമായി മണ്ണിടിച്ചിൽ സാധ്യത കണ്ടെത്തി മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനം കണ്ണൂരിൽ ആരംഭിക്കും. കണ്ണിച്ചാർ ഗ്രാമപഞ്ചായത്തിലെ മാടശ്ശേരി മലയിലാണ് പുതിയ സംവിധാനം ഒരുങ്ങുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: മണ്ണിന്റെ ഘടന, മഴയുടെ അളവ്, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ എന്നീ വിവരങ്ങൾ ശേഖരിച്ച് വിശകലനം ചെയ്ത് മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടോ എന്ന് മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനമാണിത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, IIT, റൂർക്കി, കെഡിസ്ക് എന്നിവയുടെ നേതൃത്വത്തിലാണ് 2 കോടി രൂപയോളം ചെലവഴിച്ചുള്ള സംവിധാനം ആരംഭിക്കുന്നത്. 2022 34 മണ്ണിടിച്ചിൽ കണിച്ചാറിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. പദ്ധതി വിജയിച്ചാൽ വയനാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കും.
0: ടെസ്റ്റ് ക്രിക്കറ്റിൽ ചരിത്രം കുറിച്ച് ഇന്ത്യൻ വനിതകൾ. ഇംഗ്ലണ്ടിനെതിരെ ലോർഡ്സിൽ നടന്ന ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 270 റണ്ണിന്റെ തകർപ്പൻ ജയം. ഒന്നാം ഇന്നിംഗ്സ് ലീഡ് ഉൾപ്പെടെ ഇന്ത്യ ഉയർത്തിയ 457 റൺ വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ടിന്റെ ഇന്നിംഗ്സ് 186 അവസാനിച്ചു. ഇതോടെ ലോർഡ്സിൽ ആദ്യമായി ടെസ്റ്റ് വിജയം സ്വന്തമാക്കുന്ന വനിതാ ടീമെന്ന നേട്ടവും ഇന്ത്യ സ്വന്തമാക്കി. ലോർഡ്സിൽ ആദ്യമായി സെഞ്ചുറി നേടിയ വനിതാ താരമെന്ന ചരിത്ര നേട്ടം ഇന്ത്യയുടെ യസ്തിക ഭാട്ടിയ കരസ്ഥമാക്കി. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 ബർമിംഗ്ഹാമിലാണ് മത്സരം. 3 മത്സരങ്ങളടങ്ങിയതാണ് പരമ്പര. ലോകകപ്പ് ഫുട്ബോൾ ജേതാക്കളെ അറിയാൻ ഇനി 7 കൂടി. ഈ മാസം 20 ഫൈനൽ. മറ്റന്നാൾ നടക്കുന്ന ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനെ നേരിടും. വ്യാഴാഴ്ച നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ജോർദാൻ, ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതായി ഇറാൻ. റഡാർ കേന്ദ്രങ്ങൾ, മിസൈൽ, ഡ്രോൺ താവളങ്ങൾ എന്നിവയ്ക്ക് നേരെയുണ്ടായ US വ്യോമ ആക്രമണങ്ങൾക്കുള്ള മറുപടിയാണിതെന്ന് ഇറാന്റെ സായുധസേനാ വിഭാഗം അറിയിച്ചു. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിനെ ഇറാൻ ആക്രമിച്ചതിന് പിന്നാലെയാണ് പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമായത്. ഇതേ തുടർന്ന് ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതവും തടസ്സപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 24 വരെ സ്വീകരിക്കും. ജുറാസിക് പാർക്ക്, ദി പിയാനോ എന്നീ ഹോളിവുഡ് സിനിമകളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സാം നീൽ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സിഡ്നിയിലായിരുന്നു അന്ത്യം. പ്രധാന വാർത്തകൾ വീണ്ടും. പൌരത്വം നിർണയിക്കുന്നതും ഒരാളെ വിദേശിയായി പ്രഖ്യാപിക്കുന്നതും നിയമാനുസൃതമായ നടപടികളിലൂടെയാകണമെന്ന് സുപ്രീംകോടതി. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 2 മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. ജോർദാൻ, ബഹ്റൈൻ, കുവൈത്ത് എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിൽ ആക്രമണം നടത്തി ഇറാൻ. ലോർഡ്സിലെ ആദ്യ ടെസ്റ്റ് വിജയം നേടുന്ന വനിതാ ടീമെന്ന റെക്കോർഡ് സ്വന്തമാക്കി ഇന്ത്യ. ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചത് 270 റൺസിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.

0: യെസ്, വാർത്തയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത് അവിടെ എത്തിയിട്ടുണ്ട്.
1: തിരുമ്പി വന്നിട്ടേ,
0: ഒരു കോളർ.
1: യെസ്, നോക്കാം ആരാണെന്ന്.
0: ഹലോ,
2: ഹലോ,
1: നമസ്കാരം. ഇതാരാണ് വിളിക്കുന്നത്? ഓക്കെ, കേക്കുന്നുണ്ടായിരുന്നു പ്രോഗ്രാം?
0: സാന്ദ്ര കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ റെഡി ആക്കിയിട്ട് ഇങ്ങനെ എല്ലാരോടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്.
1: അതെ, ഇന്നത്തെ ചോദ്യം എന്റെ വക. ഓക്കെ, ചോദ്യം നമ്മൾ ചോദിച്ചത് ഇതായിരുന്നു. നമ്മള് സിനിമാ നടന്മാർ നടിമാർ ഇവരുടെയൊക്കെ പേരുകൾ വ്യത്യസ്തമായിരിക്കുമല്ലോ യഥാർത്ഥ പേരുകളെക്കാളും. അപ്പൊ അത് റിയൽ നെയിം എന്താണ് എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം. ചോദിക്കട്ടെ, റെഡിയാണോ ഉത്തരം പറയാൻ? ഓക്കെ, നമ്മുടെ ചോദ്യം ഇതാണ്, മീര ജാസ്മിന്റെ യഥാർത്ഥ പേരെന്താണ്? സിമ്പിളാ, ചെറുതായിട്ടൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കിട്ടും.
0: ആ പേര് തന്നെ ഒന്ന്
1: ചെറുതായിട്ടൊന്ന് തിരിച്ചിട്ടിട്ടുണ്ടെങ്കില് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കിട്ടുന്നില്ല,
0: കിട്ടുന്ന ലക്ഷണമില്ല, സാരമില്ല, കുഴപ്പമില്ല, നമ്മൾ ടൈം കഴിയാറായി കാരണം.
1: ഓക്കെ, പ്രശ്നമില്ല കേട്ടോ. അപ്പൊ അടുത്ത ആളോട്,
0: അടുത്ത ആൾക്ക് ഞങ്ങൾ ഈ ക്വസ്റ്റ്യൻ കൈമാറാം. അപ്പോ
1: ജാസ്മിൻ ഏറെക്കുറെ ശരിയാണ്.
0: ജൂലിയല്ല,
1: ജൂലിയല്ല,
0: ജാസ്മിൻ മാത്രല്ല.
1: അതെ, കുറച്ചും കൂടി ഉണ്ട്.
0: സാരല്ല, പോട്ടെ,
1: കുഴപ്പമില്ല, കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ഇനി വിളിക്കണം, എല്ലാവരോടും ഞങ്ങൾ അന്വേഷിച്ചതായിട്ട് പറയണം. ഓക്കെ, ബൈ ബൈ.
0: ബൈ,
1: പറ്റിയില്ല.
0: അപ്പൊ നമുക്ക് കുഴപ്പമില്ല, അടുത്ത ക്വസ്റ്റ്യൻ കൈമാറാം.
1: യെസ്, അതെ. അപ്പൊ നമുക്ക് നല്ലൊരു പാട്ട് കേട്ടിട്ട് വീണ്ടും തിരിച്ചു വരാം.

0: യെസ്, അപ്പൊ സമയം 7 മണി കഴിഞ്ഞ് 51 മിനിറ്റിലേക്ക് കടന്നിരിക്കുക കേട്ടോ.
1: അതെ, അപ്പൊ നമ്മള് പോന്നിക്ക് മുന്നേ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രസാദ് ഏട്ടനോട്. എന്തായിരുന്നു ചോദ്യം? മീര ജാസ്മിന്റെ യഥാർത്ഥ പേര് എന്താണ്?
0: അതെ,
1: ഉത്തരം ജാസ്മിൻ മേരി ജോസഫ്.
0: ജാസ്മിൻ മേരി
1: ജോസഫ്,
0: ജോസഫ്
1: അതാണ് പേര്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് സമയമില്ല, അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞു വിട്ടത്.
0: അപ്പോ നമുക്ക് ഇനിയിപ്പോ തൽക്കാലം ഒരു പാട്ട് കേൾപ്പിക്കാനുള്ളൊരു ടൈം കൂടി നമുക്ക് ഉണ്ടാവുള്ളൂ
1: അല്ലേ.
0: ഇപ്പൊ ഒരു കോൾ എടുക്കാനുള്ളൊരു ടൈം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമ്മളിപ്പോ ഇത്രയും നേരം ഈ ഓൺ ദി ഗുഡ് റൈറ്റ് മ്യൂസിക്കുമായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ പ്രിയ പത്മജിത്ത് ആയിരുന്നു.
1: ഞാൻ സാന്ദ്ര ദീദി ആയിരുന്നു.
0: യെസ്, അപ്പോ ഇനി ഞങ്ങള് തൽക്കാലമേ ഇവിടുന്ന് പോകുന്നുള്ളൂ കേട്ടോ. 10 മണിക്ക് അരികെ എന്നുള്ള പ്രോഗ്രാമിൽ ദാ നിങ്ങളുടെ കാതോരം ഞങ്ങൾ വീണ്ടും
1: എത്തുന്നതായിരിക്കും.
0: നിങ്ങൾക്ക് പങ്കിടാൻ വിശേഷങ്ങൾ പങ്കിടാൻ ഒരു വിഷയമായിട്ട് തീർച്ചയായിട്ടും
1: നമ്മളെ രണ്ടാളെ

0: ഇരിക്കണം നമ്മളെല്ലാവരും. നമുക്ക്
1: 10 മണിക്ക് ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ ഒപ്പം ചേരുന്നതായിരിക്കും. ഇതാ അടുത്ത പ്രോഗ്രാം നിങ്ങളെ കാത്തിരിക്കുകയാണ്. 8 മണിക്ക് വാർത്തകൾ, വാർത്തകൾക്ക് ശേഷം ഇസൈ തണ്ടറിലുണ്ട്. അങ്ങനെ പരിപാടികൾ ഇങ്ങനെ നീണ്ട് നിര പോലെ കിടക്കുകയാണ് അല്ലേ?
0: യെസ്, അതെ. അപ്പോ തൽക്കാലത്തേക്ക് വീട് പറയുന്നു. ഞാൻ സാന്ദ്ര.
1: ഞാൻ പ്രിയ പത്മജിത്ത്.

FM Rainbow 107.5 MHz, musically yours. News Rainbow. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. രാജ്യത്തെ 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. പൌരത്വം നിർണയിക്കുന്നതും ഒരാളെ വിദേശിയായി പ്രഖ്യാപിക്കുന്നതും നിയമാനുസൃതമായ നടപടികളിലൂടെയാകണമെന്ന് സുപ്രീംകോടതി. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. കൊട്ടാരക്കര സ്വദേശികളുടെ മൃതദേഹങ്ങൾ മുംബൈയിൽ നിന്ന് വിമാനമാർഗം നാളെ തിരുവനന്തപുരത്ത് കൊണ്ടുവരും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. വ്യാജ മാരത്തോൺ രജിസ്ട്രേഷൻ തട്ടിപ്പുകൾക്കെതിരെ മുന്നറിയിപ്പുമായി കേരള പോലീസ്. വെബ്സൈറ്റുകൾ, ഇൻസ്റ്റഗ്രാം വഴി പരസ്യങ്ങൾ പ്രചരിപ്പിച്ച് സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്നതായും ഇതിനെതിരെ ജാഗ്രത പുലർത്തണമെന്നും

0: എന്നും മുന്നറിയിപ്പ്. ജുറാസിക് പാർക്ക്, ദി പിയാനോ എന്നീ ഹോളിവുഡ് സിനിമകളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സാം നീൽ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സിഡ്നിയിലായിരുന്നു അന്ത്യം. ജോർദാൻ, ബഹ്റൈൻ, കുവൈത്ത് എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിൽ ആക്രമണം നടത്തി ഇറാൻ. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 ബിർമിംഗ്ഹാമിലാണ് മത്സരം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.
1: News Rainbow.

20 വേറെപ്പെട്ട മൊഴികളിൽ ആയിരക്കണക്കാന പാടലുകൾ പാടി ഇസൈ ഉലകെ വളപ്പെടുത്തിയ അപൂർവ കലൈഞ്ചർ. അൻപടു നാം ജാനകിയമ്മ എന്നു അഴേക്കും എസ് ജാനകി. 38 ആന്ധ്രാപ്രദേശത്തിൽ പിറന്ന അവർ മൊഴികളിൽ ഇല്ലകളെ താണ്ടി തനത് ഇനിയ കുറലാൽ കോടിക്കണക്കാന ഇതയങ്ങളിൽ ഇടം പിടിത്താർ. ഇന്ന് വാട്ടി എസ് ജാനകി സ്പെഷ്യൽ ഇസൈ തെണ്ടൽ കേക്കലാം. ഉങ്ക കൂടന ആർ ജെ അയന വേണുഗോപാൽ.

ഉണർവുകളെ അതേ ആഴത്തുടൻ തനത് കുരൽ മൂലം രസികർകളിടം ചേർക്കും അർബുദ തിരമയെ ജാനകി അമ്മാവെ മറ്റു സിംഗേഴ്സിലിരുന്ന് തനിത്വമാക കാട്ടിയത്. അതിനാലത്താ തലമുറകൾ മാറിയ പിന്നും അവരുടെ പാടലുകൾ അതേ അൻപോടെ മക്കൾ മനതിൽ വാഴ്കിൻ്റെ.

എസ് ജാനകി സ്പെഷ്യൽ എസ്ഐ തെൻട്രലാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പുതിയ തലമുറയിലെ പാട്ടുകാരികളെല്ലാം ഉദാഹരണമാക്കുന്ന ഗായികമാരാണ് ലതാ മങ്കേഷ്കർ, ആശാജി, അതുപോലെ തന്നെ ജാനകി അമ്മ, സുശീലാമ്മ, അങ്ങനെയൊരു നീണ്ട നിര തന്നെയുണ്ട്. അതിലെ ജാനകി അമ്മയെക്കുറിച്ച് കെ എസ് ചിത്ര പറഞ്ഞ ചില കാര്യങ്ങൾ ഇവിടെ ഓർമ്മിപ്പിക്കാം. സംഗീത ലോകത്തിലേക്ക് കടന്നു വന്ന ആദ്യ കാലഘട്ടത്തിൽ സംഗീത സംവിധായകൻ ഇളയരാജ എങ്ങനെയാണ് ഒരു പാട്ടിനെ സമീപിക്കേണ്ടത് എന്നതിന് ഉദാഹരണമാക്കി പറഞ്ഞു കൊടുത്തത് എസ് ജാനകിയാണ്. പാടാനൊരുങ്ങുമ്പോൾ ഗാനത്തിന്റെ സന്ദർഭവും അന്തരീക്ഷവും മനസ്സിലേക്ക് ആവാഹിച്ച് അതിനിണങ്ങുന്ന ഭാവം പകർന്നു നൽകുന്ന ജാനകിയമ്മയുടെ രീതി. മുതൽ മര്യാദയിൽ ഇളയരാജയുടെ തന്നെ ഈണത്തിൽ ജാനകി പാടിയ പാട്ടാണ് അതിനുദാഹരണമായി പറഞ്ഞുകൊടുത്തത്. രാസാവേ ഉനനമ്പി ഈ പാട്ട് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ജാനകിയമ്മയോട് ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ അത്രേ. സിനിമയിൽ നിഷ്കളങ്കയായ ഒരു നാട്ടിൻപുറത്തുകാരി പാടുന്ന പാട്ടാണ്. ശബ്ദവൈവിധ്യങ്ങളോ സംഗതികളോ മറ്റ് ടെക്നിക്കുകളോ ഒന്നും വേണ്ട. പാട്ടൊന്നും പഠിച്ചിട്ടില്ലാത്ത ഒരു സാധാരണ ഗ്രാമീണ യുവതി പാടുന്ന പോലെ പാടുക മാത്രമേ വേണ്ടൂ. പിന്നീട് നടന്നത് ചരിത്രം. പാടുന്ന ഏത് പാട്ടിനെയും ഉള്ളിലേക്ക് ആവാഹിക്കാനുള്ള അവരുടെ കഴിവിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. മുതൽ മര്യാദയിലെ ആ പാട്ട് കേൾക്കാം ഇസൈ തെണ്ടലിൽ ഇനി.

ജാനകിയമ്മയുടെ സ്ത്രീസ്വര മാധുര്യം മാത്രമല്ല ആളുകൾ കേട്ടിരിക്കുന്നത്, കുട്ടികളുടെ ശബ്ദത്തിലും പുരുഷ ശബ്ദത്തിലും വരെ പാടിയവർ ഞെട്ടിച്ചിട്ടുണ്ട്. ഋഷികണ്ഠ പൂനെ ചിത്രത്തിൽ 4 വയസ്സുള്ള കുഞ്ഞിനു വേണ്ടിയിട്ടാണ് അവർ പാടിയത്. അതേപോലെ പുരുഷനു വേണ്ടി പാടിയും അവർ നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ട്. നെഞ്ചത്തെ കിള്ളാതെ എന്ന ചിത്രത്തിൽ ഇളയരാജയുടെ സംഗീതത്തിൽ വന്ന ഗാനം അത്ഭുതമെന്നല്ലാതെ മറ്റൊന്നും വിശേഷിപ്പിക്കാനില്ല.

0: അന്ത സംഗീതം
1: സംഭവിക്കും
0: സംഭവം ശ്രദ്ധിക്കും മൃദംഗ ചതിക്കും മണ്ടയ പോട്ട വേണ്ടാത്ത മമ്മി പേര്
1: മറന്നു
0: പോരും വേള
2: കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.

1986 ഓൾ ഇന്ത്യ റേഡിയോയിൽ ലളിതഗാനത്തിൽ രണ്ടാം സ്ഥാനം. തൊട്ടടുത്ത വർഷം 19 വയസ്സിൽ സിനിമാ ലോകത്തേക്ക്. 1987 തമിഴിൽ ചലപതി റാവുവിൻ്റെ സംഗീത സംവിധാനത്തിൽ വിധീൻ വിളയാട്ട് എന്ന ചിത്രത്തിലൂടെ പാടിയാണ് പിന്നണി ഗാനരംഗത്തേക്ക് ജാനകി കടന്നുവരുന്നത്. 4 തവണ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ്. തമിഴ്നാടിൻ്റെ പുരസ്കാരം നേടിയത് 6 തവണ. ശാസ്ത്രീയ സംഗീതം പഠിക്കാത്ത ഒരാൾ ഇങ്ങനെ എങ്ങനെ പാടുന്നു എന്നതിന് ഒരേ ഒരു മറുപടിയുള്ളൂ, സ്വർഗസിദ്ധി. എല്ലാ ദക്ഷിണേന്ത്യൻ ഭാഷാ ചിത്രങ്ങളിലും പാടിയിട്ടുള്ള ജാനകി ജർമ്മനി, അറബി, ഇംഗ്ലീഷ്, ജാപ്പനീസ്, സിംഹള തുടങ്ങിയ ഭാഷകളിലും പാടിയിട്ടുണ്ട്. പ്രണയമായാലും വിരഹമായാലും വാത്സല്യമായാലും ഭക്തിയായാലും എല്ലാം അതിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ച ഗായിക. എസ് ജാനകി എന്ന ഇതിഹാസം മണ്ണിൽ നിന്നും വിടവാങ്ങിയിരിക്കുന്നു. എന്നാൽ അവരുടെ പാട്ടുകൾ ഈ ഭൂമിയുള്ള കാലം നിലനിൽക്കും. ജാനകി അമ്മയ്ക്ക് ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ഇസേ തെൻഡ്രൽ എന്ന ഈ പരിപാടിയിലൂടെ. ഇന്നത്തെ എസ് ജാനകി സ്പെഷ്യൽ ഇസേ തെൻഡ്രൽ ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജെ അയന വേണുഗോപാൽ.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച രണ്ട് മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ അല്പസമയത്തിനകം മുംബൈയിലെത്തിക്കും. കൊട്ടാരക്കര സ്വദേശികളായ എ.സി. തോമസ്, ഭാര്യ ലൊവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ മുംബൈയിൽ നിന്നും നാളെ രാവിലെ 6:30 പുറപ്പെടുന്ന എയർ ഇന്ത്യ വിമാനത്താവളത്തിൽ എത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. തമിഴ്നാട്ടിലെ മധുരയ്ക്ക് സമീപം രണ്ട് ബസ്സുകൾ കൂട്ടിയിടിച്ച് ഉണ്ടായ അപകടത്തിൽ 6 പേർ മരിച്ചു. 7 പേരുടെ നില ഗുരുതരം. അയോധ്യ ക്ഷേത്രത്തിൽ ലഭിച്ച സംഭാവനകൾ സംബന്ധിച്ച് നിലവിലെ വിശദാംശങ്ങൾ സമർപ്പിക്കാൻ

0: അന്വേഷണ സംഘത്തിന് സുപ്രീംകോടതി നിർദ്ദേശം. ഭൂമി തരംമാറ്റം, ഡിജിറ്റൽ സർവേ പരാതികൾ, പട്ടയ പ്രശ്നം എന്നിവയ്ക്ക് സമയബന്ധിതമായി പരിഹാരം കാണുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി എ പി അനിൽകുമാർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. മേളയുടെ 3rd പതിപ്പാണിത്. ലക്ഷദ്വീപിലെ ആദിവാസി ജനവിഭാഗങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും കാർഷിക ഭൂവിനിയോഗത്തിൽ സുതാര്യത കൊണ്ടുവരാനും ഭൂമി കൈമാറ്റ നിയമങ്ങളിൽ ഭേദഗതി വരുത്താൻ ലക്ഷദ്വീപ് ഭരണകൂടം. ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ ഈ മാസം 20. മറ്റന്നാൾ നടക്കുന്ന ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: ന്യൂസ് റെയിൻബോ. ഉലകസഞ്ചാരം.
2: ഉലകം ചുറ്റി ഒരു സഞ്ചാരം. ഇത്

ഹലോ, നമസ്കാരം. ടീ ഉലകസഞ്ചാരത്തിന്റെ പുതിയൊരു യാത്ര ഇവിടെ തുടങ്ങുവാണ് കേട്ടോ. യാത്ര കൊണ്ടുപോകാൻ എത്തിയിട്ടുള്ള ആളുടെ പേര് പതിവ് പോലെ തന്നെ വിനു എന്നാണ്. നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യാൻ വേണ്ടി പോവണേ. മൊത്തത്തില് മഴയൊക്കെ എങ്ങനെയുണ്ട്? മഴ പല രീതിയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീസണിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നാട്ടിൽ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മൺസൂൺ യാത്രകൾ നടത്താറുണ്ട്. ഒരുപാട് യാത്രകൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. പലയിടങ്ങളും നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചേക്കുകയാണ്, മഴ ഒന്നുകൂടി ശക്തിയായിട്ട് അവിടേക്ക് ഒന്ന് പോകണം. ഇതൊക്കെയാണ് പ്ലാൻ. പിന്നെ നമ്മളില്ലേ, ശരിക്കും മൺസൂണിൽ മൺസൂൺ യാത്ര നടത്തും. അത് നമ്മൾക്ക് ഇഷ്ടമുള്ളതാണ്. അതോടൊപ്പം തന്നെ നാട്ടിൽ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ മഴയില്ലാത്ത അല്ലെങ്കിൽ മഞ്ഞ് ഉള്ള ഇടത്തേക്ക് നമ്മൾ യാത്ര ചെയ്യും. നാട്ടിൽ നല്ല ചൂടുള്ളപ്പോൾ തണുപ്പുള്ള ഇടത്തേക്ക് പോകും, നാട്ടിൽ തണുപ്പുള്ളപ്പോൾ ചൂടുള്ള നാട് കാണാൻ വേണ്ടി പോകും. ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ യാത്ര ചെയ്യാൻ കാരണങ്ങൾ കണ്ടെത്തിയുള്ള യാത്രയാണ് നമ്മൾ നടത്താൻ വേണ്ടി പോകുന്നത്. നമ്മളിന്ന് ശരിക്കും ഒരു മഞ്ഞ് മൂടിയ ഗ്രാമം കാണുക എന്നുള്ള ഉദ്ദേശത്തോടെ പോകുന്നതാണ് കേട്ടോ. മഞ്ഞ് മൂടിയ ഗ്രാമം എന്ന് പറഞ്ഞാൽ മൂടൽ മഞ്ഞുള്ള ഗ്രാമം എന്ന് വേണമെങ്കിൽ ഒന്ന് തിരുത്താം. കാരണം ചിന്തകളെ കാശ്മീരേക്ക് കൊണ്ടുപോകണ്ട. നമുക്കിവിടുന്ന് ഒരുപാട് സമയമെടുക്കാതെ എന്ന് പറഞ്ഞാൽ ഒത്തിരി ദിവസങ്ങളൊന്നും എടുക്കാതെ പോകാൻ പറ്റുന്ന ഒരു ഉൾഗ്രാമം കാണാൻ വേണ്ടിയുള്ള ഒരു യാത്രയാണ് എന്ന് പറഞ്ഞാൽ ഒരു 2-3 ദിവസത്തെ ട്രിപ്പായിട്ടൊക്കെ പോയി തിരിച്ചു വരാൻ പറ്റുന്നതാണ്. നമ്മളിന്ന് യാത്ര എറണാകുളത്തു നിന്ന് പുറപ്പെടുന്നത് ട്രെയിനിലാണ്. ട്രെയിൻ യാത്രയൊക്കെ നമ്മൾ നടത്തിയിട്ട് കുറച്ച് കാലമായി. ട്രെയിൻ യാത്ര നമുക്ക് വളരെ ഇഷ്ടമാണെങ്കിലും നമ്മളിപ്പോൾ ഈ സീസണിനനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ട്രെയിനിൽ കയറാനൊരു ഗ്യാപ്പ് കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അത് നമ്മൾ പരിഹരിക്കുവാണ്. ധൻബാദ് എക്സ്പ്രസ്സിലേക്ക് ടീം ഉലകസഞ്ചാരം എല്ലാ കമ്പാർട്ട്മെൻറ്റിലേക്ക് എല്ലാവരെയും കൂടി കയറ്റും കേട്ടോ. നല്ലതുപോലെ സീറ്റ് കിട്ടുന്ന രീതിയിൽ എല്ലാവരും പലയിടങ്ങളിലായിട്ട് ഇരിക്കുക, വിൻഡോ സീറ്റൊക്കെ പിടിച്ചിരിക്കുക. കാരണം നമുക്ക് കുറച്ചധികം ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. നമ്മൾ ഇന്ന് ആന്ധ്രയിലേക്കാണ് പോകുന്നത്. ആന്ധ്രാപ്രദേശിലെ ഒരുപാട് മനുഷ്യരൊന്നും ചെല്ലാത്ത ടൂറിസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ വിനോദസഞ്ചാരികൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിലും ഒത്തിരി പേരൊന്നും ഇവിടെ ചെന്ന് അങ്ങനെ വലിയ തിരക്ക് ബഹളങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഗ്രാമം കാണാൻ വേണ്ടി പോവുകയാണ്. ഈ ഗ്രാമത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ മൂടൽ മഞ്ഞാണ്. അവിടുത്തെ തണുപ്പും ആ ഒരു കംപ്ലീറ്റ് മൂടി നിൽക്കുന്ന ഒരു തെളിഞ്ഞ അന്തരീക്ഷം ഒരിക്കലും കാണാൻ പറ്റാത്ത ആളുകളുടെ നാട്ടിലേക്കാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ നമ്മൾ ധൻബാദ് എക്സ്പ്രസ്സിൽ കയറുന്നു. നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സ്റ്റേഷൻ്റെ പേര് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കട്ടെ. ഇത് എല്ലാവർക്കും എറണാകുളത്തു നിന്ന് പോയി തിരിച്ച് നാട്ടിലേക്ക് എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന, എളുപ്പത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അലച്ചിലില്ലാതെ എത്താൻ പറ്റുന്ന യാത്രയാണ്. പക്ഷേ ദിവസം ഒരു 3 ദിവസത്തെ പരിപാടിയായിട്ട് ഇതൊന്ന് പ്ലാൻ ചെയ്യേണ്ടി വരും. 4 ദിവസം ഉണ്ടെങ്കിൽ ആവശ്യമായി. നർസി പട്ടണം റോഡ് റെയിൽവേ സ്റ്റേഷൻ ഇവിടേക്കാണ് കേട്ടോ നമുക്ക് പോകേണ്ടത്. പേര് ഞാൻ ഒറാശോട് പറയാം, ഒന്ന് കുറിച്ച് വെച്ചേക്കണം. കുറിച്ച് വെക്കാൻ പറയുന്നത് എന്തായാലും പോകാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. നർസി പട്ടണം റോഡ് റെയിൽവേ സ്റ്റേഷൻ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ എപ്പോൾ ചെല്ലും എന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ ഒരുപാട് മണിക്കൂറുകൾ എടുത്താണ് ചെല്ലാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ സമാധാനമായി വിശാലമായി കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്ന ഒരു സൈഡ് സീറ്റൊക്കെ പിടിച്ച് അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കാൻ പാകത്തിന് രാത്രിയും പകലും ഒക്കെ കടക്കണം നമുക്ക് അവിടെ ചെല്ലണമെങ്കിൽ. എന്തായാലും ട്രെയിൻ യാത്ര നമ്മൾ ഈ പറഞ്ഞതുപോലെ ആന്ധ്രയിലൂടെയൊക്കെ യാത്ര ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള യാത്ര നമ്മൾ സ്കിപ്പ് ചെയ്യണം. നമ്മൾ നേരെ നർസി പട്ടണം റോഡ് റെയിൽവേ സ്റ്റേഷനിൽ എത്തി എന്ന് വിചാരിക്കുക. ലഗേജും സാധനങ്ങളും കൂട്ടുകാരും എല്ലാവരുമായിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങും. ഇതൊരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ഇനി എങ്ങോട്ടേക്കാണ് പോകേണ്ടത് എന്നുള്ളൊരു ചിന്തയിലാണ്, ആലോചനയിലാണ്. ഒരുപാട് തിരക്ക് ബഹളമൊന്നും ഇല്ലാത്തൊരു റെയിൽവേ സ്റ്റേഷനാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി പേരോടൊന്നും പോയി ചോദിക്കാനൊന്നും പറ്റില്ല. നമുക്ക് ശരിക്കും പോകേണ്ടത് ലംബാസിംഗി എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലേക്കാണ്. അപ്പോൾ എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലംബാസിംഗി ഒരു ഗ്രാമത്തിനൊക്കെ ഇടാൻ പറ്റിയ പേരാണോ ഇത്? അല്ലെങ്കിൽ നമ്മൾ വളരെയധികം ശാന്തമായ വൈബ് പിടിക്കാൻ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഈ പേര് നമ്മളിങ്ങനെ അയ്യോ ഇത് കുറച്ച് കട്ടിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു നാടാണ് കാണാൻ.

വേണ്ടി പോകുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ചെല്ലേണ്ടത് നർസിപട്ടണം റോഡ് റെയിൽവേ സ്റ്റേഷനിലാണല്ലോ നമ്മൾ. ഇവിടുന്ന് തൊട്ടടുത്തുള്ള ടൗണിലേക്ക്, അതായത് നർസിപട്ടണത്തേക്കാണ് നമുക്ക് ചെല്ലേണ്ടത്. നർസിപട്ടണം എങ്ങോട്ടേക്കാണ് ചേട്ടാ പോകേണ്ടതെന്ന് ചോദിച്ചു കഴിയുമ്പോൾ അവിടെ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ടാകും, സാധാരണ എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ. അവർ പറയും ഇവിടുന്ന് ഒരു 30 കിലോമീറ്റർ ദൂരമുണ്ട്, വേറെ വാഹനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ചെലവ് കുറഞ്ഞ മാർഗം എന്ന നിലയ്ക്ക് നമുക്കൊരു ഓട്ടോറിക്ഷ പിടിക്കാം. അപ്പോൾ ആ ചേട്ടൻ പറയും ഇത് മറ്റേ ഷെയർ ടാക്സി സംവിധാനമാണ്, നമ്മൾ ഒറ്റയ്ക്ക് ഒരു ഓട്ടോ പിടിച്ച് 30 കിലോമീറ്റർ ഒക്കെ പോകാൻ പാകത്തിന് റിച്ച് ആണോ നിങ്ങൾ എന്നൊരു ചോദ്യം തിരിച്ച് ചോദിക്കുമ്പോഴായിരിക്കും നമ്മൾ അതിൻ്റെ ഒരു ചാർജ് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ പറയും ഇല്ല, ഇവിടുത്തെ സ്ഥിരം രീതികൾ എങ്ങനെയോ അങ്ങനെ നമുക്ക് പോവാം, നമുക്കങ്ങനെ നമുക്കായിട്ടൊരു വണ്ടി ഓടിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ആ ചേട്ടൻ പറയും ഓക്കെ കയറി ഇരുന്നോളാം പറയും. നമ്മൾ കയറി ഓട്ടോറിക്ഷയുടെ സൈഡ് സീറ്റ് പിടിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ ഓക്കെ, ഓട്ടോറിക്ഷയുടെ ഒരു അരികിലേക്ക് ചേർന്നിരിക്കും. അപ്പോൾ തന്നെ ആ ട്രെയിനിൽ നിറങ്ങിയ എന്ന് പറഞ്ഞാൽ ധൻബാദിൽ നിറങ്ങിയ വേറെയും കുറേ പേരൊക്കെ ഉണ്ടാവുമല്ലോ, അവരിതുപോലെ തന്നെ സ്ഥിരം ഈ റൂട്ടിൽ പോകുന്നവരാണെങ്കിൽ ഒരാൾ കൂടി അകത്തേക്ക് കയറും, നമ്മളൊരല്പം കൂടി നീങ്ങിയിരിക്കും, വേറൊരാളുടെ അകത്തേക്ക് കയറും. അപ്പോൾ നമ്മൾ ഓക്കെ 3 പേരായി പുറപ്പെടാം എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഒരാൾ കൂടി ഓട്ടോറിക്ഷയുടെ പുറത്തേക്ക് വരും. അപ്പോൾ ആ ചേട്ടൻ നമ്മളോട് 3 പേരോടും ഒന്ന് നീങ്ങിയിരുന്നേ എന്ന് പറയും. നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് നീങ്ങിയിരിക്കും, ആ ചേട്ടനും കയറി അതിൻ്റെ അകത്തിരിക്കും. അപ്പോൾ നമ്മൾ 3 ഓട്ടോ അല്ലെങ്കിൽ 3 പേർക്ക് പോകേണ്ട ഓട്ടോ 4 ആയിട്ടുണ്ട്, ശരി ചേട്ടാ പോകാം എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ആ ചേട്ടൻ ഇങ്ങനെ കല്ലുപോലെ ഇരിക്കുമോ പുറത്തേക്ക് നോക്കി, ഇനിയും എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെയാണ് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ഒരാൾ കൂടി വരും, അപ്പോൾ നമ്മളോട് 4 പേരോടും ഒന്നുകൂടി നീങ്ങിരുന്നെന്ന് പറയും. അപ്പോൾ നമ്മളിങ്ങനെ ഇത് ഇനി എങ്ങോട്ടേക്ക് നീങ്ങാൻ, ഇനി നീങ്ങാൻ ഇതിനകത്ത് സ്ഥലമില്ലല്ലോ എന്ന അർത്ഥത്തിലിരിക്കുമ്പോൾ തന്നെ ആ ചേട്ടൻ നമ്മളെ ആക്ഷൻ കാണിച്ച് കണ്ണുകൊണ്ട് നമ്മളങ്ങ് നീക്കുവാണ്. 4 പേര് നീങ്ങുമ്പോൾ 5-ാമത്താൾ കൂടി സീറ്റിൽ കയറിയിരിക്കും. അപ്പോൾ പുള്ളിക്കാരനൊരു സമാധാനം കിട്ടിയതുപോലെ ഇങ്ങനെ മുന്നോട്ട് നോക്കിയിരിക്കുമ്പോൾ നമ്മൾ ഓർക്കും ഇനി വിടുമായിരിക്കും, പക്ഷേ ഓട്ടോറിക്ഷ വിടാറായിട്ടില്ല. ആ ചേട്ടനെ ഓട്ടോറിക്ഷ വിടാതെ വീണ്ടും ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്തിനോ വേണ്ടിയുള്ള കാത്തിരിപ്പ് പോലെ. വീണ്ടും കുറച്ചുപേർ വരുമ്പോൾ ആ വരുന്നതിൽ നിന്ന് 3 പേരോട് പറയും അകത്ത് ഫില്ലായിട്ടുണ്ട്, ഇനി ബാൽക്കണിയിൽ നിങ്ങൾ ഇരുന്നോളൂ എന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷയുടെ പുറകുഭാഗം ഉണ്ടല്ലോ നമ്മളിങ്ങനെ ലഗേജൊക്കെ വെക്കുന്ന സ്ഥലം, അവിടെ അതായത് ആന്ധ്രയിലെ നമ്മൾ ഈ പറഞ്ഞ ചെന്ന് നിൽക്കുന്ന ഇടത്ത് ആ ഡോർ ഓപ്പൺ ചെയ്തിട്ട് അവിടെ ഒരു 3 പേരെ പുറത്തേക്ക് കാഴ്ചകൾ പുറത്തേക്ക് കാണാൻ പറ്റുന്ന പരുവത്തിലിരിക്കും. അവർ കാല് ഏറെക്കുറെ റോഡിൽ മുട്ടുന്ന പരുവത്തിൽ ഇങ്ങനെ തൂക്കി ഇട്ടിരിക്കുന്ന ഒരു പരിപാടി. നമ്മൾ ഗ്രാമങ്ങളിലൂടെ പോകുന്ന ചില വണ്ടികളൊക്കെ ചില പാട്ട് സീനുകളിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ശരിക്കുമുള്ളതാണ് കേട്ടോ. 3 പേര് പുറത്തേക്കും നോക്കിയിരിക്കും, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 5 പേര് ഡ്രൈവർ ചേട്ടനെ നോക്കിയിരിപ്പുണ്ട്. അപ്പം നമ്മൾ ഇനിയെങ്കിലും ഈ വണ്ടി ഒന്ന് പോകുമോ എന്നർത്ഥത്തിൽ നോക്കുമ്പോൾ ഇല്ല, സമയമായിട്ടില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ചേട്ടൻ ഒരു 2 പേരും കൂടെ അടുത്തേക്ക് വരുമ്പോൾ ഒരാളെ ആ ചേട്ടൻ ഇടതുവശത്തും വേറൊരാൾ വലതുവശത്തും ഇരുത്തും. അപ്പോൾ ആ ചേട്ടന് തൃപ്തിയാവും. 2 പേർ എന്ന് പറഞ്ഞാൽ ഡ്രൈവർ ചേട്ടൻ ഉൾപ്പെടെ 3 പേർ മുന്നിൽ, 5 പേർ അതിൻ്റെ പുറകിൽ, 3 പേർ അതിനേക്കാളും പുറകിൽ. ഇനി നമ്മൾ ഓട്ടോറിക്ഷ പുറപ്പെടുവാണ്. 30 കിലോമീറ്റർ ഉള്ള സുഖമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള വളരെ വിശാലമായിട്ടുള്ള യാത്രയാണ്. കേട്ടുകൊണ്ടിരുന്നോളൂ ഉലക സഞ്ചാരമാണ്, കൂടെ വിനുവാണ്.

ടി ഉലകസഞ്ചാരത്തിന്റെ ആന്ധ്രയാത്രയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ വിനുവുണ്ട്. നമ്മൾ ലംബാസിംഗി എന്ന് പറഞ്ഞ ഗ്രാമത്തിലേക്ക് പുറപ്പെട്ട യാത്രയാണ് കേട്ടോ. നാട്ടിൽ നിന്ന് ധൻബാദിൽ കയറി, ധൻബാദിൽ നിന്ന് നമ്മൾ നർസിംഗി പട്ടണം റോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി, അവിടെ നിന്ന് നാലഞ്ച് ഓട്ടോറിക്ഷയിൽ കയറ്റാൻ പറ്റുന്ന അത്രയും ആളുകളെ കയറ്റിക്കൊണ്ട് ഒരൊറ്റ ഓട്ടോറിക്ഷ 30 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് നർസിംഗി പട്ടണത്തിലെത്തി. ഇവിടം വരെ കാര്യങ്ങൾ ഓക്കെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ നമ്മളിറക്കിയതിന് ശേഷം പുറകെ വരുന്ന ഓട്ടോറിക്ഷ നോക്കുമ്പോഴും ഏറെക്കുറെ ഇത്ര ആളുകളെ കയറ്റിക്കൊണ്ടാണ്, 11-10 ഇത്ര ആളുകളെയാണ് ഒരു ഓട്ടോറിക്ഷയിൽ ഇവിടെ സ്ഥിരമായി കയറ്റാറ്. ഇത് ഇവിടുത്തെ രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ അമിത ലോഡ് കയറ്റി അങ്ങനത്തെ ഒരു ചിന്തയൊന്നും ആ ചേട്ടനൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു നാട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. നർസിംഗി പട്ടണത്തിൽ തൽക്കാലത്തേക്ക് താമസിക്കാനൊരു സൗകര്യം നമ്മൾ കണ്ടുപിടിക്കണം. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നാണോ എത്തുന്നത് അതിൻ്റെ പിറ്റേന്ന് വെളുപ്പിന്, അതായത് അതിരാവിലെ 4:30 ലംബാസിംഗിയിലേക്കുള്ള ആദ്യത്തെ ബസ് ഇവിടെ നിന്ന് പുറപ്പെടുന്നത്. ആ ബസ് കയറിയാണ് നമ്മളുടെ ശരിക്കുമുള്ള യാത്ര തുടങ്ങാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ആന്ധ്രയുടെ RTCയുടെ ബസ്സാണ്. സാധാരണ നമ്മൾ ഇത്തരം സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ചെയ്യാറുള്ളത് പോലെ തന്നെ ബസ് വരുന്നതിന് മുൻപേ തന്നെ ബസ് സ്റ്റോപ്പിൽ, ബസ് സ്റ്റാൻഡിൽ വന്ന് നിന്നു, ബസ് കണ്ടു. ബസ് അവിടെ നിന്ന് എടുക്കുന്ന വണ്ടിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദൂരെ പാർക്ക് ചെയ്തിട്ടുള്ള വണ്ടി ഗ്ലാസ്സൊക്കെ കഴുകി സെറ്റപ്പ് ആക്കിയിട്ട് കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കയറി. ആ ഡ്രൈവർ ചേട്ടൻ്റെ എതിർവശത്തുള്ള ഒറ്റയ്ക്കുള്ള സീറ്റിൽ ഇരിക്കുവാണ് കേട്ടോ. എല്ലായിടത്തും ഇരുട്ടാണ്, ഇരുട്ട് മാത്രമേ ഉള്ളൂ. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ലൈറ്റ് ഇട്ടിട്ട് വേണം നമുക്ക് മുന്നിൽ എന്താണെന്ന് കാണാൻ. നമ്മൾ കയറിയിരുന്നു, ഒരുപാട് പേർ കയറിയിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വണ്ടി തിങ്ങിനിറയാൻ പാകത്തിനുള്ള ആളൊന്നും ആയിട്ടില്ല. എല്ലാ സീറ്റിലും ഓരോരുത്തരൊക്കെ വിധമായി ബസ് വിടാനുള്ള സമയമായിട്ടുണ്ട്. നമ്മൾ ഓട്ടോറിക്ഷയിൽ പ്രതീക്ഷിച്ചത് ഇവിടെ നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ കുത്തി നിറച്ച ആളെയൊന്നും കയറ്റിയിട്ടൊന്നുമില്ല. കൃത്യം 4:30 തന്നെ വണ്ടി അവിടെ നിന്ന് വിട്ടു. വണ്ടി വിട്ടപ്പോൾ നമ്മൾ നല്ല തണുപ്പ് പ്രതീക്ഷിച്ച്, മൂടൽ മഞ്ഞ് പ്രതീക്ഷിച്ച് ചെന്നിട്ടുള്ള ഒരു നാടാണ് കേട്ടോ. ആ നാടിലേക്ക് എത്താറായിട്ടുണ്ട്. പക്ഷേ വണ്ടിക്കകത്ത് കയറിയിരുന്ന് വണ്ടി മുന്നോട്ടെടുക്കുമ്പോൾ ഒരു വെളുപ്പിന് ഒരു യാത്ര നടത്തിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറു തണുപ്പ് മാത്രമേ ഉള്ളൂ. കുറേ നേരം നമ്മൾ മുന്നോട്ടൊക്കെ നോക്കിയിരുന്നു. ഒറ്റപ്പെട്ടിടങ്ങളിലൂടെ തന്നെയുള്ള യാത്രയാണ്, ചുറ്റും എന്താണെന്നുള്ളത് കാണാൻ പറ്റുന്നില്ല, നേരം വെളുത്തിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇരുട്ടത്താണ് നമ്മളൊരു നാട്ടിലേക്ക് ചെല്ലുന്നത്. അത്തരം യാത്രകൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു നാട്ടിൽ നമ്മൾ എത്തുമ്പോൾ അവിടെ ഇരുട്ടായിരിക്കണം, നമ്മൾ എത്തിയതിന് ശേഷം നേരം വെളുക്കണം എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നിട്ടേ നമ്മൾ ആ നാട് കാണാൻ പാടുള്ളൂ. അങ്ങനത്തെ യാത്രകൾ നമുക്ക് വളരെയധികം എനർജി തരുന്നതാണ്, ചാർജ് തരുന്നതാണ്, നമ്മൾക്ക് വളരെയധികം സന്തോഷം തരുന്നതാണ്. പോയി പോയി പോയി വണ്ടി ഇങ്ങനെ കുറേ ദൂരം സഞ്ചരിച്ച് കഴിഞ്ഞ് കുറേ ദൂരം കഴിയുമ്പോഴേ വണ്ടി കുറച്ചുകൂടി സ്ലോ ആകുന്നു. ഒപ്പം ചേട്ടൻ ഗിയർ ഒന്ന് ഡൗൺ ചെയ്യുന്നു, ആക്സിലേറ്റർ കൂടുതൽ കൊടുക്കുന്നു, വണ്ടിയുടെ മറ്റേ എരപ്പ് ശബ്ദമുണ്ടല്ലോ പഴയ

വണ്ടിയാണ് കേട്ടോ. അപ്പൊ അതിങ്ങനെ ഇങ്ങനെയൊക്കെ കേൾക്കാൻ തുടങ്ങി കേട്ടോ. എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല. കാരണം ആ വണ്ടിയുടെ പരിമിതമായിട്ടുള്ള ലൈറ്റ് മാത്രം മുന്നിലുള്ളൂ. നമ്മൾ ചോദിച്ചു എന്താ നടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു മുന്നിൽ കാണുന്ന, അതായത് മുന്നിൽ മുകളിലായിട്ട് കാണുന്ന വലിയ മലയുണ്ടല്ലോ, ആ മലയിലേക്ക് നമ്മൾ കയറി തുടങ്ങുകയാണ്. ഹെയർ പിന്നുകൾ തുടങ്ങുന്നതിൻ്റെതായ ആഡംബരമാണ് ഇപ്പോൾ വാഹനത്തിനകത്തുനിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം ഇനി അങ്ങോട്ടേക്ക് കാലാവസ്ഥ വരെ മാറാൻ പോകുകയാണ്. ഇപ്പോൾ ചെറു തണുപ്പും ചെറു കാറ്റുമാണ് അടിച്ചതെങ്കിൽ വലിയ തണുപ്പും വലിയ കാറ്റും അടിക്കുന്നിടത്തേക്ക് ഹെയർ പിന്നുകൾ കയറി തുടങ്ങുകയാണ്. നമുക്ക് സന്തോഷമായി. നമ്മളിങ്ങനെ ചുറ്റും നോക്കുന്നു. താഴേക്കൊക്കെ അഗാധമായിട്ടുള്ള ഗർത്തമാണെങ്കിലും കാണാൻ പറ്റുന്നില്ല. എങ്ങും ഒരേ നിറം തന്നെയാണ്, ഇരുട്ടിന്റെ നിറം മാത്രമേ ഉള്ളൂ. വണ്ടി മെല്ലെ മെല്ലെ മെല്ലെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയുണ്ട്. വണ്ടിയുടെ എഞ്ചിൻ അത്യാവശ്യം നല്ല രീതിയിൽ പണിയെടുത്തുകൊണ്ട് നമ്മളെയും കൊണ്ട് ഹെയർ പിന്നുകൾ, അതായത് വളയുമ്പോഴാണ് നമ്മൾ ഓ ഒരു ഏരിയയിൽ നിന്ന് അടുത്തടുത്തേക്കുള്ള വളവ് എന്ന രീതിക്ക് മനസ്സിലാക്കുന്നത്. അങ്ങനെ അങ്ങനെ പോയി പോയി പോയി പോയി പോയി നേരം വെളുക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ അത്യാവശ്യം ഹെയർ പിൻ ദൂരമൊക്കെ പിന്നിട്ട് നേരം വെളുത്ത് തുടങ്ങിയെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കോടയൊക്കെ നമുക്ക് കാണാൻ പറ്റുമ്പോഴാണ്. എന്നാലും വ്യക്തത വന്നിട്ടില്ല. മൊത്തത്തിൽ മൂടിയ കാഴ്ച തന്നെയാണ്. സൂര്യൻ എവിടെയൊക്കെയോ ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. പൂർവ്വഘട്ട മലനിരകളിലൂടെയുള്ള യാത്രയാണ്. നമ്മൾ പശ്ചിമഘട്ടക്കാർ പൂർവ്വഘട്ട മലനിരകൾ കാണാൻ വേണ്ടി ഒരു യാത്ര ചെയ്യുന്നു എന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെ അവസാനം നമ്മളുടെ വണ്ടി നമ്മൾക്ക് ഇറങ്ങുന്ന പരുവത്തിൽ ഒരു സ്ഥലത്തെത്തുന്നു. അവിടെ നമ്മൾ ഇറങ്ങുന്നു. ആ സ്ഥലത്തിൻ്റെ പേരാണ് ചിന്തപ്പള്ളി. ചിന്തപ്പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലംബാസിംഗി ഗ്രാമത്തിൻ്റെ തൊട്ടടുത്തുള്ള, ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നടക്കാനുള്ള ദൂരമുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയുണ്ട്. ബസ്സിൻ്റെ അകത്തുനിന്ന് മൊത്തത്തിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കുറച്ചു നേരം ഈ നാടിൻ്റെ ശുദ്ധവായു ഒന്ന് ശ്വസിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചൊന്ന് ശ്വാസം അകത്തേക്ക് വലിച്ചപ്പോഴാണ് നല്ല തണുപ്പുള്ള ഇടത്താണ് എത്തിയിട്ടുള്ളതെന്നുള്ളൊരു ഫീല് നമുക്ക് കിട്ടുന്നത്. ഇത്രയും നേരം നമ്മൾ ആ ഒരു ഇരുട്ട് ആസ്വദിച്ചൊക്കെ ഇരുന്നത് കൊണ്ട് കൃത്യമായിട്ടൊന്നും കിട്ടിയില്ലായിരുന്നു. നല്ല തണുപ്പ് കിട്ടി തുടങ്ങിയപ്പോൾ വണ്ടിയുടെ സൈഡിൽ ഷട്ടറൊക്കെ അടച്ചിട്ടതുകൊണ്ട് കൃത്യമായിട്ട് തണുപ്പ് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. പക്ഷേ ഇപ്പം കിട്ടിയിട്ടുണ്ട്, ഇപ്പം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്ക് നമ്മൾ ഇവിടെ മൊത്തത്തിലൊന്ന് ചുറ്റിക്കാണണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലംബാസിംഗിയിലേക്കുള്ള യാത്ര തുടങ്ങണം. കേട്ടുകൊണ്ടിരുന്നുള്ളൂ ഉലക സഞ്ചാരമാണ്, കൂടെ വിനുവാണ്.

യാത്രയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ വിനുവുണ്ട്. നമ്മൾ ആന്ധ്രയിലെ മനോഹരമായ ഒരു ഗ്രാമം കാണാൻ വേണ്ടി പുറപ്പെട്ട യാത്രയാണ് കേട്ടോ. അങ്ങനെ ഗ്രാമത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഗ്രാമത്തിന്റെ തൊട്ടടുത്തുള്ള ഒരു സിറ്റി, സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടുക്കിയിലെ ഒരു സിറ്റി കോൺസെപ്റ്റ് കേട്ടോ. അതായത് ഈ ലംബാസിംഗിയുടെ തൊട്ടടുത്തുള്ള ചിന്തപ്പള്ളി സിറ്റിയിൽ ചെറിയൊരു ചായക്കടയുണ്ട്, അതുപോലെ തന്നെ പലചരക്ക് സാധനങ്ങൾ വിൽക്കുന്ന ഒരു കടയുണ്ട്. പിന്നെ നമ്മളുടെ ബസ് കൊണ്ടുവന്ന് നിർത്തിയ ഒരു ബസ് സ്റ്റോപ്പ്, വെയിറ്റിംഗ് ഷെഡൊന്നുമില്ല, അതൊക്കെ ആഡംബരമാണല്ലോ. അത്യാവശ്യം ബസ് ഇറങ്ങാനുള്ള ഒരു സൗകര്യം, അത്രയൊക്കെയുള്ളൂ. ഇവിടുന്ന് നമ്മൾ ലംബാസിംഗിയിലേക്ക് നടക്കുകയാണ്. നടക്കാനുള്ള വഴിയുള്ളൂ, അത് നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇനി അങ്ങോട്ടേക്ക് നടന്ന് കാഴ്ചകൾ കാണാമല്ലോ. കോട മൂടിക്കിടക്കുന്ന വഴികളിലൂടെ നമ്മളൊരു ഗ്രൂപ്പായിട്ട് പോവുകയാണെങ്കിൽ അതിനകത്ത് രണ്ട് പേർ ഒരു 3-4 മീറ്റർ മുന്നിൽ പോയി കഴിഞ്ഞാൽ അവരുടെ ഫോട്ടോ നമുക്ക് എടുക്കാൻ പറ്റില്ല. അത്രത്തോളം കോട വന്ന് മൂടുന്ന ഇടത്താണ്. ഇന്ന് കരുതി അതിഭീകര തണുപ്പില്ല കേട്ടോ. തണുപ്പുണ്ട്, പക്ഷേ ഇപ്പോൾ ഈ കാണുന്ന ഇത്രയും മൂടലുള്ളിടത്ത് വരേണ്ട ഒരു തണുപ്പൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ കിട്ടും, കുറച്ചുകൂടെ അങ്ങോട്ട് നീങ്ങട്ടെ. നമ്മളങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകട്ടോ. ലംബാസിംഗിയിലേക്ക് പോവുകയാണ്. നാട് മെല്ലെ മെല്ലെ എണീറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നാടിൻ്റെ കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്ന പരുവത്തിലേക്ക് മെല്ലെ മെല്ലെ കാര്യങ്ങൾ എത്തുകയാണ്. സമയം 6 മണി ഒന്നുമല്ല എന്ന് പറഞ്ഞാൽ രാവിലെ 6 അല്ല 7 അല്ല 8 മണിയായാലും ഗ്രാമം മുഴുവനും കാണാൻ പറ്റുന്ന രീതിയിലേക്ക് കോട മാറിത്തരുമൊന്നുമില്ല. കോട പിന്നെ ഇടയ്ക്കൊന്ന് മാറിത്തരും, അപ്പോൾ വേണമെങ്കിൽ കണ്ടാൽ മതി. അതാണ് രാവിലെ നോക്കുമ്പോൾ കാപ്പിത്തോട്ടങ്ങളിലേക്ക് കൃഷി ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന ആളുകൾ, ചേട്ടന്മാരൊക്കെ ഇങ്ങനെ വരിവരിയായിട്ട് കാപ്പിത്തോട്ടങ്ങളിലേക്ക് പോകുന്നു. അവർ പ്രത്യേക തരത്തിലുള്ളൊരു വേഷമൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഫുള്ള് മൂടൽ മഞ്ഞും നൂൽ മഴയൊക്കെ കിട്ടാൻ സാധ്യതയുള്ളതുകൊണ്ട് ഒരു റെയിൻകോട്ട് പോലത്തെ സംഭവമൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ തേയിലത്തോട്ടത്തിൽ

ഗ്രാമം മുഴുവൻ കാണാൻ പറ്റുന്ന രീതിയിലേക്ക് കോട മാറിത്തരുമൊന്നുമില്ല. കോട പിന്നെ ഇടയ്ക്കൊന്ന് മാറിത്തരും, അപ്പോൾ വേണമെങ്കിൽ കണ്ടാൽ മതി. അതാണ് രാവിലെ നോക്കുമ്പോൾ കാപ്പിത്തോട്ടങ്ങളിലേക്ക് കൃഷി ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന ആളുകൾ, ചേട്ടന്മാരൊക്കെ ഇങ്ങനെ വരി വരിയായിട്ട് കാപ്പിത്തോട്ടങ്ങളിലേക്ക് പോകുന്നു. അവർ പ്രത്യേക തരത്തിലുള്ള ഒരു വേഷമൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഫുള്ള് മൂടൽ മഞ്ഞും നൂൽ മഴയൊക്കെ കിട്ടാൻ സാധ്യതയുള്ളതുകൊണ്ട് ഒരു റെയിൻ കോട്ട് പോലത്തെ സംഭവമൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ തേയിലത്തോട്ടത്തിൽ പോകുന്നവരെ പോലെ തന്നെ അത് കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിറകുകളുമായിട്ട്, വിറക് തലയിൽ കെട്ടി വെച്ചിട്ട് ആ വിറക് കെട്ടുമായിട്ട് നടന്നു വരുന്ന ചേച്ചിമാരെയൊക്കെ കണ്ടു തുടങ്ങുന്നു. ഇവരൊക്കെ കുറച്ച് നമ്മളെക്കാളും മുൻപ് ഈ പറഞ്ഞ പണി തുടങ്ങി വരുന്നവരാണ്. നമ്മൾ ഈ കോട മാറിയത് കൊണ്ട് മാത്രം ഇവരെ കാണുന്നതാണ്. പിന്നെ നോക്കുമ്പോൾ ആ ഗ്രാമത്തിൻ്റെ ശാന്തതയെ കീറിമുറിച്ചുകൊണ്ട് ഒരു ട്രാക്ടർ കടന്നു വരികയാണ്. അതായത് ഇപ്പം നമ്മൾ നിൽക്കുന്നത് റോഡ് എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം ടാറിട്ടിട്ടില്ല. ടാറിട്ടതിനൊക്കെയാണല്ലോ നമ്മൾ പണ്ട് മുതൽ റോഡെന്ന് വിളിച്ചിട്ടുള്ളത്, വഴി അങ്ങനെ വേണേൽ നമുക്ക് വിളിക്കാം. അപ്പോൾ ടാർ അങ്ങനെ ഇളകിപ്പോയതിൻ്റെ പേരിലുള്ള പരാതികളൊന്നും ഇവിടെയില്ല, കാരണം ടാറിട്ടിട്ടില്ലല്ലോ. പിന്നെ ഇതല്ലാതെ നല്ല ശബ്ദം കേൾപ്പിച്ച് പോകുന്ന സ്കൂട്ടറുകളുണ്ട്. സ്കൂട്ടറിൻ്റെ പുറകിലും ഒരു മൂന്ന് പേരൊക്കെ ഉണ്ടാകും. ഇവർ കൃഷി സ്ഥലത്തേക്കൊക്കെ പോകുന്നവരും ഇവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയുള്ള നിത്യജീവിതത്തിലെ യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന വാഹനമാണ്. ട്രാക്ടറും സ്കൂട്ടറും ഓടുന്ന വഴിയിലൂടെ നമ്മൾ നടക്കുകയാണ്. ഗ്രാമത്തിൻ്റെ വൈബൊക്കെ ആസ്വദിച്ചുകൊണ്ട് വീടുകളൊക്കെ കണ്ടു തുടങ്ങുന്നുണ്ട് കേട്ടോ. അതായത് കോട അല്പം കൂടി സഹകരിക്കാൻ തുടങ്ങി, കോട മെല്ലെ മാറി തുടങ്ങുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദൂരെ മുഴുവനും പൂർവ്വഘട്ട മലനിരകളാണ്. അതിൻ്റെ താഴ്വരയിൽ നോക്കുമ്പോൾ പാടങ്ങളൊക്കെയുണ്ട്, പച്ച പുതച്ചു നിൽക്കുന്ന പാടങ്ങളൊക്കെയുണ്ട്. കോട മാറുന്നതിനനുസരിച്ച് ആ ഒരു പച്ചപ്പിലേക്ക് സൂര്യപ്രകാശം വന്ന് അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സ്വർണ്ണനിറം കണ്ടു തുടങ്ങുന്നു. പാടത്ത് കൃഷി ചെയ്യുന്ന ആ ചെടികൾ എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യുന്ന സസ്യങ്ങളെല്ലാം കാറ്റത്താടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നടുവിലൂടെയുള്ള വഴിയിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നല്ല തണുപ്പിൽ നിന്ന് കഠിനമായിട്ടുള്ള തണുപ്പിലേക്കുള്ള യാത്രയാണ്. ഇടയ്ക്കിടയ്ക്ക് ആ ഒരു നിശബ്ദതയുടെ വൈബിനെ കീറിമുറിച്ചുകൊണ്ട് ഓരോ ട്രാക്ടറുകൾ പാസ് ചെയ്ത് പോകുന്നുണ്ട്. വരി വരിയായിട്ട് വിറകുമായി വരുന്ന ചേച്ചിമാരുണ്ട്, കാപ്പിത്തോട്ടത്തിലേക്ക് പോകുന്ന ചേട്ടന്മാരുമുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഇടയിൽ നമ്മളുമുണ്ട്. കേട്ടുകൊണ്ടിരുന്നോളൂ, ഉലക സഞ്ചാരമാണ്, കൂടെ വിനുവാണ്.

ടി ഉലകസഞ്ചാരത്തിന്റെ ലംബാസിംഗി യാത്രയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ വിനുവുണ്ട്. നമ്മൾ ആന്ധ്രയുടെ ഉൾഗ്രാമമായിട്ടുള്ള ലംബാസിംഗി എന്ന് പറഞ്ഞ ഗ്രാമത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയുണ്ട്. ശരിക്കും ഉൾഗ്രാമം എന്ന് തന്നെ ഈ നാടിനെ വിളിക്കാം. ഒരു തിരക്ക് ബഹളം കോലാഹലങ്ങളൊന്നുമില്ല ഈ നാട്ടുകാർ മാത്രമുള്ളൂ. നമ്മളിവിടെ ചെല്ലുമ്പോൾ നമ്മളായിരിക്കും ചിലപ്പോൾ പുറത്തുനിന്നുള്ള ആളുകൾ, ബാക്കി ഇവർക്ക് എല്ലാവർക്കും തമ്മിലറിയാം. പണ്ട് കാലം മുതൽ ഇവിടെ താമസിക്കുന്നവരാണ്. ഇവരുടെ വീടുകൾ ഉള്ള ഇടത്തേക്ക് നമ്മൾ ചെല്ലുകൊണ്ടോ, ചെറിയ വീടുകളാണ്, വളരെ ചെറിയ വീടുകൾ, കൃഷിയിടത്തോട് ചേർന്ന് വെച്ചിട്ടുള്ള വളരെ കുറച്ച് വീടുകളേ ഉള്ളൂ ഇവിടെ. ബാക്കി വീടുകളൊക്കെ ചിലപ്പോൾ ഈ മലയുടെ അപ്പുറപ്പുറമൊക്കെ ഉണ്ടാവുമായിരിക്കും. എന്തായാലും നമ്മൾ ഇവിടെ ഇനി എന്തൊക്കെ കാണാനുണ്ട്, കാഴ്ചകളുണ്ട് എന്നുള്ളത് ഇങ്ങനെ നോക്കി നടക്കുന്നു. ഈ ഗ്രാമം തന്നെയാണ് കാഴ്ച. ഇവിടെ ചുമ്മാ വന്ന് നിന്നാൽ തന്നെ നമുക്ക് തിരിച്ചു പോരാൻ തോന്നില്ല. പക്ഷേ ഈ ഗ്രാമത്തിൻ്റെ എല്ലായിടത്തും നമുക്കിങ്ങനെ താമസിക്കാനുള്ള സൗകര്യമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ വിശാലമായിട്ടുള്ള സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇനി എങ്ങാനും നമുക്ക് ഒരു ദിവസം രാത്രി നിൽക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ലംബാസിംഗിൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പോൾ ഈ വ്യൂ പോയിന്റിൻ്റെ അടുത്ത് ചില മുറികൾ നമുക്ക് കിട്ടും എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഈ സ്ഥലം മൊത്തത്തിൽ വ്യൂ പോയിന്റാണ്. ഇനിയിപ്പോൾ വ്യൂ പോയിന്റ് എന്ന് വിളിക്കുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അവിടം വരെ കൂടി പോയിട്ട് എന്താണ് അവിടെ കാണാനെന്ന് അന്വേഷിക്കാൻ നമുക്ക് ഭയങ്കര കൗതുകമായി. കൗതുകം കൂടുതലാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് പോകേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ കുറച്ച് ദൂരം നടന്നിട്ട് ഒന്ന് താഴേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ ഒരു റോഡ് കാണും. ആ റോഡിലൂടെ ജീപ്പ് പോകും. ആ ജീപ്പിനകത്ത് കയറിയാണ് നമ്മൾ ഈ പറഞ്ഞ വ്യൂ പോയിന്റിലേക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ ഇത്രയും നേരം നമ്മൾ നടന്നല്ലേ വന്നത്, ഇവിടെ നിന്ന് വേറെ വണ്ടികൾ, വണ്ടിയായിട്ട് നമ്മൾ കണ്ടത് ട്രാക്ടറാണല്ലോ. അപ്പോൾ ഒരു പറഞ്ഞ് ഇതല്ല, ഇതിൻ്റെ താഴെ കൂടി ഒരു റോഡുണ്ട്, അതിലൂടെയാണ് പോകേണ്ടത്. അത് നമുക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഒരാൾ ഡയറക്ഷൻ പറഞ്ഞു തരുന്നതിനനുസരിച്ച് യാത്രയൊക്കെ ചെയ്ത് ആരോടും വഴിയൊന്നും ചോദിക്കാനില്ലാതെ അങ്ങനെയൊക്കെ പോകുന്നതിലൊരു വൈബുണ്ടല്ലോ. കൃത്യമായിട്ടുള്ള പ്ലാനും പാക്കേജൊന്നും ഇല്ലാതെ പോകുന്ന യാത്ര ഏറെക്കുറെ ഇത് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ചേട്ടൻ പറഞ്ഞ ദിക്കിലൂടെ ഒന്ന് നടന്നൊരു മല കയറി തിരിച്ച് നേരെ ഓപ്പോസിറ്റേക്ക് അത് താഴെ ഇറങ്ങി കുറേ ചെല്ലുമ്പോൾ ഒരു വഴി പോലെ തോന്നിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സിലെ റോഡ്, ടാറ്, ആ സങ്കല്പമൊക്കെ വിട്ടേക്കൂ, വഴി അതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു പൊടിയൊക്കെ പറത്തിക്കൊണ്ട് ഒരു ജീപ്പ് വരുന്നുണ്ടേ കുറേ ദൂരെ നിന്ന്. ജീപ്പിന് മുമ്പും ജീപ്പിന് ശേഷവും നല്ലതുപോലെ പൊടി ഉണ്ടാകും. അപ്പോൾ വഴിയരികിൽ നിൽക്കുന്നവർ മൂക്കും വായൊക്കെ പൊത്തിപ്പിടിക്കും ജീപ്പ് പോയതിനു ശേഷം. ജീപ്പിനകത്തിരിക്കുന്നവർ മൂക്കും വായും പൊത്താൻ പോയി കഴിഞ്ഞാൽ കുറച്ചധികം പണിയുണ്ട്. അതെന്താന്ന് ജീപ്പ് കയറിയിട്ട് പറയാട്ടോ. ജീപ്പ് വരുന്നു, നമ്മൾ ജീപ്പിനകത്ത് കയറുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമുക്ക് പോകേണ്ടത് വ്യൂ പോയിന്റിലേക്കാണ്. ഈ വ്യൂ പോയിന്റിന്റെ പേര് ചെറുവുളവനം വ്യൂ പോയിന്റ് എന്നാണ്. അപ്പോൾ ചെറുവുളവനം വ്യൂ പോയിന്റിലേക്ക് പോകണം ചേട്ടാ എന്ന് പറയണ്ട, കാരണം ആ വണ്ടി അങ്ങോട്ട് പോകുന്നതാണ്. നമ്മൾ നേരെ കയറിയിരുന്നു. ജീപ്പ് പൊടിയും പറത്തിക്കൊണ്ട് മെല്ലെ പോകും കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുള്ള ജീപ്പാണ്. നമ്മൾ ഏറ്റവും ആദ്യം രാവിലെ യാത്ര ചെയ്തപ്പോൾ ഓട്ടോറിക്ഷയിൽ കയറി, ഇത്രയും തിരക്കില്ലെങ്കിലും തിരക്കുണ്ട്. ആദ്യത്തെ വളവ് കഴിഞ്ഞിട്ട് ഒരു വലിയ തിരിവിലേക്കും അവിടുന്ന് കുത്തനുള്ള ഇറക്കത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ രണ്ട് കൈയും രണ്ടിടത്ത് പിടിക്കണം എന്നുള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. കാരണം നന്നായിട്ട് ആടി ഉലയുന്നുണ്ട്, തലയും ചെവിയൊക്കെ സൈഡിൽ പോയി ഇടിക്കാനൊക്കെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ പുറത്തുള്ള പൊടി മൂക്കിൽ കയറാതിരിക്കാൻ വേണ്ടി മൂക്കും വായും പൊത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ ആരോഗ്യത്തിന് വേറെ കുറേയധികം ഇടിവും ചതവും വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പൊടി കയറിക്കോട്ടെ, തടി രക്ഷിച്ചാൽ മതി എന്ന രീതിക്ക് നമ്മൾ കൈ അപ്പുറപ്പുറമൊക്കെ പിടിച്ചു നിൽക്കുകയാണ്. നല്ല വളവും തിരിവും കുത്തനുള്ളിൽ ഇറക്കവും കയറ്റവും ഒക്കെയുള്ള ഒരു ഒന്നൊന്നര യാത്രയാണ്. നമ്മളൊരു ഒരു മുക്കാൽ മണിക്കൂർ മിക്സിക്കകത്ത് ഇരുന്നിട്ട് മിക്സി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഏറെക്കുറെ ആ ഒരു പരുവത്തിലാണ്. ഓരോ വളവ് തിരിയുമ്പോഴും വണ്ടിക്കകത്തിരിക്കുന്നവർ അയ്യോ എന്നൊക്കെ ഒച്ചയെടുക്കുമ്പോൾ, ബഹളമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ചേട്ടന് കൂടുതൽ ചാർജ് കിട്ടി അതിനേക്കാൾ വേഗത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പോയി വ്യൂ പോയിന്റ് തേടിയാണ് കേട്ടോ യാത്ര. പോകുന്ന വഴിയിലൂടെ നീളം പകലാണെങ്കിലും മൂടൽ തന്നെയാണ്. മൊത്തത്തിൽ ഇങ്ങനെ കോടയൊക്കെ മൂടി നിൽക്കുന്ന ഒരു

തെളിഞ്ഞ അന്തരീക്ഷം നമുക്ക് അവിടെ കാണാൻ പറ്റില്ല. ദൂരെ കാഴ്ചകൾ ഒരിക്കലും നമുക്കവിടെ നടപടിയാകാത്ത കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു നാട് ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ പോയത്. അങ്ങനെ നമ്മൾ ഒരിടത്ത് കൊണ്ട് നിരത്തി ഇറക്കി ഒരു ഇല്ല കാണുന്ന സ്ഥലത്തേക്ക് നടന്നാൽ മതി എന്ന് കാണിച്ചിട്ട് നമ്മുടെ ഡ്രൈവർ ഏട്ടൻ ഒരു ഏരിയ കാണിച്ചു തന്നു. ഓക്കെ, അദ്ദേഹം പറഞ്ഞതാണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ നടന്നു തുടങ്ങണം. അത്യാവശ്യം നല്ല ഉയരത്തിലേക്ക് നടക്കണം, കോട കീറി മുറിച്ചുകൊണ്ടുള്ള യാത്രയാണ്. കീറിയൊന്നും മുറിക്കണ്ട, തന്നെ നടന്നാൽ മതി, കോട മാറിക്കോളും. അങ്ങനെ നമ്മൾ ഉയരത്തിലേക്ക് നടന്ന് ചെല്ലുമ്പോൾ അവിടെ കോൺക്രീറ്റ് ഒക്കെ കെട്ടി ഒരു പ്ലാറ്റ്ഫോം ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും ഉള്ളിലൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ. അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് ചെല്ലുവാണ്. ടോപ്പ് ചെല്ലുമ്പോൾ നമ്മളൊരു ഒരു മുനമ്പിൽ, അതായത് ഒരു മലയുടേക്ക് ഒരു അറ്റത്തെത്തി നിൽക്കണം. ഇതിനപ്പുറത്തേക്ക് ശൂന്യതയാണ്. അങ്ങനെയുള്ളിടത്താണല്ലോ വ്യൂ പോയിന്റുകൾ എന്ന് പൊതുവെ വിളിക്കാറ്. ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. നമ്മൾ ചെന്ന് നിൽക്കുന്ന ഇടത്തുനിന്ന് പിന്നെ അങ്ങോട്ടേക്കില്ല, പിന്നെ ശൂന്യതയാണ്, അഗാധമായിട്ടുള്ള താഴ്ചയാണ്. അതിൻ്റെ എൻഡിൽ ആ ഒരു മലയുടെ അറ്റത്ത് നമ്മളെ കൊണ്ടേ നിർത്തിയിരിക്കുകയാണ്. ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ വിശാലമായ കാഴ്ചയൊന്നും കാണാൻ പറ്റില്ല, കാരണം മൊത്തം മൂടിക്കിടക്കുകയാണ്, കോട മൂടിക്കിടക്കുകയാണ്. കുറേയധികം സമയം നമ്മൾ വെയിറ്റ് ചെയ്യും. കൊടൈക്കനാൽ പോയിട്ട് കോട മൂടിക്കിടക്കുന്ന പില്ലർ റോക്സിൻ്റെ സൈഡിൽ പോയി നിന്ന് കുറേയധികം സമയം വെയിറ്റ് ചെയ്ത് കോടയെ മാറ്റി പില്ലർ റോക്സ് കണ്ടവരാണല്ലോ. അതുപോലെ തന്നെ കോക്കേഴ്സ് വാക്കിലും കോട മാറിയിട്ട് കാഴ്ച കണ്ടാൽ മതി എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തവരാണല്ലോ നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് നല്ല ക്ഷമയുണ്ട്, നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തു. കുറച്ച് സമയം വെയിറ്റ് ചെയ്തപ്പോൾ ഒരു നല്ല കാറ്റ് വന്ന്, കാറ്റ് നമുക്ക് നല്ല കുളിര് സുഖമൊക്കെ തന്ന്, ആ കുളിരിനൊപ്പം കോട ആ ഒരു പോക്കം കൂടെ പോയി. കോട മാറിക്കഴിഞ്ഞപ്പോഴാണ് നമ്മളിവിടെ വരേണ്ടിയിരുന്നതാണ്, അല്ലെങ്കിൽ ഇവിടെ വന്നില്ലെങ്കിൽ ഇത്രയും വലിയ നഷ്ടം വേറെ ഉണ്ടാകില്ലെന്ന് മനസ്സിലായത്. കാരണം വിശാലമായിട്ടുള്ള മലനിരകളാണ്, ദൂരെ വരെ ഇങ്ങനെ മലനിരകൾ പരന്ന് കിടക്കുകയാണ്. പൂർവ്വഘട്ട മലനിരകൾ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മൾ മറ്റൊരു മലയുടെ മുകളിൽ നിന്നാണ് ഇതിനെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു കെട്ടിടം, ബിൽഡിംഗ്, പരിപാടികളൊന്നും തന്നെ ഒരു ഇടത്തും ദൂരക്കാഴ്ചയിൽ പോലും കാണാനില്ല. മനോഹരമായ മലനിരകളാണ്. താഴെ നോക്കുമ്പോൾ ചെരുവിലൊക്കെ കൃഷിയിടങ്ങളും ഇങ്ങനെ വളരെ സുന്ദരമായിട്ടുള്ള കാഴ്ച. നല്ല തണുത്ത കാറ്റ് ചെവിയിലേക്ക് ഇങ്ങനെ അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം അല്പനേരം നമ്മളിങ്ങനെ സ്റ്റേജ് പരിപാടിക്ക് വേണ്ടി കേട്ടൺ ഉയർത്തിയതിന് ശേഷം പരിപാടി തീരുമ്പോൾ കേട്ടൺ താഴുമല്ലോ. അതുപോലെ തന്നെയാണ്, കുറച്ച് സമയം കഴിയുമ്പോൾ കോട വന്ന് മൂടി, ഓക്കെ എല്ലാം മാഞ്ഞു പോട്ടെ എന്ന് പറയുന്നു, കംപ്ലീറ്റ് മാഞ്ഞു പോകുന്നു. പിന്നെ ഒന്നും കാണാൻ പറ്റില്ല, പിന്നെ എത്ര നേരം നിന്നാലും കാണാൻ പറ്റില്ല. ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. ഈ നാടിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഇതുതന്നെയാണ്. ഒരുപാട് സമയം ഒന്നിനെയും നമുക്ക് നോക്കി നിന്ന് ആസ്വദിക്കാൻ പറ്റില്ല. അത്ര വേണ്ട, കൊതി തീരുന്നതിന് മുൻപേ കാഴ്ചകൾ കണ്ട് തീർത്തോളണം. പിന്നെ നമ്മളുടെ മനസ്സിലാണ്, പിന്നെ സങ്കല്പത്തിലാണ്. എന്തായാലും ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ട് നമ്മൾ മെല്ലെ മലയിറങ്ങുവാണ്. കാരണം ഒരുപാട് രാത്രി ഇരുട്ടാകുന്നതിന് മുമ്പ് ഈ ഗ്രാമത്തിൽ നിന്ന് പുറത്തിറങ്ങണം. ഒരുപാട് കാഴ്ചകൾ കണ്ടു, ആസ്വദിച്ചു. കാണാത്ത കാഴ്ചകളാണ് കണ്ടതിനേക്കാളും കൂടുതൽ. അങ്ങനെ വരുത്തിയിട്ടേ നമ്മൾ ആ നാട്ടിൽ നിന്ന് തിരിച്ചു വരുള്ളൂ. പലതും കാണാൻ വേണ്ടി പോയി നിന്നിട്ട് കോട മൂടിക്കിടക്കുന്നതുകൊണ്ട് കാണാൻ പറ്റാതെയാണ് തിരിച്ചു വരുന്നത്. അങ്ങനെ വീണ്ടും വീണ്ടും ഈ നാട്ടിലേക്ക് ഉറപ്പായിട്ടും വരണം, കുറേയും കൂടി കാണാനുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വെച്ചിട്ട് മെല്ലെ മലയിറങ്ങുവാണ്. ഇത്രയും നേരം ലംബാസിംഗിയിലൂടെ ചുറ്റിക്കറക്കിയത് വിനുവാണ്. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5.

0: അരികെ
1: അരികെ കൂട്ടായി
0: ഞങ്ങളുണ്ട്. കേട്ടുകൊണ്ടിരിക്കൂ
1: ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: പ്രിയ ശ്രോതാക്കളെ, സമയം 10 മണി കഴിഞ്ഞ് 4 മിനിറ്റും 9 സെക്കൻഡും ആകുമ്പോൾ നിങ്ങളോടൊപ്പമുണ്ട് ഞങ്ങൾ അരികയുമായിട്ട്. അപ്പോൾ ഇന്ന് അരികയിൽ ഞങ്ങൾ ചേരുന്നു. ഞാൻ ആർ ജെ പ്രിയ പത്മജിത്ത്.
1: ഞാൻ ആർ ജെ സാന്ദ്ര ബേബി.
0: അപ്പോൾ ഇന്നത്തെ നമ്മുടെ അരികയിൽ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായിട്ട് നമുക്ക് പറയാൻ അവസരം കൊടുക്കണ്ടേ?
1: വേണം, തീർച്ചയായിട്ടും.
0: അതെ, അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം, നമ്മൾ പലപ്പോഴും പലരോടും അയ്യോ സോറി എന്ന് പലരും നമ്മുടെ കയ്യിൽ നിന്ന് പറ്റുന്ന അബദ്ധങ്ങളോ ഒക്കെ കൊണ്ട് നമ്മൾ പറയാറില്ലേ? സാന്ദ്ര പറഞ്ഞിട്ടുണ്ട് അങ്ങനെ
1: ചെറിയൊരു കാര്യത്തിനാണെങ്കിലും ഒരു സോറി പറയാറുണ്ട്. ഓ സോറി.
0: അതെ,
1: അത് അത് നമ്മളെല്ലാവരും ശീലിക്കുന്ന ഒരു സംഭവമാണല്ലോ. ഇന്നത്തെ കാലഘട്ടത്തിൽ പൊതുവെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഈ സോറി.
0: സോറി, അതായത് മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ അയ്യോ ക്ഷമിക്കണം കേട്ടോ എന്ന് നമ്മൾ പറയാറുണ്ട്.
1: അതെ.
0: അപ്പോൾ ഈ ക്ഷമിക്കണം എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ടെങ്കിലും മറക്കാനാവാത്ത ഒരു ക്ഷമിക്കണം എന്ന് നിങ്ങൾ പറയേണ്ടി വന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ ആരോടാണ്, അല്ലെങ്കിൽ ഒരുപാട് നന്ദി എന്ന് മനസ്സ് തുറന്ന് നമ്മൾ ഒരാളോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും ജീവിതത്തിൽ, ആത്മാർത്ഥമായിട്ട് മനസ്സ് തുറഞ്ഞ് പറഞ്ഞിട്ടുള്ള സന്ദർഭങ്ങളുണ്ടാവും. ക്ഷമിക്കണമെന്നും ഒരുപാട് നന്ദി എന്നും, ഇതിലേതും ആവാട്ടെ.
1: അതെ, അത് ആരോടാണ്, എന്തായിരുന്നു ആ സന്ദർഭം, അതിനുള്ള കാര്യത്തെ പറ്റി
0: നമ്മൾക്ക് ഇന്നിവിടെ നിങ്ങൾ ഞങ്ങളോട് ഷെയർ ചെയ്യേണ്ടത്. ജീവിതത്തിൽ ആരോടെങ്കിലും
1: ഹൃദയം
0: തുറന്ന്,
1: അതെ, ഒരു സോറി അല്ലെങ്കിൽ ഒരു ഒത്തിരി നന്ദി
0: എന്ന് പറഞ്ഞ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ലേ? അപ്പോൾ
1: വിളിക്കേണ്ട നമ്പർ ഇതാണ്,
0: 0484-242-8101.
1: 0484-242-8101.
0: അതെ, അപ്പൊ തന്നെ നമുക്കൊരു കോള് വന്നിട്ടുണ്ട്.
1: ഹലോ.
0: ഹലോ.
2: ഹലോ,
1: നമസ്കാരം. ഇതാരാണ് വിളിക്കുന്നത്?
2: ഞാൻ കൊടുങ്ങല്ലൂർ അറിയാട് മാടവന സുലൈമാൻ ആണ് എന്റെ പേര്.
1: സുലൈമാൻ എന്നാണ്. ഓക്കെ, രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞോ?
2: ഇല്ല, ഭക്ഷണം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ കഴിക്കലോ, കുറച്ചേ സ്ഥലത്ത് പോയിട്ട് വന്നിട്ട്
1: എത്തിയിട്ടോളൂ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വിഷയം ഹൃദയം നിറഞ്ഞ് ഒരു സോറി അല്ലെങ്കിൽ ഒരു ഒത്തിരി നന്ദി പറഞ്ഞിട്ടുള്ള ആ സന്ദർഭം, അത് ആരോടായിരുന്നു, അതാണ് നമുക്ക് അറിയുന്നത്.
2: ഞാൻ സോറി പറഞ്ഞതായിട്ട് എനിക്ക് ഓർക്കാം, നന്ദി പറഞ്ഞതായിട്ട് ഞാൻ പറയാം.
0: മനസ്സിലാവണ്ടോ?
2: അത് ഞാൻ ഒരു റേഷൻ കട നടത്തിയ ആളാണ്. അപ്പൊ വീടിന്റെ അവിടുന്ന് ഒരു 10-13 കിലോമീറ്റർ അകലെയാണ് കട. ഒരു ദിവസം രാത്രി ഞാൻ കട പൂട്ടി ശനിയാഴ്ച ആയിരുന്നു. അപ്പൊ ശനിയാഴ്ചകളില് സമയം കുറച്ച് വൈകിട്ടാണ് പൂട്ടാൻ പറ്റണത്. അങ്ങനെ വീട് പൂട്ടി അന്ന് അവിടെ വന്നിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് 1 കിലോമീറ്റർ കഴിഞ്ഞ് പുതിയ കാവ് എന്ന് പറയും, അവിടെ നിന്നാണ് ബസ് കയറല്. അങ്ങനെ ബസ് കയറാൻ ഞാൻ അവിടെ നിന്നപ്പോ വർഷക്കാലമാണ്, ഭയങ്കര കാറ്റും മഴയും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോ ബസ് ഒന്നും കിട്ടിയില്ല, കൊറേ സമയം കാത്തു നിന്ന്. അപ്പൊ ഭയങ്കര കാറ്റായിരുന്നു, കാറ്റിന് മരങ്ങള് ഒക്കെ കൊറേ റോട്ടിൽ വീഴും, ഇലകളും ഇതൊക്കെ വീണ് ഗതാഗതം വളരെ തടസ്സപ്പെട്ട സമയം. അപ്പൊ ഞാനങ്ങനെ കൊറേ നേരം കാത്തു നിന്നപ്പോ ബസ്സും ഇതൊന്നും വരാൻ വേണ്ടി യാതൊരു നിവൃത്തിയില്ല. അങ്ങനെ കൊറേ നേരം കാത്തു ഇങ്ങനെ നിന്നപ്പോ ഒരു ടൂവീലറൻ വന്ന്, കേട്ടോ, മനസ്സിലായ? ടൂവീലറുകാരൻ വന്ന് അങ്ങനെ അവിടെ കണ്ടപ്പോ വണ്ടി നിർത്തി, വണ്ടി നിർത്തിയിട്ട് അങ്ങനെ എന്നോട് പോരണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എനിക്കത് വലിയ ഭയങ്കര സന്തോഷം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബസ് ഒന്നും കിട്ടൂല എന്നുള്ള രീതിയിലാണ് നിൽക്കുമ്പോ. അങ്ങനെ കിട്ടുമ്പോ വലിയ സന്തോഷം, ഏതാൾക്കും കത്ത സന്തോഷാവല്ലോ. അപ്പൊ ഞാനങ്ങനെ വണ്ടിയിൽ കേറി, ടൂ വീലറിന്റെ ബാക്കിൽ കേറി. അപ്പൊ ആദ്യത്തെ

0: അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞ് പേടിക്കണ്ട കേട്ടാ, ഞാൻ ഇത്തിരി സ്പീഡിലൊക്കെ പോകും, പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു. പക്ഷെ പോകാൻ സ്പീഡിൽ പോകാൻ വേണ്ടി പറ്റണില്ലല്ലോ,
1: കാറ്റാണല്ലോ അല്ലേ.
0: ആ കാറ്റും ഇതുമായിട്ട് ഇത് റോട്ടിൽ മുഴുവൻ ഇലകളും ഇതൊക്കെ വീണെടുക്കണം. അങ്ങനെ അദ്ദേഹം ഒരു അഭ്യാസം കാണിച്ച എല്ലാം വഹിച്ച് ഇങ്ങനെ പോയി. അപ്പൊ ഇലകളും ഇതിന്റെ റോട്ടിൽ കൂടെ ഒന്നും ചിലപ്പോ റോഡിന്റെ അപ്പുറത്തുകൂടെ ഒക്കെ വല്ലാതെ ബുദ്ധിമുട്ടിയാണ് അയാൾ പോയത്. പക്ഷെ നല്ല എക്സ്പേർട്ട് ഡ്രൈവിംഗ് ആണ് നടത്തിയത്. ഞാനാ പുള്ളിയില് പറഞ്ഞൊരു ദൈവത്തിനെ വല്ലാതെ പ്രാർത്ഥിച്ച് ഇങ്ങനെ അപകടം ഞങ്ങൾക്ക് കണ്ടുവയ്ക്കോ ഒന്നും ഉണ്ടാവില്ലേ എന്നുള്ള നിലക്ക് അങ്ങനെ വന്ന്, അങ്ങനെ പോന്ന് പോന്ന് വളരെ മെല്ലെ മെല്ലെ പോന്ന് ഞാൻ ഞങ്ങളുടെ ചന്തപ്പുര എന്ന് പറയും, കൊടുങ്ങല്ലൂർ ചന്തപ്പുര എവിടെയാണ് അവിടേക്ക് എന്നെ എത്തിച്ചു തന്നെ. അപ്പൊ ഞാൻ അങ്ങനെക്ക് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ കൈയൊക്കെ ഞാൻ പിടിച്ചു. ഓ വർഷം കൊറേ കുറച്ച് കുറച്ച് കൊറേ നാളായി, ഇപ്പൊ നിർത്തിയിട്ട് കൊറേ നാളായി.
2: എങ്കിലും ഇപ്പോഴും അതൊക്കെ ഓർത്തിരിക്കുന്നു.
1: എന്തായാലും ഫസ്റ്റ് കോള് ഫസ്റ്റ് കോള് ചേട്ടനാണ് വിളിച്ചത്. ഇപ്പൊ അനുഭവം ഇവിടെ പങ്കിട്ടതില് ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോ നന്ദി ആണ് ജീവിതത്തില് പറയാനുണ്ടായിട്ടുള്ളത് അല്ലെ. അതുപോലെ നിങ്ങൾക്കും ഉണ്ടാവും. നന്ദി മാത്രമല്ല കേട്ടോ,
2: ഹൃദയം നിറഞ്ഞ ക്ഷമിക്കണം
1: ക്ഷമിക്കണം എന്ന് പറഞ്ഞതും. ഇപ്പൊ ഒരു കോള് നമുക്ക് വരുന്നുണ്ട്. ഹലോ,
2: റേഡിയോയുടെ സൗണ്ട് ഒന്ന് കുറച്ച് വെക്കൂ. ഹലോ, എല്ലാ ശ്രോതാക്കളും ശ്രദ്ധിക്കുക, വിളിക്കുന്ന സമയത്ത് റേഡിയോയുടെ ശബ്ദം കുറച്ച് കുറച്ച് വെച്ചാലാണ് നമുക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റുക. അല്ലെങ്കിൽ എക്കോ അടിച്ചിട്ട് നമുക്കൊന്നും കേൾക്കില്ല, നിങ്ങൾക്കും
1: കേൾക്കില്ല. നമ്മുടെ വിഷയത്തിൽ നിന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് കേട്ടിട്ട് ശ്രോതാക്കൾ വിളിക്കുക.
2: അതെ,
1: അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആത്മാർത്ഥമായി നിങ്ങൾ ഒരാളോട് നന്ദി പറഞ്ഞ ഒരവസരം, അല്ലെങ്കിൽ ക്ഷമിക്കണേ എന്ന് നിങ്ങൾ പറഞ്ഞു പോയൊരവസരം, ഇതിലേതെങ്കിലും ആവാം, വിളിക്കുക, ഞങ്ങളോട് ഷെയർ ചെയ്യുക.
2: നിങ്ങളുടെ കോളിനായി ഞങ്ങളുടെ കാത്തിരിക്കുകയാണ്.

0: നദിയോരം.
1: പ്രിയ ശ്രോതാക്കളെ, നിങ്ങളോടൊപ്പമുണ്ട് ഞങ്ങൾ. ഞാൻ പ്രിയ പത്മജിത്ത്.
2: ഞാൻ സാന്ദ്ര.
1: യെസ്, അപ്പോ അരികെ എന്നുള്ള പ്രോഗ്രാമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ വിഷയം സംസാരിക്കാൻ ഒരാളുണ്ട് കേട്ടോ.
2: ഹലോ.
3: ഹലോ,
2: നമസ്കാരം. ഇത് ആരാണ് വിളിക്കുന്നത്?
3: എന്റെ പേര് അഭി.
2: അഭി, അഭി എവിടെ നിന്നാ വിളിക്കുന്നേ?
3: ഞാൻ തൊടുപുഴ.
2: തൊടുപുഴ, ഓക്കെ. ജോലിക്ക് കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണോ? നമ്മുടെ സബ്ജക്ട് കേട്ടിരുന്നോ? ജീവിതത്തിലെ നമ്മള് ഹൃദയം നിറഞ്ഞൊരു നന്ദി പറഞ്ഞത്, അല്ലെങ്കിൽ ക്ഷമിക്കണം എന്നൊരു വാക്ക് പറഞ്ഞത് ആരോടാണ്, അതാണ് നമ്മുടെ സബ്ജക്ട്.
1: അവയ്ക്ക് എന്താണ് പറയാനുള്ളത്
2: ഈ വിഷയത്തിൽ?
3: എനിക്ക് ഈ വിഷയത്തിൽ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ചിന്താഗതി ഞാൻ, അതായത് ഈ സോറി പറയുന്നത്, നമ്മൾ ക്ഷമ പറയുന്ന എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബലഹീനതയായിട്ട് അതിനെ കണ്ട് ആളുകൾ ചൂഷണം ചെയ്യുന്നുണ്ട്. നമ്മൾ ചെറിയ കാര്യത്തിലും ഇല്ലാത്ത കാര്യത്തിലും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് സോറി പറയുന്നു. ആ സോറി ഏറ്റെടുത്ത് വേറെ ആൾക്കാർ പറയാറുണ്ട്. ഇത് നമ്മുടെ കഴിവ് കുറവ്, സ്കില്ല് കുറവാണ് അവിടെ കാണിക്കുന്നത്.
1: നമ്മളിവിടെ ഉദ്ദേശിച്ചത് അങ്ങനെ ഒരു ആ വിഷയത്തെ ക്രിറ്റിസൈസ് ചെയ്യാനല്ല, നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളൊരു അനുഭവം അതാണ് ചോദിക്കുന്നത്.
3: അല്ല, ലൈഫിലുണ്ടായ അനുഭവത്തിൽ നിന്നാണ് ഇത് പറയുന്നത്. അതായത് നമ്മൾ സോറി ഒത്തിരി പറഞ്ഞു കഴിയുമ്പോൾ, ഒരു നമ്മളൊരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഒരു ഒരു സ്റ്റാഫായിട്ട് ജോലി ചെയ്യുന്നു, ചെറിയ കാര്യത്തിന് വേണ്ടി നമ്മൾ ഒരു സോറി പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഒരു മനസ്സാക്ഷി വെച്ച് നമ്മൾ പറയുന്നതാണ് സംഭവിച്ചു പോയെന്ന് പറയുന്നു. അന്നേരം എല്ലാ തെറ്റുകുറ്റങ്ങളും നമ്മളെ തലയിലേക്ക് വെച്ചിരുന്നു അദ്ദേഹം. ഈ സോറി പറയുന്ന ആളുടെ സാഹചര്യം നമ്മൾ നോക്കണം, ഏത് ടൈപ്പാന്ന് നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞിടത്തൊക്കെ എനിക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ.
2: നമുക്കിപ്പോ ഒത്തിരി, അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിൽ ഒരുപാട് സഹായിച്ച ഒരാളോട് വളരെ സ്നേഹത്തോടൊരു നന്ദിയൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ലേ, അതുപോലുള്ള അഭിയുടെ അനുഭവമാണ് നമ്മള് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്.
3: അങ്ങനെ പറയാൻ പറ്റിയെന്ന് പറയുമ്പോള്, നമ്മള് സഹായമായി ബന്ധപ്പെട്ട് നമ്മള് ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി സഹായങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെ നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്.
2: നമ്മളെ അറിയാത്തവര് വരെ സഹായിക്കാൻ വന്ന സിറ്റുവേഷൻ ആണ് ഉദ്ദേശിക്കുന്നത് അല്ലേ?
3: അങ്ങനെ ഉണ്ടായിട്ടുണ്ട്.
1: അവരോടൊക്കെ ഉള്ളൊരു നന്ദിയാണോ ഇപ്പം ഞങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്?
3: അല്ല, നന്ദി നന്ദി വാക്കിന്റെ ഒന്നും ആവശ്യം നിലവില്ലെന്ന് ആരോടും. എന്തിനാ നന്ദി? നമ്മളൊരു ഇപ്പൊ നമ്മളൊരു ഉപകാരം ചെയ്ത ഒരാള് ഇപ്പൊ നന്ദി പറഞ്ഞു അതിന്, അതങ്ങനെ അതിനെ വിലയിരുത്തേണ്ട ആവശ്യമില്ല, അത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളൊരു ഒരാൾ ഭൂമിയിൽ ജനിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. സാധ്യതകളോട് കാര്യങ്ങളും കാണിക്കണം, നമ്മൾ എളിമ അമ്മ ഇതൊക്കെ വേണം. അതിന് നമ്മള് അത് അർഹിച്ച് മേടിക്കും, അത് പറയേണ്ട ആവശ്യമൊന്നുമില്ല.
2: എന്നാലും നന്ദി പറയേണ്ടടുത്ത് നമ്മൾ നന്ദി തന്നെ പറയണമല്ലോ.
1: അല്ല, നമ്മളിപ്പോ പൊതുവായിട്ട് ഓക്കെ മനസ്സിലായി. എന്നാലും പൊതുവേ നമ്മളെല്ലാവരും ചെയ്തു തന്ന ഒരു ഇതിന്, അല്ലെങ്കിൽ അത്രമേൽ നമ്മൾ കഷ്ടപ്പെട്ട ഒരു അവസരത്തില് സഹായിച്ചവർക്കോ അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ നമ്മൾ പറഞ്ഞു പോകുന്നൊരു കാര്യമാണ്.
2: നമ്മൾ പീക്കാണ് ഉദ്ദേശിക്കുന്നത്, സാധാരണ ഒരു
1: ലെവലല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഒരുപാട് സന്തോഷം.
2: അപ്പൊ അരികയിലെ നമ്മുടെ വിഷയം ഇതാണ്.
1: അരികയിലെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ, നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഓരോ

0: സാഹചര്യങ്ങൾ ഉണ്ടാവും. അപ്പോ നിങ്ങൾക്ക് നന്ദി പറയേണ്ടി വന്ന
1: ഹൃദയം നിറഞ്ഞ
0: ഒരു നന്ദി പറയേണ്ടി വന്ന ഒരു വ്യക്തി ഉണ്ടാവും.
1: അല്ലെങ്കിൽ ക്ഷമിക്കണം, നമ്മൾ അത്രത്തോളം തെറ്റ് ചെയ്തിട്ട് അയാളുടെ അടുത്ത് പോയിട്ട് ക്ഷമിക്കണം എന്ന് പറഞ്ഞൊരു വാക്ക് അത് ആരോടായാലും
0: ചിലപ്പോ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ ചിലപ്പോ നമ്മള് ചിലവർ മാറ്റി നിർത്തി അങ്ങനെയൊക്കെ ചെയ്തിട്ട് പിന്നീട് അത് തിരിച്ചറിയുമ്പോൾ നമ്മൾ ആ വ്യക്തിയോട് ചിലപ്പോൾ മനസ്സറിഞ്ഞ് അയ്യോ ക്ഷമിക്കണേ എനിക്കറിയാതെ പറ്റിപ്പോയതാണ് എന്ന് നമ്മൾ പറയുന്ന
1: സാഹചര്യങ്ങളുണ്ടാവും.
0: അത്രയും നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോ എന്തായാലും ആ രീതിയിലുള്ള നിങ്ങളുടെ അനുഭവങ്ങളാണ് പ്രിയ ശ്രോതാക്കളെ ഞങ്ങൾ ഇവിടെ കേൾക്കാൻ കാത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ടോപ്പിക്ക് തന്നത്. നമുക്കൊരു കോള് വരുന്നുണ്ട്.
1: ഹലോ
2: ഹലോ ഹലോ
1: നമസ്കാരം.
2: ആ നമസ്കാരം.
1: ഇതാരാണ് വിളിക്കുന്നത്?
2: ഇത് വിളിച്ചിട്ടുള്ളതാണ് നേരത്തെ. എന്നാലും ഇപ്പൊ ഇതിന്റെ ഒരു വാക്ക് പറഞ്ഞപ്പോ എനിക്കൊന്ന് വാക്ക് പറയണമെന്ന് എനിക്ക് തോന്നി. അതിന്റെ പേര് പറയണേന്ന് എനിക്ക് നന്ദി പറയാന്ന ഒരാളുണ്ടായിരുന്നു.
0: പേര് പറയൂ, ആരാണ് വിളിക്കുന്നതെന്ന്?
2: ചാരുതാരി വീന്ദ്രനാണ്.
0: അതല്ല
2: ഓക്കെ കാര്യങ്ങൾ പറയട്ടെ.
1: പറഞ്ഞോളൂ പറഞ്ഞോളൂ.
2: ആ മാം, എനിക്ക് ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. എന്റെ കൂട്ടുകാരൻ ഞാനും കൂടെ ഒന്നിച്ച് പണി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ ഒഴിവ് സമയത്ത് ഞങ്ങൾക്ക് ലീവ് കിട്ടിയപ്പോ എന്റെ വീട്ടിലേക്ക് ഞാൻ വന്ന് സമയത്ത് ഈ കൂട്ടുകാരൻ വന്ന് എന്റെ കൂടെ വന്ന് വീടൊക്കെ എന്റെ അച്ഛനമ്മയ്ക്കായിട്ട് പരിചയപ്പെട്ട് ഞങ്ങൾ കാറ്റെല്ലാം കുടിച്ചു കഴിഞ്ഞ് അപ്പോ എന്റെ പെങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോ പറഞ്ഞ് തിരിച്ച് ഞങ്ങൾ ജോലി സ്ഥലത്ത് ചെയ്യുന്ന പറഞ്ഞ് ചേട്ടാ എനിക്ക് രണ്ട് പെങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കല്യാണം കഴിച്ചാലാമെന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങൾ രണ്ടും രണ്ട് ക്യാസ്റ്റിലുള്ള ആൾക്കാരാണ്. അങ്ങനെ ശരി, ചേട്ടനാ വിശ്വാസമായ ആളാണ് എന്റെ ഇവിടെ ജോലി ചെയ്യണം, അതെ ഇവിടെയാണ് ചേപ്പനത്താണെന്ന് പറഞ്ഞു. അങ്ങനെ ചേപ്പനത്ത് ഞാൻ പോയി അന്വേഷിക്കും ആരൊക്കെ ഉണ്ട് തനിക്കെന്ന് അറിയണമല്ല, നല്ല എന്റെ പെങ്ങളെ തനിക്ക് കല്യാണം കഴിച്ചാലാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ അങ്ങോട്ട് ശരി ആയിക്കോന്ന് പറഞ്ഞു. ഇയാളെ എന്നെ കൂട്ടയാക്കുടെ വീട്ടിൽ ചെന്ന് വീട്ടുകാരി അമ്മയുണ്ട് ഒരു അനിയനുണ്ട് വേറെ ആരും ഇല്ല അച്ഛനില്ല വേഗം കല്യാണക്കാരെ ആലോചിച്ച് വീട്ടിലെത്തി ഞാൻ തിരിച്ചു വന്നു. എന്റെ അച്ഛനമ്മയോടും ഞാൻ പറഞ്ഞു, പെങ്ങളോടും പറഞ്ഞു ആരാണ് എന്റെ കൂട്ടുകാരൻ ചോദിക്കാണ്ട് അതുകൊണ്ട് എന്ത് വേണോന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞു ആ ശരി പെങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് അച്ഛനമ്മക്ക് ഇഷ്ടപ്പെട്ടു ഇനി വീട്ടിൽ പോയി അറിഞ്ഞിട്ട് എന്താ കാര്യം, അവര് സമ്മതിക്കാനില്ല, വീട്ടുകാരന് കല്യാണം കഴിക്കാലേ പറ്റുള്ളൂ. നാട്ടിലൊരു കൂട്ടുകാരനല്ല ആ കൂട്ടുകാരനോട് ഞാൻ പറഞ്ഞു ഇന്ന ആരോ കാര്യം വന്നേണ്ടെന്ന് പറഞ്ഞു. അവന്റെ വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിൽ എനിക്ക് ഇഷ്ടമാണ് ചെക്കന് ഇഷ്ടമാണെങ്കിൽ അയാൾ താമസിക്കുകയും ചെയ്യുമല്ലോ, അതിന്റെ പേരിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കൃഷി നിങ്ങളുടെ കൂട്ടിയാണ്, അപ്പത്തിന് ഒരു കാര്യം ചെയ്യണം, എന്റെ ഈ ചെക്കനെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറക്കി തരണം, ഞാൻ എന്റെ പെങ്ങളുടെ അമ്പലത്തിൽ വരാം അവർ കെട്ടിച്ചു കൊടുക്കാൻ, ഞാനൊരു മുൻസിന്റെ സ്ഥലവും കൊടുത്ത് താമസിപ്പിക്കുകയും ചെയ്യാന്ന് പറഞ്ഞു. അതുമാതിരിയൊക്കെ തന്നെ ചെയ്ത് ഈ അപ്പച്ചൻ എന്റെ വീട്ടിൽ നിന്ന് ചെക്കനെയും കൊണ്ട് അമ്പലത്തിൽ വന്ന് അമ്പലത്തിൽ ചെന്ന് രജിസ്ട്രേഷൻ ചെയ്ത് എന്റെ പെങ്ങളായിട്ട് ഞാൻ അമ്പലത്തിൽ ചെന്ന് കല്യാണമൊക്കെ നടത്തി കൊടുത്ത് മൂന്ന് സെന്റ് സ്ഥലം കൊടുത്ത് അവര് സുഖമായിട്ട് താമസിച്ച് അവര് കുട്ടികൾ ഉണ്ടായിരുന്നു ജീവിക്കണേ. അപ്പൊ ആ അപ്പച്ചനോട് ഞാൻ നന്ദി പറഞ്ഞിരിക്കണേ. അപ്പച്ചൻ മരിച്ചു, ഇന്ന് വരെ ഒരു വാക്ക് പറയാൻ സാധിച്ചിട്ടില്ല നന്ദി എന്ന് പറഞ്ഞത്. മക്കളുണ്ട് അപ്പച്ചന്റെ കേക്കണേ കേക്കട്ടെ കേട്ടില്ലേ കേട്ടില്ല, നല്ലൊരു കാര്യമാണ് അദ്ദേഹം ചെയ്തത്, നല്ലൊരു പ്രവൃത്തിയാണ്. എന്നിട്ട് ഇവൻ കല്യാണം കഴിച്ച് കുട്ടികൾ ഉണ്ടായിരുന്നിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി പെങ്ങളെ അവർക്കപ്പൊ ഇഷ്ടപ്പെട്ട് എല്ലാവരും സുഖമായിട്ട് ജീവിക്കണിപ്പ. അങ്ങനെ ഒരു കൂട്ടുകാരനൊക്കെ ഉണ്ടായതിന്റെ പേരിൽ ആ ഒരു ചെക്കനായ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഇറക്കി തന്ന് അമ്പലത്തിൽ കൊണ്ടുവന്ന് അദ്ദേഹം ഒപ്പിട്ട് കൊടുത്ത് ചെക്കന്റെ ഗാർഡിയനാണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ നടന്നു. അത് ഏറ്റവും വലിയൊരു കാര്യമാണ് എനിക്ക് ചെയ്തു തന്നത്. വേറെ ആരും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് എനിക്ക് സഹായിക്കാൻ.
1: ഒത്തിരി സന്തോഷം,
0: നന്ദിയോടുകൂടി അത് എപ്പോഴും ഓർക്കുന്നുണ്ടല്ലോ.
2: ഉദയത്തില് കേൾക്കണ്ടായിരിക്കും, എന്നാലും കേട്ടാലും കൊള്ളാം. എന്നാലും അന്ന് അവിടെ അപ്പൊ കൊച്ചുകാരൻ മരിച്ചു ചോദിച്ചിരുന്നു, വല്ല ആത്മാർത്ഥ കൂട്ടുകാരനായി പിന്നെ എനിക്ക് മാറി അദ്ദേഹം.
1: ഒത്തിരി സന്തോഷം.
0: എന്തായാലും ഈ ഒരു വിഷയം കേട്ടപ്പോ ഈ ഒരു കാര്യം ഓർത്ത് വിളിച്ചല്ലോ, സന്തോഷം കേട്ടോ. അതാ ചേട്ടന്റെ വാക്കുകളിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്.
1: അതെ അതെ, ആ വാക്കുകളിൽ ഉണ്ടാ സ്നേഹം.
0: ചേട്ടന്റെ സ്ഥലം എവിടെയായിരുന്നു?
2: പുതുവൈപ്പ്.
0: ഓക്കെ, എന്തായാലും വിളിച്ചാൽ ഒരുപാട് സന്തോഷം.
2: പിന്നെ ഞാൻ എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിന്റെ മക്കളുടെ കല്യാണത്തിൽ എല്ലാത്തിലും പങ്കെടുത്ത് സന്തോഷമായിട്ട്
0: പോകണേ. എല്ലാ സന്തോഷത്തോടെ
1: കേൾക്കുമ്പോ തന്നെ ഒത്തിരി സന്തോഷം
0: കേട്ടോ. ഓക്കെ ചേട്ടാ,
2: ശരി, സന്തോഷം. ഓക്കെ,
0: അപ്പൊ എന്തായാലും ഇത് നന്ദിയുടെ ഒരു സന്തോഷ പ്രകടനമായിരുന്നു. ഇതുപോലെ നന്ദിയാവാം,
1: ക്ഷമയാവാം,
0: ക്ഷമ ചോദിച്ചതും ഒക്കെ ആവാം കേട്ടോ. വിളിക്കാം,
1: വിളിക്കേണ്ട നമ്പർ
0: 0484-242-8101
1: 0484-242-8101.

0: listening to.
1: യെസ്, അപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 29 മിനിറ്റിലേക്ക് കടക്കുകയാണ് കേട്ടോ. നമ്മൾ ഹരിക്ക് പ്രിയ ശ്രോതാക്കളുടെ കാതോരം തന്നെയുണ്ട്. അപ്പോൾ നമുക്കൊരു കോള് വന്നിട്ടുണ്ട്, നോക്കാം.
2: ഹലോ.
3: ഹലോ,
2: നമസ്കാരം. ഇതാരാണ്?
3: നമസ്കാരം, ഷൈമ പേരാമ്പ്ര. എന്റെ സ്വന്തം വീട് പേരാമ്പ്ര. ഹസ്ബൻഡിന്റെ വീട് തൃശ്ശൂർ വരന്തര ജില്ലയാണ്.
2: ഭക്ഷണമൊക്കെ കഴിഞ്ഞോ?
3: ഭക്ഷണം കഴിഞ്ഞു.
2: ഉറങ്ങാൻ തയ്യാറെടുക്കായിരുന്നു? നമ്മുടെ വിഷയം കേട്ടിരുന്നോ? ഓക്കെ. അങ്ങനെ ഹൃദയം നിറഞ്ഞൊരു നന്ദി അല്ലെങ്കിൽ ഒരു ക്ഷമാപണം നടത്തിയ ഒരു ഓർമ്മയുണ്ടോ? പറയൂ.
3: എന്നെ ഒരു കാഴ്ച ഇല്ലാത്ത ഒരാളാണ് എനിക്ക് പാട്ട് പഠിപ്പിച്ചത്. കരോക്കെ പാടാൻ, അല്ലാണ്ട് ഇങ്ങനെ കരോക്കെ ഇല്ലാണ്ടാണ് ഞാൻ സ്വന്തം പാടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ 10 വർഷമായിട്ട് ഞാൻ കരോക്കെ ഉപയോഗിച്ചാണ് തെരുവിൽ പാടിയിട്ട് എന്റെ കുടുംബം നോക്കുന്നത്. അതുപോലെ തന്നെ എന്റെ ഹസ്ബൻഡും ഈ മൂപ്പറാണ്. ദുഃഖം സുരേഷ് എന്ന് പറയുന്ന ഒരു കാഴ്ച ഇല്ലാത്ത ഒരു ഫ്രണ്ട്സാണ് എന്നെ കരോക്കെ പഠിപ്പിച്ചത്. അതുകൊണ്ട് എനിക്കിപ്പോഴും എന്റെ കുടുംബം നോക്കാനും ഞാനും ഹസ്ബൻഡും ഒരേ തൊഴിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ ആൾക്കാര് സഹായിച്ചിട്ടും പരിപാടിയിൽ പങ്കെടുത്തിട്ടും ഒക്കെയാണ് കുടുംബത്തെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് എനിക്ക് ഒരിക്കലും മറക്കാനാവാത്തൊരു സംഭവമാണ്. കാരണം കരോക്കൊക്കെ പഠിക്കുക എന്ന് പറയുമ്പോൾ കുറെ റിസ്ക് ആണ്, കാഴ്ചയില്ലാത്ത ആൾക്കാർക്ക് പ്രത്യേകിച്ച്. അപ്പോ എനിക്ക് അതൊരിക്കലും മറക്കാനാവാത്ത എനിക്കൊരു തൊഴില് എനിക്ക് പഠിപ്പിച്ചതിന് നന്ദി പറയേണ്ട ഒരു സംഭവം ഉണ്ടായിരുന്നു
1: ജീവിതത്തില്. അതായത് ഏറ്റവും കൂടുതൽ നന്ദി പറയുന്ന ഒരു സന്ദർഭമാണല്ലോ. ചേച്ചി, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി രണ്ടുപേര് പാട്ട് പാടി തരുമോ? ചേച്ചിക്ക് പാടാൻ ഏതാണോ പാടിത്തരാൻ പറ്റുന്നത് ഒരു പാട്ട്,
3: രണ്ടുപേരും.

0: കുസൃതികൾ മനസ്സിൽ കണ്ടു, കുസൃതികൾ മനസ്സിൽ കണ്ടു, നീ കണ്ണ കാർന്ന് വന്നമായാതെ, എന്റെ കയ്യിൽ നൽകാൻ മുത്തം മറയാതെ, നീ കണ്ണ കാർന്ന് വന്നമായാതെ, എന്റെ കയ്യിൽ നൽകാൻ മുത്തം മറയാതെ, മുകളിക ചൂടും ചൂടും ചൊമ്പിയിൽ ചെറുതിരി എന്റെ കണ്ണ, നറുത്തിരി എന്റെ കണ്ണ.
1: ഓ ചേച്ചി, നല്ല രസമായിട്ട് ചേച്ചി പാടിട്ടോ, ഞങ്ങളിങ്ങനെ കേട്ട് ആസ്വദിച്ചിരിക്കുകയായിരുന്നു.
2: അതെ,
1: എന്തായാലും വളരെ സന്തോഷം,
2: ഒത്തിരി സ്നേഹം, ഇത്രയും ഇത്രയും നല്ല വാക്കുകൾ,
1: ഇത്രയും
2: ഒരു പക്ഷേ ഒരു മികച്ചൊരു കളറായിരിക്കാം.
1: അതെ,
2: അത്രയും സന്തോഷം, ഞങ്ങൾ ഹൃദയം നിറഞ്ഞാണ് സംസാരിക്കുന്നത്. ഒത്തിരി ഒത്തിരി സന്തോഷം ഞങ്ങളെ വിളിച്ചതില്ല, ഇനിയും വിളിക്കണം. ഓക്കെ, ഒത്തിരി സന്തോഷം, താങ്ക് യു, താങ്ക് യു. എത്ര സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത് അല്ലെ?
1: അതെ, അതായത് ജീവിതത്തിലെ അനുഭവങ്ങളാണ് നമ്മൾ പറഞ്ഞു പോയ ഒരു അനുഭവമാണ്, അത് ഒരു ജീവിത മാർഗമായി തീർന്നു അല്ലെ?
2: അതെ അതെ.
1: അപ്പോ ഇതുപോലെ തന്നെ പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ മനസ്സ് തുറന്ന് നന്ദി അർപ്പിച്ചതോ അല്ലെങ്കിൽ നിങ്ങൾ ക്ഷമ ചോദിച്ചതോ ആയിട്ടുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ലേ? വിളിക്കാം,
2: വിളിക്കേണ്ട നമ്പർ ഇതാണ്, 04 84 24 28 1 01.

0: സാന്ദ്ര, നമ്മുടെ ഇന്നത്തെ ഈ ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ശ്രോതാക്കൾക്ക് എനിക്ക് തോന്നുന്നു ഒരുപാട് പറയാനുള്ള ഒരു വിഷയം തന്നെയാണ്.
1: തീർച്ചയായിട്ടും നല്ലൊരു സബ്ജക്ട് ആണ് ചൂസ് ചെയ്തത്.
0: അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് പറയാനായിട്ട് ഒരാള് ലൈനിലുണ്ട്, നോക്കാം. ഹലോ,
2: ഹലോ,
1: നമസ്കാരം.
2: ഇതാണ്
1: വിളിക്കുന്നത്? പേരെന്താണ്?
2: പേര് ഉമേഷ്.
1: ഉമേഷ് ആണ് വിളിക്കുന്നത്. ശരി, പറയൂ, ഭക്ഷണം ഒക്കെ കഴിഞ്ഞോ?
2: ഭക്ഷണം ഒക്കെ കഴിച്ചു. അപ്പൊ ഞാൻ എപ്പോഴും മറ്റേ ഇത് കേൾക്കാറുണ്ടായി, റെയിൻബോ.

0: നമ്മുടെ സബ്ജക്ട് ഒക്കെ
1: കേട്ടിട്ടുണ്ടായിരുന്നോ?
2: അപ്പൊ ഞങ്ങൾ രണ്ട് കാര്യങ്ങൾ ചോദിച്ചു, ഇതിൽ ഏതാണ്, ഏതിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്? ഓക്കെ, പറഞ്ഞോളൂ.
1: വീട്ടിന്റെ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ കേറാൻ വേണ്ടിട്ട് ഇച്ചിരി സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു.
2: ഓക്കെ.
1: അപ്പൊ അതിനകത്ത് ഞാൻ വിഷമിച്ചിരിക്കുമ്പോ എന്താ അയൽ ചെയ്ത് ചേർന്നേ,

0: കുടുംബം തന്റെ പുള്ളി നമ്മളെ സഹായിക്കുന്നത്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാണ്ട് അങ്ങനെ പറഞ്ഞ ഒരു പരിചയമില്ലാത്ത ഒരാളാണ് ഞങ്ങൾ ഇവിടെ വന്ന് താമസിക്കുന്നത്.
1: അത് ശരി.
0: നായമ്പലത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്റെ ശരിക്കും വീട്. പിന്നെ ഞാൻ ഇറങ്ങിക്കാട് സ്ഥലം മേടിച്ച് ഇങ്ങനെ താമസിച്ച് പറഞ്ഞപ്പോഴാണ് ഈ പുള്ളിനെ ഇങ്ങനെ പരിചയപ്പെട്ടത്. ഞാൻ പുള്ളി വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ പൈസ ഞാൻ സഹായിക്കാന്നും പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ വന്ന് പറഞ്ഞു ചെയ്യുന്നതാണ്.
1: അങ്ങനെ വേഗം വീട് പണിയൊക്കെ പൂർത്തിയായി അല്ലേ?
0: പൂർത്തിയായി. അത് എനിക്ക് വളരെ സന്തോഷമാണ്.
1: പിന്നെ തീർച്ചയായിട്ടും അതെ, അത് നമുക്ക് കേൾക്കുമ്പോ തന്നെ ഒരു സന്തോഷമാണ്.
0: ഇവിടെ പേര് ഹരിചന്ദ്രൻ എന്നാണ്, നമ്മൾ സഹായിച്ച ചേട്ടന്റെ പേര്.
1: ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ടോ?
0: പിന്നെ പുള്ളിയുടെ വൈഫ് ഒക്കെ മരിച്ചെങ്കിലും നമ്മള് എന്നെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ എന്തെങ്കിലും ഒക്കെ പ്രായമുള്ള ഒരു രക്ഷയാണ്. അപ്പൊ പുള്ളിയേക്ക് ഞാനും മറ്റുള്ള നമ്മൾ അറിഞ്ഞേക്കാം, നമ്മൾ അതിനാണ് സഹായിക്കാറ് പുള്ളി.
1: എന്തായാലും വളരെ നല്ലൊരു അനുഭവമാണ് കേട്ടോ.
2: അതെ, ഇനി കാണുമ്പോൾ ആളോട് നമ്മുടെ അന്വേഷണം പറയാം.
1: അതെ, ഞങ്ങളുടെ അന്വേഷണം പറയണം. റെയിൻബോയിൽ നിന്നും പ്രിയയും സാന്ദ്രയും
2: എന്തോ പറയും.
1: അതിനെന്താ
2: കൊടുക്കൂ.
1: ഹലോ, ആരായത്?
2: ജാൻവിയാണോ?
1: ഏത് കുഞ്ഞു കുട്ടിയാണല്ലോ, പഠിക്കുന്നുണ്ടോ? ഏത് ക്ലാസ്സിലാ? രണ്ടിലെത്തിയിട്ടേ. ശബ്ദം കേട്ടിട്ട് നല്ല മിടുക്കി കുട്ടിയാണെന്ന് തോന്നുന്നു. മിടുക്കിയാലേ? ഹലോ,
0: ഞാനേ ഒരു പാട്ട് പറയട്ടെ, മറ്റേ രാജീവം വിടരും നെയ്മലികൾ എന്നുള്ള.
1: അത് നമ്മള് തുടക്കത്തിൽ ഇല്ല ഇല്ല, ഞങ്ങൾ കൊടുത്തിട്ടില്ല. ആ പാട്ട് വേണം. സിനിമയുടെ പേര് അറിയാമോ? ബെൽറ്റ് മത്തായി. ഓക്കെ ഓക്കെ,
2: വെക്കാട്ടോ, വെച്ചു തരാം. എന്തായാലും നമ്മളെ വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. ഓക്കെ, താങ്ക് യു, താങ്ക് യു, ബൈ ബൈ.
1: എന്തായാലും പാട്ട് കേട്ട് ഇന്നത്തെ രാത്രി അടിപൊളിയാവട്ടെ കേട്ടോ.
2: അങ്ങനെ നല്ലൊരു അനുഭവമായിരുന്നു.
1: അതെ, ഇതൊക്കെ കേൾക്കുമ്പോ നമുക്ക്
2: അതെ ഇത്ര നല്ല മനുഷ്യരുണ്ടെന്നുള്ളത്.
1: അതെ അതെ, അതാണ്
2: ഈ ഒരു കാലഘട്ടത്തിലും ഇപ്പോ എല്ലാവരും കുറച്ച് സ്വാർത്ഥതയുടെ പിറകെ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ ഇതുപോലുള്ള കുറച്ച് നല്ല മനുഷ്യരുണ്ടെന്ന് കേൾക്കുന്നത് നമുക്ക് വളരെ സന്തോഷം തരുന്നൊരു സംഭവം.
1: ഇതുപോലെ തന്നെ ഇതാ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കും ഉണ്ടാവില്ലേ. സമയം 10 മണി കഴിഞ്ഞ് 42 മിനിറ്റിലേക്ക് കടന്നിരിക്കുന്നു.
2: 15 മിനിറ്റും കൂടി നിങ്ങളുടെ വിശേഷം പറയാൻ വേണ്ടി നമ്മളെ വിളിക്കാം.
1: അതെ, വേഗം വിളിച്ചോളൂ, നമുക്ക് ഒരു കോളും കൂടെ വന്നിട്ടുണ്ട്. എടുക്കാം. ഹലോ.
3: ഹലോ, ഹലോ,
2: നമസ്കാരം. ഇതാരാ വിളിക്കുന്നേ?
3: എന്റെ പേര് മണികണ്ഠൻ എന്നാണ്.
2: എവിടുന്നാ വിളിക്കുന്നത്?
3: ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. എന്റെ വൈഫാണ് നേരത്തെ വിളിക്കുന്നത്, ഷൈമ എന്ന് പേരായിട്ട്.
2: ഓക്കേ ഓക്കേ.
3: ഞാനും ബ്ലൈൻഡ് ആണ് മാഡം.
2: പറഞ്ഞോളൂ ചേട്ടൻ, എന്തായിരുന്നു അനുഭവം ഉള്ളത്? ഈ നമ്മുടെ വിഷയം കേട്ടിരുന്നല്ലോ അല്ലേ?
3: ആ, വിഷയം കേട്ടിരുന്നു.
2: ഓക്കേ, പറഞ്ഞോളൂ, എന്താണ് നമ്മളോട് പറയാനുള്ളത് ഈ വിഷയത്തിൽ?
3: എനിക്ക് നന്ദി പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകളോട് നന്ദി പറയാനുണ്ട്, അതെല്ലാരോടും ഞാൻ നന്ദി പറഞ്ഞിട്ടുമുണ്ട്. കാരണം എന്റെ ഈ പറഞ്ഞ പിന്നെ അടുത്ത കഴിഞ്ഞൊരു കോളർ പറഞ്ഞ മാതിരി എന്റെ ഒരു വീട് പണി നടന്ന സമയത്തെ ലൈഫ് മിഷനിലുള്ള വീടാണ്, എന്റെ അമ്മേരെ പേരിലാണ് ആ വീട് കിട്ടിയത്. അപ്പോ അന്ന് പഞ്ചായത്തിൽ നിന്ന് സ്ഥലത്തിന് 2 ലക്ഷം മൊത്തം 6 ലക്ഷം രൂപയാണ് തന്നത്. അപ്പൊ ആ പൈസ കൊണ്ട് ഒരു വീട് പണിയാൻ പറ്റില്ല എന്ന് നമുക്കറിയാലോ. അങ്ങനെ എന്നെ ഒരുപാട് ആളുകൾ സഹായിച്ചു. കുറെ 20,000 ആയിട്ടും 50,000 ആയിട്ടും 1 ലക്ഷമൊക്കെ ആയിട്ട് അങ്ങനെ കുറെ ആളുകൾ സഹായിച്ച് ഇപ്പൊ ദൈവത്തിന്റെ സഹായം കൊണ്ട് എനിക്ക് ആ വീട്ടിൽ കയറി കിടന്ന് ഉറങ്ങാനുള്ളൊരു സംവിധാനമായി. അപ്പോ ഞാൻ പ്രത്യേകിച്ച് ഞാനൊരു ബ്ലൈൻഡ് അല്ലേ മാഡം, എനിക്ക് ഈ പറഞ്ഞ മാതിരി ഞങ്ങള് എനിക്ക് ലോട്ടറി ആയിരുന്നു ആദ്യം, പിന്നെ ഇപ്പോ ഞാനിങ്ങനെ ബസ് സ്റ്റാൻഡിലും അങ്ങനെ അങ്കാടികളിലൊക്കെ പാട്ട് പാടി ഒക്കെയാണ് ജീവിച്ചു പോകുന്നത്. പിന്നെ ഞാൻ ഫ്ലവർ ചാനലില് പാടിയിട്ടുണ്ട് കോമ്പിറ്റീഷൻ പ്രോഗ്രാമില്.
2: ഓ, അതെ, ശരി.
3: പിന്നെ കേരള വിഷൻ ചാനലില് പാടാനുള്ള ഒരു ചാൻസ് കിട്ടി, അങ്ങനെ അതില് പാടി.
2: ഒത്തിരി സന്തോഷം, ഒത്തിരി സന്തോഷം. നമ്മളെന്തായാലും വിളിച്ചതിനും ഈ വിഷയത്തെ പറ്റി സംസാരിച്ചതിനും
1: ഒരുപാട് പേർക്ക് നന്ദിയുണ്ടല്ലേ.
2: അതെ,
3: ഒരുപാട് ഗൾഫീന്ന് വരെ പൈസ അയച്ച ആൾക്കാർ തന്നിട്ടുണ്ട്.
1: അതാണ് അപ്പൊ മനുഷ്യത്വം.
2: അതെ, ഇപ്പോഴും മരിച്ചിട്ടില്ല,
1: ഇന്നും എല്ലാ മനസ്സുകളിലുണ്ട് എന്നുള്ളതിന്റെ തെളിവ്.
3: നല്ല മനസ്സുള്ള ആളുകൾ ഒരുപാട്.

0: എനിക്ക് എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ്, ഒരുപാട് ആൾക്കാര് നല്ല ഉള്ളവരുണ്ട്.
1: അതെ, അപ്പൊ അതുപോലെ തന്നെ പരസ്പരം സഹായിച്ചും സഹകരണത്തോടുകൂടിയും നമ്മൾ സമൂഹത്തിൽ ജീവിക്കാൻ എല്ലാവർക്കും ഇടയാവട്ടെ. ചേട്ടാ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. അങ്ങനെ മണികണ്ഠൻ ചേട്ടനായിരുന്നു സംസാരിച്ചിരുന്നത്. അപ്പൊ നമുക്ക് ഒരുപാട് കോളേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇനി ഇതുപോലുള്ള വിഷയങ്ങളെ പറ്റി സംസാരിക്കാനായിട്ട് നിങ്ങൾക്ക് 11 മണി വരെ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484-242-8101. പ്രിയ ശ്രോതാക്കളെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. ഇത്
2: ഞാൻ പ്രിയ പത്മജിത്ത്,
1: ഞാൻ സാന്ദ്ര.

പ്രണയപദം ഞാൻ പാടുന്നു ഒരു സ്വരമായി ഒരു ലയമായി അരികിൽ വരാൻ അനുമതി നീ അരുളൂ രാജീവം വിടരും നിൻമിഴികൾ കാശ്മീരം പുതിരും.

0: 107.5. സമയം 10 മണി കഴിഞ്ഞ് 50:21 ആകുമ്പോൾ
1: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അരികയാണ്. അരികയിൽ ഞങ്ങൾ കൂട്ടിനായി ഞങ്ങൾ രണ്ടുപേരുണ്ട്.
0: ഞാൻ പ്രിയ പത്മജിത്.
1: ഞാൻ സാന്ദ്ര.
0: നമുക്കൊരു കോളർ വന്നിട്ടുണ്ട്. ഹലോ.
1: ഹലോ.
2: ഹലോ.
1: നമസ്കാരം. ഞാനാണ് വിളിക്കുന്നത്.
2: ഞാൻ പറയുന്നത് ബിന്ദു.
1: ബിന്ദു. ബിന്ദു ചേച്ചി, ഭക്ഷണമൊക്കെ കഴിഞ്ഞ? ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നോ?
2: എന്താണ്
0: പറയാനുള്ളത്?
2: ഇന്ന് ഒരു നന്ദി പറയാനാണ് എനിക്കുള്ളത്.
1: പറഞ്ഞോളൂ.
2: അത് ഞങ്ങള് കൊറോണ സമയത്തെ ഞങ്ങൾക്ക് അച്ഛനും അമ്മക്കും മോൾക്കും കൊറോണ വന്നു. ഞങ്ങള് കൊറോണ വന്നിട്ട് ഞങ്ങൾ അവശതെന്ന് വെച്ചാൽ അവശത ഇത്തിരി മുന്തിയതിനോട് ഞങ്ങൾക്ക് വന്ന് കൂടിയത്. അപ്പൊ ഞങ്ങൾക്ക് ഒരു വെള്ളം പോലും കുടിക്കാൻ പറ്റാണ്ട് 9 ദിവസം ഞങ്ങൾ പല്ലുവരെ എന്തിച്ചില്ല
0: എന്നുള്ളതാണ്.
2: അത്രയും അവശതയിൽ പോയി. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടിട്ട് ഞങ്ങളുടെ അടുത്തൊരു മാഷുണ്ട്. പുള്ളിയുടെ കൂട്ടുകാരനുമാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഒന്നിക്കൊന്നൊരാടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് വണ്ടി ഇറക്കണതും ആംബുലൻസ് ഇറക്കണതും ഞങ്ങൾക്ക് വേണ്ട കാരണങ്ങൾ സാമ്പത്തികമായിട്ടും എല്ലാം ചെയ്ത് തരുന്ന മാഷാണ്. ഒരു അലിമാഷ് എന്ന് പറയും. അപ്പൊ പുള്ളിനോട് ഞാൻ ഇവിടെ കിടന്ന് പുള്ളിനെ തൊട്ട് പലവട്ടം തൊട്ട് നമസ്കരിച്ച് കണ്ടപ്പോഴും ഞാൻ പുള്ളിനോട് നന്ദി പറഞ്ഞു. 100 വട്ടം നന്ദി പറഞ്ഞു. പറഞ്ഞാലും പറഞ്ഞാലും തീരുവില്ല. അത്രയും വേണ്ടു അങ്ങേരി ഞങ്ങളെ സഹായിച്ചു.
1: അതെ, ആ സമയത്ത് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനൊന്നും ഇല്ലല്ലോ.
2: പുള്ളി അത് കൃത്യസമയത്ത് മരുന്നും ഇങ്ങനെ വണ്ടി ഞങ്ങക്ക് വയ്യാന്ന് വിളിച്ചു പറയുമ്പോ തന്നെ പുള്ളി അപ്പൊ തന്നെ വണ്ടി വിടുകയാണ് നമുക്ക് വേണ്ടിട്ട്. പുള്ളി അല്ലെങ്കിലും എല്ലാ കാര്യങ്ങളും ചെയ്തു കാണുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ പുള്ളിനെ കൊണ്ട് നമ്മൾക്ക് ഈ പുള്ളിയുടെ കൂട്ടുകാരനും കൂടി ആയതുകൊണ്ട് ഞാൻ അപ്പൊ വിളിക്കാണ് മാഷേ, ഒട്ടും പയ്യ മാഷേ എന്ന് പറഞ്ഞ അപ്പൊ തന്നെ ആംബുലൻസ് വരെയാണ്.
0: അല്ല, ജീവൻ രക്ഷപ്പെടുത്തുക എന്ന് പറയുന്നത് എന്താ പറയാ.
2: അതെ, അത് നമുക്ക് ഒരിക്കലും മറക്കാൻ
0: പറ്റില്ല.
2: കൂടുതല്
0: മതിയാവില്ല.
2: പുള്ളി നല്ലോണം സഹായിച്ചു. അപ്പൊ ഞാൻ നന്ദി പറയുകയും ചെയ്ത് പുള്ളിനെ അറിയാതെ ഞാൻ തൊട്ട് നമസ്കരിക്കുകയും ചെയ്തു.
1: അതെ, നമുക്ക്
0: ചേച്ചി സംസാരിക്കാനായിട്ട് ഇതാ ഇവിടെ ഞങ്ങളുടെ ലൈനിൽ ഇവിടെ നിക്കുന്നുണ്ടെങ്കിൽ അല്ലെ, അന്ന് ഒരു ആപത്തും കൂടാതെ നിങ്ങള് കുടുംബത്തോടെ സന്തോഷമായിട്ട്
2: ഞങ്ങൾ ഇത്തിരി കഞ്ഞിയൊക്കെ കുടിച്ചത് 11 ദിവസം
0: മനസ്സിലായി.
2: അപ്പൊ കൂടി പുള്ളി ആവശ്യമായി പോയി. പുള്ളിനെ പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. ഞങ്ങളെ രണ്ടുപേരും നോക്കി വന്നപ്പോ പുള്ളി ആവശ്യമായി പോയി.
0: മനസ്സിലായി.
2: അങ്ങനെ ഒരു വലിയ മഹാകാര്യം, അതൊന്ന് പറയണമെന്ന് തോന്നി.
0: നന്നായി ചേച്ചി, കാരണം ഈ ഒരു അവസരത്തിൽ അതൊക്കെ നിങ്ങൾക്ക് പറയാനുള്ള ഒരു അവസരമാണ് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്.
2: അതെ,
0: എന്തായാലും വിളിച്ചതില്
1: ഒത്തിരി
2: സന്തോഷം.
1: ഇനിയും വിളിക്കണം
0: കേട്ടോ.
1: ശരിക്കും ഇതൊക്കെ നല്ലൊരു അനുഭവമാണ് അല്ലെ. ആ സമയത്ത് ബന്ധുക്കൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കാൻ
0: നമ്മൾ ഓർക്കുന്നില്ലേ. കൊറോണ എന്ന് പറഞ്ഞ ഭീകരമായിട്ടുള്ള സമയം മരണം മുന്നിൽ കണ്ടു നിൽക്കുന്ന പോലത്തെ ഒരു അവസ്ഥയായിരുന്നു.
1: ജീവനല്ല അവർക്ക്.
0: അല്ല, ഇപ്പൊ ആ ചേച്ചി പറഞ്ഞ കാര്യങ്ങള് കേട്ടുകൊണ്ടിരിക്കുമ്പോ ഞാനും ആ സമയത്ത് ഉണ്ടായിരുന്ന അനുഭവങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് ഓർത്തുപോയി.
1: പറയൂ.
0: അല്ല, നമുക്ക് ശ്വാസം കിട്ടാതെ വന്നിരുന്ന ആ ഒരു സംഭവവും പിന്നെ ഹോസ്പിറ്റലില് വെന്റിലേറ്റർ കിട്ടാനായിട്ടും ഒക്കെ പാടുപെട്ട ഒരുപാട് കഷ്ടപ്പെട്ട നിമിഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്നിങ്ങനെ ഓർത്തുപോയി. അതും ഇതുപോലെ തന്നെ സഹായിക്കാനായിട്ടുള്ള ആൾക്കാർ, അത് ദൈവതുല്യരായിട്ടുള്ളവരും ഉണ്ടായിരുന്നത് കൊണ്ടാണ്
1: ഇപ്പിങ്ങനെ.
0: അതെ, അപ്പോ
1: സംസാരിക്കാൻ
0: ആ ഒരു അവസ്ഥ ഞാനും ചിന്തിച്ചു പോയി. അപ്പോ നന്ദി പറഞ്ഞാലും മതിയാവാത്ത കുറെ വ്യക്തികള് നമ്മുടെ ഒക്കെ ജീവിതത്തിലുണ്ട്. അപ്പൊ നമുക്ക് ഒരു കോളും കൂടി ഉണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കാം.
1: ഹലോ.
0: ഹലോ.
1: ഹലോ.

0: ഹലോ,
1: നമസ്കാരം. ഇതാരാ വിളിക്കുന്നത്?
0: എന്റെ വീട് മരടാണ്. ഞാൻ വർക്ക് ചെയ്യണ തൃക്കാക്കര ഒരു ഫ്ലാറ്റിൽ കയറ്റാക്കറാണ്.
2: ആയിക്കോട്ടെ.
1: കേൾക്കുന്നുണ്ടായിരുന്നോ?
0: അല്ല മാഡം,
1: കേൾക്കുന്നുണ്ടായിരുന്നോ?
0: പിന്നെ കേൾക്കണല്ലോ, ഇതല്ലേ നമുക്കൊരു കൂട്ടുള്ളൂ.
1: ചേട്ടൻ പറയൂ,
2: പറഞ്ഞോളൂ,
1: നമ്മളോട് പറയാനുള്ള അനുഭവം.
0: ഏതായാലും പറയാനുള്ള നന്ദിയേ ഉള്ളൂ. അപ്പൊ അതേലേ മേഡം, ഞാൻ ഇപ്പൊ 86 ആണ്, 86 അതില് ഞാനപ്പൊ അന്ന് 85 എന്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് അപ്പോടെ ഒരു നമ്മുടെ ചേട്ടന്റെ ജോലി റിയൽ എസ്റ്റേറ്റിന്റെ നോർത്തില് അവിടെ മേടിച്ചു വന്നാണ്. അത് അപ്പൊ അവിടെ നിന്ന് എനിക്കൊരു ബാംഗ്ലൂരിലേക്ക് അവിടെ ഒരു RCV കൊണ്ടേ കൊടുക്കണം. അപ്പൊ അവിടെ നിന്ന് ഒരു 1 lakh കിട്ടും, അത് മേടിച്ചോണ്ട് വന്നോന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എത്തിയപ്പോ ഓൾറെഡി വൈകി, 1 മണിയാണ് ഉണ്ടായി. അപ്പൊ ഞാൻ ഒന്ന് ഈ പൈസ ആയിരിക്കണ പേടി, 1 lakh ഒക്കെ ആയിരിക്കണത് അന്ന് പെട്ടോ മേടിച്ചോന്നുമില്ലാത്ത സമയങ്ങളാ. അപ്പൊ ബൈ ചാൻസ് എനിക്ക് വർക്ക് വന്ന പുള്ളീനെ എനിക്ക് വഴി വെച്ച് കാണാൻ പറ്റി. അപ്പൊ ഞാൻ ഓൾറെഡി ഞങ്ങള് മരടുന്ന പേട്ടയില് KSRTC അവിടെ വന്ന് ഇറങ്ങി. അപ്പൊ പുള്ളിയോട് സംസാരിച്ച് ഇങ്ങനെ നടക്കുമ്പോ പുള്ളിക്ക് പോകാനുള്ള വഴി എത്താറായി. അപ്പൊ അതിനോട് ലെഫ്റ്റ് സൈഡിലൊരു വീടുണ്ട്. അപ്പൊ പുള്ളി അപ്പൊ അതിനോട് അവിടെ വെച്ച് പറഞ്ഞു, ഇത് ഇവിടെ ഒരു 3 പേര് ആത്മഹത്യ ചെയ്തൊരു സ്ഥലമാണ്. അപ്പൊ തന്നെ എന്നൊരു ഉള്ളിൽ കാളി അത്ര കൂരാക്കൂടി ഇരുട്ടും ഭയങ്കര ഇതാ.
1: ഒന്ന്
0: 2 പേരെയാ, ഒന്ന് പ്രേതവും ഇല്ല നല്ല ഇതുണ്ട്, എന്നാലും പിന്നെ പൈസയും കയ്യിലിരിക്കണം. അങ്ങനെ ഞാൻ എന്ത് ചെയ്യും അന്നൊക്കെ ഉള്ളിലുള്ളത് കൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാളാ. നമ്മളെ പുള്ളിനെ ഞാൻ വിളിച്ചു കഴിഞ്ഞ പുള്ളി നമുക്ക് അതിൽ ഞാൻ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊരു കാറ് കൊണ്ടുവന്ന് അടുത്തേന്റെ ചവിട്ടി അണ്ട് ഡോറ് തുറന്ന്, ചേട്ടൻ ഇങ്ങോട്ടാ ഞാൻ പറഞ്ഞിങ്ങനെ ചേട്ടൻ കയറി. അപ്പൊ എനിക്ക് പേടി, പൈസ ആയിരിക്കണേ നമുക്കറിയാം ഇത് അടിച്ചുകൊണ്ട് പോണ എന്താണെന്ന് അറിയില്ല. പിന്നെ ഞാൻ ദൈവങ്ങളെയൊക്കെ വിളിച്ച് കേറി കേറി എന്നാ അവിടെ വീടിന്റെ അവിടെ അവിടെ പറഞ്ഞടുത്ത് പുള്ളി അവിടെ കൊണ്ടു ആക്കി. ഞാൻ തിരിഞ്ഞാൽ നോക്ക് ഈ വണ്ടി എന്ന് പറഞ്ഞാല് റിവേഴ്സ് എടുത്ത് പോയിട്ട് വേണം ആ വളക്ക് പോകാൻ പറ്റുള്ളൂ. ആ വണ്ടി ഇന്നും എനിക്ക് നന്ദി പറയാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ വേറെ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു സാറേ നന്ദി എന്ന് പറഞ്ഞു. പക്ഷെ അന്നിട്ടും എനിക്ക് ഒന്നുകൂടി കാണണമെന്നുണ്ടായി, ഈ വണ്ടി കണ്ടിട്ടില്ലെന്നു, ആ വണ്ടി എവിടെ പോയി എന്താണെന്നും കൂടി
1: എനിക്കറിയില്ല.
0: ആ അത് ഞാൻ വീട്ടിൽ ഓടിയാണ്ട് വീട്ടിലേക്കാണ്, എന്റെ വീടപ്പോ അവിടെ റോട്ടിൽ നിന്ന് ഒരു 2-3 ഇത് കഴിയണം അങ്ങോട്ട് വീട്ടിലേക്കാണ്. അത് കൊണ്ട് പൈസ കൊണ്ട വെച്ച് ഇപ്പോഴും അതെന്റെ മനസ്സിൽ ഭയങ്കരമായിട്ട്
1: മനസ്സിലായി മനസ്സിലായി.
0: അറിയുമോ അപ്പോഴും കൃഷ്ണൻ ആ ഭഗവാൻ എന്റെ കൂടെ ഉണ്ട്. ആണ്ടല്ല തൃപ്പൂണിത്തുറപ്പൻ കഴിഞ്ഞാൽ എപ്പോഴും എന്റെ കയ്യിലൊരു വാച്ചുണ്ട്. ആ വാച്ച് ആ ഞാൻ കടയിൽ തൃപ്പൂണിത്തുറ പോയിട്ട് ഒരു വാച്ച് മേടിച്ചപ്പോ അവിടുന്ന് ലേഡി പറഞ്ഞു, ചേട്ടാ അത് തൃപ്പൂണിത്തുറപ്പന്റെ പാടുള്ള ഒരു വാച്ചാ ഒരെണ്ണം ഉള്ളു, ഞാനൊന്നും വേണ്ടിയില്ല എടുത്തോ. പൈസ ചോദിച്ചാ എത്ര 500 വേണ്ടി. ഓക്കെ ആ വാച്ച് ഒന്നും എന്റെ കയ്യിലുണ്ട്. ഞാൻ എപ്പോഴും എഴുന്നേക്കുമ്പോ രാവിലെ ആയാലും മൊത്തം ഉച്ചയ്ക്ക് എഴുന്നേക്കും. അതൊക്കെ ഭയങ്കര അല്ല നമ്മള് പറയുമ്പോ ചിലപ്പോ അന്ധവിശ്വാസം എന്നൊക്കെ പറയും, പക്ഷെ എന്നാലും ഇപ്പഴും ഞാനിങ്ങനെ മനസ്സിലായി ആരാണ് ആ വണ്ടി പോലും ഞാൻ പറയില്ലേ. ആ വണ്ടി കുറച്ചൊക്കെ പോയിട്ട് റിവേഴ്സ് എടുത്താൽ തിരിച്ചു പോകണം. അപ്പൊ ആ വണ്ടി എവിടെ പോയിന്നും കൂടി എനിക്കറിയില്ല. ഞാന് ആ അതാ അതൊക്കെ ഒരു ഭയങ്കര സംഭവം
1: അല്ല അല്ല ചേട്ടൻ അത് പറയുമ്പോ മനസ്സിലാവുന്നുണ്ട്.
0: ഞാൻ ഇപ്പോഴും എനിക്ക് കൈ കണ്ട കൈയൊക്കെ ഇങ്ങനെ പോത്തി ഒരാൾക്ക് ആ ഒരു സ്ഥിതി ആകുമ്പോളേ
1: മനസ്സിലായിരുന്നു.
0: ആ അത് ഞാനിപ്പോ ഇങ്ങനെ ഓർക്കണ്ട, ആളെ ഇങ്ങനെ ഓർക്കണെന്ന് പറഞ്ഞാൽ നല്ല വെളുത്തൊക്കെ വരാം. ഒന്ന് കേറിയിട്ട് പുള്ളി അവിടം വരെ ഒന്നും സംസാരിച്ചൊന്നുമില്ല. എന്നോട് ചോദിച്ചു ചേട്ടൻ അവിടെ പോകണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇവിടെയാണ് സാറെന്ന് പറഞ്ഞു, ഞാൻ കൊണ്ടുവിടാന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി അവിടെ എന്നെ കൊണ്ടുവിട്ടു. ഞാനപ്പോ ഇത് ഒരാള് നമ്മളെ ചോദിക്കണത് നമ്മളെ കുറിച്ച് ഒന്നും അയാൾക്ക് അറിയില്ല.
1: അപ്പൊ
0: അങ്ങനെ ഒരാളെ നമ്മളെ കൊണ്ടുവിടുമ്പോ ഒരു ഭയങ്കര ശരി മേഡം.
1: ഓക്കെ
0: ഞാനൊരു 80 മുതലുണ്ട് ഇതില്.
1: ഓ ആയിക്കോട്ടെ.
0: 5th class പഠിക്കുമ്പോലേ, 5th class പഠിക്കുമ്പോ അച്ഛൻ അവര് വേറെ ഫിലിപ്സിന്റെ റേഡിയോ അന്ന് മേടിച്ചാ
1: അതിലാണ് ഇപ്പഴും കേട്ടുകൊണ്ടിരിക്കുന്നത്.
0: അതിലാണ് അല്ലെ ഞാനിപ്പോ ഇത് മൊബൈല് നമ്മള് ഇവിടെ സൈറ്റില് റേഡിയോ ഇട്ട് വരാൻ പറ്റില്ല.
1: മനസ്സിലായി. 10 മണി കഴിഞ്ഞ് 58 മിനിറ്റ്
0: ആയി.
1: ഒരുപാട് സന്തോഷം. ഓക്കെ ബൈ. ഓക്കെ ബൈ. നല്ലൊരു അനുഭവമായിരുന്നു അല്ലേ?
2: അതെ തീർച്ചയായും നല്ലൊരു അനുഭവമായിരുന്നു. നമുക്ക് എന്തായാലും
1: വിട
2: വാങ്ങാനുള്ള സമയമായി. ഇന്നത്തെ അരികയിൽ നിന്ന് തൽക്കാലം വിട പറയുകയാണ് ഞാൻ പ്രിയ പത്മജിത്.
1: ഞാൻ സാന്ദ്ര ബേബി.
2: യെസ്, എല്ലാവർക്കും ശുഭരാത്രി.
1: ശുഭരാത്രി.
2: പ്രിയ ശ്രോതാക്കളെ, അല്പസമയത്തിനുള്ളിൽ ഹിന്ദിയിൽ വാർത്തകൾ കേൾക്കാം. തുടർന്ന് ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: India defeated England comfortably by 270 runs in the first ever women's test held at Lord's, chasing a target of 457 runs. The hosts were all out for 186 in their second innings before lunch on day four. And that is the end of this news bulletin.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 11 കഴിഞ്ഞ് 10:07. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ശ്രോതാക്കൾക്കൊപ്പം വീണ്ടും ചേരുന്നു നാളെ രാവിലെ 5:53 മുതൽ. എല്ലാവർക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.